ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, വൈശാഖം 31, മലയാള വർഷം 1201, ഇടവം 7.

2026 മെയ് 21 വ്യാഴാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 58 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കുറ്റിപ്പുഴ രവി.
1: വാഴയ്ക്ക് നനച്ചാൽ ചീരയും വളരും. പഴയ ആളുകളുടെ അർത്ഥപൂർണമായ ഒരു വാക്യമാണിത്. മികച്ച ആദായമുണ്ടാക്കുന്ന നേന്ത്രവാഴ കൃഷിയാണ് പരാമർശ വിഷയം. ഒരു കോൾ നീളത്തിലും, അതായത് 2.5 അടി, അതേ വീതിയിലും താഴ്ചയിലുമാണ് നേന്ത്രവാഴയ്ക്ക് കുഴിയെടുക്കുന്നത്. കുഴികൾ തമ്മിലുള്ള അകലവും ഒരു കോലാകും. പച്ചിലയും ചാണകപ്പൊടിയും ചാരവും മറ്റുമിട്ട് വാഴക്കന്നുകൾ നടും.

0: കിളിർത്ത് വലുതാകുന്നതനുസരിച്ച് കുഴികൾ മൂടിക്കൊണ്ടിരിക്കും. ചിങ്ങം കന്യമാസങ്ങളിലാണ് ഓണക്കുലകൾക്കുള്ള വാഴകൾ നടുന്നത്. ധനു മകരമാസം ആകുമ്പോൾ വാഴത്തൈകൾക്ക് സാമാന്യം വലിപ്പമാകും. അപ്പോഴേക്കും കുഴികൾ പൂർണ്ണമായി മൂടിയിട്ടുണ്ടാകും. വെയിൽ കനക്കുമ്പോൾ ചാലുകൾ കീറി വാഴയ്ക്ക് നന തുടങ്ങും. അപ്പോൾ ചാലുകൾക്കരികിൽ ഇടയ്ക്കിടെ ചീരത്തൈകൾ വയ്ക്കാം. വാഴകൾ വിളഞ്ഞ് കുലയ്ക്കുന്നതോടൊപ്പം ചീര വളർന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അരിഞ്ഞെടുക്കാൻ പറ്റും. സൗകര്യമനുസരിച്ച് പയറും കുമ്പളനും മത്തനും മറ്റും കുത്തിയിടാവുന്നതാണ്. ഇടവപ്പാതിയാകുന്നതോടെ വാഴക്കുലകൾ വിരിയും. പിന്നെ നന വേണ്ട. കുറ്റികെട്ടിയും ഉണിയ ഇലകൾ കൊണ്ട് കുലകൾ മറിച്ചും പരിപാലിക്കാം. ചിങ്ങം പിറന്ന് ഓണമാകുമ്പോൾ കുലകൾ റെഡിയാകും. അതിനോടൊപ്പം ഓണത്തിനുള്ള പച്ചക്കറികളും ലഭിക്കും. കാർഷിക കോളേജിൽ പഠിക്കാത്തവരും ആധുനിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ വായിച്ച് അറിവ് നേടാത്തവരുമാണെങ്കിലും പഴമക്കാരുടെ വാക്യം പ്രവൃത്തിയും എത്രയോ മാതൃകാപരമാണ്. മൾട്ടിപർപ്പസ് ലേണിംഗ്, മൾട്ടിപർപ്പസ് പ്രോഗ്രാമുകൾ എന്നെല്ലാം ഇന്ന് പറയുന്നവർ പണ്ടുള്ളവർ പ്രാവർത്തികമാക്കിയിരുന്നു. ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ കാതലും ഇതാണ്. വാഴയ്ക്ക് കുഴിയെടുക്കുന്ന പ്രവൃത്തിയോട് അനുബന്ധമായി ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം എന്നീ കണക്കുകാര്യങ്ങളും വിഷയബന്ധിതമായി പഠിക്കാം. പച്ചക്കദളിക്കുലകൾക്കിടയ്ക്കിടെ പഴുത്താപഴങ്ങളും തുടങ്ങിയ പദ്യഭാഗങ്ങളും കണ്ടുപിടിക്കാം. വാഴക്കുലകളുടെ ക്രയവിക്രയത്തിലൂടെ വാണിജ്യ വിജ്ഞാനവും നേടാം. വളപ്രയോഗം, സസ്യപരിചരണം എന്നിവ ശാസ്ത്രപരിജ്ഞാനം ഉണ്ടാക്കുന്നു. തൊഴിൽ പരിശീലനവും പഠനവും ഏകോപിപ്പിച്ചാൽ പഠനശേഷം തൊഴിൽ തേടേണ്ടി വരില്ല. ഇപ്പോൾ നാം കേൾക്കുന്ന ക്യാമ്പസ് സെലക്ഷൻ പഴയതിൻ്റെ പുതിയ പതിപ്പാണ്. അനുദിന പ്രവർത്തനങ്ങളോട് അനുബന്ധിച്ച് പഠനം നടത്തിയാൽ മികച്ച ഫലം ഉണ്ടാകും. നമ്മുടെ ഏതൊരു പ്രവൃത്തിക്കും വ്യക്തമായ ലക്ഷ്യങ്ങളും ഉചിതമായ മാർഗങ്ങളും വേണം. വിശാലമായ വീക്ഷണത്തോടെയുള്ള കർമ്മപദങ്ങൾ ഭാവി ജീവിതത്തിനുള്ള വഴിവിളക്കുകളാണ്. വിദ്യാഭ്യാസം ജീവിതത്തിനു വേണ്ടി, ജീവിതത്തിൽ കൂടി ജീവിതാന്ത്യം വരെയുള്ള അനസ്യൂത പ്രക്രിയയാണെന്ന് ഭരണാധികാരികൾ തിരിച്ചറിയട്ടെ. നമുക്ക് നന്മ വിളയിക്കാം.
1: കുറ്റിപ്പുഴ രവി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ആകാശവാണി സമയം 6 മണി.
1: ഉഷമലരി.
0: ഉഷമലരിയിൽ ഇന്ന് സിസ്റ്റർ മേരി ബെനിഗ്നയുടെ കവിത കേൾക്കാം. ഗാന്ധി സൂക്തങ്ങൾ പാരായണം ചെയ്യുന്നത് എൽ പ്രമീള.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സിസ്റ്റർ മേരി ബെനിഗ്നയുടെ കവിത ഗാന്ധി സൂക്തങ്ങൾ, പാരായണം ചെയ്തത് എൽ പ്രമീള.

ഫലഭാവം. ആശയമാവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കിയത് സുജിത് എം എം. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 സംഗീത കച്ചേരി. ഒരുമനയൂർ ഒ കെ സുബ്രഹ്മണ്യനും സംഘവും നാഗസ്വരത്തിൽ പാടിയ കൃതികൾ. വി ജി വേണുഗോപാൽ വിശേഷാൽ തവിൽ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ഐവറ് കളിപ്പാട്ട് സി വി രാജനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. കുടലിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനസല്ലാപം ലൈവ് ഫോണൗട്ട് പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം. ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും നോവലിൻ്റെ ശബ്ദരൂപം ഭാഗം 25. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം ഡോക്ടർ എസ് രാമനാഥൻ പാടിയ കൃതികൾ. എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, ടി കെ മൂർത്തി മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. 6:05 കൃഷി വാർത്തകൾ. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയും കൃഷി അനുബന്ധ അറിവുകളും പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടകഗാനങ്ങൾ. അപ്പൂപ്പന് 100 വയസ്സ് എന്ന നാടകത്തിൽ ബിജു, കെസ്റ്റർ എന്നിവർ പാടിയ ഗാനങ്ങളും. അർച്ചനപ്പൂക്കൾ എന്ന നാടകത്തിൽ രാജീവ് കോടമ്പള്ളി ആലപിച്ച ഗാനങ്ങളും കേൾക്കാം. 8:00 നേർമൊഴി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ യങ് അച്ചീവേഴ്സ് സ്കീം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ സംസാരിക്കുന്നു. 9:30 നാടകം. 11:10 കാലാവസ്ഥ. FM 101.1 MHz-ൽ രാവിലെ 10:30 ഗസൽ സോമേഷ് കുമാർ പാടിയത്. 11:02 ഹലോ ആകാശവാണി ഫോണിൻ പരിപാടി. ഭൗതിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്ട്രേഡ് പാറ്റന്റ് ഏജന്റും ട്രേഡ്മാർക്ക് അതോറിറ്റിയുടെ IPR പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സൈറാം മറുപടി നൽകുന്നു. ഉച്ചതിരിഞ്ഞ് 3:00 ദേവിപ്പാട്ട് കെ വേലിക്കുട്ടിയും സംഘവും പാടിയത്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. അറിയിപ്പ് കഴിഞ്ഞു. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള തീരത്ത് കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ

0: മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
3: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
0: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം. ഇന്നത്തെ പ്രഭാതവന്ദനത്തിൽ ശങ്കരൻ നമ്പൂതിരി പാടിയ അഷ്ടപദി കേൾക്കാം.

0: ശങ്കരൻ നമ്പൂതിരി പാടിയ അഷ്ടപതിയാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിച്ചു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ആകാശവാണി തൃശൂർ.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം.
4: പ്രായോജകർ
6: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കറായി ജി സുധാകരൻ ചുമതലയേറ്റു. ബുധനാഴ്ച ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര അർലർക്കർക്ക് മുൻപേ ആയിരുന്നു സത്യപ്രതിജ്ഞ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നോർക്ക ഡയറക്ടറായിരുന്ന ആസിഫ് കെ യൂസഫിനെ നിയമിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന എൻ എസ് കെ ഉമേഷ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ

0: സെക്രട്ടറിയായി നിയമിതനായ ഒഴിവിലാണ് പുതിയ നിയമനം. മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ ക്രീമിലെയർ പരിധി നിലവിലെ 8 ലക്ഷം രൂപയിൽ നിന്നും 15 ലക്ഷമായി ഉയർത്താൻ മഹാരാഷ്ട്ര സർക്കാർ. ശുപാർശ മന്ത്രിസഭ അംഗീകരിക്കുന്നതോടെ പ്രതിമാസം 1.25 ലക്ഷം രൂപ വരെ വരുമാനമുള്ള OBC വിഭാഗത്തിലുള്ളവർക്ക് വിദ്യാഭ്യാസത്തിലും ജോലിയിലും സംവരണത്തിന് അർഹതയുണ്ടാകും. ഇക്കൊല്ലത്തെ ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം തായ്വാനീസ് എഴുത്തുകാരി യാങ് ഷുവാങ്സിയുടെ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിന്. ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയ ഇതര ഭാഷാകൃതികൾക്കുള്ള ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ തായ്വാനീസ് എഴുത്തുകാരിയാണ് യാങ്. ആഗോളതലത്തിൽ വധശിക്ഷ നടപ്പാക്കുന്നതിൽ വൻ വർധനമുണ്ടായതായി മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ വാർഷിക റിപ്പോർട്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് 78% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ആഗോളതലത്തിൽ രേഖപ്പെടുത്തിയ വധശിക്ഷകളുടെ 80% ഇറാനിലാണ്. സൗദി അറേബ്യ, യമൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് വധശിക്ഷ നടപ്പാക്കുന്നതിൽ തൊട്ടുപിന്നിലുള്ളത്. 2026-27 വർഷത്തെ രാജ്യത്തെ ആഭ്യന്തര ക്രിക്കറ്റ് സീസൺ August 23 ആരംഭിക്കും. ദുലീപ് ട്രോഫിയോടെയാണ് പുതിയ സീസണ് തുടക്കമാവുകയെന്ന് BCCI അറിയിച്ചു. ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂർണമെൻ്റായ രഞ്ജി ട്രോഫി മത്സരങ്ങൾ October 11 മുതൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുക. മലേഷ്യ മാസ്റ്റേഴ്സ് സൂപ്പർ 500 ബാഡ്മിൻ്റണിൽ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ മാളവിക ബൻസോദും അഷ്മിത ചാലഹയും 2ാം റൗണ്ടിൽ കടന്നു. ജർമ്മനിയുടെ ഇവോൺ ലിയെയാണ് മാളവിക തോൽപ്പിച്ചത്. ഇന്തോനേഷ്യൻ താരം തലീദ റമദാനിക്കെതിരെയായിരുന്നു അഷ്മിതയുടെ ജയം.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
7: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത.
8: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
7: ഫോൺ 9387168444.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
7: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
8: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.
0: ആകാശവാണി തൃശൂർ. ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം കേൾക്കാം. ചങ്ങമ്പുഴയുടെ ജീവിതവും ചിന്തയും വിശകലനം ചെയ്യുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന കൃതി ആരുടേതാണ്? ചോദ്യം ആവർത്തിക്കാം. ചങ്ങമ്പുഴയുടെ ജീവിതവും ചിന്തയും വിശകലനം ചെയ്യുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന കൃതി ആരുടേതാണ്? ഇതാണ് ഇന്നത്തെ ചോദ്യം. ഉത്തരം കേൾക്കാം രാവിലെ 7:55.
8: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
9: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
10: അക്കൗണ്ടൻസ് അക്കാഡമി. ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
11: CRFലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
12: ഗാനസന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35. പ്രായോജകർ
13: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
14: ഫോൺ 9497745779.

ഒരറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുത ഉപകരണങ്ങളുമായിട്ടുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികളുൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. അറിയിപ്പ് കഴിഞ്ഞു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 16 നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ്

0: ഗാന്ധിയുടെ 36-ാം രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിനെതിരായ വാക്സിൻ സജ്ജമാകാൻ 9 മാസം വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് സമ്മേളനം ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. ഇന്ന് രാവിലെ 9 മണിക്ക് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ആരംഭിക്കും. ഇന്നലെ ഗവർണർക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്ത പ്രോടെം സ്പീക്കർ ജി സുധാകരനായിരിക്കും മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടത്തുക. നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരിക്കും UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി എന്ന് അറിയിച്ചിട്ടുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി 29-ാം തീയതിയാവും സഭ ചേരുക. June 1, 2, 3 തീയതികളിൽ നയപ്രഖ്യാപനത്തിനുമേലുള്ള ചർച്ചയും തുടർന്ന് വോട്ടെടുപ്പും നടക്കും.
0: 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായി പ്രഖ്യാപിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
2: കാർഷിക മേഖല, നിർണായക ധാതുക്കൾ, ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇറ്റലിയും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. ഇതോടൊപ്പം ഇന്ത്യൻ നഴ്സുമാർക്ക് ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് മാറുന്നതിന് നടപടികൾ എളുപ്പമാക്കുന്ന സുപ്രധാന കരാറും ഒപ്പുവച്ചിട്ടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ഫണ്ടിംഗ് എന്നിവ തടയുന്നതിന് നിർണായക ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി റോമിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഡിസൈനിങ്ങിലും കൃത്യതയിലും ഇറ്റലി ലോക പ്രശസ്തമാണെന്നും വിപുലമായ ശേഷി, പ്രതിഭ, താങ്ങാനാവുന്ന നവീകരണങ്ങൾ എന്നിവയാണ് ഇന്ത്യയുടെ മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖങ്ങളുടെ നവീകരണം, ലോജിസ്റ്റിക്സ്, ബ്ലൂ ഇക്കോണമി എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നരേന്ദ്രമോദിയുടെ ആദ്യ ഉഭയകക്ഷി ഇറ്റലി സന്ദർശനമാണിത്.
0: സാംസ്കാരിക കൈമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു പുരാതന നാഗരികതകൾ തമ്മിൽ ആശയവിനിമയം ശക്തമാക്കുന്നതിനുമായി 2027 ഇന്ത്യ ഇറ്റലി സംസ്കാര ടൂറിസം വർഷമായി ആഘോഷിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. പരസ്പര ധാരണ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ സാംസ്കാരിക നയതന്ത്രം കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ സംരംഭം സഹായിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ഇന്ത്യ സുസ്ഥിരവും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ കാർഷിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇറ്റലിയിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ അഗ്രികോള മെഡൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. റോമിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ FIO ഡയറക്ടർ ജനറൽ ക്യൂ ഡോങ്യു ആണ് മെഡൽ സമ്മാനിച്ചത്. രാജ്യത്തെ 10,00,000 കർഷകർക്കും കാർഷിക ശാസ്ത്രജ്ഞർക്കും തൊഴിലാളികൾക്കും ബഹുമതി സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ അഗ്രികോള മെഡൽ നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. 10,00,000 ഇന്ത്യൻ കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും ആദരമാണ് ബഹുമതിയെന്ന് അമിത്ഷാ സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ 5 പ്രതികളെ ഡൽഹി കോടതി അടുത്ത മാസം 2 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മംഗിലാൽ ഖാദിക്, വികാസ് ബിവാൾ, ദിനേഷ് ബിവാൾ, യാഷ് യാദവ്, ധനഞ്ജയ് ലോകഖണ്ഡെ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. മറ്റൊരു പ്രതി ശുഭം ഖൈർനാറിന്റെ CBI കസ്റ്റഡിയും കോടതി നീട്ടിയിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36-ാം രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 6-ാമത് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1991 May 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE തീവ്രവാദികൾ നടത്തിയ ചാവേർ ആക്രമണത്തിലാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ അനുസ്മരണ ചടങ്ങുകൾ നടക്കും. ന്യൂഡൽഹിയിലെ വീർഭൂമിയിൽ രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലത്ത് കോൺഗ്രസ് നേതാക്കളും പ്രമുഖ വ്യക്തികളും പുഷ്പാർച്ചന നടത്തും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് രാവിലെ കോഴിക്കോട് DCC ഓഫീസിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും രാജ്യത്തിന്റെ മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ദാർലേക്കർ പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ഈ വർഷത്തെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരം വെങ്ങാനൂർ VPS

0: കരങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. എസ് പി സി ദേശീയ തലത്തിൽ നടപ്പാക്കേണ്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകളാണ് 6 ദിവസത്തെ വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 25 പരേഡോടെ ക്യാമ്പ് സമാപിക്കും. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിന്റെ പുതിയ വകഭേദത്തിനെതിരായ വാക്സിൻ പൂർണ്ണ സജ്ജമാകാൻ 9 മാസം വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. എബോളയുടെ ബുന്തി ബുഗ്യോ എന്ന പ്രത്യേക വകഭേദത്തിനെതിരായ വാക്സിൻ കണ്ടെത്താൻ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഈ വൈറസ് വകഭേദത്തിനെതിരെ സാധ്യതാ പട്ടികയിലെ 2 വാക്സിനുകൾ വികസിപ്പിച്ചു വരികയാണെന്നും എന്നാൽ ഇവയൊന്നും ഇതുവരെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഉപദേശകനായ ഡോക്ടർ വാസിമൂർത്തി അറിയിച്ചു. എറണാകുളം തടിയിട്ട് പറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള പോലീസ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്നാണ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 2025 മുതലുള്ള 17,343 വിദ്യാർത്ഥികൾ ഈ പദ്ധതിയിൽ അംഗമാകും. ഇതിൽ 70% പെൺകുട്ടികളാണ്. 125 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമാകും. 5 ലക്ഷം രൂപയുടെ പോളിസി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് സർവകലാശാല നടപ്പാക്കുന്നത്. പോളിസി രേഖകൾ നാളെ രാവിലെ താവക്കരയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പദ്ധതിയെക്കുറിച്ച് വിവിധ കോളേജുകളിലെ പ്രിൻസിപ്പൽമാർക്കും ക്യാമ്പസ് ഡയറക്ടർമാർക്കും വിശദീകരിക്കും.
0: IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 4 വിക്കറ്റ് ശേഷിക്കെ ലക്ഷ്യം മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റിന് 147 റൺസ് നേടി. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മധ്യമേഖലാ മത്സരങ്ങളിൽ പാലക്കാടും തൃശൂരും ജേതാക്കളായി. തെക്കൻ മേഖലാ മത്സരങ്ങളിൽ ആലപ്പുഴയും തിരുവനന്തപുരവും വടക്കൻ മേഖലയിൽ വയനാടും മലപ്പുറവും വിജയിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 68ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ May 23 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ആരംഭിക്കും. കളരിപ്പയറ്റിലെ മെയ്പയറ്റ് മുതൽ അങ്കത്താരി വരെ 13 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് ബി സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറിയവർ കയ്യേറ്റം ചെയ്തതായാണ് പരാതി. വിദ്യാർത്ഥികളുടെ സുരക്ഷിതയാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. യാന്ത്രിക ക്ഷമത, സുരക്ഷാ സംവിധാനം, ബ്രേക്ക് സംവിധാനം, തീകെടുത്താനുള്ള സൗകര്യം, സീറ്റിംഗ്, GPS വേഗനിയന്ത്രണ സംവിധാനം തുടങ്ങിയവയെല്ലാം പരിശോധിക്കും. കാലവർഷത്തെ നേരിടാൻ എറണാകുളം ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ G.പ്രിയങ്ക അറിയിച്ചു. DDMA അവലോകന യോഗത്തിലാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 5 രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36ാം രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പഞ്ചരാഷ്ട്രയാത്രയാ പഞ്ചമം അന്തിമം പ്രചരണം സഫലതയാ സമ്പാദ്യ ഇറ്റലി ദേശാത് നവദില്ലീം പ്രത്യാഗതവാൻ. ഹ്യഃ ഭാരത ഇറ്റലി ദേശയോഃ മധ്യേ വിശേഷ രണനൈതിക സഹയോഗരൂപേണ സ്വസംബന്ധസ്യ ഉന്നയനസ്യ ഘോഷണ അഭവത്. കൃഷി മഹത്വപൂർണ ഖനി

0: ജ്ഞാനവ്യാപനം വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപയാണ്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. ലാൻഡ് ലൈൻ നമ്പർ 04872370773, മൊബൈൽ നമ്പർ 85470773. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. ലാൻഡ് ലൈൻ നമ്പർ 04872370773, മൊബൈൽ നമ്പർ 85470773. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിൻ്റെ കീഴിൽ ആഞ്ഞിലിച്ചക്ക അഥവാ അയിനിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ 9995155346 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം. 9995155346. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണുമാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ജൂൺ 3 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ CELKAU.IN/e-learning/REG.PHP എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂൺ 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ലിങ്കിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ജൂൺ 3 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 04872434566 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ ആവർത്തിക്കാം. 04872434566.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രയോജകർ: വന്ധ്യതാ ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ, തൃശൂർ.
3: ചൊവ്വ വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ പണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
7: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
8: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. 2 ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
9: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി. പ്രായോജകർ:
10: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
11: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
12: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 90 48 255 333.
4: പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
5: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
0: കേരള കാർഷിക സർവകലാശാലയുടെ

0: തയ്യാറാക്കിയത് YS പൗർണമി.
1: കവിതയുടെയും ഗാനത്തിൻ്റെയും അതിർവരമ്പുകൾ മാഞ്ഞുപോകുന്ന മുഗ്ധ സൗന്ദര്യം ഇറ്റുവീഴുന്ന ഗാനപ്രപഞ്ചം സൃഷ്ടിച്ച അക്ഷരമാന്ത്രികൻ. ആയിരത്തിൽ പരം ഗാനങ്ങളിലൂടെ ഒഴുകിയും മുങ്ങിയും നീങ്ങുമ്പോൾ ശ്രോതാക്കൾക്ക് ലഭിക്കുന്ന സ്വർഗീയ അനുഭൂതി, അതാണ് വയലാർ ഗാനങ്ങളുടെ ഇന്ദ്രജാലം. വയലാർ ദേവരാജൻ കൂട്ടുകെട്ട് മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ തീർത്ത നിത്യഹരിതഗാനങ്ങൾ, അവയിലൊന്നാണ് ഇന്ന് ഗാനസ്മൃതിയിൽ. ഗായകൻ യേശുദാസ്, ചിത്രം നദി.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും. നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര പി ഒ, തൃശൂർ. ഫോൺ 9061395647.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
4: ഒരു രാഗം പല ഭാവം.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. കല്യാണി രാഗത്തെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. കർണാടക സംഗീതത്തിലെ 65-ാമത്തെ മേളകർത്താ രാഗമായ കല്യാണി ഒരു സാർവകാലിക രാഗമാണെങ്കിലും സായാഹ്നമാണ് ഈ രാഗം പാടുന്നതിന് ഉത്തമമായി കരുതുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ യമൻ ഈ രാഗത്തിന് സമാനമായ രാഗമാണ്. ഈ രാഗത്തിന് 100-ൽ കൂടുതൽ ജന്യരാഗങ്ങളുണ്ട്. നിരവധി വർണ്ണങ്ങളും കൃതികളും കീർത്തനങ്ങളും കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എല്ലാ വികാരങ്ങളും പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന ഒരു രാഗമാകയാൽ നിരവധി ലളിതഗാനങ്ങളും സിനിമാ പാട്ടുകളും ഈ രാഗത്തിൽ ട്യൂൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭക്തി, പ്രേമം, വിരഹം തുടങ്ങിയ ഭാവതലങ്ങൾ കല്യാണി രാഗത്തിലൂടെ പ്രകടിപ്പിക്കാനാവും. വലിയ ശാസ്ത്രീയ സംഗീതജ്ഞാനം ഇല്ലാത്തവർക്കും ശാസ്ത്രീയ സംഗീത പഠനം ഇല്ലാത്തവർക്കും ഒക്കെ ഏറെ ഇഷ്ടപ്പെടുവാനും ആസ്വദിക്കുവാനും കഴിയുന്ന ഒരു രാഗമാണ് കല്യാണി. കർണാടക സംഗീതത്തിലെ മഹാരഥന്മാരെല്ലാം ഈ രാഗം അവരുടെ സംഗീത

കല്യാണി രാഗത്തിന്റെ മധുരിമയും മനോഹാരിതയും വഴിഞ്ഞൊഴുകുന്ന ആലാപന ശൈലിയാണ് രഞ്ജിനി ഗായത്രി സഹോദരിമാരുടേത്. മഹാരാജപുരം സന്താനത്തിന്റെ ഗാംഭീര്യമാർന്ന ശബ്ദത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരനുഭവമാണ് തങ്ങളുടെ ശബ്ദ സൗകുമാര്യത്തിലൂടെ കല്യാണി രാഗത്തിന്റെ മറ്റൊരു ഭാവം പ്രകടിപ്പിക്കുന്ന രഞ്ജിനി ഗായത്രി സഹോദരിമാരുടെ ആലാപനം കേൾക്കുമ്പോൾ അനുഭവപ്പെടുന്നത്.

കർണാടക സംഗീത ത്രിമൂർത്തികളായിരുന്ന ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രി എന്നിവരെല്ലാം കല്യാണി രാഗം പ്രയോഗിച്ച് കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. കല്യാണി രാഗത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾക്ക് അവസാനമില്ല. സംഗീതത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമായി അടുത്ത അധ്യായങ്ങളിൽ ഒത്തുകൂടാം.

0: ഇതുവരെ കേട്ടത് ഒരു രാഗം പലഭാവം, സംഗീതാസ്വാദന പരമ്പര, ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
1: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
2: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. മൃദുല ഫർണിച്ചർ വേൾഡ്.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
5: പുലരിപ്പൂക്കളിൽ അവസാനമായി
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
3: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
7: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
8: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
8: ഫോൺ 8129110087.
7: ബ്രാഞ്ചുകൾ ചേർ പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
8: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
10: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

0: കണ്ണിക്കുളം റോഡ്, തൃശൂർ.
1: ചിറ്റൂർ നാട്ടുകൽ നടപ്പുണി റോഡിലെ ഹെയർബട്ട് പാലം അഥവാ കരിമണ്ണ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ഇന്നു മുതൽ ഈ മാസം 23 വരെ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തമിഴ്നാട് പൊള്ളാച്ചി ഭാഗത്തുനിന്നും കൊഴിഞ്ഞാമ്പാറയിലേക്ക് വരുന്ന വാഹനങ്ങൾ നടുപ്പുണ്ണി ചെക്ക്പോസ്റ്റ് ഭാഗത്തുനിന്നും വലതുവശത്തുള്ള എരുത്തേപതി റോഡ് കുലുക്കുപാറ വഴി തിരിഞ്ഞു പോകേണ്ടതാണ്. കൊഴിഞ്ഞാമ്പാറ നടുപ്പുണ്ണി പോകുന്ന വാഹനങ്ങൾ ഗോപാലപുരം വഴിയും തിരിഞ്ഞു പോകേണ്ടതാണ്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കോങ്ങാട് ആൺകുട്ടികളുടെയും മുണ്ടൂര് പെൺകുട്ടികളുടെയും ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. 10% സീറ്റ് മറ്റ് വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. നിശ്ചിത ഫോമിലുള്ള അപേക്ഷ, ജാതി, വരുമാനം, പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപത്രം എന്നിവ സഹിതം ഈ മാസം 25 വൈകിട്ട് 5 മണിക്കകം പാലക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547-630-126. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8547-630-126. കാഴ്ച പരിമിതർക്കുള്ള പാലക്കാട് ജില്ലയിലെ ഏക ഗവൺമെന്റ് അംഗീകൃത വിദ്യാലയമായ കരിമ്പുഴ ഹെലൻ കല്ലർ സെന്റിനറി മെമ്മോറിയൽ മോഡൽ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ്സിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. 5 മുതൽ 10 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 1-ാം ക്ലാസ്സിലേക്കും ഉയർന്ന ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് TC അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട ക്ലാസുകളിലേക്കും പ്രവേശനം നേടാം. ഭാഗികമായ കാഴ്ചശക്തിയുള്ള കുട്ടികൾക്കും പ്രവേശനം ലഭിക്കും. മികച്ച താമസം, ഭക്ഷണം, യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ തികച്ചും സൗജന്യമാണ്. കേരള സ്റ്റേറ്റ് സിലബസിലുള്ള പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിന് പുറമെ ബ്രെയിൽ വായന, എഴുത്ത്, സ്വതന്ത്ര സഞ്ചാര പരിശീലനം, പ്രത്യേക കായിക പരിശീലനം, പ്രത്യേക ഗണിതോപകരണങ്ങളിലെ പരിശീലനം, കാഴ്ച പരിമിതിയുള്ളവർക്കായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുള്ള പ്രത്യേക കമ്പ്യൂട്ടർ പരിശീലനം എന്നിവയും ഉണ്ടായിരിക്കും. കൂടാതെ സംഗീതം, പ്രവൃത്തി പരിചയം എന്നിവയിലും ഇവിടെ പരിശീലനം ലഭ്യമാണ്. താല്പര്യമുള്ള രക്ഷിതാക്കൾ ബന്ധപ്പെടുക. HKCMM സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ്, കരിമ്പുഴ PO, ശ്രീകൃഷ്ണപുരം, പാലക്കാട്, പിൻകോഡ് 679513. ഫോൺ നമ്പർ 9447-864-4135.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ സമാപിക്കുന്നു.
3: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
0: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
0: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
5: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. പ്രായോജകർ
6: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
7: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
1: ആകാശവാണി തൃശൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
8: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സമൂഹ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ

0: മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് യു ഡി എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്നു മുതൽ ജൂൺ 3 വരെ നടക്കുന്നത്. ഇന്ന് രാവിലെ 9 മണി മുതൽ പ്രോട്ടേം സ്പീക്കർക്ക് മുന്നിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. നാളെ രാവിലെ 9 മണിക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. പിന്നീട് ജൂൺ 29 സഭ ചേരുക. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമായിരിക്കും. ജൂൺ 3 വരെ സഭ ചേരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്.
0: ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന നൽകുന്ന അഗ്രികോള പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. പുരസ്കാര ലബ്ധിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമുള്ള ആദരമാണ് ഈ ബഹുമതിയെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാനഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 15 കരാറുകളിലും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് നഴ്സിംഗ് ജോലിക്കായുള്ള സഞ്ചാരം സുഗമമാക്കൽ തുടങ്ങിയ നിരവധി കരാറുകൾക്കാണ് ധാരണയായത്. നികുതി കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവ തടയുന്നതിനുള്ള ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക റോഡ്മാപ്പ്, വികസന ഉൽപാദന സഹകരണത്തിന് വഴിയൊരുക്കിയതായി ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖ നവീകരണം, ലോജിസ്റ്റിക്സ്, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. ഇന്ത്യ മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഇറ്റലിയും ചേർന്ന് പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇന്ത്യ വച്ചുപൊറുപ്പിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരതയോട് രാജ്യം സന്ധി ചെയ്യില്ലെന്നും റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കവേ മന്ത്രി പറഞ്ഞു. അതിനുള്ള ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത 2 വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയിലെത്തുമെന്നും അടുത്ത 2 മാസത്തിനുള്ളിൽ പ്രതിരോധ ഉൽപാദനം 1.75 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും അദ്ദേഹം അറിയിച്ചു. സോളിൽ നടന്ന ഇന്ത്യ കൊറിയ പ്രതിരോധ വ്യവസായ സമ്മേളനത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ചു. മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കയുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് റീപോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേരും ബാലറ്റിലുണ്ടാകും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ മുള്ളുവേലി കെട്ടുന്നതിനായി അതിർത്തി സുരക്ഷാ സേനയ്ക്ക് ഭൂമി കൈമാറുന്ന നടപടിക്ക് തുടക്കമായി. നവന്നയിൽ BSF ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രക്രിയയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. നുഴഞ്ഞുകയറ്റം, കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. 4,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ ഏകദേശം 2,200 കിലോമീറ്ററാണ് പശ്ചിമബംഗാൾ പങ്കിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ.

0: സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലെ ആഗോള പ്രതിസന്ധിയിലും രാജ്യം ഈ വർഷം 6.4% വളർച്ചാ നിരക്ക് നേടി. വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ, വിദേശ നാണയ കരുതൽ ശേഖരം, പൊതുനിക്ഷേപം, സേവന കയറ്റുമതി, ഉപഭോക്തൃ ആവശ്യകത എന്നിവ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുവെന്ന് UNലെ സാമ്പത്തിക വിദഗ്ധൻ ഇങ്കോ പിറ്റർലെയും സാമ്പത്തിക വിശകലന നയ വിഭാഗം ഡയറക്ടർ ശന്തനു മുഖർജിയും മാധ്യമങ്ങളോട് പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്നലെ മുംബൈയിലെത്തി. മുംബൈ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണു ദേവ് വർമ്മയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും സ്വീകരിച്ചു. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്ന സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കിട്ട വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. July 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250th വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്.
2: As America gets ready to celebrate our 250th birthday, we look forward to doing it with our partners in India. India is the world's largest democracy and we are the world's oldest. So we look forward to celebrating together.
0: റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ഈ മാസം 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവെയ്ക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിലേക്ക് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. അതിനിടെ സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റിനാണ് മുംബൈ പരാജയപ്പെട്ടത്. 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റ് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ചാൻസലറുടെ ഉത്തരവുകൾ ചോദ്യം ചെയ്യാൻ സർവകലാശാല സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി. അച്ചടക്ക നടപടികളിൽ അപ്പീൽ അധികാരിയായ ചാൻസലർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ സിൻഡിക്കേറ്റിന് ബാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് AA സിയാദ് റഹ്മാൻ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. കോട്ടയം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സാമൂഹ്യ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി തൃശൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: സഹപ്രായോജകർ
7: മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
8: എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ പ്രവർത്തന പരിചയം.
7: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
8: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
7: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.

ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ശങ്കർ രനീഷിന് എല്ലാ ആശംസകളും നേരുന്നു. കുന്നത്തങ്ങാടിയിൽ നിന്നും അച്ഛമ്മ രാധാമണി, അച്ഛൻ രനീഷ് കുമാർ, അമ്മ ബിജി, അനുജതി കൃഷ്ണ എന്നിവർ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഡാഡിക്ക് 1000 ആശംസകൾ നേരുന്നു. പാലക്കാട് അത്തിപ്പറ്റയിൽ നിന്നും മക്കളായ ജാനകിരാമൻ, രാമാനുജൻ, ലക്ഷ്മി രാമൻ എന്നിവരും ഭാര്യ സുധീരയും. മറ്റൊരു സന്ദേശം, ഇന്ന് 52 ജന്മദിനം ആഘോഷിക്കുന്ന ഉഷാനന്ദിനി തിരുവത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എടപ്പാളിൽ നിന്ന് മുരളി മേലേപ്പാട്ട്. ഏവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഗാനം കേൾക്കാം. കാര്യം നിസ്സാരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. കോന്നിയൂർ ഭാസിൻ്റെ വരികൾക്ക് കണ്ണൂർ രാജിൻ്റെ സംഗീതം.

0: ഗോൾഡ് ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സഹപ്രായോജകർ
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
4: ഫോൺ 9497745 7970.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
6: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
8: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
9: ആകാശവാണി, തൃശൂർ.
10: സമകാലികം വാർത്താ ഡയറി
11: തയ്യാറാക്കിയത് MM സുജിത്ത്, അസിസ്റ്റന്റ് എഡിറ്റർ മലയാള മനോരമ, തൃശൂർ.
12: അധിക സമയത്തേക്കു നീണ്ട ഒരു കായിക മത്സരത്തിന്റെ പിരിമുറുക്കം നിറഞ്ഞ നിമിഷങ്ങളെ അനുസ്മരിപ്പിച്ച ദിവസങ്ങൾ പിന്നിട്ട് കേരളത്തിന്റെ 13

മുഖ്യമന്ത്രി കണ്ടെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പോളം പോന്ന വീറും വാശിയും അതുകഴിഞ്ഞുള്ള മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിലും പ്രകടമായിരുന്നു. അടച്ചിട്ട മുറികളിലെ ചർച്ചകൾ അനിയന്ത്രിതമായി നീണ്ടുപോയപ്പോൾ ആ അനിശ്ചിതത്വത്തിന് പുതിയ ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടായി. മൂന്ന് പേരുകളിൽ തട്ടിത്തിരിഞ്ഞ ചർച്ചകൾ ഒന്നിലേക്ക് ചുരുങ്ങിയപ്പോൾ ശ്രീ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. ഫലത്തിൽ പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്നുള്ള പ്രമോഷൻ കൂടിയാണ് ഈ സ്ഥാനലബ്ധി. പഴയ പദവിയിലിരുന്ന് അദ്ദേഹം ഉയർത്തിയ നിലപാടുകൾക്ക് തുടർച്ചയുണ്ടാകുമോ എന്നായിരിക്കും രാഷ്ട്രീയ കേരളം ദാക്ഷിണ്യമില്ലാതെ ഉറ്റുനോക്കുക. തുടക്കം വ്യക്തതയോടെ തന്നെയാണ്. വയോജനങ്ങൾക്കുള്ള പ്രത്യേക വകുപ്പ്, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ആശാവർക്കർമാരുടെ ഓണറേറിയം വർധന തുടങ്ങിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാകാൻ പോകുന്നു. പരിചയസമ്പന്നർക്കും യുവത്വത്തിനും തുല്യ പ്രാധാന്യം നൽകുന്ന മന്ത്രിസഭയും പ്രതീക്ഷകൾക്ക് വക നൽകുന്നു. രാഷ്ട്രീയ സമവാക്യങ്ങൾ അളന്നുതൂക്കി ഒത്തുതീർപ്പിലെത്തിയപ്പോഴും സാമൂഹിക ലിംഗനീതിയും അവസരസമത്വവും പിറകോട്ടു പോവാതിരിക്കാനും പുതിയ രാഷ്ട്രീയ നേതൃത്വം ശ്രദ്ധിച്ചിരിക്കുന്നു എന്ന് കാണാം. ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അനുദിനമെന്നോണം മാറുകയാണ്. എങ്കിലും SSLC പരീക്ഷാഫലം എന്ന ആകാംക്ഷയ്ക്ക് സംസ്ഥാനത്ത് ഒരു മാറ്റവും വന്നിട്ടില്ല. വിദ്യാഭ്യാസ നിലവാര സൂചികയുടെ അളവുകോലായി ഈ അടിസ്ഥാന പരീക്ഷാഫലം ഇന്നും വാർത്തകളിൽ ഇടം തേടുന്നു. ഇത്തവണ 99.07% SSLC പരീക്ഷയുടെ വിജയ ശതമാനം. പരീക്ഷ എഴുതിയ 414,290 വിദ്യാർത്ഥികളിൽ 410,456 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. ആകാംക്ഷയും ആശങ്കയും നിരാശയിൽ അവസാനിച്ച മറ്റൊരു പരീക്ഷയ്ക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു. ചോദ്യക്കടലാസ് ചോർച്ചയെ തുടർന്ന് ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ NEET UG റദ്ദാക്കിയത് ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് കടുത്ത മാനസിക സമ്മർദ്ദമാണ് സമ്മാനിച്ചത്. കഴുത്തറപ്പൻ മത്സരങ്ങളിൽ അത്യധ്വാനം ചെയ്ത് പരിശീലനം നേടിയവർ ഒരു തവണ കൂടി പരീക്ഷ എഴുതേണ്ട അവസ്ഥയാണ്. പുനഃപരീക്ഷ June 21 നടക്കും. 22.05 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ NEET UG പരീക്ഷയാണ് ചോദ്യക്കടലാസ് ചോർച്ചയെ തുടർന്ന് 12 റദ്ദാക്കിയത്. CBI അന്വേഷണം നടക്കുകയാണ്. പഴുതുകൾ എങ്ങനെയൊക്കെ അടച്ചാലും പ്രവേശന പരീക്ഷാ സംവിധാനത്തിൽ ചോർച്ച കണ്ടെത്താൻ ഈ രംഗത്ത് പിടിമുറുക്കിയിട്ടുള്ള മാഫിയയ്ക്ക് ഇന്നും കഴിയുന്നു എന്നത് ആശാസ്യമല്ല. യുദ്ധങ്ങൾക്ക് പിഴയൊടുക്കേണ്ടി വരുന്നത് അതിൽ കക്ഷി ചേരുന്നവർ മാത്രമല്ല, പഴികളാകട്ടെ യുദ്ധം തുടങ്ങിവെച്ച ഭരണകൂടങ്ങളിൽ ഒതുങ്ങുകയുമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് കൂടിയ ഇന്ധനവിലയുടെ രൂപത്തിൽ ലോകം മുഴുവൻ പിഴയൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചരക്കു ഗതാഗതത്തിന് ചിലവേറുന്നതോടെ അവശ്യവസ്തുക്കളുടെ വിലവർദ്ധനയും ഏറെക്കുറെ ഉറപ്പായി. അനിവാര്യമായ വിലക്കയറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയാതെ രാജ്യത്ത് പാചകവാതകത്തിനും ഇന്ധനത്തിനും വില കൂട്ടിയിരിക്കുകയാണ്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയരുന്നതാണ് കാരണം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യമിടിഞ്ഞത് ഇറക്കുമതി ചിലവ് കൂടാനും കാരണമായി. ചിലവുകൾ ചുരുക്കാനും ഊർജം കരുതലോടെ ഉപയോഗിക്കാനുമുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തോട് ക്രിയാത്മക പ്രതികരണം ഉണ്ടാവുമെങ്കിൽ അല്പമെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ആഡംബരം ഉപേക്ഷിക്കുന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും വാഹനവ്യൂഹം വെട്ടിച്ചുരുക്കിയ കേരള ഗവർണറുമൊക്കെ മാതൃകകളാണ്. സംഘർഷത്തിന്റെ തീയാളുമ്പോൾ സമാധാനത്തിന്റെ വഴികളിലൂടെ ഒരു യാത്ര. യുദ്ധത്തിനും ഭീകരവാദത്തിനുമെതിരായ ആഹ്വാനവുമായി 4 യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നടത്തുന്ന യാത്രയെ ഇങ്ങനെ കാണാം. ഇതിൽ അദ്ദേഹത്തിന്റെ നോർവേ സന്ദർശനം സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു. 43 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുന്നത്. പ്രതികരണം ആവേശോജ്വലമായിരുന്നു. നോർവേയുടെ പരമോന്നത പുരസ്കാരമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് നൽകിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. തൊട്ടുമുൻപ് സ്വീഡനും ആ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ചിലവഴിച്ച സമയം തീരെ കുറവാണെങ്കിലും അതീവ പ്രാധാന്യമുള്ള മറ്റൊരു വിദേശയാത്രയും യൂറോപ്യൻ സന്ദർശനത്തിന് മുൻപായി പ്രധാനമന്ത്രി നടത്തി. UAE സന്ദർശിച്ച നരേന്ദ്രമോദി 5 മണിക്കൂർ മാത്രമാണ് അവിടെ ചെലവഴിച്ചത്. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ UAE 47,936 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ സന്ദർശനത്തിനിടെ ഉറപ്പാക്കിയിരിക്കുന്നത്. കരുതൽ പെട്രോളിയം ശേഖരം 3 കോടി ബാരലായി ഉയർത്താനും പാചകവാതകത്തിന്റെ ദീർഘകാല ലഭ്യത ഉറപ്പാക്കാനും ധാരണയായിട്ടുണ്ട്. സൈബർ പ്രതിരോധം, കപ്പൽ നിർമ്മാണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയുടെ വികസനം എന്നീ മേഖലകളിലും പരസ്പര സഹകരണത്തിന്റെ ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിട്ടുണ്ട്. ഭാവിയെ കരുതിയുള്ള ഈ കരാറുകൾക്കിടയിൽ ഭൂതകാലത്തോട് നീതി പുലർത്തുന്ന ചില നയതന്ത്ര നീക്കങ്ങൾക്കും പോയ വാരം സാക്ഷ്യം വഹിച്ചു. വിവിധ കാലഘട്ടങ്ങളിലായി തമിഴ്നാട്ടിൽ നിന്ന് കടത്തിയ ഒട്ടേറെ പുരാവസ്തുക്കൾ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തി.

0: ചിന്തിച്ചു. ചോളകാലഘട്ടത്തിലുണ്ടായിരുന്ന ചില ശില്പങ്ങളാണ് തിരിച്ചെത്തിച്ചത്. സാംസ്കാരിക പൈതൃകം വീണ്ടെടുക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. 10 വർഷങ്ങൾക്കുള്ളിൽ 600-ലധികം പുരാവസ്തുക്കൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചിട്ടുണ്ട് എന്നതാണ് കണക്ക്. ആഭ്യന്തര സുരക്ഷയിലേക്ക് ഒരു ചുവടുകൂടി അടുക്കുന്ന നക്സൽ വിമുക്ത ഭാരതം എന്ന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ നടത്തിയത്. ഏറ്റുമുട്ടലുകളും രക്തച്ചൊരിച്ചിലും ഏറെ കണ്ട മേഖലയിൽ സമാധാനത്തിന്റെ ദിവസങ്ങൾ പുലരുന്നു എന്നത് പ്രത്യാശയ്ക്ക് വക നൽകുന്നു. സാമൂഹിക ഘടനയിൽ നീറിപ്പുകഞ്ഞ അസമത്വമാണ് സായുധ ഗറില്ല ഗ്രൂപ്പുകളുടെ പിറവിക്കും വളർച്ചയ്ക്കും വളമായതെന്ന് പൊതുവെ പറയാം. ഇടയിലെവിടെയോ ലക്ഷ്യം പിഴച്ചുവെന്നും വിപ്ലവ നീക്കങ്ങൾ തെരുവ് യുദ്ധമായി മാറിയെന്നും വിമർശിക്കുകയുമാവാം. ഇനി വേണ്ടത് പുനരധിവാസത്തിന്റെ നാളുകളാണ്. ആയുധമുപേക്ഷിച്ച് സമാധാനത്തിന്റെ വഴികളിലേക്ക് നടന്നുവരുന്നവരെ കൂടി ഉൾക്കൊള്ളുന്നതാവട്ടെ രാജ്യത്തിന്റെ വികസന ആസൂത്രണ പദ്ധതികൾ. ലോകം മറ്റൊരു മഹാമാരിയുടെ ഭീഷണിയിലാണോ? ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നുപിടിച്ച എബോള രോഗത്തിനെതിരെ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എബോള ബാധിച്ച് 88 പേർ മരിക്കുകയും 300-ലേറെ പേർക്ക് രോഗം സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കോവിഡ് പോലെ എബോള മഹാമാരിയായി മാറിയിട്ടില്ലെന്നും അതിനാൽ അതിർത്തി അടച്ചിടുന്ന തരത്തിലുള്ള നടപടികൾ പാടില്ലെന്നും വിശദീകരണമുണ്ട്. ചെറിയ വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ലോകക്രമം തന്നെ മാറ്റിമറിച്ച വലിയൊരു മഹാമാരിയുടെ ഓർമ്മകൾ അടങ്ങാത്തതുകൊണ്ടാവാം അല്പം ആശങ്കയോടെയല്ലാതെ ഇത്തരം വാർത്തകളിലൂടെ കടന്നുപോകാൻ കഴിയുന്നില്ല. അസാധാരണ സന്ദർഭങ്ങളിൽ ദയാവധത്തിന്റെ സാധ്യതകൾ തെരുവുനായ്ക്കളിലും പ്രയോഗിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. പരിഹാരമില്ലാതെ പോകുന്ന നീറുന്ന പ്രശ്നങ്ങളിലൊന്ന് എന്ന നിലയിൽ ഇത് പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. അപകടകാരികളായ നായകളെ കൊല്ലാം എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിയമം വിവേചനത്തോടെ നടപ്പാക്കുമോ അതിന്റെ മറവിൽ തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ജാഗ്രത, അത് അത്യാവശ്യമാണ് എന്ന് ചുരുക്കം. തൊഴിലിടങ്ങൾ ഒന്നിച്ചു ശൂന്യമായപ്പോൾ കേരളം ഇതാദ്യമായി അവരെക്കുറിച്ച് ആകുലപ്പെട്ടു തുടങ്ങി. പറഞ്ഞുവരുന്നത് നാടുവിട്ട നമ്മുടെ അതിഥി തൊഴിലാളികളെക്കുറിച്ച്. നാട്ടിലെ തിരഞ്ഞെടുപ്പിന് കൂട്ടത്തോടെ സ്ഥലം വിട്ട അവർ തിരിച്ചുവരാൻ വൈകുന്നതോടെ പല മേഖലകളിലും തൊഴിലാളി ക്ഷാമം രൂക്ഷമായി തുടങ്ങി. നിർമ്മാണ മേഖലയിലാണ് പ്രതിസന്ധി രൂക്ഷം. ഏറ്റെടുത്ത ജോലികൾ സമയത്ത് തീർക്കാൻ കഴിയുമോ എന്ന് കരാറുകാർ ആശങ്കപ്പെടുന്നു. ഊരും പേരും തിരക്കാതെ മുൻവിധിയോടെ ബംഗാളികൾ എന്നുമാത്രം വിളിച്ചിരുന്നവരുടെ വില നമ്മൾ മനസ്സിലാക്കി തുടങ്ങി എന്ന് സാരം. കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് അവർ തിരിച്ചുവരട്ടെ. അതിഥികൾ എന്ന വിളി ആലങ്കാരികമല്ലെന്നും പെരുമാറ്റ രീതികളിൽ മാറ്റം വരുത്തി കേരളം അവരെ കൂടുതൽ കരുതലോടെ സ്വീകരിക്കും എന്നും പ്രത്യാശിക്കാം. അസാധാരണ അട്ടിമറികളും അത്ഭുതപ്പെടുത്തുന്ന ഒറ്റയാൻ പ്രകടനങ്ങളുമായി ഇന്ത്യൻ പ്രീമിയർ ലീഗ് മൈതാനങ്ങളിൽ തീ പടരുകയാണ്. മിന്നുന്ന പ്രകടനങ്ങളോടെ തുടങ്ങിയ പല ടീമുകളും അടുത്ത ഘട്ടങ്ങളിൽ വിയർക്കുകയാണ്. വമ്പൻ ടീമുകൾ ലൈനപ്പ് പ്രഖ്യാപിച്ചു തുടങ്ങിയതോടെ ലോകകപ്പ് ഫുട്ബോൾ ആവേശം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വെറ്ററൻ താരം ലൂക്ക മോൺഡ്രിച്ച് നയിക്കുന്ന ക്രൊയേഷ്യൻ ടീമിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സൂപ്പർ താരം നെയ്മറിന്റെ പേരടങ്ങുന്ന ബ്രസീലിയൻ ടീമിനെ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ബ്രസീലിയൻ ആരാധകരെ കാത്ത് മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഇതിഹാസ താരങ്ങളായ റൊണാൾഡോ, റൊണാൾഡിനോ, റോബർട്ട് കാർലോസ്, കഫു എന്നിവർ സെപ്റ്റംബർ 26 കൊച്ചിയിൽ കളിക്കാനെത്തുന്നു. IM വിജയൻ, ബൈചിങ് ബൂട്ടിയ എന്നിവരുടെ ടീമുമായാണ് മത്സരം. 2010 ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക ഗാനമായി പുറത്തിറങ്ങിയ വക വക എന്ന ഗാനം ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ ചാരുതയോടെ തന്നെ ലോകം സ്വീകരിച്ചു. അന്ന് ആ പാട്ടുപാടി ഹിറ്റാക്കിയ പ്രശസ്ത ഗായിക ഷക്കീറയാണ് ഇത്തവണ ഡായ് ഡായ് എന്ന ലോകകപ്പ് ഗാനവുമായി എത്തുന്നത്. കൂട്ടിന് നൈജീരിയൻ ഗായകൻ ഡോണാബോയിയുമുണ്ട്. ആവേശമിരട്ടിക്കും എന്ന് പ്രതീക്ഷിക്കാം.
1: സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു.
2: തയ്യാറാക്കിയത് MM സുജിത്ത്. അസിസ്റ്റന്റ് എഡിറ്റർ മലയാള മനോരമ തൃശൂർ. അവതരണം നിർവഹണം ജയ CR. നിർവഹണ സഹായം സ്മിത രാജേഷ്.
3: ആകാശവാണി തൃശൂർ.
4: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ.
5: പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
6: അല്ല ടീച്ചറെ, തിമിരശസ്ത്രക്രിയക്ക് പോയില്ലേ?
7: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
6: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
8: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ, ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
9: ഫോൺ 7

0: 02513 1199.
1: ആരോഗ്യക്കുറിപ്പുകൾ. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാക്കുകയുള്ളൂ എന്ന് പറയാറുണ്ട്. ശാരീരിക മാനസിക ആരോഗ്യം തമ്മിലുള്ള പരസ്പര ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ശരീരത്തെ ഊർജ്ജസ്വലമായി നിലനിർത്തുകയും സമീകൃത ആഹാരം ശീലിക്കുകയുമാണ് ശാരീരിക ആരോഗ്യം നിലനിർത്താൻ ചെയ്യേണ്ട കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ മദ്യപാനം, പുകവലി തുടങ്ങിയവ ഒഴിവാക്കുകയും സാമൂഹിക ബന്ധങ്ങൾ സജീവമാക്കുകയും ചെയ്യേണ്ടത് മാനസികാരോഗ്യം നിലനിർത്താനും സഹായിക്കും. സജീവമായ ജീവിതശൈലി ശാരീരിക മാനസിക സാമൂഹിക ആരോഗ്യം വർദ്ധിപ്പിക്കും എന്നതിന് നിരവധി ശാസ്ത്രീയ തെളിവുകളാണ് ഉള്ളത്. വാർദ്ധക്യകാല രോഗങ്ങളെ പ്രതിരോധിക്കാനും ഇത് സഹായിക്കും. ചെറുപ്രായത്തിൽ തന്നെ ആരംഭിക്കുന്ന ചിട്ടയായ ജീവിതശൈലി വാർദ്ധക്യത്തിലും ഏറെ ഗുണം ചെയ്യും. ഓരോ പ്രായത്തിനും അനുസൃതമായ വ്യായാമങ്ങളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ ലോകാരോഗ്യ സംഘടന തന്നെ നൽകിയിട്ടുണ്ട്. വ്യക്തികളുടെ പ്രായം, ആരോഗ്യസ്ഥിതി എന്നിവ പരിഗണിച്ചാണ് ഈ നിർദ്ദേശങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആയാസരഹിതമായ ഇന്നത്തെ ജീവിതശൈലിയിൽ രോഗങ്ങൾ ഒഴിവാക്കാൻ വ്യായാമം അത്യന്താപേക്ഷിതമാണ് എന്ന് ഒട്ടേറെ ഗവേഷണ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏത് രീതിയിലുള്ള വ്യായാമം വേണം എന്നത് ആപേക്ഷികമാണ്. നടക്കാൻ പോകുന്നതും പറമ്പിലെ പണികളും പൂന്തോട്ട പരിപാലനവും എന്തിനേറെ വീട്ടുജോലികൾ പോലും ശാരീരികാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട്. വ്യായാമം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് സമീകൃത ആഹാരവും. ദീർഘകാല രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിനും അമിതവണ്ണം ഒഴിവാക്കുന്നതിനും സമീകൃത ആഹാരം കഴിക്കേണ്ടത് ഏറെ പ്രധാനമാണ്. ശരീരത്തിന് ഊർജം നൽകുന്നതിനും എല്ലുകളെ ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമായ പോഷകാഹാരങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം. അമിതമായ അളവിൽ കഴിക്കുന്ന സംസ്കരിച്ച ഭക്ഷണവും പഞ്ചസാരയും രോഗകാരണമാകുന്നുണ്ട്. എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നത് മാത്രമല്ല, വൈവിധ്യമാർന്ന ഭക്ഷണരീതികൾ, അളവുകൾ എന്നിവയെക്കുറിച്ച് ഒരു സാമാന്യ ധാരണ ഏവർക്കും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. മദ്യപാനം, പുകവലി തുടങ്ങിയ ശീലങ്ങൾ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഏവർക്കും അറിയാമല്ലോ. ആയുർദൈർഘ്യവും ജീവിത നിലവാരവും കുറയ്ക്കാൻ ഇത് കാരണമാകുന്നു. ശാരീരിക മാനസിക ആരോഗ്യത്തിന് അത്യാവശ്യമായ മറ്റൊരു ഘടകമാണ് നല്ല സാമൂഹിക ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുക എന്നത്. സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളായോ സംഘമായി കായിക വിനോദങ്ങളിൽ ഏർപ്പെടുകയോ നല്ല സൗഹൃദ കൂട്ടായ്മകൾ കാത്തുസൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്നത് സാമൂഹ്യ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായകരമാണ്. ഓരോരുത്തരും സ്വന്തം ശാരീരിക മാനസിക ആരോഗ്യം പരിപാലിക്കുന്നതിനൊപ്പം ചുറ്റുമുള്ളവരെ കൂടി ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത ഏറ്റവും അധികം തെളിഞ്ഞ സമയമായിരുന്നു കോവിഡ് കാലം. പ്രായമേറിയവർ, പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ തുടങ്ങിയവരെ കൂടി പരസ്പരം ശ്രദ്ധിച്ചിരുന്ന ആ രീതി തുടരുക തന്നെ വേണം. മാനസിക സമ്മർദ്ദവും ആശങ്കകളും പരസ്പരം പങ്കുവെക്കുമ്പോൾ ഏവർക്കും മാനസിക സൗഖ്യം ലഭിക്കാൻ ഇടയാകുന്നു. ശരീരം, വികാരങ്ങൾ, ഉറക്കം, ചിന്തകൾ, പെരുമാറ്റം തുടങ്ങിയവ ശ്രദ്ധിക്കുന്നതോടെ ശാരീരിക മാനസിക ആരോഗ്യം സമൂഹത്തിന് കരഗതമാവുകയാണ് ചെയ്യുന്നത്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
2: ത്രിശ്ശം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
3: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
4: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
5: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
6: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: ആകാശവാണി തൃശൂർ.
2: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
0: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
7: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
8: മാഡം, ഞാനൊരാഴ്ച ലീവായിരിക്കട്ടോ, അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
0: അല്ല, അതിനിപ്പോ എന്തിനാ ലീവ് എടുക്കണേ? നമ്മുടെ തൃശൂർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതി

0: ഇതിലുള്ള കണ്ണ് പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
1: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
0: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
2: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ചങ്ങമ്പുഴയുടെ ജീവിതവും ചിന്തയും വിശകലനം ചെയ്യുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന കൃതി ആരുടേതാണ്? ഉത്തരം എം കെ സാനു. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകനായ പ്രൊഫസർ എം കെ സാനു പ്രസിദ്ധമായ ഒട്ടേറെ കൃതികളുടെ രചയിതാവാണ്. മൃത്യുഞ്ജയം കാവ്യജീവിതം, ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ചങ്ങമ്പുഴയുടെ ജീവിതവും ചിന്തയും വിശകലനം ചെയ്യുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം.

0: ബഷീർ, ഏകാന്തവീഥിയിലെ അവധൂതൻ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ചങ്ങമ്പുഴയുടെ ജീവിതവും ചിന്തയും വിശകലനം ചെയ്യുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതി ആരുടേതാണ്? ഉത്തരം എം കെ സാനു. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകനായ പ്രൊഫസർ എം കെ സാനു പ്രസിദ്ധമായ ഒട്ടേറെ കൃതികളുടെ രചയിതാവാണ്. മൃത്യുഞ്ജയം കാവ്യജീവിതം, ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇനി ഇന്നത്തെ ചിന്താവിഷയം, മനസ്സാണ് എല്ലാം, അത് നരകത്തെ സ്വർഗമാക്കുന്നു, സ്വർഗത്തെ നരകവും. ജോൺ മിൽട്ടൺ. മനസ്സാണ് എല്ലാം, അത് നരകത്തെ സ്വർഗമാക്കുന്നു, സ്വർഗത്തെ നരകവും. ജോൺ മിൽട്ടൺ.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
4: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
0: FM 101.1 മെഗാഹെഡ്സിൽ ഇന്ന് രാവിലെ 10:30 ഗസൽ സോമേഷ് കുമാർ പാടിയത്. 11:02 ഹലോ ആകാശവാണി ഫോണിൻ പരിപാടി. ഭൗതിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്ട്രേഡ് പാറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അതോറിറ്റിയുടെ IPR പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജശ്രീ സായിറാം മറുപടി നൽകുന്നു.

ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ദേവിപ്പാട്ട്, കെ വേലുക്കുട്ടിയും സംഘവും പാടിയത്. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. കേൾക്കാം FM 101.1 MHz.

0: മോളെ, ഇത് നിന്റെ പേരില് തിരക്ക് പിടിച്ച് എന്തിനാ ഇതൊക്കെ?
1: അതിനെന്താ
0: മോളോ? ഇത് നിന്റെ പേരില്,
1: ഇത് പൊന്നു മോളുടെ പേരില്.
2: പക്ഷെ മുത്തശ്ശി, മുത്തശ്ശിയുടെ പേരിലോ?
3: ഇതെല്ലാം ഞാൻ ബാങ്ക്, ലോക്കർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എല്ലാത്തിനും ഇവളെയാണ് നോമിനി ആക്കിയത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ അപ്പോൾ ഇവക്ക് പണം കിട്ടാൻ എളുപ്പമാവും.
0: അരുതാത്ത് പറയല്ലേ, എന്താത്?
4: ആർബിഐ പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ഗായകൻ വിജയ് യേശുദാസ്, ചിത്രം ഈ പട്ടണത്തിൽ ഭൂതം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഷാൻ റഹ്മാൻ.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം, സുജാത പാടിയ ഗാനം, ചിത്രം ഫോട്ടോഗ്രാഫർ

0: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ
2: ഫോൺ 9497457970.
3: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
4: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
5: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം, വിജയ് യേശുദാസും ശ്വേതാമോഹനും പാടിയ ഗാനം, ചിത്രം ബനാറസ്.

0: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാൾ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
3: രാഹുൽ നമ്പ്യാരും ചിത്രയും പാടിയ ഗാനം ചിത്രം ഭാഗ്യദേവത. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ പെരിഫറൽ.

0: വാസ്കുലാർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: അനിൽ പനച്ചോലാൻ എഴുതി, മോഹൻ സിത്താര സംഗീതം നൽകി, വിജയ് യേശുദാസും സംഘവും പാടിയ ഗാനം, ചിത്രം ഭ്രമരം.

റിമി ടോമി പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ചട്ടമ്പിനാട്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം അലക്സ് പോൾ.

ബൽറാം, വിജയ് പ്രകാശ് എന്നിവർ പാടിയ ഗാനം. ചിത്രം നീലത്താമര. ശരത് വയലാറിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

ജി വേണുഗോപാലും ആശാജി മേനോനും പാടിയ ഗാനം. ചിത്രം ഇന്ത്യൻ റുപ്പി. സന്തോഷ് വിആറിന്റെ രചന, ഷഹബാസ് അമാന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10-15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ.
2: ഇപ്പോൾ ഒരുമനയൂർ ഒ കെ സുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരി, വി ജി വേണുഗോപാലൻ സ്പെഷ്യൽ ടവിൽ. ആദ്യം ബഹുദാരി രാഗത്തിൽ സദാനന്ദ താണ്ഡവും ആദിതാളം അച്യുതദാസർ കൃതി.

ഒരുമനയൂർ ഒ കെ സുബ്രഹ്മണ്യനും സംഘവും നാഗസുരത്തിൽ പാടിയ കൃതികളാണ് കേട്ടത്. വി ജി വേണുഗോപാലൻ, വിശേഷാൽ തവിൽ.

ഒരുമനയൂർ ഒ കെ സുബ്രഹ്മണ്യനും സംഘവും നാഗസ്വരത്തിൽ പാടിയ കൃതികളാണ് കേട്ടത്. വി ജി വേണുഗോപാലൻ, വിശേഷാൽ തവിൽ.

0: சங்கமம்.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
3: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
4: ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്നത് മഴക്കാലമാണ്. മഴക്കാലം രോഗാതുരതയുടെ കാലം കൂടിയാണ്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു കരുതൽ ഏറെ അത്യാവശ്യമാണ്. അതായത്, രോഗം വരാതെ ആരോഗ്യം നിലനിർത്തുക എന്നതാണ് ആയുർവേദത്തിൻ്റെയും അടിസ്ഥാന പ്രമാണം. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപും തുടക്കത്തിലും നമ്മൾ ചെയ്യേണ്ട മഴക്കാലപൂർവ ആരോഗ്യ സംരക്ഷണ രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ പ്രതിപാദിക്കുന്നത്. മഴക്കാലപൂർവ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. കടുത്ത വേനൽ കഴിഞ്ഞ് ഇടയ്ക്കുള്ള വേനൽ മഴയും വരാൻ പോകുന്ന മഴക്കാലവും തീർച്ചയായും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ട സമയമാണിപ്പോൾ. കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യ സംരക്ഷണവും വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ആയുർവേദത്തിൽ. ഋതുചര്യയും ഋതുക്കളുടെ ഇടയിൽ വരുന്ന ഋതുസന്ധികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വേനൽ മാറി മഴക്കാലം എത്തുന്നതിന് തൊട്ടു മുൻപുള്ള കാലം കുറച്ച് ജാഗ്രത വേണ്ട സമയമാണ്. ചിക്കൻഗുനിയ, ഡെങ്കു ഫീവർ, എലിപ്പനി തുടങ്ങിയ പകർച്ചപ്പനികൾ പൊതുജനാരോഗ്യത്തെ സാരമായി ബാധിച്ച കാലം മുതൽക്കാണ് മഴക്കാലപൂർവ്വ ശുചീകരണത്തെയും ആരോഗ്യ സംരക്ഷണത്തെയും ഒക്കെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണാൻ തുടങ്ങിയത് എന്ന് പറയാം. മഴക്കാലം പൊതുവെ മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷി കുറയുകയും രോഗാതുരത കൂടുകയും ചെയ്യുന്ന കാലമാണ്. രോഗകാരകമായ ബാഹ്യ ഘടകങ്ങൾക്ക്, അതായത് രോഗാണുക്കളുടെ വളർച്ചയും വ്യാപനവുമൊക്കെ കൂടുന്ന കാലമാണ്. ആയതിനാൽ മഴക്കാലത്തിന് മുന്നേ തന്നെ കൊതുകുജന്യ രോഗങ്ങൾ, എലി, വവ്വാൽ തുടങ്ങിയ ജന്തുജന്യ രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ ഇവയൊക്കെ

0: കൊണ്ടുള്ള ആഹാരം ഉപയോഗിക്കാവുന്നതാണ്. വഴുതനങ്ങ, കുമ്പളങ്ങ, പാവയ്ക്ക, തക്കാളി എന്നീ പച്ചക്കറികൾ ആവശ്യത്തിന് ഉപയോഗിക്കുക. മുന്തിരി, മാതളം എന്നീ പഴങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. തേൻ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിന് സഹായിക്കുന്നു. പയറ്, മാംസം ഇവ കൊണ്ടുള്ള സൂപ്പും ഉപയോഗിക്കാവുന്നതാണ്. മാംസാഹാരം നന്നായി വേവിച്ചു മാത്രം ഉപയോഗിക്കുക. ദഹിക്കാൻ എളുപ്പമുള്ള കഞ്ഞി പോലുള്ള ആഹാരം ഒരു നേരത്തെ ആഹാരമായി ഉപയോഗിക്കാവുന്നതാണ്. ആശാളി, പഞ്ചകോല ചൂർണവും കഞ്ഞിയിൽ ചേർത്ത് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയും ദഹനശക്തിയും കൃത്യമാക്കുന്നതിന് സഹായകമാണ്. മഴക്കാലത്ത് വിശപ്പ് കൂടിയിരിക്കുമെങ്കിലും ദഹനശേഷി ശക്തമാകണമെന്നില്ല. ആയതിനാൽ ഓരോരുത്തരുടെയും ദഹനശക്തി അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വരുന്ന അലർജി പോലുള്ള കണ്ടീഷൻസ് ഒഴിവാക്കുന്നതിന് ദശമൂല കടുത്രയം കഷായത്തിൽ കരിപ്പെട്ടി ചേർത്ത് വൈകുന്നേരത്തെ ചായയ്ക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് കൃത്യമായ വ്യായാമവും കൃത്യമായ ഉറക്കവും. ഇന്നത്തെ കാലത്ത് അമിത വ്യായാമം ചെയ്യുന്നവരും വ്യായാമം ചെയ്യാത്തവരുമാണ് കൂടുതൽ. അവനവന്റെ ബലത്തിന്റെ പകുതി മാത്രം ഉപയോഗിച്ച് വ്യായാമം ചെയ്യുക നടത്തം ശീലമാക്കാവുന്നതാണ്. മഴയിൽ പുറത്ത് നടക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ വീട്ടിലെ ജോലികൾ ആയതിനനുസരിച്ച് ക്രമീകരിക്കുക. ശ്രദ്ധിക്കേണ്ടത്, തളർന്ന് അവശരാകുന്നത് വരെ വ്യായാമം ചെയ്യരുത്. സർക്കാർ ആയുർവേദ ആശുപത്രികൾ വഴി യോഗ ക്ലബുകളും യോഗ പരിശീലനവും ലഭ്യമാണ്. ആയതിന്റെ പ്രയോജനം ലഭ്യമാക്കുന്നതും നല്ലൊരു വ്യായാമ മുറയാണ്. ജീവിതശൈലി രോഗമുള്ളവരും ഈ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനമായും പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗമുള്ളവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. ആയതിനാൽ അവരുടെ ഭക്ഷണം, വ്യായാമം, ഉറക്കം, ഔഷധം ഇവയിലും ശ്രദ്ധ വേണം. ഉപ്പ്, പഞ്ചസാര ഇവയുടെ ഉപയോഗം ക്രമപ്പെടുത്തുക. 6 മുതൽ 7 മണിക്കൂർ വരെയും ഉറക്കം ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റ് പകർച്ചവ്യാധികൾ ഉണ്ടായാൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം പ്രമേഹത്തിൻ്റെയും രക്താതിമർദ്ദത്തിൻ്റെയും അതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും സ്ഥിരം ഔഷധം ഉപയോഗിക്കുന്നവർ അതിൻ്റെ ഉപയോഗം ക്രമപ്പെടുത്തേണ്ടതാണ്. ഒരിക്കലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഔഷധം നിർത്തി സ്വയം ചികിത്സ ചെയ്യരുത്. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട കൂട്ടരാണ് കുട്ടികളും വൃദ്ധജനങ്ങളും. മഴക്കാലം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ സജ്ജരാകുന്ന കുട്ടികൾ അവരുടെ ശുചിത്വ കാര്യങ്ങളിലും ആഹാരത്തിലും വ്യായാമത്തിലും ഉറക്കത്തിലും ശ്രദ്ധ വേണം. അതുപോലെ വൃദ്ധജനങ്ങൾ പൊതുവെ മഴക്കാലത്ത് മടി പിടിച്ചിരിക്കാൻ സാധ്യത ഉള്ളതിനാൽ വ്യായാമക്കുറവ് മൂലവും മറ്റ് രോഗാവസ്ഥ മൂലവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ഉറക്ക ക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും അവരുടെ ആരോഗ്യവും ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം തന്നെ സാധാരണ പേശിവേദന, സന്ധിവേദന, ത്വക്ക് രോഗങ്ങളൊക്കെയും ഈ കാലത്ത് വരാൻ സാധ്യതയുണ്ട്. വ്യക്തി ശുചിത്വത്തിലും പരിസര ശുചിത്വത്തിലും കൃത്യമായ പ്രാധാന്യം നൽകിയും രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്ന രീതിയിലുള്ള ഭക്ഷണവും ഉറക്കവും വ്യായാമവും ശീലമാക്കിയാൽ ഇനി വരാൻ പോകുന്ന മഴക്കാലത്തെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണം സാധ്യമാക്കാവുന്നതാണ്. വ്യക്തിഗത ആരോഗ്യ ശുചിത്വശീലങ്ങളിലും പരിസര ശുചിത്വശീലങ്ങളിലും വേണ്ട പ്രാധാന്യം നൽകി മഴക്കാലം വരുന്നതിന് മുന്നേ തന്നെ മഴക്കാലം രോഗങ്ങളുടെ കാലമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സ്വയം ചികിത്സ ഒഴിവാക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ കൃത്യമായി ഡോക്ടറെ കണ്ട് മരുന്ന് ലഭ്യമാക്കുക. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശം കൃത്യമായി ശീലിക്കുകയും വേണം. അവനവൻ്റെ ആരോഗ്യം അവനവൻ്റെ ഉത്തരവാദിത്വമാണ്, ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ് എന്നുകൂടി മുന്നിൽ കണ്ട് ചര്യകൾ ക്രമീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആരോഗ്യകരമായ ഒരു മഴക്കാലം നമുക്ക് സാധ്യമാകുന്നതാണ്.
1: മഴക്കാലപൂർവ്വ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രം അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്.

0: ശബ്ദ സന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം, യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ രാജു, മൊബൈൽ വിടൂ.
3: ചേച്ചി ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. കിട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാ ചേച്ചി.
2: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
3: അപ്പോൾ ശരിയായ നമ്പർ
2: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
3: ചേച്ചി എന്നെ രക്ഷിച്ചു,
2: പണിയിൽ നിന്നല്ല.
3: ചെയ്തോളാം. RBI പറയുന്നു,
4: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

0: 35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 145 രൂപ കൂടി 14,660 രൂപയ്ക്കും പവന് 1,160 രൂപ കൂടി 1,17,280 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
8: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷര കേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
9: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
8: അക്ഷര കേരളം.
9: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
8: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
9: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
8: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
9: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
8: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 6806-3-1.
9: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.
1: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

ആകാശവാണി തൃശൂർ. സമയം 10:30. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 മെഗാഹെർട്സ്. ഇപ്പോൾ ഗസൽ കേൾക്കാം. സോമേഷ് കുമാർ പാടിയത്.

0: ആകാശവാണി ഇപ്പോൾ ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇനി പരിപാടിയിൽ ബൗദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും ഐ പി ആർ പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം മറുപടി നൽകുന്നു. പന്ത്രണ്ട് മണിവരെയാണ് പരിപാടിയുടെ സമയം. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321 9495655631 മറ്റൊരു നമ്പർ 9495956321. സ്റ്റുഡിയോയിൽ അതിഥിയോട് സംസാരിക്കുന്നത് ജി സന്തോഷ് കുമാർ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു.
1: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബൗദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഉള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് രജിസ്ട്രേഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ് മാർക്ക് അറ്റോർണിയും ഐ പി ആർ പ്രൊട്ടക്ഷൻ പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം ആണ്. മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സോ മച്ച് സർ. നമസ്കാരം.
1: നമുക്കറിയാം, മറ്റ് നിയമ മേഖലകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബൗദ്ധിക സ്വത്തവകാശം എന്ന് പറയുന്നത് വളരെ പുതിയൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ പല ശ്രോതാക്കൾക്കും പല നമ്മുടെ ആൾക്കാർക്കും ഇതേക്കുറിച്ച് ഒരുപക്ഷെ അവർ അജ്ഞരാണ്, അല്ലെങ്കിൽ തന്നെ വളരെ കുറച്ച് അറിവ് മാത്രമുള്ള ആൾക്കാരാണ്. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ, ഇന്നത്തെ മാറിയ ഒരു ജീവിത കാലഘട്ടത്തിൽ, നമ്മുടെ നിത്യജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണിത്.

0: അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരുമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയുടെ തുടക്കം എന്താണ് ഐ പി ആർ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ ബൗദ്ധിക സ്വത്തവകാശം, അതേക്കുറിച്ച് ഒന്ന് അതിൻ്റെ ഒരു എക്സ്പ്ലെയിൻ, ഒരു ഡെഫിനിഷൻ എന്താണ്?
1: സാർ, ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അത് അറിയുന്ന മുൻപ് നമ്മൾ വാട്ട് ഇസ് പ്രോപ്പർട്ടി, അതിൻ്റെ എങ്ങനെ ഈ പ്രോപ്പർട്ടിയിൽ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വരണമുണ്ട് അത് ആദ്യം നമ്മൾ അറിയാം. സോ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം മൂവബിൾ പ്രോപ്പർട്ടി, ഇമൂവബിൾ പ്രോപ്പർട്ടിയും ഉണ്ട്. മൂവബിൾ പ്രോപ്പർട്ടി ഇപ്പോൾ സാർക്ക് ഒരു കാർ ഉണ്ടാവും, അത് സാർ രജിസ്റ്റർ ചെയ്തിരിക്കും സാറുടെ പേരിൽ. അപ്പോൾ അത് ഉപയോഗിക്കാനുള്ള എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാനും
0: അവകാശം
1: എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇമൂവബിൾ പ്രോപ്പർട്ടി, സാർക്ക് ഒരു വീടുണ്ട്, അത് വീട് വേണമെങ്കിൽ സാർ വെറുതെ ഇട്ട് വെക്കാം, ഇല്ല ലീസിൽ വിടാം, ഇല്ലെങ്കിൽ അത് വിൽക്കാം.
0: അത് എന്ത് ചെയ്യാനുള്ള അവകാശം
1: സാർക്കുള്ളതാണ്. ഇത് ഒരു ടൈപ്പ് ഓഫ്, ദിസ് ഇസ് വൺ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ടൈപ്പ്. അഗെയിൻ ദർ ഇസ് അനദർ പ്രോപ്പർട്ടി ടൈപ്പ്, അത് ടാൻജിബിൾ പ്രോപ്പർട്ടി, ഇൻടാൻജിബിൾ പ്രോപ്പർട്ടി എന്ന് പറയും. ടാൻജിബിൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസ് ഉണ്ടല്ലോ, കണ്ണ്, മൂക്ക്, അത് വെച്ചിട്ട് നമ്മൾ അഞ്ച് സെൻസ് ഓർഗൻ വെച്ചിട്ട് നമുക്കത് എന്താണ് അങ്ങനെ അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സാർക്ക് അതുപോലെ തന്നെ ഒരു ഒരു ജ്വല്ലറി ഉണ്ട്, ഒബ്ജക്റ്റ് ആണ്, അത് അറിയാൻ പറ്റും, തൊട്ടോ കണ്ടോ നമ്മൾക്ക് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ പറയുന്നത് ഇൻടാൻജിബിൾ പ്രോപ്പർട്ടി. ഇൻടാൻജിബിൾ പ്രോപ്പർട്ടി മീൻസ് അത് നമ്മൾക്ക് അറിയാനേ പറ്റത്തില്ല, ബിക്കോസ് അത് അത് അവിടെ തന്നെ
0: ഇൻവിസിബിൾ.
1: സർ, കറക്റ്റ്. അത് എങ്ങനെ നമ്മൾ പറയുമെങ്കിൽ നമ്മളുടെ മൈൻഡിൽ ഒരു പൊയട്രി ഉണ്ട്, അത് ഞാൻ എഴുതുന്നവരെ അത് മൈൻഡിൽ തന്നെ ആയിരിക്കും, എഴുതുന്നവരെ അത് മൈൻഡിൽ തന്നെ ആയിരിക്കും. അതല്ല, അത് ഇൻടാൻജിബിൾ ആയിട്ടാണ് ഉള്ളത്. പിന്നെ അത് ഞാൻ പോയം എഴുതി പേപ്പറിൽ എഴുതി കഴിയുമ്പോൾ എന്താവും, അത് ടാൻജിബിൾ ആവുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഉരുവം എങ്ങനെയിരിക്കുമെങ്കിൽ ആദ്യം ഉള്ളത് ഇൻടാൻജിബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പറയുന്നത് ആദ്യം അതിൻ്റെ ഉരുവം ഉള്ളത് ഇൻടാൻജിബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ടാൻജിബിൾ ആക്കി എടുക്കുന്നുണ്ട്. എങ്ങനെ എടുക്കും? അത് ഞാൻ പോയം ഒരു പേപ്പറിൽ എഴുതും, പിന്നെ ഒരു അതുപോലത്തെ എല്ലാം ഒരു ടാൻജിബിൾ,
0: ഇൻവെൻഷൻ അങ്ങനെ.
1: എക്സാക്ട്ലി സർ, അതുപോലെയാണ്. സോ ഇതാണ് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പറയുന്നത് ഇൻടാൻജിബിൾ പ്രോപ്പർട്ടീൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ മൈൻഡിൽ തോന്നുന്ന ഈ പുതിയതായിട്ട് ഉള്ള നമ്മളുടെ ഇൻ്റലക്ച്വൽ ക്രിയേഷൻസ്, ക്രിയേറ്റിവിറ്റി എല്ലാം വേരിയസ് ഗ്രൂപ്പ്സിൽ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേറ്റൻസ്, ട്രേഡ് മാർക്സ്, കോപ്പിറൈറ്റ്, അതുപോലത്തെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ നോർമലി ഇത് എങ്ങനെ നമ്മൾ കാറ്റഗറീസ് ചെയ്യുന്നെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി ആൻഡ് കോപ്പിറൈറ്റ്, ഇതാണ് ബേസിക് ആയിട്ടുള്ള രണ്ട് ടൈപ്സ്. ഈ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടീനകത്ത് വരുന്നതാണ് പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, പിന്നെ ട്രേഡ് സീക്രറ്റ്സ് വരുന്നുണ്ട്, ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട്. ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രീൻ്റെ അകത്ത് വരാതെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വേറെ ഒരു
0: കാറ്റഗറിയായിട്ടുള്ള
1: റൈറ്റ്സ്, അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടുമെങ്കിൽ ഇത് എക്സ്ക്ലൂസീവായിട്ട്, ഇപ്പം എങ്ങനെ സാർക്ക് ഒരു കാർ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഒരു റൈറ്റ്സ് ഉണ്ടോ, അതുപോലെ തന്നെ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കിട്ടിക്കഴിയുമ്പോൾ, ഈ പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, വേരിയസ് ക്ലാസസിലുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് അത് എക്സ്ക്ലൂസീവായിട്ട് എനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു റൈറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ വേറെ ആരെങ്കിലും ഈ റൈറ്റ് മിസ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അവർക്കെതിരിൽ നമ്മൾ കേസ് കൊടുക്കാനോ അതിൻ്റെ എന്താ റെമിഡി കിട്ടാനോ നോക്കാം. സോ ഇതാണ് ബേസിക്സ് ഓഫ് ദി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. പിന്നെ ഇത് ഞാൻ ഒന്നൊന്നായിട്ട് വാട്ട് ഇസ് പേറ്റൻറ്റ്, അതിൽ എന്താ പ്രൊസീജിയേഴ്സിന് ഫർദർ ടോക്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം.
0: നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഈ ആദ്യമായിട്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായിട്ടുള്ള ഒരു നിയമം പാസ്സായത് 1957 കോപ്പിറൈറ്റ് ആക്ട് ആണ്. അതാണ് വളരെ ഏറ്റവും ആദ്യമായിട്ട് വന്നതെന്ന്, നിലവിൽ വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുശേഷമാണ് വളരെ റീസെൻ്റായിട്ട്, അതായത് 1970 വന്നിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളത് ട്രേഡ് മാർക്ക് ആക്റ്റൊക്കെ ഏകദേശം ഏതാണ്ട് 1999-2000 അങ്ങനെയൊക്കെയാണ് വന്നത് അല്ലേ. അപ്പോൾ കോപ്പിറൈറ്റ് ആക്ട് 1957 മുതൽ തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു നിയമമാണ്
1: അല്ലേ.
0: അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കൊന്ന് സംസാരിക്കാം, എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. എവിടെയൊക്കെയാണ് ഈ കോപ്പിറൈറ്റ് ആക്ട് ബാധകമാവുന്നത്, അതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: യെസ് സർ. ഇപ്പോൾ കോപ്പിറൈറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ അതുവഴി കിട്ടുന്ന റൈറ്റ്സ് നമ്മൾ ബണ്ടിൽ ഓഫ് റൈറ്റ്സിനാണ് പറയുന്നത്. അതായത് ഒരുപാട് വ്യക്തികൾ അതിലുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ വേരിയസ് കാറ്റഗറീസ് ഉണ്ട്. ലിറ്റററി വർക്ക്, ലിറ്റററി വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു പോയം എഴുതുന്നുണ്ട്, അതിൻ്റെ റൈറ്റിംഗ്, ആ സ്ക്രിപ്റ്റ്, ആ ലിറിക്സ്,

0: അതിനു വേണ്ടി കിട്ടുന്ന ഒരു റൈറ്റാണ് ഈ ലിറ്റററി വർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഡ്രാമാറ്റിക് വർക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിലൊരു പെർഫോമൻസ് ഉണ്ടാവും, ഡ്രാമ പോലെ ഉണ്ടാക്കും. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ കാണും, ലൈക്ക് ഒരാൾ പെർഫോം ചെയ്യും, ഒരാൾ പാട്ട് പാടും, ഒരാൾ വിൽ ബി യു സ്പീച്ച് കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ വേരിയസ് റൈറ്റ്സ്, അതാണ് ബണ്ടിൽ ഓഫ് റൈറ്റ്സ് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ മ്യൂസിക്കൽ വർക്കും പാട്ട് പാടുന്നത്, കമ്പോസേഴ്സ് അതുപോലത്തെ സോങ്സ് അതുപോലത്തെ വരാം. ആർട്ടിസ്റ്റിക് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോയിങ് ചെയ്യുന്നുണ്ട്, അതൊക്കെ റൈറ്റ്സ് വാങ്ങിക്കാൻ പറ്റും, കോപ്പി റൈറ്റ് വാങ്ങിക്കാൻ പറ്റും. പിന്നെ പറയുന്നത് സിനിമറ്റോഗ്രാഫിക് വർക്ക്. സിനിമറ്റോഗ്രാഫിക് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അതുപോലെ തന്നെ ഒരു സിനിമ പ്രൊഡ്യൂസർക്ക് കുറേ റൈറ്റ്സ് ഉണ്ട്. പിന്നെ അതിൽ കൂടുതൽ ഒരുപാട് ആളുകൾ അതിലുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഒരു സോങ് പാടാനോ ലിറിക്സ് കൊടുക്കാനോ ഇല്ല, ഒരു ആക്ടർ ഉണ്ടാവും, പിന്നെ ഒരു
1: കൊറിയോഗ്രാഫർ,
0: ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അത് ചേർന്ന് ചെയ്യുന്നതാണ്, അസോസിയേറ്റഡ് ആണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഈ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുമെങ്കിൽ അവർ അവരുടെ അടുത്ത് അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ട്

0: അതിൽ കൂടുതൽ ഒരുപാട് ആളുകൾ അതിൽ ഉണ്ട്, പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഒരു സോങ് പാടാനോ ലിറിക്സ് കൊടുക്കാനോ ഇല്ല ഒരു ആക്ടർ ഉണ്ടാവും, പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അത് ചേർന്ന് ചെയ്യുന്നതാണ്, അസോസിയേറ്റഡ് ആണ്. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഈ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുമെങ്കിൽ അവരവരുടെ അടുത്ത് അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് റൈറ്റ്സ്, ആ പർട്ടിക്കുലർ ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടല്ലോ ആ സിനിമ, അതിൻ്റെ ഫുൾ റൈറ്റ്സ് ഈ പ്രൊഡ്യൂസർക്കാണ് കിട്ടുന്നത്. പക്ഷെ അതിൽ വരുന്ന
1: എല്ലാ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുമായിട്ട് അദ്ദേഹം ഒരു അഗ്രിമെന്റിൽ ഏർപ്പെടണം.
0: അങ്ങനെ അവർക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റ്, അവർക്ക് ബണ്ടിൽ ഓഫ് റൈറ്റ്സ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ മോറൽ റൈറ്റ് എന്നൊന്ന് പറയും, മോറൽ റൈറ്റ് എന്ന് പറയുന്നത് ഒരു ഓത്തർക്ക്, ഒരു ഓത്തർഷിപ്പുള്ള ഒരു റൈറ്റാണ്. ഇപ്പൊ ഞാൻ ഒരു പാട്ട് എഴുതണമെങ്കിൽ അതിന്റെ ആത്തർ ഞാനാണ്. പക്ഷെ അത് ഞാൻ വേറെ ആൾക്ക് അഗ്രിമെന്റ് ചെയ്തിട്ട് ആ ലിറിക്സ് ഉപയോഗിക്കാൻ കൊടുക്കാം. പക്ഷെ ഓത്തർഷിപ്പ് ഇസ് നോട്ട് അറ്റ് ആൾ ട്രാൻസ്ഫറബിൾ, അത് ഞാൻ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അത് ഓദ്യമായിട്ട് ഞാനത് ചെയ്തത് ഞാനാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓത്തർഷിപ്പ്, അതായത് മോറൽ റൈറ്റ് ഉണ്ടാവും. ആ ഓരോരോ പ്രാവശ്യവും ആ വർക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റോയൽറ്റിയും മറ്റ സാധനങ്ങൾക്ക് പ്രൊഡ്യൂസർ തരേണ്ടി വരും മറ്റ ആളുകൾക്കും. സോ പിന്നെ
1: അദ്ദേഹത്തിന് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ?
0: ഒരു ജോയിന്റ് ഓത്തർ ആയിരിക്കാം സർ. ഇപ്പോൾ ഒരു പാട്ട് തന്നെ രണ്ട് പേര് പാടിയെങ്കിൽ ജോയിന്റ് ഓത്തർ ആയിരിക്കാം. പക്ഷേ അത് ട്രാൻസ്ഫറബിൾ അല്ല, അത് ആ വ്യക്തിക്ക് മാത്രമുള്ള റൈറ്റാണ്. പക്ഷെ നമ്മൾ ആ പാട്ട് അതുവഴി വരുന്ന ഔട്ട്കം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമ്മൾ വേറെ ആൾക്ക് അസൈൻ ചെയ്യാം, ലൈക്ക് പ്രൊഡ്യൂസർക്ക് കൊടുക്കാൻ പറ്റും. സോ ഇതുപോലത്തെ കുറച്ച് ടൈപ്സ് ഓഫ് വർക്ക്സ് ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ ഫയൽ ചെയ്യുന്നത് കോപ്പിറൈറ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതുവഴിയാണ് നമ്മൾ ഈ ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് വർക്ക്സ് നമ്മൾ അവിടെ കോപ്പിറൈറ്റ് ഓഫീസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു പോയം ഞാൻ എഴുതി എൻ്റെ പേരും ഡേറ്റും ഇട്ട് കഴിയുമ്പോൾ തന്നെ അപ്പം തൊട്ട് തന്നെ കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ഞാൻ തന്നെ ഈ സമയത്തിൽ തന്നെ ഞാൻ ചെയ്തു, ഞാൻ തന്നെയാണ് ചെയ്തതെന്ന ഒരു പ്രൂഫ് വേണം അല്ലേ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എങ്ങനെ നമ്മൾ വാഹനം വാങ്ങിച്ചിട്ട് നമ്മൾ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടോ അതുപോലെ നമ്മൾ നമ്മുടെ കോപ്പിറൈറ്റ് ഓഫീസിൽ നമ്മൾ ഇതാണ് ഞാൻ ചെയ്ത വർക്ക്, ഈ സമയത്തിലാണ് ഈ സമയത്തിൽ ഞാൻ ഈ വർക്ക് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഒരു നമ്മൾ അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് നമ്മളുടെ പേരിൽ അത് കാണും, നമ്മൾ ഈ വർക്കാണ്, ഇതാണ് ഈ ആൾ ഇന്നാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ഒരു നമ്മൾ ഒരു പ്രൂഫ് പോലെ വെച്ചിരിക്കും. സോ ദാറ്റ് ഇറ്റ് ഇസ് ക്രിയേറ്റിംഗ് എൻ എവിഡൻസ് ഫോർ, സോ ദാറ്റ് പിന്നെ വേറെ ആരും വന്നിട്ട് ഞാനും ഇത് ചെയ്തു എന്ന് പറയാൻ ഇരിക്കത്തില്ല. അതെ സർ, യാ. സോ ഇതാണ് ബേസിക്സ് ഓഫ് ദി കോപ്പിറൈറ്റ്. പിന്നെ വേറെ എന്തെങ്കിലും?
1: ഓക്കെ, ഈ കോപ്പിറൈറ്റിൽ ഇപ്പം മാഡം പറയുകയുണ്ടായി, ഇപ്പോൾ ഒരു ഒരു ലിറിക്സ് റൈറ്റ് ചെയ്തു, അപ്പോൾ അതിന് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ കോപ്പിറൈറ്റ് നമുക്കായി. അതുപോലെ തന്നെ സിനിമയുടെ ഒരു ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ആണ്, അത് അദ്ദേഹം ആ എല്ലാ അതിനകത്തിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും എല്ലാ ആൾക്കാരുടെയും കയ്യിൽ നിന്ന് ഒരു എഗ്രിമെൻറ്റ് വഴി അത് പ്രൊഡ്യൂസർക്ക് അതിൻ്റെ ഒരു അവകാശം ലഭിക്കുന്നു.
0: അതെ സർ.
1: അപ്പം ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള ഒരു അവകാശം അദ്ദേഹത്തിന് വേറൊരാൾക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമോ?
0: അതെ,
1: ഈ പ്രൊഡ്യൂസർക്ക്
0: ചെയ്യാം, ലൈസൻസ് കൊടുക്കാം, അസൈൻമെന്റ് ഇതെല്ലാം നമ്മൾ പ്രോപ്പറായി അഗ്രിമെന്റ് വഴി ചെയ്തിട്ട് അതും കൂടെ നമ്മുടെ ഓഫീസിൽ, കോപ്പിറൈറ്റ് ഓഫീസിൽ നമ്മൾ അറിയിക്കാം.
1: ഈ കോപ്പിറൈറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? നമ്മുടെ എല്ലാ എവിടെയാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഞാൻ എന്തെങ്കിലും ഒരു എൻ്റെ പേരിൽ ഒരു കവിത എഴുതി, അപ്പോൾ അത് എൻ്റെ പേരിൽ എനിക്ക് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
0: ഓക്കെ സർ, ഇവിടെ റീജിയണൽ അതായത് സ്റ്റേറ്റ് വൈസ് ഓഫീസൊന്നും ഇല്ല, ത്രൂഔട്ട് ഇന്ത്യ കോപ്പിറൈറ്റ് ഓഫീസ് ന്യൂഡൽഹിയിലുണ്ട്. പക്ഷേ നമ്മൾ അവിടെ പോയിക്ക് ചെയ്യാറില്ല, നമ്മൾ ഓൺലൈൻ വഴിയാണ് കോപ്പിറൈറ്റ് ഓഫീസിൻ ഇൻ്റർനെറ്റിൽ ഇടുമ്പോൾ അവിടെ കോപ്പിറൈറ്റിൻ്റെ വെബ്സൈറ്റ്, ഓഫീസിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിൽ നമ്മൾ യൂസർ ഐ ഡി ലോഗിൻക്ക് ക്രിയേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് അതിൽ നമ്മൾ ചെയ്യാം. അതിൽ ഓൺലൈനിൽ അപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ യാറ് ആത്തർ, യാറ് അപ്ലിക്കൻ്റ് യാറാണ്, ഏത് ടൈപ്പ് ഓഫ് വർക്കാണ്, ലൈക്ക് ഇത് ലിറ്റററി ആണോ, പിന്നെ ആ വർക്കിൻ്റെ സാമ്പിൾ.
1: ഈ കോപ്പിറൈറ്റ് ഓഫീസിൻ്റെ വെബ്സൈറ്റ് മാഡത്തിന് ഒന്ന് പറയാൻ കഴിയുമോ?
0: ജസ്റ്റ് ഗൂഗിളിലെ കോപ്പി റൈറ്റ് ഓഫീസ് അങ്ങനെ ഇട്ടാൽ മതി സർ. ഇത് കോപ്പി റൈറ്റ് മാത്രം സെപ്പറേറ്റ് ഓഫീസാണ്. മാം പറഞ്ഞതുപോലെ മറ്റ ഐ പി ആർ ഉണ്ടല്ലോ, പേറ്റന്റ് ട്രേഡ് മാർക്ക്, അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒരു ഒരു വിംഗിൽ തന്നെ വരുന്നത്.
1: എക്സാക്ട്ലി
0: സർ, കറക്റ്റ്. സോ ഇങ്ങനെയാണ് നമ്മളുടെ കോപ്പി റൈറ്റ്.

0: കാര്യങ്ങളായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക.
1: ഇതാണ് സർ, ആത്തർ ആരാണ്, അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ ആദ്യം, എപ്പോൾ ക്രിയേറ്റ് ചെയ്തു വർക്ക്, അത് കുറേ ഡീറ്റെയിൽസ് അതിലുണ്ട്. ഇത് ഇതാണ് ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഇതാണ് ലൈക്ക് അത് വേറെ വർക്ക് എന്തെങ്കിലും.
0: ഞാൻ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു കവിത എഴുതിയാലേ ആ കവിത കംപ്ലീറ്റ് അതിനകത്ത് രജിസ്റ്റർ ചെയ്യേണ്ടി വരുമോ? കംപ്ലീറ്റ് അതിൻ്റെ ആ ലൈൻസ് എല്ലാം അതിനകത്ത് കൊടുക്കേണ്ടി വരുമോ?
1: അതെ യെസ് സർ, അത് നമ്മൾ വർക്ക് ഫയലായിട്ട് നമ്മൾ അത് ഒരു PDF ആക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യും. പിന്നെ പബ്ലിഷ്ഡ് ആണോ അൺപബ്ലിഷ്ഡ് ആണോ എങ്ങനെ, ഓൾറെഡി എവിടെങ്കിലും കൊടുത്തിട്ടുണ്ടോ,
0: അതെങ്ങനെ വെരിഫൈ ചെയ്യും?
1: അങ്ങനെ വെരിഫിക്കേഷൻ ഒന്നും ഇല്ല സർ, നമ്മൾ വർക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ ആരെങ്കിലും അത് കണ്ടിട്ട് ഇത് എന്റേതാണെന്ന് പറയുമ്പോൾ തന്നെയാണ്
0: മാത്രമേ
1: നമ്മൾക്ക് അത് അറിയാൻ പറ്റും. ബിക്കോസ് ഈ കോപ്പി റൈറ്റ് വർക്ക് നമ്മൾ പബ്ലിക്ക് അക്സസിബിൾ ഇല്ല. നമ്മൾ ഈ വർക്ക് ലിറ്റററി വർക്ക് ഇയാൾ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ അറിയാൻ പറ്റും. ഏത് വർക്കാണ് അതിൽ എന്താണ് വർക്ക് ഉള്ളത് നമ്മൾക്ക് കാണാൻ പറ്റത്തില്ല. ബിക്കോസ് ആ ഫെസിലിറ്റി ഈ കോപ്പി റൈറ്റ് ഓഫീസിൻ്റെ സെർച്ചിലില്ല.
0: അപ്പം വേറൊരാൾ ചലഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അത് ആ രജിസ്റ്റർ ചെയ്ത ആളിന്റെ പേരിൽ തന്നെ കിടക്കും.
1: അതെ യെസ്,
0: അങ്ങനെയാണ് അല്ലേ?
1: അത് അറിയത്തില്ല ആർക്കും, അൺലെസ് ആൻഡ് അതർവൈസ് ഇപ്പൊ സാറ് ഈ കവിത എവിടെയെങ്കിലും ലീക്ക് കൊടുത്തു, അപ്പൊ അത് എടുത്ത് അവർ ചെയ്താലേ നമ്മൾക്കത് അറിയാൻ പറ്റും. ഇതുപോലത്തെ കോപ്പി റൈറ്റ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. പിന്നെ എല്ലാ IPലും ഇതാണ് ബേസിക് റൂൾസ്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ അപ്ലിക്കന്റ് ടു ടേക്ക് കെയർ ദാറ്റ് വേറെ ആരും എന്റെ ഐഡിയാവും ഇല്ല എന്ത് കോപ്പി റൈറ്റ് എടുക്കാതിരിക്കുന്ന ഇല്ലയാ നോക്കുന്നത് അപ്ലിക്കന്റിന്റെ ബർഡൻ ആണ്.
0: അതെ,
1: സോ ഇതാണ് ബേസിക് ആയിട്ടുള്ളത് കോപ്പി റൈറ്റിൻ്റെ.
0: അപ്പം അതോട് അനുബന്ധമായിട്ട് ഇപ്പോൾ ഒരു കവിത എഴുതി ഞാൻ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു, പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ കവിത വേറൊരാളിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മീഡിയത്തിൽ വരികയാണ്, അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുകയോ ടെലികാസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ നമുക്കത് ഏത് രീതിയിലാണ് ചലഞ്ച് ചെയ്യാൻ പറ്റുക?
1: ഇത് ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ്, ഇതിൻ്റെ പേര് ഇൻഫ്രിഞ്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ അതായത് എനിക്ക് ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ഉണ്ട്, എനിക്ക് മാത്രമേ അത് ഉപയോഗിക്കാം. ഇപ്പോൾ ആരെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ എൻ്റെ കൺസെൻറ്റ് വാങ്ങിക്കണം. അങ്ങനെ വാങ്ങിക്കാതെ ആരെങ്കിലും ആ കോപ്പി റൈറ്റ് കണ്ടൻറ്റ് ഉപയോഗിച്ചെങ്കിൽ അത് നമ്മൾ ഹൈക്കോർട്ടിൽ പോയിട്ട് കോടതിയിലോ പോയിട്ട് നമ്മൾ ഇതുപോലെ ഡാമേജസ് ചോദിക്കാം. ഇതുപോലെ ഇത് നിങ്ങളുടെ
0: അത് ചലഞ്ച് ചെയ്യാൻ ഹൈക്കോടതികളിൽ മാത്രമേ കഴിയൂ?
1: യെസ്,
0: മറ്റുള്ള കീഴ്കോടതികളിൽ
1: ഇല്ല. കമേർഷ്യൽ കോർട്സിൽ ചിലപ്പോൾ നമ്മൾ കമേർഷ്യൽ കോർട്സ് ഒരു ഡിസ്ട്രിക്ട് കോർട്സിൽ ഉണ്ട്, ഇപ്പോൾ ട്രിവാൻഡ്രത്തിലും ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഇതുപോലെ നമ്മളുടെ എത്ര ലോസ് ഉണ്ടോ അത് നമ്മൾ അവർക്ക് കൊടുത്തിട്ട് ഇതുപോലെ ഇൻഫ്രിഞ്ച്മെന്റ് സൂട്ട് ഫയൽ ചെയ്യാം.
0: അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്?
1: നോർമൽ ഒരു കമേർഷ്യൽ സൂട്ടിന്റെ ഇത് വാല്യൂ നോക്കിയിട്ട് അവിടെ പോയി ചെയ്താൽ മതി.
0: അപ്പോൾ അതിൻ്റെ ഒരു നടപടിക്രമം പറയാൻ കഴിയുമോ എങ്ങനെയായിരിക്കും എന്നുള്ളത്? ഈ കോടതി അത് എങ്ങനെയാണത്?
1: ആക്ച്വലി സർ, ടു ബി ഫ്രാങ്ക്, ഇവിടെ നമ്മൾ ട്രിവാൻഡ്രത്തിൽ വലിയ കോപ്പി റൈറ്റിൻ്റെ ഫയലിങ്ങേ കുറവാണ്. പിന്നെ കേസസ് അത്ര ഒന്നും നമ്മൾക്ക് കിട്ടാറില്ല. ദറ്റ് ഇസ് ദി ഫാക്ട്. വലിയ കമ്പനീസ് ഉണ്ടല്ലോ, അവരുകളാണ് ഇതുപോലത്തെ ഒരുപാട് കോപ്പി റൈറ്റ് റിലേറ്റഡ് ആയിട്ട് സൂട്ടൊക്കെ കൊടുക്കണമെങ്കിൽ അത് കുറച്ച് എക്സ്പെൻസ് ആയതുകൊണ്ട് അത്ര നോർമൽ പേഴ്സൺസ് അത്ര പോകാറില്ല.
0: ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് പേറ്റൻ്റ് ആണല്ലോ. ഈ പേറ്റൻറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാഡം ഒരു പേറ്റൻറ്റ് ഏജൻറ്റ് കൂടിയാണ്, രജിസ്റ്റേർഡ് പേറ്റൻറ്റ് ഏജൻ്റാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പേറ്റൻറ്റുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിയമവശങ്ങളൊക്കെ ഒന്ന് പറയാമോ?
1: സോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് കോപ്പി റൈറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ലൈക്ക് നമ്മൾ ഇൻ്റലക്ച്വൽ ക്രിയേഷനായിട്ടുള്ള ലിറ്റററി ആർട്ടിസ്റ്റിക് വർക്ക് പോലെ ഒരു കല റിലേറ്റഡ് സംതിങ് അതുപോലത്തെയാണ്. ഇത് പേറ്റൻറ്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് വിങ് ആണ്. ലൈക്ക് ഇത് മോസ്റ്റ്ലി റിലേറ്റഡ് ടു ദ ഇൻഡസ്ട്രീസ്, ടെക്നോളജി റിലേറ്റഡാണ്, സയൻസ് റിലേറ്റഡാണ്. ഇൻ ദ സെൻസ് ലൈക്ക് ഇപ്പോൾ ഞാനൊരു പുതിയതായിട്ട് ഒരു ഫാൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഫാനിൽ തന്നെ ACയും വെച്ചിട്ട് ഒരു പുതിയ ഡിവൈസ് ഒന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെത് ഇറ്റ്സ് മൈ എൻ്റെ ഇൻ്റലക്ച്വൽ ആയിട്ട് ഈ ഐഡിയ കിട്ടി, അതിന് ഞാനത് ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഡിവൈസ് ഉണ്ടാക്കി, അത് വർക്കിംഗ് എങ്ങനെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കി. സോ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒരു റെക്കഗ്നീഷൻ വേണം, ഒരു എക്കണോമിക് വാല്യൂ വേണം. അപ്പോൾ അത് ഞാൻ എവിടെയെങ്കിലും മാർക്കറ്റിൽ എനിക്ക് മാത്രം ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് വേണം. അതാണ് ഈ പേറ്റൻറ്റ് റൈറ്റ് എന്ന് പറയുന്നത് കൊടുക്കുന്നത്. അപ്പോൾ എക്സ്ക്ലൂസീവ് റൈറ്റ് എനിക്ക് മാത്രം അത് സെൽ ചെയ്യാനോ അല്ല അത് മാർക്കറ്റിൽ വിടാനോ എന്ത് ചെയ്യാനോ ഉള്ള എക്സ്ക്ലൂസീവ് റൈറ്റ് എനിക്ക് കൊടുക്കുന്നത് ഈ പേറ്റൻറ്റ് റൈറ്റ്സ് വഴിയാണ്. ഈ പേറ്റൻറ്റ് റൈറ്റ്സ് എന്ന് പറയുന്നത് ചെയ്യുന്നത് മോസ്റ്റ്ലി ഒരു അപ്ലിക്കൻ്റ് തന്നെ ചെയ്യാൻ പറ്റും. നിയമംക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെ എഴുതണം പേറ്റൻറ്റ് അപ്ലിക്കേഷൻ, എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അപ്ലിക്കൻ്റ് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ രജിസ്റ്റേർഡ് പേറ്റൻറ്റ് ഏജൻസ് പറയുന്നത് അവർക്ക് കുറച്ച് ഈ നിയമം കാരഞ്ചിട്ട് എങ്ങനെ പേറ്റൻറ്റ് ഡ്രാഫ്റ്റിങ്ങിൽ കുറച്ചുകൂടെ അവർ

0: മനസ്സിലാക്കി വെച്ചിട്ട് എക്സാമിനേഴ്സിൻ്റെ കൂടെ എങ്ങനെ അത് ഒബ്ജക്ഷൻസ് എന്തൊക്കെ വരാം അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്തിട്ട് ഒരു നല്ല ഡ്രാഫ്റ്റിംഗ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ടാണ് ഇറ്റ്സ് റെക്കമെൻഡ് ടു ഗോ വിത്ത്, ബിക്കോസ് നമ്മളിത് വൺസ് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് മാത്രം ആ ആപ്ലിക്കേഷനിൽ വരുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ തന്നെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കൊടുക്കണം. അപ്പോൾ പേറ്റന്റ് ഓഫീസെന്ന് പറയുമ്പോൾ അവർ ഒരു മോഡലോ ഇല്ല വർക്കിംഗ് പ്രോട്ടോടൈപ്പോ ചോദിക്കാറില്ല. അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെൻഷൻ ബെസ്റ്റ് മെത്തേഡ് എന്താണ്, നിങ്ങളുടെ ഇൻവെൻഷനിൽ അതിൽ എന്തൊക്കെ ഉണ്ട്, അതെല്ലാം ഒരു ഡയഗ്രാം പോലെ വരച്ചിട്ട് നീറ്റായിട്ട് അത് അവർ കൊടുക്കണം, പ്രസന്റ് ചെയ്യണം. അത് പേറ്റന്റ് ആപ്ലിക്കേഷൻ പറയും, അതിലെയാണ് അവർ കൊടുക്കുന്നത്.
1: ഓക്കെ, നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹലോ,
2: ഹലോ സാർ, ഞാൻ തിരുവനന്തപുരത്താണ് വിളിക്കുന്നത്.
1: ആ, ആരാണ് വിളിക്കുന്നത്?
2: അത് എന്റെ പേര് അബ്ദുൽ ഹക്കീം എന്നാണ്.
1: അബ്ദുൽ ഹക്കീം, എന്താണ് അബ്ദുൽ ഹക്കീമിനെ അറിയാനുള്ളത്?
2: എനിക്ക് പിന്നെ കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ കാഴ്ച പരിമിതർക്ക് ഈ പുസ്തകങ്ങൾ ബ്രെയിലിലേക്കോ അല്ലെങ്കിൽ ഓഡിയോയിലേക്ക് വെക്കുമ്പോൾ കോപ്പിറൈറ്റ് പ്രശ്നമുണ്ട്.
1: ഒരു ബ്ലൈൻഡ് ആൾക്കാരുടെ കാര്യമാണ് ചോദിക്കുന്നത്.
0: ക്വസ്റ്റ്യൻ
1: ഒന്നുകൂടെ പറയാമോ മാഡത്തിന്?
2: അതായത് ഇപ്പൊ ഈ പാഠം പുസ്തകങ്ങളുണ്ടല്ലോ, പല പുസ്തകങ്ങളും പിന്നെ ബ്രെയിൻ ലിപിയിലേക്ക് പകർത്തുമ്പോൾ കോപ്പിറൈറ്റ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഓഡിയോ പുസ്തകമാക്കി മാറ്റുന്നതിന് ബന്ധപ്പെട്ട പ്രസാധകരിൽ നിന്ന് കോപ്പിറൈറ്റ് നേടേണ്ടതുണ്ടോ?
1: ഇപ്പൊ ഏതെങ്കിലും ഒരു പുസ്തകം, ഒരു ടെക്സ്റ്റ്, അത് ബ്രെയിൽ ലിപിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനോ അതിനെ ഓഡിയോ ബുക്കായിട്ട് മാറ്റുന്നതിനോ കോപ്പിറൈറ്റ് ആവശ്യമുണ്ടോ എന്നാണ്.
0: സാർ, ഈ ബുക്ക് ഉണ്ടല്ലോ, അത് ആരെങ്കിലും കോപ്പിറൈറ്റ്, അത് കണ്ടന്റ് ആരെങ്കിലും കോപ്പിറൈറ്റ് എടുത്തു വെച്ചിരുന്നെങ്കിൽ അവരുടെ ഫസ്റ്റ് കൺസെന്റ് വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് നമ്മൾ അഡാപ്റ്റീവ് വർക്കെന്ന് പറയും, ഒരു ബേസ് വർക്കിൽ എടുത്തിട്ട് അതിലിരുന്ന് നമ്മൾ വി വിൽ ബി ഡൂയിങ് വോയിസ് റിലേറ്റഡ് ആയിട്ടോ ഇല്ല വേറെ ഫോമുള്ള മാറ്റുന്നുണ്ട്. അപ്പോൾ അഡാപ്റ്റീവ് വർക്കായിട്ട് അത് മാറ്റാൻ പറയും. പക്ഷെ അത് അത് കൺസെൻറ്റ് വേണം, മെയിൻ ആളിൻ്റെ കൺസെൻറ്റ് വാങ്ങിച്ചിട്ട് അത് ഒരു വർക്കായിട്ട് നമ്മൾക്ക് കോപ്പിറൈറ്റ് എടുക്കാൻ പറ്റും.
1: ഓക്കെ,
2: ചോദിക്കാൻ കാരണം അത് കാഴ്ച വൈദ്യുതർക്ക് ബാധകമല്ല എന്നുള്ളൊരു കേട്ടു, അതുകൊണ്ടാണ് സംശയം.
0: അങ്ങനെ എനിക്കൊന്നും എന്റെ അറിവിൽ അങ്ങനെ ഇല്ല സർ, എല്ലാവർക്കും ഈക്വലി ആണ്.
2: അവർക്ക് ഈ പുസ്തകങ്ങളൊന്നും ആക്സസ് ആയിട്ട് വായിക്കാനോ അതോ മാർക്കറ്റിംഗ് കാര്യമായിട്ട് വരുന്നില്ലല്ലോ, കുറച്ച് ഒരു ചെറിയൊരു മൈനോറിറ്റി എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് അത് ബാധകമല്ല എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ പല പുസ്തകങ്ങളും ഓഡിയോ പുസ്തകങ്ങളായിട്ട് ഇറങ്ങുന്നുണ്ട്, അപ്പൊ കോപ്പറേറ്റ് ഇല്ല എന്നാണ് പറയുന്നത്.
1: അപ്പൊ മാഡം പറഞ്ഞതനുസരിച്ച് ഒറിജിനൽ ഓതറിൻ്റെ ഒരു കൺസെൻറ്റോട് കൂടി മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ്.
2: ഇല്ല,
1: അതിനെ കോപ്പിറൈറ്റ് ആക്ട് നിയമപ്രകാരം അതിനൊക്കെ ഒരു കാലപരിധി ഉണ്ടല്ലോ, 50 വർഷം 60 വർഷം
0: പരിധി.
1: അതിനുശേഷം പിന്നെ കോപ്പിറൈറ്റ് നിയമം ബാധകമാണ്.
0: ഒരു സർ, ഇപ്പോൾ ലൈഫ് ഓഫ് ദി ഓതർ പ്ലസ് 60 ഇയേഴ്സ് ആണ് കിട്ടുന്നത് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പിറൈറ്റ് ഇപ്പോൾ ആ വ്യക്തി മരണമായി പോയെങ്കിൽ അവർ ലീഗൽ ഹെയേഴ്സ്ക്ക് 60 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും.
1: ഓക്കെ, അത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവാൻ വഴിയില്ല. ഓക്കെ അബ്ദുൽ ഹക്കീം, വിളിച്ചാൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ പേറ്റന്റ് ആക്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്.
0: അതെ സർ, ഇപ്പോൾ പേറ്റന്റിൽ നമ്മൾ പറഞ്ഞതുപോലെ പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ എന്ന് കുറച്ച് പേറ്റന്റ് ഓഫീസ് വെച്ചിട്ടുണ്ട്. പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഈ പേറ്റന്റ് പേറ്റന്റ് ഓഫീസ് കൊടുക്കണമെങ്കിൽ, ഗ്രാൻറ്റ് ചെയ്യണമെങ്കിൽ അവർ നോക്കുന്ന കാര്യം എന്താണ്, അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇസ് നോവൽറ്റി. നോവൽറ്റി പറയുമ്പോൾ പുതിയതായിട്ടിരിക്കണം ഈ വേൾഡിൽ തന്നെ, ഇന്ത്യ അല്ല. ഇപ്പോൾ ഇന്നൊരു കാര്യം നോക്കണമെങ്കിൽ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത് ടെറിട്ടോറിയലാണ്. ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ ഫയൽ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ മാത്രമാണ് എനിക്ക് റൈറ്റ്സ് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ പേറ്റന്റ് എന്ന് പറയുമ്പോൾ അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ, പേറ്റന്റ് ഡിസൈൻ ഏതായാലും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് ത്രൂ ഔട്ട് ദ വേൾഡിൽ അതുപോലത്തെ സാധനം ഇരിക്കാൻ പാടില്ല. നോവൽറ്റി എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദ വേൾഡാണ് നോക്കുന്നത്. പക്ഷേ ഈ പേറ്റന്റ് ഡിസൈൻ പറയുന്ന പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ടെറിട്ടോറിയലാണ്. അതായത് ഓരോരോ കൺട്രിക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഇട്ട് ഫയൽ ചെയ്യണം. സോ ഈ നോവൽറ്റി എന്ന്

0: പറയുമ്പോൾ പുതിയതായിട്ടിരിക്കണം. ഇത് എവിടെയും മുൻപ് ഉണ്ടാവാൻ പാടില്ല. ഇന്റർനെറ്റിലെയോ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടാൻ പാടില്ല ഇതുപോലത്തെ ഐഡിയ. അതാണ് നോവൽറ്റി എന്ന് പറയുന്നത്.
1: ഈ പേറ്റന്റിംഗ് ഓഫീസ് ഇത് എങ്ങനെയാണ് ഇത് കൺഫേം ചെയ്യുന്നത്?
0: അത് സർ, ഇത് ഈ പ്രോസസ്സിൽ നമ്മൾ ഇപ്പോൾ പേറ്റന്റ് പ്രൊഫഷണൽസ് ആയാലും ശരി, ഈ അപ്ലിക്കൻസ് ആയാലും ശരി, ഇത് അവർ ആദ്യം ഒരു സെർച്ച് നടത്തണം. നടത്തിട്ട് ഈ നമ്മളിപ്പോൾ പ്രെയർ ആർട്ട് സെർച്ച് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ട്രിവാൻഡ്രത്തിലുള്ള ആരെങ്കിലും ഒരു ഇൻവെൻഷൻ ഉണ്ട് കയ്യിലുണ്ടെങ്കിൽ അത് പേറ്റന്റബിൾ ആണോ ഇല്ലയോ നോക്കണമെങ്കിൽ നേരെ ഇവിടെ പട്ടത്തിൽ പേറ്റന്റ് ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്.
1: അത് ഗവൺമെന്റിന്റെ ഒരു ഓഫീസ് ആണ്.
0: അതെ സർ, അവിടെ പോയിട്ട് നമ്മളുടെ ഒരു ഷീറ്റ് അവർ തരും. അതിലെല്ലാം റിക്വയർമെന്റിലെ ഇമെയിൽ വഴിയോ അവർ പറയുന്ന രീതിയിൽ അത് റെഡിയാക്കി ആ കണ്ടന്റ് എടുത്ത് അവർ കൊടുക്കുമ്പോൾ അവർ പേറ്റന്റബിലിറ്റി സെർച്ച് ഉണ്ടാക്കിയിട്ട് റിപ്പോർട്ട് കൊടുക്കും.
1: ഓക്കെ, ആർക്ക് കൊടുക്കും?
0: നമ്മൾക്ക് അപ്ലിക്കൻ്റ്ക്ക് തരും. അതായത് ആർ ഇൻവെൻഷൻ്റെ ഓണറോ അവർക്ക് പോകുമ്പോൾ അവർക്ക് കിട്ടും. അത് വെച്ചിട്ട് ഹി ക്യാൻ ഡിസൈഡ് അത് പേറ്റന്റ്ക്ക് പോകണോ വേണ്ടേന്ന് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും.
1: അപ്ലിക്കേഷൻ
0: കൊടുക്കുന്ന മുൻപ് ചെയ്യുന്നതാണ് ഈ പ്രെയർ ആർട്ട് സെർച്ച് എന്ന് പറയുന്നത്.
1: ഓക്കെ, അപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് രജിസ്റ്റർ ചെയ്യാതെ ഇരിക്കാം.
0: രജിസ്റ്റർ ചെയ്യാതിരിക്കാം. ഈ സെർച്ച് എന്ന് പറയുന്നത്
1: അങ്ങനെ വേറൊരു ആർട്ടിക്കിൾ ഇതുമാതിരി സെയിം ഡിസൈനിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് വേണമെങ്കിൽ മാറ്റി വേണമെങ്കിൽ റീഡിസൈൻ.
0: അതാണ് നമ്മൾ ആസ് എ പ്രാക്ടീസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിൽ പ്രെയർ ആർട്ട് സെർച്ച് നടത്തുമ്പോൾ നമ്മൾക്ക് എന്താണ് അറിയാമെങ്കിൽ നമ്മളിപ്പോൾ എവിടെയാണ്, നമ്മളുടെ മുൻപ് ഏത് എന്തൊക്കെ ടെക്നോളജീസ് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട്, നമ്മൾ എവിടെയാണ്, അത് ഫസ്റ്റ് അറിയാൻ പറ്റും. പിന്നെ അതിൽ നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഓൾറെഡി ഒരുപാട് കോമൺ ആയിട്ടുണ്ട്, ഏത് ഫീച്ചറിൽ ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് പേറ്റന്റ് കിട്ടാൻ ചാൻസസ് ഉണ്ട്, അതുപോലത്തെ ഒരു അനാലിസിസ് ആണ് ഈ പ്രെയർ ആർട്ട് സെർച്ചിൻ്റെ സാധനം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദി പേറ്റന്റ് ഫയലിംഗ്. അപ്പോൾ ഈ സെർച്ച് ഇതുപോലത്തെ ഒരു സെർച്ചാണ് പേറ്റന്റ് ഓഫീസും നടത്തിയിട്ട് നമ്മൾക്ക് പറയാൻ പോകുന്ന നാല് ക്രൈറ്റീരിയാസ് ഉണ്ട്. നാല് ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് പേറ്റന്റ് ഓഫീസ് സെർച്ച് നടത്തും. എക്സാമിനേഷൻ എന്ന് പറയും, എക്സാമിനേഷൻ ഓഫ് ദി പേറ്റന്റ് അപ്ലിക്കേഷൻ. പേറ്റന്റ് അപ്ലിക്കേഷനിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിൽ ടൈറ്റിൽ, അബ്സ്ട്രാക്ട്, പിന്നെ ഡയഗ്രാംസ് കൊടുക്കണം. ക്ലെയിംസ് എന്നൊരു സാധനമുണ്ട്, അതിലെയാണ് പേറ്റന്റിക്ക് റൈറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ഡയഗ്രാംസും ആ ഇൻവെൻഷൻ കുറിച്ച് ഒരുപാട് എക്സ്പ്ലനേഷൻസൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് എക്സാമിനേഷൻ ചെയ്യും പേറ്റന്റ് ഓഫീസ്. ചെയ്തിട്ട് ഇപ്പോൾ പറയുന്ന ഈ ക്രൈറ്റീരിയാസ്, ഫസ്റ്റ് ഇസ് എ നോവൽറ്റി. ഈ നോവൽറ്റി ഉണ്ടാ, ഓൾറെഡി ആരെങ്കിലും ഇതുപോലെ സിമിലർ ആയിട്ട് എന്തെങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് പേറ്റന്റ് ഓഫീസ് നോക്കും. നെക്സ്റ്റ് ക്രൈറ്റീരിയ ഇസ് ഇൻവെൻറ്റീവ് സ്റ്റെപ്പ്. ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇപ്പോൾ പുതിയതായിട്ട് കംപ്ലീറ്റ്ലി പുതിയതായിട്ട് 100% ആയിട്ട് പുതിയതായിട്ടുള്ള ഇൻവെൻഷൻ ഒന്നും ഇല്ല. ബിക്കോസ് എല്ലാം കുറച്ച് അഡ്വാൻസ്മെൻ്റ് ഉള്ളതാണ്. ഇപ്പോൾ ഒരു ബേസ് ഇൻവെൻഷൻ ഉണ്ടാവും, അതിൻ്റെ മുകളിലുള്ള ഒരു ലെയറായിട്ടാണ് അപ്കമിങ് ഇൻവെൻഷൻസ്. അതെ, യെസ്. അപ്പം ഈ ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സാധനം ഓബിയസ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ സാർക്ക് ഒരു ഇലക്ട്രിക്കലായിട്ട് എല്ലാം അറിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ട് സാർക്ക് എല്ലാം അറിയാം. അപ്പോൾ ഞാൻ ഒരു ഇൻവെൻഷൻ കൊണ്ടുവരണം സാറിന് മുൻപ്. അപ്പോൾ സാർ എന്താ പറയും, അയ്യോ ഇത് ഒരുപാട് സിമ്പിളായിട്ടുണ്ടല്ലോ എന്ന് തോന്നാൻ പാടില്ല. ദാറ്റ് ഈസ് കോൾഡ് ഓബിയസ്നെസ്. സ്കിൽഡ് ഇൻ ദ ആർട്ട് ഉള്ള ആളുകൾക്ക് അത് ഓബിയസ് ആയിട്ട് തോന്നാൻ പാടില്ല. അവിടെ ഒരു അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവണം. ഇതാണ് ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് എന്ന് സാധനം പറയുന്നത്. നെക്സ്റ്റ്
1: നിലവിലുള്ളതിനേക്കാൾ ഏതെങ്കിലും ബെറ്റർ ആയിട്ടുള്ള,
0: എക്സാക്ട്ലി, അത് ഓബിയസ് ആയിട്ട് ഇല്ലാതെ കുറച്ചുകൂടെ അതിൽ അഡ്വാൻസ്മെൻറ്റും
1: ഉണ്ടായിരിക്കണം,
0: ഇരിക്കണം. പിന്നെ ഒരു സാധനം കാര്യം, ഒരു ഇൻവെൻഷൻ പറയുമ്പോൾ ഒരു ഓൾറെഡി ഒരു പ്രോബ്ലം ഉണ്ടാവും. പ്രോബ്ലം ഇരുന്നാൽ മാത്രമേ നമ്മൾക്ക് ഇൻവെൻഷൻ വരത്തുള്ളൂ. ഇപ്പം ഞാൻ, എനിക്ക് ഫാൻ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട്, ഐ മീൻ വേണ്ട, ഇനി കുറച്ചുകൂടെ കൂളിംഗ് വേണം, അതുകൊണ്ടാണല്ലോ എ സി വന്നത്. അതുപോലെ കുറച്ച് ഏതോ സം പ്രോബ്ലം ഇസ് ദേർ, അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ആയിട്ടുള്ള
1: പരിഹരിക്കാൻ സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡ്.
0: എക്സാക്ട്ലി, അതാണ് ഒരു ഇൻവെൻഷൻ്റെ സാധനം പറയുന്നത്. അപ്പോൾ അതാണ് ഒരു അഡ്വാൻസ്മെൻറ്റ്, അതാണ് ഒരു ടെക്നിക്കൽ ഇൻവെൻറ്റീവ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അത് ഉണ്ടാവണം, അത് ഉണ്ടാകാൻ നോക്കും പേറ്റന്റ് ഓഫീസ്. പിന്നെ പറയുന്നത് ഇൻഡസ്ട്രിയൽ അപ്ലിക്കബിലിറ്റിയാണ്. ഇൻഡസ്ട്രിയൽ അപ്ലിക്കബിലിറ്റി, ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് അത് മാനുഫാക്ചർ ചെയ്യാനും അത് പ്രോസസ് ആയിരുന്നെങ്കിൽ അതൊക്കെ എന്തൊക്കെയോ അതൊക്കെ ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റായിട്ട് പബ്ലിക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഉണ്ടാവണം. ഈ മൂന്ന് ക്രൈറ്റീരിയ. നാലാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓൾറെഡി പേറ്റന്റ് ആക്ടിൽ തന്നെ ഏത് ഇൻവെൻഷൻസൊക്കെ നോൺ പേറ്റന്റബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ,
1: പേറ്റന്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ
0: കുറേ ഉണ്ട്, ഒരു 13 അങ്ങനെ ഉണ്ട്. അതിൽ പറയുന്നത് ഡിസ്കവറീസ്, ഡിസ്കവറി പറയുന്നത് ഒരു ഇൻവെൻഷൻ അല്ല, അത് ആൾറെഡി ഉണ്ട്, അത് ആരും നോക്കിയില്ല ഇതുവരെ. ജസ്റ്റ് ഇപ്പോഴാണ് അത് നമ്മൾ അവിടെ ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ട്. അത് അതുപോലത്തെ പിന്നെ അബ്സ്ട്രാക്ട് ഐഡിയാസ്, അതായത് അത് ഒന്നുമില്ല, ജസ്റ്റ് മൈൻഡിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇൻ

0: ടാൻജിബിൾ ഫോമിൽ തന്നെ അതുകൊണ്ട് അത് വലുതായിട്ട് അതുകൊണ്ടും പ്രോഡക്റ്റ് ആക്കാൻ പറ്റാതെ ഒരു ഐഡിയാസ്. പിന്നെ പറയണത് സോഫ്റ്റ്വെയർ കോഡിംഗ്, സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ അത് ആസ് സച്ച് സോഫ്റ്റ്വെയർ ഇസ് നോട്ട് അറ്റ് ഓൾ പേറ്റന്റബിൾ, പക്ഷേ അതെല്ലാം ഒരു ഹാർഡ്വെയർ ആക്കിയിട്ട് ഒരു ഒരു അതെല്ലാം ഒരു ഇൻ്റർകണക്റ്റഡ് സിസ്റ്റം ആക്കിക്കൊണ്ട് ഒരു ഒരു ടാൻജിബിൾ ഫോമിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ, നമ്മളിപ്പോൾ ഒരുപാട് എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെൻഷൻസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇൻവെൻഷൻസ് ഒരുപാട് വരുന്നുണ്ട്, എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗ്രാൻറ്റിംഗ് റേറ്റും കൂടുതൽ, ഇപ്പോൾ പുതിയ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇൻവെൻഷൻസ്
1: 2025.
0: പേറ്റന്റ് ഓഫീസാണ്, പേറ്റന്റ് ഓഫീസ്ക്ക് ഒരുപാട് ചാലഞ്ച് ആണ് ബിക്കോസ് ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ഞാനത് അഡ്രസ്സ് ചെയ്യണം, വേരിയസ് കേസ് ലാസ് വെച്ചിട്ടും പിന്നെ ജുഡീഷ്യറിൻ്റെ ഹെൽപ്പ് വെച്ചിട്ടും ഒരു നല്ല ഒരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ പേറ്റന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ എഴുതണം ക്ലെയിംസ് ഒക്കെ, അതുപോലത്തെ ഒരുപാട് ഗൈഡ് ലൈൻസ് യൂസ്ഫുൾ ആയിട്ടുണ്ട്.
1: പേറ്റന്റ് വ്യക്തികൾക്ക് ഇത് എവിടെ നിന്ന് ലഭ്യമാണ്?
0: ഈ വെബ്സൈറ്റ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതുപോലെ, ഐ പി ഇന്ത്യ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം, ഫസ്റ്റ് ലിങ്ക് വരും, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസ്.
1: നമുക്ക് അത് വിശദമായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ,
2: ഹലോ, നമസ്തേ സർ, ഞാൻ നെടുമങ്ങാടുന്ന വിളിക്കുന്ന രാജേന്ദ്രൻ.
1: ഓക്കെ, എന്താണ് അറിയേണ്ടത്?
2: എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാല് സർ, നമ്മളിപ്പോ ഒരു റിസർച്ച് ചെയ്ത് ഒരു പി സി ഏതെങ്കിലും റിസർച്ച് എടുത്തിട്ട് അതിന്റെ ഒരു പേറ്റന്റ് നമുക്ക് വേണമെങ്കിൽ അതിന് എന്താണ് സർ അതിന്റെ പ്രൊസീജിയേഴ്സ്?
0: ഓക്കെ സർ, റിസർച്ച് പബ്ലിഷ് ചെയ്തായിരുന്നോ സർ? എവിടെയാണ് സർ പബ്ലിഷ് ചെയ്തത്? ലൈക്ക് സർ, നമ്മുടെ പേറ്റന്റ് ആക്ട് പറയുന്നത്
2: കേരള യൂണിവേഴ്സിറ്റി. ഞാൻ എനിക്ക് വേണ്ടിയല്ല, മകളുടെ കാര്യത്തിലാണ് ഞാൻ ചോദിച്ചത്
0: സാർ.
2: അത് പേറ്റന്റ് ആയി കഴിഞ്ഞാല് പേറ്റന്റ് നമുക്ക് അതിനൊരു പ്രൊസീജിയർ ഉണ്ടല്ലോ സാർ, അതെങ്ങനാന്ന് അറിയാൻ. പിന്നെ വേറെ കൂടെ ഉണ്ട് സാർ, ഇതൊരു പക്ഷേ നമ്മളിപ്പോ ഒരു പേറ്റന്റ് ഇതായി അത് ആരെങ്കിലും ഒരു മിസ്യൂസ് ചെയ്താൽ അതിന് നമ്മൾ എങ്ങനെ അതിന്റെ നിയമ നടപടികള്, ഇത് രണ്ട് കാര്യങ്ങളാ
0: അറിയേണ്ടത്. സാർ, ഇപ്പം ഒരു റിസർച്ച് പേപ്പർ ഉണ്ട്, ഓക്കെ, അത് ആ റിസർച്ച് പേപ്പർ നമ്മൾ പബ്ലിഷ്, ഫസ്റ്റ് പേറ്റന്റിൻ്റെ മെയിൻ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞത് നോവൽറ്റിയാണ്. നോവൽറ്റി എന്ന് പറയുമ്പോൾ അത് പുതിയതായിട്ടിരിക്കണം, എവിടെയും അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്ത് പോയെങ്കിൽ നമ്മൾക്ക് പേറ്റന്റ് ആക്ടിലെ തന്നെ ഒരു 1 year ഗ്രേസ് പീരിയഡ് കൊടുക്കുന്നുണ്ട് പേറ്റന്റ് ഓഫീസ്. ഒരു ലേൺഡ് സൊസൈറ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും പബ്ലിഷായി പോയാലും നമ്മൾ ഒരു 1 year ഗ്രേസ് പീരിയഡ് എടുക്കാൻ പറ്റും. പക്ഷെ പേറ്റന്റ് ആപ്ലിക്കേഷൻ 1 year അകത്ത് ഫയൽ ചെയ്തിട്ട് നമ്മൾ ഈ ഗ്രേസ് പീരിയഡ് നമ്മൾ ചോദിക്കാൻ പറ്റും ഓഫീസിൻ്റെ അടുത്ത്, ഇതുപോലെ ആയിപ്പോയി. പക്ഷെ ദാറ്റ് ഈസ് പബ്ലിക്ക് ഞാൻ പറയാനുള്ളത് ഇതാണ്, പേറ്റന്റിൻ്റെ ഒരു സാധനം ഉണ്ടെങ്കിൽ, ഇൻവെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പബ്ലിക് അടുത്ത് പറയാൻ പാടില്ല, ബിക്കോസ് അത് തന്നെ നമ്മൾക്ക് ഒരു ഒബ്ജെക്ഷൻ ആയിട്ട് വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ തിങ്ക് സാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സാധനം ഞാനിപ്പോൾ പ്രോസസ്സ് ഞാൻ നെക്സ്റ്റ് ഇതിൽ പറയാൻ പോകുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാം. ഈ പേറ്റന്റബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിട്ട് ഞാൻ ഈ പേറ്റന്റ് പ്രോസസ്സ് ഞാൻ എലാബറേറ്റ് ആയിട്ട് പറയാൻ പോകുന്നു. അപ്പോൾ അത് പേറ്റന്റ് പ്രോസസ്സ് ഞാൻ അപ്പോൾ
1: വേറെ ആരെങ്കിലും ഈ ഈ ഇത് മിസ്യൂസ് ചെയ്താൽ എന്ത് ചെയ്യുന്നു അദ്ദേഹം ചോദിച്ചാൽ,
0: ഓക്കെ, അതാണ് മിസ്യൂസ് ചെയ്യ് സാർ. ഇപ്പോൾ സാർക്ക് പേറ്റന്റ് എടുക്കുന്ന പ്രോസസ്സ് ഇസ് എ വെരി ലെങ്തി പ്രോസസ്സ്. ഇപ്പം ഞാൻ ഇന്ന് ഫയൽ ചെയ്തെങ്കിൽ എനിക്ക് 2 years അത് മിനിമം ആവും പേറ്റന്റ് ഗ്രാൻറ്റ് ആവാൻ. ചിലപ്പോൾ ഈ എക്സ്പ്ലീറ്റഡ് എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വരുമ്പോൾ നമ്മൾക്ക് ഒരു 1 year 8 months, ചിലർക്ക് നമ്മളുടെ പേറ്റന്റ് ഏജൻസി ഗ്രൂപ്പ് സർക്കിൾ 6 months പേറ്റന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ഒരുപാട് ക്വിക്കായിട്ട് എല്ലാ റെസ്പോൺസൊക്കെ ചെയ്തിട്ട് കൊടുക്കണം, ക്വിക്ക് പ്രോസസ്സ് റെഡിയാക്കുമ്പോൾ കിട്ടും. ഇപ്പോൾ ഈ ബേർഡൻ, ഇപ്പോൾ ഒരു ഏത് പേറ്റന്റ് ഐ പി ആർ റൈറ്റ്സ് ആയാലും ബേർഡൻ ഇസ് ഓൺ ദ അപ്ലിക്കൻറ്റ്. ഇപ്പോൾ എനിക്ക് ഒരു പേറ്റന്റ് കിട്ടിയെങ്കിൽ അത് എൻ്റെ ബാധ്യതയാണ്, ഞാനാണ് നോക്കണം ആരെങ്കിലും എൻ്റെ പേറ്റന്റ് എടുത്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലേ ഞാനാണ് നോക്കണം. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞെങ്കിൽ നമ്മളിത് കോടതി വഴിയാണ് പോകേണ്ടത്, വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഇത്
1: മാഡം പറഞ്ഞ പോലെ ഹൈക്കോടതി,
0: അതെ, ഇൻഫ്രിഞ്ച്മെന്റ് സൂട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് എൻ്റെ ഐഡിയ, എൻ്റെ അനുവാദമില്ലാതെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇൻഫ്രിഞ്ച്മെന്റ് സൂട്ട് അതാണ് കൊടുക്കേണ്ടത്.
1: ഓക്കെ സാർ, വിളിച്ചതിൽ വളരെ സന്തോഷം.
0: സോ ഇപ്പോൾ നെക്സ്റ്റ് ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞല്ലേ സാർ, ഈ 4th ക്രൈറ്റീരിയ നമ്മൾ പേറ്റന്റ് അപ്ലിക്കേഷൻ ഇങ്ങനെ എഴുതണം, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ നോൺ പേറ്റന്റബിൾ ഇൻവെൻഷൻസ് എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്. ആ നോൺ പേറ്റന്റബിൾ ഇൻവെൻഷനിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ആസ് സച്ച്, അതായത് കമ്പ്യൂട്ടർ കോഡ് മാത്രം എടുത്ത് എഴുതിയിട്ട് പേറ്റന്റ്

0: ചോദിച്ചാൽ കിട്ടത്തില്ല. പക്ഷേ അത് ഒരു അൽഗോറിതം പ്രോസസ്സായിട്ട് എഴുതിയിട്ട് ഒരു അതിൽ ഇൻ്റർകണക്റ്റഡ് ഹാർഡ്വെയർസ് എല്ലാം നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾക്കത് കൃത്യമായിട്ട് പേറ്റൻറ്റ് ഓഫീസ് ഇപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഇൻവെൻഷൻസ് ഒക്കെ പേറ്റൻറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സർജിക്കൽ പ്രൊസീജിയർ പറ്റത്തില്ല. ലൈക്ക് ജസ്റ്റ് ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് ദി എലിമെൻറ്റ്സ്, ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇൻവെൻഷൻ എ ബി സി ഡി എന്നുണ്ട്, അത് കുറച്ച് എലിമെൻറ്റ്സ് ഉണ്ട്, ചുമ്മാ അത് ഞാൻ മാറ്റിയിട്ട് ഡി സി ബി എന്ന് മാറ്റിയിട്ട് ഞാൻ ഒരു ഇൻവെൻഷൻ ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ കിട്ടത്തില്ല. അതുപോലെ കുറച്ച് ഒരുപാട് ഉണ്ട് നമ്മളെ ഫാർമ റിലേറ്റഡ് ലൈ എഫ് എസ് സി എന്ന് പറയും. അപ്പം ഒരുപാട് നമ്മളുടെ കുറച്ച് കൂടെ ഒരു
1: പ്രോസസ് പേറ്റന്റ്
0: പേറ്റൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കൂടെ ഒരു അഡ്വാൻസ്മെൻ്റ് കാണിക്കണം. എഫക്കസി എന്ന് പറയും ഒരു ഒരു കുറച്ച് കൂടെ അതുണ്ട്. ഈ ഫാർമ റിലേറ്റഡിൽ കുറേ വരുന്നുണ്ട്. ഇത് ഇൻവെൻറ്റീവ് സ്റ്റെപ്പും ഈ എഫക്കസീൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ഷൻസൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഫാർമ റിലേറ്റഡിൽ. അതൊക്കെ നോക്കി നമ്മൾ എഴുതുമ്പോൾ ഈ ടെക്നിക്കൽ അഡ്വാൻസ്മെൻ്റൊക്കെ എന്താണ് റിസൾട്ട് കാണിക്കണം. ഫാർമ ആളുകൾക്ക് കുറച്ചു കൂടെ ഈ റിസൾട്ട്സ് കാണിച്ചാലേ അവർക്ക് ഈ പേറ്റൻ്റ് ഒക്കെ കിട്ടത്തുള്ളൂ. സോ ഈ നാല് ക്രൈറ്റീരിയ ഓഫീസ് നോക്കിയിട്ട് എക്സാമിനേഷൻ ചെയ്തിട്ട് റിഫ്യൂസ് ആർ ഗ്രാൻഡ് ചെയ്യും. സോ ഇപ്പം ഞാൻ ജനറലായിട്ട് എന്തൊക്കെ പ്രോസസ്സ് പേറ്റൻ്റ് പ്രോസസ്സ് പറയാം. പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് ഫീസൊക്കെ കൂടുതലാണ് അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ സിമ്പിളാണ്, 1600 രൂപ ആണ് നമ്മളുടെ ഈ പേറ്റൻ്റ് ഫയൽ ചെയ്യാനുള്ള ഇൻഡിവിജ്വലിൻ്റെ ഫീസ്. അത് കുറച്ചുകൂടെ വലിയ കമ്പനീസ് ആകുമ്പോൾ 8000 രൂപ ആണ് ഫൈലിംഗ്
1: ഫീസ്.
0: 8000. അത് പിന്നെ അവർ എക്സാമിനേഷനുക്ക് നോർമലായുള്ള ആളുകൾക്ക് 4000 പ്ലസ് കുറച്ചുകൂടെ അതർ എൻറ്റിറ്റീസ് ലൈക്ക് വലിയ കമ്പനീസ്ക്ക് 8000 ആണ്. ഇതാണ് ബേസിക് ആയിട്ട് ഗ്രാൻഡ് വരെ ഉള്ള ഓഫീസ് ഫീ. പക്ഷെ പ്രൊഫഷണൽ ഫീ അതിൽ ഒരു വേരിയസ് സ്റ്റേജസിൽ വരും. പിന്നെ ഈ ഫൈലിംഗ് ഫീ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് കുറച്ച് സ്റ്റാർട്ടപ്സ് എം എസ് എം ഇസ് അവർക്ക് കുറച്ച് റിഡക്ഷൻ ഫീസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇൻഡിവിജ്വൽ പോലെ തന്നെ നിങ്ങളും കൺസെഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ പോലെ തന്നെ നിങ്ങളും ഫീസ് എടുത്തോണാണ് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻഡിവിജ്വൽസും സ്റ്റാർട്ടപ്സ് സ്റ്റാർട്ടപ്പ് റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്സ് ആയിരിക്കും. സ്റ്റാർട്ടപ്പ് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ 1600 രൂപ വെച്ചിട്ട് വി ക്യാൻ ഫയൽ ദി പേറ്റൻറ്റ്. അതുപോലെ എം എസ് എം ഇ ഉദയം ഉദ്യം രജിസ്ട്രേഷൻ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇത് ഇത് ഇത് ഇതാണ് മെറിറ്റ്സ് ഓഫ് ഗവൺമെൻറ് നമ്മൾ കൊടുത്തത്. പക്ഷേ ഇതിൽ ഡീമെറിറ്റ്സും ഉണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയായിട്ട് ഒരു സ്റ്റാർട്ടപ്പായിട്ട് ചെയ്യുമ്പോൾ പുറത്തുള്ള വേറെ കൺട്രീസിലൊക്കെ ചെയ്യുമ്പോൾ ഫീസ് ചിലപ്പോൾ ഇത് കൂടാൻ സാധ്യത ഉണ്ട്. ബിക്കോസ്
1: ഇൻഡിവിജ്വൽസ്
0: മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഇത് അല്ലാതെ നമ്മൾ പുറത്ത് ചെയ്യണമെങ്കിൽ അതൊക്കെ വേറെ കുറച്ച് റൂട്ട്സ് ഉണ്ട്, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇപ്പോൾ ഫയലിംഗ് കഴിഞ്ഞെങ്കിൽ ഫയൽ ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് 18 മാസമാകുമ്പോൾ പബ്ലിഷ് ആവും. പേറ്റൻറ്റ് ഓഫീസ് ഞാൻ പറഞ്ഞാൽ ഈ ഐ പി ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ലിങ്കാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫീസ്. അതിൽ ഇപ്പം നല്ല ഇപ്പോൾ വെബ്സൈറ്റൊക്കെ ലാസ്റ്റ് മന്ത് കുറച്ച് നല്ല വെബ്സൈറ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതിൽ വേരിയസ് ലാംഗ്വേജസിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റും. ആവശ്യപ്പെടുന്ന ലാംഗ്വേജസിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കണ്ടൻറ്റൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ അതിൽ പോയിട്ട് അതിൽ ഒരു ജേണലുണ്ട്, പേറ്റൻറ്റ് ജേണൽ. എവറി ഫ്രൈഡേ ആണ് ആ ജേണൽ വരുന്നുണ്ട്. അതിൽ പബ്ലിഷ് ആവും എപ്പോഴെങ്കിലും 18 മന്ത്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഫയൽ പബ്ലിഷ്, ഓട്ടോമാറ്റിക് ആയിട്ട് പബ്ലിഷ് ആവും. ഇല്ല എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇയർലി പബ്ലിക്കേഷൻ നമ്മൾക്ക് കൊടുക്കാൻ പറ്റും റിക്വസ്റ്റ്.
1: അതിന് അഡീഷണൽ ഫീസ് ഉണ്ട്?
0: അതെ സർ, 2500 കൊടുക്കുമ്പോൾ നമ്മൾക്ക് അഡീഷണൽ കൊടുക്കുമ്പോൾ വിത്തിൻ ഇപ്പോൾ 1 വീക്കിൽ തന്നെ അത് പബ്ലിഷ് ആവുന്നുണ്ട്. 18 മാസം വെയിറ്റ് ചെയ്യേണ്ട. സോ അപ്പോൾ നമ്മൾ 18 മാസം നമ്മൾ ടൈം കുറച്ചു. പിന്നെ പറഞ്ഞത് ഈ എക്സാമിനേഷൻ റിക്വസ്റ്റ് തരണം, മാൻഡറ്ററി ആയിട്ട് എക്സാമിനേഷൻ റിക്വസ്റ്റ് നമ്മൾ തരണം. എക്സാമിനേഷൻ റിക്വസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അബാൻഡായി പോകും, നമ്മളുടെ പേറ്റൻറ്റ് പബ്ലിഷായിട്ട് അബാൻഡായി പോകും, അത്രയേ ഉള്ളൂ. അത് പബ്ലിക് ഡൊമൈനിക്ക് പോകും, അത് റൈറ്റ്സ് ഒന്നും കിട്ടത്തില്ല.
1: എന്താണ് ഈ എക്സാമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
0: ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലേ, ആദ്യം പറഞ്ഞപ്പോൾ ഒരു ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ, 4 ക്രൈറ്റീരിയ, നോവൽറ്റി, അത് വെച്ചിട്ട് പേറ്റൻറ്റ് ഓഫീസ് എക്സാമിനേഷൻ ചെയ്യും. നമ്മുടെ പേറ്റൻറ്റ് ആപ്ലിക്കേഷൻ ആണ് ബേസ്, അതിലെല്ലാ കണ്ടന്റും മുതൽ കാണണം. അത് വെച്ചിട്ട് അവർ എക്സാമിൻ ചെയ്യും. പിന്നെ ഹിയറിംഗ് നോട്ടീസ് തരും. ഹിയറിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. നമ്മൾ എന്താണ് നമ്മളുടെ ഇല്ലാന്ന് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ആർഗ്യുമെന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കണം.
1: പബ്ലിഷ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ആ റൈറ്റ് കിട്ടില്ല,
0: അത്
1: അടുത്ത ഫർദർ പ്രോസസ് ഉണ്ട്.
0: അത് എന്താണെങ്കിൽ കുറച്ച് അക്കാഡമിക്സ്, അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആളുകളൊക്കെ വിചാരിക്കുന്നു പബ്ലിഷ് ആയെങ്കിൽ പേറ്റന്റ് കിട്ടിയെന്ന്. അത് ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. അത് തെറ്റാ. ജസ്റ്റ് അത് ഈ ഇയർ, അതായത് ഗ്രാൻഡ് മുൻപ് വരുന്ന പബ്ലിക്കേഷൻ ഇസ് ജസ്റ്റ് ആൻ ഇൻഡിക്കേഷൻ ടു ദ പബ്ലിക് ദാറ്റ് ഇതുപോലത്തെ ഒരു ഇൻവെൻഷൻ ഉണ്ട്. ആൾറെഡി ഗ്രാൻഡ് ആയവർ വേണമെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾക്കും ഒരു അവയർനെസ്,

0: അബ്ജക്റ്റ് ചെയ്യാൻ പറ്റും, അപ്പോസിഷൻ കൊടുക്കാൻ പറ്റും. ഇതാണ് ബേസ് ഓഫ് ദി പ്രീ ഗ്രാൻഡ് പബ്ലിക്കേഷൻ. പിന്നെ ഹിയറിംഗ് ഒക്കെ നടത്തും, ഹിയറിംഗ് ഒക്കെ നമ്മൾ റിപ്ലൈ തരും, പിന്നെ പേറ്റന്റ് ഓഫീസ് ഗ്രാൻഡ് ആർ റിഫ്യൂസ് ചെയ്യും പേറ്റന്റ്. ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ഫോറിൻ കൺട്രീസിൽ ഫയൽ ചെയ്യണമെങ്കിൽ ഈ ഫസ്റ്റ് ഫയലിംഗ് ഡേറ്റ് ഉണ്ടല്ലോ, അതിൽ തൊട്ട് 12 മാസത്തിനകത്ത് ഏതർ ഇൻഡിവിജ്വൽ കൺട്രീസിൽ ഫയൽ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ PCT എന്ന് പറയും, പേറ്റന്റ് കോഓപ്പറേഷൻ ട്രീറ്റി. അങ്ങനെ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് അതിലെ മെമ്പറായിരിക്കും. ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ എല്ലാം നടക്കും. 30 മാസം വരെ സമയമുണ്ട്. അവിടെ തന്നെ ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻ നടക്കും, ഇൻ്റർനാഷണൽ എക്സാമിനേഷൻ ഒക്കെ നടക്കും. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഇൻഡിവിജ്വൽ കൺട്രീസ്ക്ക് പോകാൻ പറ്റും.
1: ഓക്കെ, നമുക്കൊരു വേറൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ,
2: ഹലോ സാർ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: ഞാനൊരു വീട്ടമ്മയാണ് സാർ.
1: പേരെന്താ?
2: സിന്ധു, പാപ്പനംകോട്.
1: ഓക്കെ, ചോദിച്ചോളൂ, എന്താണ് സംശയം?
2: എനിക്ക് ഒരു ചെറുകിട വ്യവസായം പോലെ എനിക്ക് ആരംഭിച്ചിട്ടുണ്ട്. അത് ട്രേഡ് മാർക്കിനെ കുറിച്ചൊരു സംശയമുണ്ട്. എങ്ങനെയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു ഐഡിയ ഇല്ല.
1: ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട സംശയം അല്ലേ?
2: അതെ, അതെ.
1: ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ് നടത്തുന്നത്.
0: നെക്സ്റ്റ് നമ്മൾ ട്രേഡ് മാർക്ക് പോവാം. ട്രേഡ് മാർക്ക് പറയുമ്പോൾ ഇപ്പൊ മാഡം പറഞ്ഞ
3: ക്വസ്റ്റ്യൻ,
0: മാഡം പറഞ്ഞ ക്വസ്റ്റ്യനിൽ, സോ ഫസ്റ്റ് ഈ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഒക്കെ ഏത് ക്ലാസ്സിൽ വരണം? അതായത് ഈ ട്രേഡ് മാർക്ക് പറയുന്ന സാധനമെല്ലാം സ്പ്ലിറ്റ് ആക്കിയിട്ട്, ഇത് ട്രേഡ് മാർക്ക് കൊടുക്കുന്നത് ഗൂഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഗൂഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് ആണ്. സർവീസ് എന്ന് പറയുമ്പോൾ നമ്മളടുത്തുള്ള ഒരുപാടുള്ള സർവീസസ്, ലൈക്ക് ഹോട്ടൽ, അതുപോലത്തെ കുറച്ച് സർവീസസ് ഉണ്ട്. അപ്പോൾ ഏത് കാറ്റഗറി ഓഫ് ക്ലാസ്സിന് കണ്ടുപിടിച്ചിട്ട്, ഓക്കെ, അത് നമ്മൾ ഏത് ആ ക്ലാസ്സിൽ നമ്മൾ സെർച്ച് നടത്തണം. ഇത് ഇപ്പോൾ മാഡമിൻ്റെ ഉള്ള ഒരു പേര് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട്, ലോഗോവോ അല്ല പേര് അതുപോലെ കണ്ടുപിടിച്ചിട്ട് ആ പർട്ടിക്കുലർ ക്ലാസ്സിൽ നമ്മൾ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ IP India അവിടെ പോയിട്ട് ഗൂഗിളിൽ ഇട്ടിട്ട്, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണലെ ആരെങ്കിലും എടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം. ട്രേഡ് മാർക്കിൻ്റെ സെർച്ച് നടത്തണം. ആ പേര് അവൈലബിൾ ആണോ, പർട്ടിക്കുലർ ക്ലാസ് കണ്ടുപിടിക്കണം. ഏത് ക്ലാസ്സിന് കണ്ടുപിടിച്ചിട്ട് ആ പർട്ടിക്കുലർ ക്ലാസ് വെച്ചിട്ട് നമ്മൾ സെർച്ച് നടത്തണം. അപ്പോൾ അവൈലബിൾ ആയി ഇരുന്നാലേ നമ്മൾക്ക് ഈ ട്രേഡ് മാർക്ക് കിട്ടത്തുള്ളൂ. അത് നമ്മൾ തന്നെ പബ്ലിക് തന്നെ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യണം. ചെയ്തിട്ട് നമ്മൾ വൺസ് ട്രേഡ് മാർക്കിൻ്റെ പേര് ഉണ്ടാ ഇല്ലയാ നോക്കിയിട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡ് മാർക്കിൻ്റെ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. അതിന് മുൻപ് പബ്ലിക്ക് അറിയേണ്ട രണ്ട് സാധനം, രണ്ട് ഗ്രൗണ്ട്സ് ഉണ്ട് ട്രേഡ് മാർക്ക് റിജക്റ്റ് ആവാനുള്ള സാധ്യത ഉള്ളത്. ഫസ്റ്റ് ഇസ് എ വെരി കോമൺ ആയിട്ടുള്ള പേരായിട്ട് ഇരിക്കാൻ പാടില്ല. പിന്നെ ഡിസ്ക്രിപ്റ്റീവായിട്ട് ആ പേര്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞത് അഗ്രികൾച്ചറൽ റിലേറ്റഡെങ്കിൽ അഗ്രി സർവീസ് അതുപോലെ ഇരിക്കാൻ പാടില്ല, കുറച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് ഇരിക്കാൻ പാടില്ല. പിന്നെ റിലീജിയസ് അതുപോലെ ഉള്ള ആളുകൾക്ക് അഫക്റ്റ് ചെയ്യുന്നത് പോലെ ലോഗോ അതുപോലത്തത് ഇരിക്കാൻ പാടില്ല. പിന്നെ അതുപോലത്തെ സെയിം കാറ്റഗറി, ഇപ്പോൾ അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അവിടെ സെയിം ആളിൻ്റെ പേര് തന്നെ എടുത്ത് അതുപോലത്തെ കുറച്ച് ചെറിയ മാറ്റം വരുത്തിയിട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ സാർക്ക് അറിയാമല്ലോ, ഇപ്പോൾ ലക്സ്
1: വളരെ വ്യത്യസ്തമായിരിക്കണം
0: ഇരിക്കണം. ഇപ്പോൾ ലക്സിന് ഉണ്ടെങ്കിൽ ലൊക്സിന് വെക്കാൻ, LUXന് ഉണ്ടെങ്കിൽ LOXന് വെച്ചുമ്പോൾ സ്വാഭാവികമായിട്ട് പബ്ലിക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ആ കൺഫ്യൂഷൻ
1: ചോദിച്ചോളൂ.
2: ഹലോ,
1: ആ പറഞ്ഞോളൂ, ചോദിച്ചോളൂ.
2: ചിപ്സ് ഇതിന്റെ സംബന്ധമായിട്ടുള്ള ഒരു സംശയമാണ്. അത് യൂണിറ്റ് ആയിട്ട് ഞാനിപ്പോ വീട്ടിലെ
1: ചെറുതായിട്ട് ചിപ്സോ
2: ചിപ്സ് ബനാന
1: ചിപ്സ്. ഓക്കെ,
2: പേര് മാത്രല്ല സാർ, അത് പേര് നമുക്ക് പ്രത്യേകിച്ച് തീരൊന്നും ആയിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ തുടങ്ങിയതേ ഉള്ളു. അപ്പൊ സംശയം ചോദിക്കുന്നതാണ് എന്തൊക്കെ ചെയ്താലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ സംശയമുണ്ട്.
1: ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഈ പേറ്റന്റ് ഏജന്റ്സ്, അങ്ങനെ
0: അഡ്വക്കേറ്റ്സ്, ട്രേഡ് മാർക്ക് അറ്റാർണീസ് ഉണ്ട്, രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആളുകളുണ്ട്. വെബ്സൈറ്റിൽ പോയെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ
1: ആരെങ്കിലും ഇതുപോലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അല്ല, നമുക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ കയറി നോക്കി മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത് ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ട്രേഡ് മാർക്ക് അറ്റോർണീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കേട്ടോ.
0: അതെ, പിന്നെ ഇതിൽ പറഞ്ഞതുപോലെ പേറ്റന്റ് പോലെ തന്നെ ഇവർക്കും കൺസെഷൻ ഉണ്ട്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്ക്ക്, പിന്നെ ഇൻഡിവിജ്വൽസ്, പിന്നെ MSMEs, സ്റ്റാർട്ടപ്സ്, ഇവരെല്ലാവർക്കും ഫീസ് കുറവാണ്. 4,500 ആണ് ഫയലിംഗ് ഫീസ്. അതല്ലാതെ മറ്റ കാറ്റഗറീസ് ഉള്ളവർക്ക് 9,000 ആണ്. സോ അതുപോലത്തെ എല്ലാത്തിലും ഒരു ബെനിഫിറ്റ് ഉണ്ട് സാർ. ഇവിടെ എല്ലാവരും ഈ എം എസ് എം ഇ സ്റ്റാർട്ടപ്പ് സോൾ പ്രിപ്പറേറ്ററിഷിപ്പിലെ തന്നെ മിക്കവാറും ഒരുപാട് ബിസിനസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് വെച്ചിട്ട് നമ്മൾ

0: പ്രോപ്പറായിട്ട് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ
1: ട്രേഡ് മാർക്കിന് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്?
0: അത് സാർ, അവരൊരു ജൂറിസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മളുടെ കേരളത്തിൽ ചെന്നൈ ആണ് ജൂറിസ്ട്രിക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പേറ്റന്റുക്കും ഒരു സെറ്റ് ഓഫ് നാല് റീജിയൻ ആയിട്ട് സൗത്ത്, നോർത്ത് അതുപോലെ പിരിച്ചു വെച്ചിട്ടുണ്ട് അവർ. അതുപോലത്തെ അവരെടുത്ത് ഫയൽ ചെയ്യുമ്പോൾ പർട്ടിക്കുലർ ഓഫീസ് അത് തന്നെ ഓട്ടോമാറ്റിക്, അതിലൊന്നും വലിയതായിട്ട് നമ്മളൊന്നും ചെയ്യാറ് പോകില്ല. ഓൺലൈൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ജൂറിസ്ട്രിക്ഷൻ അത് തന്നെ പോയിക്കൊള്ളും. സോ ഓൺലൈനിലാണ് അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കാറുള്ളൂ മിക്കാറും. അവിടെ പോയിട്ട് ഓഫീസിലും കൊടുക്കാൻ പറ്റും. ഫീസ് ഒരു 10% കൂടും. അതാണ് ബേസിക് ഫിസിക്കലി പോകുമ്പോൾ.
2: ഒരു സംശയം ചോദിച്ചോട്ടെ മാം, മോള്, എനിക്കൊരു മകളുണ്ട്, അത് ഭിന്നശേഷി മോളാണ്, അവളുടെ ഇത് മുൻനിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും കൺസെഷൻ എന്തെങ്കിലും കിട്ടുമോ?
0: സോറിയ,
2: മോൾ എന്ന് പറയുന്നത് സ്പെഷ്യൽ ചൈൽഡ് ആണ്, അതായത് ഐക്യു കുറഞ്ഞ കുട്ടിയാണ്.
0: കൺസെഷൻ ഇല്ല, പക്ഷെ ഞാൻ പറഞ്ഞ കാറ്റഗറിയിൽ നിങ്ങൾ ഷുവർ ആയിട്ട് വരാൻ പറ്റും. സോൾ പ്രിപ്പറേറ്ററിഷിപ്പ്, പിന്നെ വരുന്നത് ഈ MSME ഉദ്യം സർട്ടിഫിക്കറ്റ്, അതൊക്കെ എളുപ്പമായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ എടുക്കാം. ഈ എടുക്കുമ്പോൾ നമ്മൾക്ക് ഇത് കൺസെഷൻ ആണ്, 4500 മാത്രം കൊടുത്തിട്ട് ട്രേഡ് മാർക്ക് ഫയൽ ചെയ്യാൻ പറ്റും.
1: ഓക്കെ ഓക്കെ മാഡം, വിളിച്ചതിൽ വളരെ സന്തോഷം.
2: ഓക്കെ
0: താങ്ക് യു. സോ ട്രേഡ് മാർക്ക് കുറച്ചുകൂടെ നോക്കണം സർ, നമ്മൾ കുറച്ചുകൂടെ, ബിക്കോസ് അതാണ് കുറച്ചുകൂടെ ഈ ട്രിവാൻഡ്രത്തിൽ
1: ആവശ്യമുള്ളത്.
0: അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ട്രേഡ് മാർക്ക് പറയുന്നത് എന്തെങ്കിൽ, ലൈക്ക് ഇപ്പം ഞാൻ ഒരു മാർക്കറ്റ്, ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ് പോകുന്നുണ്ട്. അപ്പോൾ കുറേ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്ട്സ് അവിടെ ഉണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ പ്രോഡക്റ്റ് ഈ ആളിൻ്റെ അടുത്താണ് വരണത്. അത് അറിയാൻ വേണ്ടിയുള്ളതാണ്. സോ ദാറ്റ് ആ പേര്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സോപ്പ് തന്നെ ഇരിക്കുമ്പോൾ ഒരു 10 സോപ്പുണ്ട്, പക്ഷേ ആ 10 സോപ്പ് ബിലോങ്സ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് പ്രൊപ്പറേറ്ററിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കസ്റ്റമർക്ക്. അപ്പോൾ ഇതുപോലത്തെ ഒരു ക്ലാസിഫിക്കേഷനിലെയാണ് ഓരോ ഐറ്റംസും വെച്ചിട്ടുണ്ട് ട്രേഡ് മാർക്ക് ഓഫീസ്. അതായത് ടോട്ടലി 45 ക്ലാസസിലെയാണ് ഓവറാളായിട്ടുള്ള ഈ ഗൂഡ്സ് ആൻഡ് സർവീസസ് കാറ്റഗറീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നോക്കുമ്പോൾ 1 to 34 പറയുന്നത് ഗൂഡ്സ് ആണ്. ഗൂഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റാണ്. വേറെ 35 to 45 എന്ന് പറയുമ്പോൾ സർവീസസാണ്. ഈ ഹോട്ടൽ, ഇല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഔട്ട്ലെറ്റ് ആയിരിക്കാം, ഇല്ല ഒരു റെസ്റ്റോറൻറ്റ്, അതുപോലത്തെ ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഒരു കാറ്റഗറി ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഏത് കാറ്റഗറിയിലാണ് നമ്മളുടെ ഗൂഡ്സ് വരുന്നുണ്ട്, അത് സെപ്പറേറ്റ് പ്രൊട്ടക്ഷനാണ്. ഒരു ബൾക്കായിട്ട് നമ്മൾ പോയിട്ട് 45 വേണമെങ്കിൽ 45 അപ്ലിക്കേഷൻ കൊടുക്കണം.
1: അപ്പോൾ
0: നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫയലിംഗ്, സെർച്ച് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ വൺ അപ്ലിക്കേഷൻ ഫോർ വൺ ക്ലാസ്, അതാണ് ബേസിക് റൂൾ. അല്ലെങ്കിൽ മൾട്ടി ക്ലാസ് എന്നുണ്ട്. മൾട്ടി ക്ലാസ്സിൽ കുറേ ഒരുപാട് ബഞ്ച് ഓഫ് ക്ലാസ്സസ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ
1: ഫീസ്
0: ഒരു ക്ലാസ് വെച്ചിട്ടാണ് നമ്മളുടെ ഫീസ് വരണത്. പിന്നെ ഈ മാർക്ക് ടൈപ്പിലും പേര് മാത്രം കൊടുക്കാം, ഇല്ല ഒരു ലോഗോ ആയിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു ട്രേഡ് ഡ്രസ്സെന്ന് പറയും, അതായത് ആ പ്രോഡക്റ്റിലെ തന്നെ ഫുൾ ഡ്രസ്സ് അതായിരിക്കും. സോ ഇതൊക്കെയാണ് ബേസിക്സ് ഓഫ് ദി ട്രേഡ് മാർക്ക്. അപ്പോൾ ട്രേഡ് മാർക്ക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്യും, 4500 രൂപ കൊടുത്തിട്ട്, പിന്നെ അത് നമ്മൾ അതുപോലെ തന്നെ പേറ്റന്റ് പോലെ തന്നെ ഒരു എക്സാമിനേഷൻ നടത്തും. എക്സാമിനേഷൻ ഞാൻ പറഞ്ഞതുപോലെ പേര്, അബ്സല്യൂട്ട് ഗ്രൗണ്ട്സും പിന്നെ റിലേറ്റീവ് ഗ്രൗണ്ട്സ് ഞാൻ പറഞ്ഞല്ലേ, സിമിലർ ആയിട്ട് ഇരിക്കാൻ പാടില്ല, അതുപോലത്തെ നോക്കിയിട്ട് എക്സാമിനേഷൻ നടത്തിയിട്ട് അത് രജിസ്ട്രേഷൻ ചെയ്യും, ഇല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്യും. സോ 10 വർഷത്തേക്കാണ് ഈ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ട്രേഡ് മാർക്ക്.
1: പിന്നെ
0: അഗെയിൻ നമ്മൾ റിന്യൂ ചെയ്യണം.
1: ഓക്കെ ഓക്കെ,
0: ഫീസ് അടച്ചിട്ട് റിന്യൂ ചെയ്യണം. സോ ഇതാണ് ട്രേഡ് മാർക്ക് ഉണ്ടത്. പിന്നെ സമയം കുറവായതുകൊണ്ട് നെക്സ്റ്റ്
1: പോവാം. എനിക്ക് വേറൊരു സംശയമുള്ളത്, ഇതിലൊക്കെ ഈ ട്രേഡ് മാർക്ക് അറ്റോർണി അല്ലെങ്കിൽ പേറ്റന്റ് ഏജന്റ് അവരുടെയൊക്കെ റോൾ എന്താണ്?
0: സോ ഇപ്പം ഈ പേറ്റന്റ് എന്ന് പറയുന്ന സാധനം ഏതർ അപ്ലിക്കന്റ് ഫയൽ ചെയ്യണം, ഇല്ലെങ്കിൽ രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജൻസ് ആണ് ഫയൽ ചെയ്യേണ്ടത്. വേറെ ആളൊന്നും അവിടെ ഇല്ല. ബിക്കോസ് വേറെ അത് ഈ രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റ് എന്ന് പറയുന്നത് ഒരു എക്സാം വെച്ചിട്ട് ഗവൺമെൻറ് ഒരു എക്സാം വെക്കും. ഈ പേറ്റന്റ് ആക്ട് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ പോകണം, 2 പേപ്പർ എക്സാം ഉണ്ട്, അത് ക്ലിയർ ആകണം. പിന്നെ വൈവാക്ക വെച്ചിട്ടാണ് അവർ ഈ പേറ്റന്റ് ഏജന്റ്, രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റിനാണ് ടൈറ്റിൽ തരുന്നത്. ഒരു നമ്പർ തരും നമ്മൾക്ക്. ഓൾ ഇന്ത്യയിൽ ഓരോരോ ഏജന്റുക്കും ഒരു നമ്പറുണ്ട്. നിയർലി ഇപ്പോൾ ഒരു 6000 പേര്, എനിക്ക് 6000 to 8000 ആയിരിക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് എക്സാം
1: ഇന്ത്യയിൽ.
0: അതെ. സോ അത് അങ്ങനെയാണ്. അത് ആ രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റിനെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ അപ്ലിക്കന്റ് തന്നെ എല്ലാം നോക്കിയിട്ട് ഓൾറെഡി സാമ്പിൾസ് ഒക്കെ ഓൾറെഡി കാണും, അത് നോക്കിയെടുത്തിട്ട് അപ്ലിക്കൻ തന്നെ. പക്ഷെ അത് ഡ്രാഫ്റ്റിംഗ് ആണ് മെയിൻ. പേറ്റന്റ് അപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെ ഡ്രാഫ്റ്റ്

0: ചെയ്യുന്നുണ്ട്. അതാണ് ഫൈനൽ ഔട്ട്കം. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യവും നോക്കിയിട്ട് അപ്ലിക്കൻ്റ് തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇരുന്നെങ്കിൽ ചെയ്യാൻ പറ്റും, ഫൈലിംഗ് ചെയ്യാൻ പറ്റും. എല്ലാ അപ്ലിക്കേഷനും ഐ പി ആറിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇരുന്നെങ്കിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ ആവശ്യമോ ഇല്ല, ഒരു പേറ്റൻ്റ് ഏജൻറ്റിൻ്റെ ആവശ്യമോ ഇല്ല, അവർ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അവർ
1: എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
0: ബുദ്ധിമുട്ട് പേറ്റൻ്റ് എസ്പെഷ്യലി എന്താവെങ്കിൽ അവർ തന്നെ ഫയൽ ചെയ്യും, പക്ഷെ ഡ്രാഫ്റ്റിംഗ് അത്ര ശരിയാവത്തില്ല. അപ്പോൾ നമ്മൾ തിരുമ്പി ഒരുപാട് ആകെ വി ഹാവ് ടു ഗിവ് ദ സോ മെനി കറക്ഷൻസ് ചെയ്യണം. ചിലപ്പോൾ അത് തന്നെ നമ്മൾ ഗ്രാൻറ്റ് കിട്ടാതിരിക്കാനുള്ള ഒരു
1: കാരണമായാകും.
0: അതുകൊണ്ട് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതാണ്. ഇതാണ് ബേസിക് ആയിട്ട് പേറ്റന്റിന്റെ സാറിന്റെ ക്വസ്റ്റ്യനിൽ.
1: അപ്പോൾ ഈ പേറ്റന്റ് അല്ലെങ്കിൽ പേറ്റന്റ് ഏജന്റ് അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് അറ്റോർണി ഇങ്ങനെയൊക്കെയുള്ള ഇതിനെ ഈ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ ഒരു സാധ്യതയൊക്കെ എങ്ങനെയാണ് ഈ ജോലി? ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ പഠിച്ച കുട്ടികളൊക്കെ ഒരുപാട് ഉണ്ടല്ലോ. അപ്പൊ ആർക്കാണ് ഈ പേറ്റന്റ് ഏജന്റ് ആവാൻ കഴിയുന്നത്? അല്ലെങ്കിൽ ഏത് ഏത് സയൻസ് പഠിച്ചവരാണോ ആർട്സ് പഠിച്ചവരാണോ എങ്ങനെയാണ് അതിനെ കുറിച്ചൊക്കെ ഉള്ള സാധ്യത എങ്ങനെയാണ്?
0: ഈ പേറ്റന്റ് പറയുന്നത് ഒരു ടെക്നോളജി ആൻഡ് സയൻസ് ബേസാണ്, അത് ഇൻവെൻഷനാണ്. അപ്പോൾ ഇൻവെൻഷൻ ആകുമ്പോൾ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ഫസ്റ്റ് നമ്മൾ ഒരു സയൻസിൻ്റെ ഡിഗ്രി, മോസ്റ്റ്ലി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർ ഇല്ലെങ്കിൽ ഒരു ബി എസ് സി കെമിസ്ട്രി ഫിസിക്സ് ഉള്ളവർക്ക് ഈ പേറ്റന്റ് ഏജൻറ് എക്സാം എഴുതാൻ പറ്റും. എഴുതി കഴിയുമ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജൻ്റ് ആവും. രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജൻ്റ് ആകുമ്പോൾ നമ്മൾ ലിസ്റ്റ് ആവും നമ്മളുടെ ഐ പി ഇന്ത്യ വെബ്സൈറ്റ് പറഞ്ഞല്ലേ, അതിൽ തന്നെ രജിസ്റ്റേർഡ് ഏജൻ്റ് ആവാൻ പറ്റും. പിന്നെ നല്ല സ്കോപ്പ് ഉണ്ട് ഇതിൽ, നമ്മൾ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടെ ട്രിവാൻഡ്രത്തിൽ കുറച്ച് ഫേംസൊക്കെ കുറവാണ്, ഈ പേറ്റന്റ് ചെയ്യുന്നത് കുറവാണ്. പക്ഷേ ചെന്നൈ, ബാംഗ്ലൂർ, നോർത്ത് സൈഡൊക്കെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റ ഐ പി ആർ പേറ്റന്റ് മാത്രം ഒരു സെപ്പറേറ്റ് ആണ്.
1: നമുക്കൊരു ലോ ഡിഗ്രി വേണോ? നിർബന്ധം
0: പേറ്റന്റ്ക്ക് ഇല്ല. പേറ്റന്റ്ക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണം, പിന്നെ പേറ്റന്റ് ഏജന്റ് എക്സാം ക്ലിയർ ആവണം. വേറെ അതർ ഐ പി ആർസ് ഉണ്ടല്ലോ, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്, അതെല്ലാം ഒരു അഡ്വക്കേറ്റ് ആയെങ്കിൽ ഓക്കെ ആണ്. പിന്നെ ഈ പേറ്റന്റ് കൂടെയാണ് ഡിസൈനും പറഞ്ഞത്. ഡിസൈൻ നമ്മൾ പറഞ്ഞില്ല. ഡിസൈൻ പറയുന്നത് ഒരു അപ്പിയറൻസ് ആണ്. ഇപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് എങ്ങനെ ഉണ്ട് അത് മാത്രമാണ് അപ്പിയറൻസ് ആണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്.
1: ഡിസൈൻ
0: ഉണ്ടാവാൻ പാടില്ല. സോ അതാണ് ഈ ഡിസൈനിൻ്റെ സാധനം. അത് സെപ്പറേറ്റ് പ്രൊട്ടക്ഷനാണ്. അതും ഈ പേറ്റന്റ് ഏജൻസ് തന്നെ ചെയ്യാറുണ്ട്. പക്ഷെ അതർ ഐ പി ആർ ആയിട്ടുള്ള കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്സ് ഒക്കെ ഒരു അഡ്വക്കേറ്റ് ആകുമ്പോൾ അവർ അത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ അഡ്വക്കേറ്റ് നമ്മളൊക്കെ അറിയാം, അഡ്വക്കേറ്റ് ആവണമെങ്കിൽ ആൾറെഡി ഒരു പ്രീ ഡിഗ്രി വേണം, ഇല്ലെങ്കിൽ ഒരു 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എല്ലാം ഇപ്പം നമ്മുടെ കാര്യവട്ടത്തിൽ എടുക്കുമ്പോൾ ഐ പി ആറിൻ്റെ മാസ്റ്റേഴ്സ് ഓഫ് ലാ ഉണ്ട്. അവിടെ ഈ ഐ പി ആർ മാത്രം മാസ്റ്ററായിട്ട് പഠിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. അത് യാരും അറിയത്തില്ല.
1: കേരളത്തിൽ അത് മാത്രമേ ഉള്ളൂ? അവിടെ മാത്രമേ ഉള്ളൂ.
0: അവിടെ മാത്രമാണ് ഐ പി ആർ സ്പെസിഫിക് ആയിട്ടുണ്ട്. അതല്ലാതെ വേറെ സ്ഥലത്തിലുണ്ട്, പക്ഷെ ഇവിടെ ട്രിവാൻഡ്രത്തിൽ ഇതുണ്ട്. പിന്നെ ഇത് അവയർനെസ്സും കുറവാണ്. ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കുറിച്ച് അവയർനെസ് ട്രിവാൻഡ്രത്തിൽ കുറവാണ്. ഇപ്പോഴാണ് കുറച്ചുകൂടെ ആളുകൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് ബേസായിട്ട്. ഒരു ഡിഗ്രി വെച്ചിട്ട് ഒരു അഡ്വക്കേറ്റ് ആകുമ്പോൾ അതർ ഐ പി ആർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇരുന്നെങ്കിൽ പേറ്റന്റ് ഏജന്റ് എക്സാം ക്ലിയർ ആയിട്ട് നമ്മൾക്ക് പേറ്റന്റ് ഏജന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും.
1: ഇതിൻ്റെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി.
0: അതെ.
1: ഇപ്പോൾ കേരളത്തിൽ ഇതിനുള്ള ഒരുപാട് സാധ്യത ഉണ്ടോ?
0: സാധ്യത സർ, അതാണ് ഇപ്പോഴാണ് കുറച്ച് എമർജിങ് സർ. ഞാൻ 2011 തൊട്ട് പേറ്റന്റ് ഏജന്റ് ആണ്. പക്ഷെ ഇപ്പോഴാണ് കുറച്ചുകൂടെ അവയർനെസ്സും ആളുകൾ കുറച്ചുകൂടെ ഇതുകുറിച്ച് അറിഞ്ഞിട്ട് പേറ്റന്റ് ഫയൽ ചെയ്യാനൊക്കെ വരുന്നുണ്ട്. പിന്നെ പറയുന്നത് ഐ പി ആർ, അതർ ഐ പി ആർസ് ഉണ്ട്, നമ്മളത് ഡിസ്കസ് ചെയ്തില്ല.
1: അതിൽ മെയിനായിട്ട് ഏതൊക്കെയാണ് വരുന്നത്?
0: ഇതിൽ വരുന്നത് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് നമ്മൾക്ക് ട്രേഡ് സീക്രട്സ് ഉണ്ട്. ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഉള്ള ഒരു സ്പെസിഫിക് റെപ്പിറ്റീഷൻ ഓർ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഡാർജിലിംഗ് ടീ, ഡാർജിലിംഗ് ടീ എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ
1: ആറന്മുള കണ്ണാടി,
0: കണ്ണമാടി, അവിടെ പർട്ടിക്കുലർ ആയിട്ട് ആ ലൊക്കേഷൻ്റെ ഒരു സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അവർക്ക് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ. അത് ഒരു ടാഗ് പോലെ അവർക്ക് കൊടുക്കും. അത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾക്ക് കൊടുക്കുന്നത്, അത് ഇൻഡിവിജ്വൽ അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾക്ക് കൊടുക്കുന്ന ഒരു റൈറ്റ്സ് ആണ്. ആ ടാഗ് അവർ ആ പ്രോഡക്റ്റിൽ അവർ ഇട്ടോളാം. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ഐ പി ആർ. പിന്നെ പറയുന്നത് ട്രേഡ് സീക്രട്സ് ആണ്. ട്രേഡ് സീക്രട്സ് ഐ പി ആറിൽ വരാൻ ഉള്ളത് ഇപ്പോൾ ഒരു കൊക്കക്കോള ഒരു മാഗീൻ്റെ മസാല ഉണ്ടല്ലോ, അതൊക്കെ എന്താണ് അതിൽ ഉള്ള കോമ്പോസിഷൻ എന്താണെന്ന് നമ്മൾക്ക് അറിയത്തില്ല. അത് അവർ സീക്രട്ടായിട്ട് അവർ ജസ്റ്റ് ഒരു ലോക്കറിൽ അവർ പെൻഡ്രൈവിലെയോ ഇല്ല ഒരു ഡോക്യുമെൻ്റിൽ എഴുതിയിട്ട് അവർ സേഫ് ആയിട്ട് ലോക്കറിൽ വെക്കും, സീക്രട്ടായിട്ട് വെക്കും, അത്രയേ ഉള്ളൂ. ഏതൊരു ആ ഓണർക്ക് അറിയാൻ പറ്റും, ഇല്ലെങ്കിൽ അത്

0: അവരുടെ കുറച്ച് എംപ്ലോയീസ്ക്ക് അറിഞ്ഞിരിക്കും. അത് അണ്ടിൽ അതർവൈസ് ഇറ്റ് ഇസ് സീക്രട്ട്, ഇറ്റ് ഇസ് കോൾഡ് ട്രേഡ് സീക്രട്ട്. വൺസ് അതിൻ്റെ സീക്രട്ട് ബ്രേക്ക് ആയി പോയെങ്കിൽ നമ്മൾക്കൊന്നും റൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. പേറ്റൻ്റ് അങ്ങനല്ല, ഒരു 20 വർഷം വരെ നമ്മളുടെ റൈറ്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. വേറെ ആരും അത് ഉപയോഗിക്കാൻ പറ്റാതെ ഇരിക്കാം.
1: ഓക്കെ,
0: പിന്നെ പറയണത് സെമികണ്ടക്ടർ ഡിവൈസസ്ക്കും പ്രൊട്ടക്ഷൻ ഉണ്ട്. ലൈക്ക് ഈ സെമികണ്ടക്ടർ ഡിവൈസസ്ക്ക് നമ്മൾ ഒരു ചിപ്പാക്കിയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെത് ഒരു ലേ ഔട്ട്, അതൊക്കെ നമ്മൾ ഒരു ഡിസൈനായിട്ട് പ്രൊട്ടക്ട് ചെയ്യാം. അതൊക്കെ ഒരുപാട് കുറവാണ്. നിയർലി ഐ തിങ്ക് സം 30 ഓൺലി രജിസ്റ്റേർഡ് സോ ഫാർ, ഐ തിങ്ക് ഫോർ ദി സെമി കണ്ടക്ടർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ബേസിക്സ് ഐ പി ആർസ് ദറ്റ് ഇസ് അവൈലബിൾസ്. പിന്നെ ഇതിൽ മെയിനായിട്ട് പബ്ലിക് അറിയേണ്ടത്, ഫസ്റ്റ് ഒരു എന്തെങ്കിലും നമ്മളുടെ ഇൻ്റലക്ച്വൽ ക്രിയേഷൻ നമ്മൾ കയ്യിൽ ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമ്മൾ അത് ഏത് ടൈപ്പിൽ വരുന്നുണ്ടെന്ന് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം.
1: അവർക്ക് തന്നെ ഈ വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളല്ലേ?
0: അതെ, നമ്മൾ പറഞ്ഞ ഐ പി ഇന്ത്യയിലെ തന്നെ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ സ്റ്റാർട്ടപ്സൊക്കെ, സ്റ്റാർട്ടപ്പ് ഫെസിലിറ്റേറ്റേഴ്സ്, നമ്മൾ പേറ്റൻറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ സ്റ്റാർട്ടപ്പ് ഫെസിലിറ്റേറ്റേഴ്സിന് ഒരു ലിസ്റ്റുണ്ട്. അതിൽ കുറച്ച് ലിസ്റ്റഡ് പേറ്റൻറ്റ് ഏജൻറ്റ്സ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ഫീസ് ഗവൺമെൻറ് അവർക്ക് ഡയറക്റ്റ്ലി പേ ചെയ്തോളും. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ഫീസും കൂടെ ഇല്ലാതെ കൂടെ പേറ്റൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റും ഇഫ് യു ആർ എ റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്പ്. അതുപോലത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ പറയുന്നത് വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ഒരെണ്ണമുണ്ട്. അവിടെ ഒരുപാട് കോഴ്സസ് അതിൽ വരുന്നുണ്ട്. ലൈക്ക് ബേസിക് ആയിട്ട് ഫ്രീ കോഴ്സസ് ഒരുപാട് ഉണ്ട്. അതൊക്കെ പബ്ലിക് ഉപയോഗിച്ചിട്ട് ദേ ക്യാൻ ഗെറ്റ് ദി സർട്ടിഫിക്കറ്റ് ഓൾസോ. പിന്നെ പേറ്റൻറ്റ് ഓഫീസും ഒരുപാട് കോഴ്സസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇൻറ്റേൺഷിപ്പൊക്കെ പേറ്റൻറ്റ് ഓഫീസ് ലാ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് കുറച്ച് ഇപ്പോൾ കുറച്ച് കൂടെ ഇൻറ്റേൺഷിപ്പ് നോട്ടീസൊക്കെ ഞാൻ കണ്ടായിരുന്നു. അത് നമ്മളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയിട്ട് കാണുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് അതിൽ വരും.
1: അപ്പോൾ ഇങ്ങനെ ഈ പേറ്റൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയോ ചെയ്യുന്നവർക്കൊക്കെ ഇത് വേണമെങ്കിൽ പോയി അറ്റൻഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, സ്വന്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ
0: കഴിയും പറ്റും.
1: ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മുടെ സമയം ഏകദേശം അവസാനിക്കുകയാണ്. അപ്പോൾ ബൗദ്ധിക സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട് അതിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് എല്ലാം പല കാര്യങ്ങളും നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ പരിപാടി ഈ സഹായിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. നിരവധി 3-4 ശ്രോതാക്കൾ നമ്മളെ വിളിച്ച് അവരുടെ ആവശ്യങ്ങൾ പറയുകയും അതിന് അതിനുള്ള മറുപടി മാഡം നൽകുകയും ചെയ്തു. ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കുകയും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ആകാശവാണിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നമസ്കാരം സർ, താങ്ക് യു സോ മച്ച്.
2: ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. ഇനി പരിപാടിയിൽ ബൗദ്ധിക സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് രജിസ്റ്റേർഡ് പേറ്റന്റ് ഏജന്റും ട്രേഡ്മാർക്ക് അറ്റോർണിയും ഐ പി ആർ പ്രൊഫഷണലുമായ അഡ്വക്കേറ്റ് രാജേശ്വരി സായിറാം. സ്റ്റുഡിയോയിൽ അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. സാങ്കേതിക സഹായം ഡി മനോജ്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഒപ്പം സൊഹ്റ മമ്മു, ധന്യരാജ്.

എങ്കിലോ ഞാൻ പോയി വരട്ടെ ധർമ്മസൂനോ, ശങ്ക വേണ്ട, നിങ്ങൾ കഞ്ചുപേർക്കും ഇഷ്ടരായ വണ്ണവർക്ക് തൂതു ചൊൽവാൻ പെട്ടെന്ന് വാസുദേവൻ വാശിയോടെ.

0: വി രാജനും സംഘവും അവതരിപ്പിച്ച ഐവർ കളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര PO, തൃശൂർ. ഫോൺ 9061395647.
5: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
6: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ, സഗൗരവം പ്രതിജ്ഞയെടുത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇംഗ്ലീഷിലും, മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫ് കന്നഡയിലും, ദേവികുളം എംഎൽഎ എഫ് രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. യു ഡി എഫിനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. എൻ ഡി എയ്ക്കായി ബി ബി ഗോപകുമാർ എന്ന സൂചന. എൽ ഡി എഫ് തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി.

0: സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16 നിയമസഭയിലെ നിയുക്ത MLA സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാവിലെ 9 ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രോട്ടേം സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ജി സുധാകരനാണ് സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത്. നാളെയാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പ്. UDFനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. NDAക്കായി BB ഗോപകുമാർ മത്സരിക്കുമെന്നാണ് സൂചന. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. LDF തീരുമാനം ഇന്നുണ്ടായേക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളരുത്തി.
1: ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം VE അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷറഫ് കന്നഡയിലാണ് പ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗം F രാജ തമിഴിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സേവ്യർ ചിറ്റിൽപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാന അംഗം.
0: എറണാകുളം പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് മുഖ്യമന്ത്രിയായ VD സതീശൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു.
2: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: കണ്ണൂർ ധർമ്മടത്ത് നിന്നും വിജയിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോടൈം സ്പീക്കർക്ക് മുന്നിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തു.
3: പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും സഗൌരവം പ്രതിജ്ഞ ചെയ്യുന്നു.
0: തിരുവനന്തപുരം നിയമം സീറ്റ് തിരിച്ചുപിടിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദൈവനാമത്തിൽ MLA സത്യപ്രതിജ്ഞ ചെയ്തു.
4: രാജീവ് ചന്ദ്രശേഖർ എന്ന് ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: UDF MLA മിക്കവരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ LDF MLA കൂടുതൽ പേരും സഗൌരവമാണ് പ്രതിജ്ഞയെടുത്തത്. NDA MLA ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള വസ്ത്രമണിഞ്ഞാണ് ശ്രീ ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. തളിപ്പറമ്പിൽ നിന്ന് നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട TK ഗോവിന്ദൻ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുമുമ്പ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈകൊടുത്തത് കൌതുകമായി. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെത്തി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. പര്യടനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലി എത്തിയ പ്രധാനമന്ത്രി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി കൂടിക്കാഴ്ച നടത്തി. സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെയാണ് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് മുംബൈയിലെത്തിയത്. അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിന് പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണം നടന്നു. 1991 May 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE ബോംബ് സ്ഫോടനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചതിന്റെ സ്മരണയിലാണ് തീവ്രവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായരുടെ സംസ്കാരം വൈകിട്ട് 3:30 തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. പത്രപ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. കേരള നിയമസഭാ ചരിത്രവും ഉൾക്കാഴ്ചയും എന്ന ഗ്രന്ഥം രചിച്ചു.

0: സംസ്ഥാനത്തെ എസ് പി റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. അതിനിടെ എറണാകുളത്ത് തടിയെട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവെയ്ക്കാൻ ആഭ്യന്തരമന്ത്രി ഡി ജി പിക്ക് നിർദ്ദേശം നൽകി. കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിന് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലക്ഷദ്വീപിൽ പുതിയ അധ്യയന വർഷത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം ജൂൺ 5 തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: എല്ലാ അധ്യാപകരും അനധ്യാപകരും അതാത് സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും ജൂൺ 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ സ്കൂളുകളിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനായി വിനിയോഗിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള ആസൂത്രണം, ക്ലാസ് മുറികളുടെ ക്രമീകരണങ്ങൾ, ടൈം ടേബിൾ തയ്യാറാക്കൽ, സ്കൂൾ സന്നദ്ധത പ്രവർത്തനങ്ങൾ എന്നിവ പൂർത്തിയാക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. ജൂൺ 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുക. കുട്ടികൾക്ക് മികച്ച രീതിയിൽ പഠനം ആരംഭിക്കുന്നതിനാവശ്യമായ എല്ലാ മുൻ ക്രമീകരണങ്ങളും സ്കൂൾ മേധാവികളും പ്രിൻസിപ്പൽമാരും ഉറപ്പുവരുത്തും.
0: കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കി 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് നൽകുന്നത്. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് ഏർപ്പെടുത്തുന്ന ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ കെ സാജു ഉദ്ഘാടനം ചെയ്യും. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റിന് വിജയിച്ചു. 68th തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ ഉദ്ഘാടനം ചെയ്യും. സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലായി 400 കുട്ടികൾ പങ്കെടുക്കും. കണ്ണൂർ ആറളത്ത് ഓപ്പറേഷൻ ഗജമുക്തി ദൌത്യം തുടരുന്നു. ഇന്നലെ ഹെലിപ്പാട് വട്ടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാനയെ കാട്ടിലേക്ക് തുരത്തി. കഴിഞ്ഞ ദിവസം വട്ടക്കാട് ഭാഗം വരെ എത്തിച്ച 6 ആനകളിൽ ഒന്നാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 103 പോയിന്റ് ഉയർന്ന് 75,421 നിഫ്റ്റി 61 പോയിന്റ് നേട്ടത്തിൽ 23,720 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 ഗ്രാമിന് 14,660 ഇന്നത്തെ വില. തിരുവനന്തപുരം പി ടി പി നഗറിലുള്ള ഭൂതല ജലസംഭരണിയിൽ വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ കാഞ്ഞിരമ്പാറ, പാങ്ങോട്, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, നെട്ടയം, കൊടുങ്ങാനൂർ, തിരുമല, വലിയവിള, പുന്നയ്ക്കാമുകൾ, തുരുത്തുമൂല, പൂജപ്പുര, കരമന, മുടവൻമുകൾ, നെടുങ്കാട്, കാലടി, ആറന്നൂർ, വലിയശാല, പാപ്പനംകോട് തുടങ്ങിയ വാർഡുകളിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. നാളെ രാത്രിയോടെ ജലവിതരണം പുനഃസ്ഥാപിക്കും. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്തെന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് ബി സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറി കൈയേറ്റം ചെയ്തതായാണ് പരാതി. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയിലെ നിയുക്ത MLA മാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി VD സതീശൻ, സഗൗരവം പ്രതിജ്ഞയെടുത്ത മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇംഗ്ലീഷിലും മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം MLA F രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. UDFനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. NDAക്കായി BB ഗോപകുമാർ എന്ന സൂചന. LDF തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: ഉടലിന്റെ ആരോഗ്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു.
1: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുടലാരോഗ്യത്തെക്കുറിച്ചാണ്. നമ്മൾ ഒരിക്കലും ഗൗരവമായി ആലോചിക്കാത്ത ഒരിടം അതാണ് നമ്മുടെ കുടൽ, ദഹനവ്യൂഹം.

ഡിവയർ ശരിയല്ലെങ്കിൽ ഒന്നും ശരിയാകില്ല. ഇത് നമ്മുടെ അമ്മമാർ പറഞ്ഞിരുന്നു. ആധുനിക ശാസ്ത്രം ഇന്ന് അത് തെളിയിക്കുന്നു. എന്താണ് കുടലാരോഗ്യം? നമ്മുടെ ദഹനനാളം ഏകദേശം 8 മീറ്റർ നീളമുള്ളതാണ്. ഇതിൽ ശതകോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ വസിക്കുന്നു. ഇതിനെ ഗട്ട് മൈക്രോബ് എന്ന് വിളിക്കുന്നു. ഈ സൂക്ഷ്മജീവ സമൂഹം നമ്മുടെ ദഹനം, രോഗപ്രതിരോധം, ഹോർമോൺ ബാലൻസ്, മാനസികാരോഗ്യം ഇവ എല്ലാം നിയന്ത്രിക്കുന്നു. നമ്മുടെ സന്തോഷ ഹോർമോണായ സെറട്ടോണിൻ 90% ഉൽപ്പാദിപ്പിക്കുന്നത് കുടലിലാണ്, തലച്ചോറിലല്ല. അതായത് നിങ്ങൾ സന്തോഷവാനാകണമെങ്കിൽ ആദ്യം കുടൽ ആരോഗ്യകരമാകണം. ആയുർവേദം ഇത് അഗ്നി ദഹനശക്തി എന്ന ആശയത്തിലൂടെ പ്രകടിപ്പിക്കുന്നു. അഗ്നി ക്ഷീണിച്ചാൽ ശരീരം ക്ഷീണിക്കും, അഗ്നി ശക്തമായാൽ ജീവൻ ശക്തമാകും. എന്തുകൊണ്ട് ഇന്ന് കുടലാരോഗ്യം വളരെ പ്രധാനമാണ്? ഒരു തലമുറ മുൻപ് നമ്മുടെ അച്ഛനമ്മമാർ ഭൂരിഭാഗം വീട്ടിലുണ്ടാക്കിയ, തൊഴുത്തിൽ നിന്ന് കൊണ്ടുവന്ന, പറമ്പിൽ വിളഞ്ഞ ഭക്ഷണം കഴിച്ചിരുന്നു. ഇത് കാരണത്താൽ ഗട്ട് ബാക്ടീരിയ സമൃദ്ധമായിരുന്നു. ഇന്ന് പാക്കറ്റ് ഭക്ഷണം, പ്രിസർവേറ്റീവ്, ആന്റിബയോട്ടിക്സ്, പൊല്യൂഷൻ എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കാരണത്താൽ മൈക്രോബയോമിനെ ദ്രോഹിക്കുന്നു. ഫലം ദഹനപ്രശ്നം, അലർജി, ഭാരക്കൂടുതൽ, ചർമ്മപ്രശ്നങ്ങൾ ഇവ ഇന്ന് എപ്പിഡമിക് ആയി കണ്ടുവരുന്നു. എങ്ങനെ കുടലാരോഗ്യം തകരുന്നു? കൂടുതലായി ജങ്ക് ഭക്ഷണങ്ങളും അധികമായി പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളും അധികമായി പഞ്ചസാരയുടെ ഉപയോഗവും ദോഷകരമായ ബാക്ടീരിയകൾ കൂടുന്നു. ആന്റിബയോട്ടിക്സ് അമിതമായി ഉപയോഗിക്കൽ നല്ല ബാക്ടീരിയകൾ കൂടി നശിപ്പിക്കും. സ്ട്രെസ്, ഉറക്കക്കുറവ് എന്നിവ മൈക്രോബിന്റെ ഘടനയെ മാറ്റുന്നു. വെള്ളം കുറവ് കുടിക്കുകയാണെങ്കിൽ അതും കുടലാരോഗ്യത്തിനെ ബാധിക്കുന്നതാണ്. ഭക്ഷണത്തിൽ ഫൈബറിന്റെ അളവ് അഥവാ നാര് അടങ്ങിയ ഭക്ഷണം കഴിക്കാത്തതും കുടലാരോഗ്യത്തിനെ നശിപ്പിക്കുന്നതാണ്. ധൃതിയിൽ ഭക്ഷണം കഴിക്കുന്നതും ദഹനം ശരിയാകാതെ വരുന്നതും കുടലാരോഗ്യത്തിനെ ബാധിക്കുന്നതാണ്. എപ്പോഴാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്? ഈ പറയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. വയർ ഉപ്പ് അഥവാ വയർ വീർത്തു വരിക, ഗ്യാസ്, ആസിഡ്, നെഞ്ചരിച്ചിൽ, കുടൽ സമ്മർദ്ദം എന്നിവ ഉണ്ടാകുന്നത് കുടൽ സമ്മർദ്ദത്തിന്റെ ആദ്യ സൂചനകളാണ്. ഇടയ്ക്കിടെ വയറിളക്കം, മലബന്ധം എന്നിവ ഉണ്ടാകുന്നത് മൈക്രോബ് ബാലൻസ് തകർന്നതിന്റെ ലക്ഷണമാണ്. ചർമ്മപ്രശ്നങ്ങൾ, പിമ്പിൾ, എക്സിമ പോലുള്ള സ്കിൻ അഥവാ ത്വക്ക് രോഗങ്ങൾ കുടലാരോഗ്യവുമായി ബന്ധപ്പെട്ടുണ്ടാകാം. ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ ഗട്ട് ബ്രെയിൻ ആക്സിസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുടലാരോഗ്യത്തിൻ്റെതായ സങ്കീർണതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ദൈനംദിന ജീവിതം ദുഷ്കരമാക്കുന്ന ഒന്നാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം. ലീക്കി ഗട്ട് സിൻഡ്രോം, കുടൽ ഭിത്തി ദ്രവിച്ച് വിഷവസ്തുക്കൾ രക്തത്തിൽ കലരുന്നതിനെയാണ് ലീക്കി ഗട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ശരീരം സ്വന്തം കോശങ്ങളെ ആക്രമിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ. വിഷാദം, സെറട്ടോൺ ഉൽപ്പാദനം കുറഞ്ഞ് മനസ്സ് ക്ഷീണിക്കും, അത് കാരണത്താൽ വിഷാദരോഗം ഉണ്ടാകും. ദഹനം ശരിയാകാതെ ശരീരത്തിൽ കൊഴുപ്പ് ശേഖരിക്കപ്പെടുമ്പോഴാണ് ഭാരക്കൂടുതൽ ഉണ്ടാകുന്നത്. കുടലാരോഗ്യത്തിൽ നാച്ചുറോപ്പതിയുടെ സമീപനം എങ്ങനെയാണെന്ന് നോക്കാം. നാച്ചുറോപ്പതിയിൽ ദഹനവ്യൂഹം ആരോഗ്യത്തിൻ്റെ കണ്ണാടിയാണ് കുടൽ. കുടൽ ശുദ്ധമാണെങ്കിൽ ശരീരം ശുദ്ധമാണ്. ആഴ്ചയിൽ 1-2 ദിവസം ഉപവസിക്കുന്നത് കുടലിന് വിശ്രമം ലഭിക്കുന്നതിനും കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനും കാരണമാണ്. മട്ടറാപ്പി അബ്ഡമിനിൽ മട്ട്പാക്ക് ചെയ്യുന്നതിലൂടെ കുടലിൻ്റെ ഇൻഫ്ലമേഷൻ കുറയുന്നു. 100 ആണ്ടിലേറെ ഉപയോഗിച്ചു വരുന്ന ചികിത്സയാണിത്. ഫെർമെൻറ്റഡ് ഫുഡായ തൈര്, മോര്, കഞ്ഞി, ഇഡലി, ദോശ നമ്മുടെ പരമ്പരാഗത പ്രോബയോട്ടിക് ഭക്ഷണങ്ങളാണ്. ഇവ ഉൾപ്പെടുത്തുന്നതും ഗുണകരമാണ്. ത്രിഫല ഉപയോഗിക്കുന്നതിലൂടെ ദഹനം ഉത്തേജിപ്പിക്കുന്നു. ഇഞ്ചി, ജീരകം എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ ഗ്യാസ് ബ്ലോട്ടിംഗ് ഒഴിവാക്കുന്നു. യോഗ സമീപനം, പവനമുക്താസനം, ഇരുകാലുകളും വയറ്റിലേക്ക് ചേർത്ത് വെച്ച് കിടക്കുന്നതിനെയാണ് പവനമുക്താസനം എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതിലൂടെ ഗ്യാസ് ഒഴിവാക്കുന്നതിനും കുടൽ ചലനം ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. അർദ്ധമത്സ്യന്ദ്രാസന, കുടലിൽ ട്വിസ്റ്റിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നതിലൂടെ ദഹനവ്യൂഹത്തെ മസാജ് ചെയ്യുന്ന എഫക്റ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മസാജ് ചെയ്യുന്ന പ്രതിവിധി ഉണ്ടാവുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുന്നു. ഭുജംഗാസന, അടിവയറ്റിലെ അവയവങ്ങൾക്ക് പ്രഷർ കൊടുക്കുന്നതിലൂടെ ദഹനം ഉത്തേജിപ്പിക്കുന്നതിന് കാരണമാകുന്നു. കപാൽപതി പ്രാണായാമ, ഉദരം ഉപയോഗിച്ചുള്ള ശ്വസന പ്രക്രിയയാണ് കപാൽപതി പ്രാണായാമ. അതായത് നിവർന്നിരുന്ന് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശക്തിയായി ശ്വാസം പുറത്തേക്ക് തള്ളുന്നതോടൊപ്പം വയറിനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ചെയ്യുന്ന പ്രാണായാമയാണ് കപാൽപതി പ്രാണായാമ. ഇപ്രകാരം ചെയ്യുന്നത് ശരീരത്തിൽ അമിതമായി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതിനും

0: ടോക്സിൻസിനെ പുറത്തേക്ക് തള്ളുന്നതിനും സഹായിക്കുന്നു. വജ്രാസന, ഭക്ഷണം കഴിച്ച് 10 മിനിറ്റ് വജ്രാസനയിലിരിക്കുന്നത് ദഹനം ത്വരിതപ്പെടുത്തുന്ന ഒരു ആസനമാണ്. ആരോഗ്യകരമായ കുടലിൻ്റെ ഗുണങ്ങൾ: ദഹനം സുഗമമാക്കുന്നതിനും ഗ്യാസ് ആസിഡ് ബ്ലോട്ടിംഗ് ഒഴിവാക്കുന്നതിനും കാരണമാണ്. ഭാരം ക്രമീകരിക്കുന്നതിനും ശരിയാക്കുന്നതിനും കുടലാരോഗ്യം വളരെ അത്യന്താപേക്ഷിതമാണ്. ചർമ്മം തിളങ്ങുന്നതും കുടലാരോഗ്യത്തിൻ്റെ ഗുണങ്ങളാണ്. ഉറക്കം ഗുണകരമാക്കുന്നതിനും സന്തോഷം ലഭിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും മനസ്സ് ശാന്തമാക്കുന്നതിനും വളരെ ഉത്തമമാണ് കുടലാരോഗ്യം. ഡോക്ടറെ കാണാതെ ആൻറ്റിബയോട്ടിക് കഴിക്കരുത്. ആൻറ്റാസിഡ് ദിനം പ്രതി കഴിക്കുന്നവർ ഒന്നാലോചിക്കണം. കാരണം ചികിത്സിക്കൂ, ലക്ഷണം മറക്കരുത്. ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ: രാവിലെ എഴുന്നേറ്റ ഉടൻ 1 ഗ്ലാസ് ചൂടുവെള്ളം. കുടലുണർത്തുന്നതിന് ഇത് ഗുണകരമാണ്. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക. ഓരോ ഉരുളയും 30 മുതൽ 40 തവണ ചവച്ചരയ്ക്കുന്നതിന് ശ്രദ്ധിക്കുക. ദഹനം വായിൽ നിന്ന് തുടങ്ങട്ടെ. ദിവസവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനായി ശ്രദ്ധിക്കുക. കുടലിൻ്റെ ആദ്യ ഔഷധമാണിത്. മൈദ, പഞ്ചസാര, ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ ഇവ കുറയ്ക്കുക. ഭക്ഷണത്തിൽ ദിവസവും 1 ഗ്ലാസ് മോര്. ഇത് നാച്ചുറൽ പ്രോബയോട്ടിക്കാണ്. ഇത് വളരെ ഗുണകരവുമാണ്. ഉള്ളി, വെളുത്തുള്ളി, വഴുതന, വാഴയ്ക്ക എന്നിവ പ്രീബയോട്ടിക് ഭക്ഷണങ്ങളാണ്. നല്ല ബാക്ടീരിയകൾക്ക് നല്ല ഭക്ഷണം കഴിക്കേണ്ടതാണ്. ദിവസവും 30 മിനിറ്റ് നടത്തം. കുടൽ ചലനം ഉത്തേജിപ്പിക്കുന്നതിന് ഇത് കാരണമാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം 10 മിനിറ്റ് വജ്രാസന ചെയ്യുന്നത് ദഹനത്തിന് വളരെ ഉത്തമമാണ്. കഴിച്ച ഉടനെ കിടക്കുന്നത് ഒഴിവാക്കുക. ഇത് ദഹനത്തിനെ ബാധിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ കുടലിനെ ബഹുമാനിക്കൂ, അത് നിങ്ങളെ ബഹുമാനിക്കും.
1: കുടലിൻ്റെ ആരോഗ്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ SB സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: ആകാശവാണി തൃശൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോട്ടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്.

0: എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് 15 കരാറുകളിൽ ഒപ്പുവച്ചു. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. രാഷ്ട്രീയപരമായും സാമ്പത്തികമായും മാത്രമല്ല, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയും ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കപ്പെടുമെന്നും അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മറ്റന്നാൾ ആരംഭിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250th വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടിയെന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചെയ്തവരിൽ 3 വനിതാ മന്ത്രിമാരും ഉൾപ്പെടുന്നു. നിലവിൽ സി ജോസഫ് വിജയ് സർക്കാരിൽ 1 വനിതാ മന്ത്രി ഉൾപ്പെടെ 9 മന്ത്രിമാരുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള 2 അംഗങ്ങൾ കൂടി മന്ത്രിസഭയുടെ ഭാഗമായതോടെ ആകെ അംഗസംഖ്യ 32. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം VE അബ്ദുൾ ഗഫൂർ ആണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷ്റഫ് കന്നഡയിലാണ് സത്യപ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗമായ F രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഫൈസൽ ബാബു, മാണി സി കാപ്പൻ, മാത്യു കുഴൽനാടൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ എടുത്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാനത്തെ അംഗം. June 3 16 നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പ് ാണ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ പ്രധാന കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിരിയുന്ന സഭ ഈ മാസം 29 വീണ്ടും ചേരും. അന്നേ ദിവസം ഗവർണറുടെ നയപ്രഖ്യാപനം നടക്കും. June 1 മുതൽ 3 ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിലെ ഫാൽറ്റ നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണി വരെ 42% പോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 24 വോട്ടെണ്ണൽ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെ വീർഭൂമിയിൽ പുഷ്പാർച്ചന നടത്തി. തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ ഹൈവേകളുടെ ഗുണനിലവാരവും പരിപാലനവും സംബന്ധിച്ച പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ഹൈവേകൾ കണക്ടിവിറ്റിക്കും യാത്രാ സൌകര്യം ശക്തിപ്പെടുത്തുന്നതിനും അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രിമാരായ അജയ് തംത, ഹർഷ് മൽഹോത്ര, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: മെറ്റ, ഗൂഗിൾ, ടെലഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ അദ്ദേഹം ആശങ്ക അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് യു ജി പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അധ്യക്ഷത വഹിച്ചു. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ വഴി യാത്ര ചെയ്തു വരുന്നവർക്കും ഇത് ബാധകമായിരിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. എബോള രോഗിയുടെ രക്തവുമായോ ശരീരസ്രവങ്ങളുമായോ നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുൻപ് എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ. സ്വന്തം രാജ്യത്തെ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് പാകിസ്ഥാൻ അതിർത്തിയിലും മറ്റ് രാജ്യങ്ങളിലും അക്രമങ്ങൾ നടത്തുന്നതെന്ന് യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് പാകിസ്ഥാൻ സംസാരിക്കുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: It is ironic that Pakistan, with its long tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark.
0: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 171 ഇടിഞ്ഞ് 75,131. നിഫ്റ്റി 21 നഷ്ടത്തിൽ 23,626. വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 360 വർദ്ധിച്ച് 117,280. ഗ്രാമിന് 14,660 ഇന്നത്തെ വില. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനാ രോഗനിർണയ പ്രവർത്തനങ്ങളിലൊന്നാണ് ഇന്ത്യ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ. ജനീവയിൽ നടന്ന 79th ലോകാരോഗ്യ അസംബ്ലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 5 6 സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി തൃശൂർ. ഗാനസല്ലാപം, തത്സമയ ഫോൺ ഔട്ട് ചലച്ചിത്ര ഗാന പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഗാനസല്ലാപത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കുറേയായി നമ്മൾ സംസാരിച്ചിട്ട് അല്ലേ? അപ്പൊ ഞാൻ ദാ ഒട്ടും സമയം കളയുന്നില്ല, നമ്മുടെ ആദ്യത്തെ കോള് കണക്ട് ചെയ്യാണ്. ഹലോ.
3: ഹലോ,
2: സാവിത്രി ചെറുകോടാണോ?
3: അതെ അതെ.
2: നമസ്കാരം, തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപം പരിപാടിയിൽ നിന്നാണ്.
3: നമസ്കാരം.
2: എന്താണ്, ഒരു കത്ത് കിട്ടിയിട്ടുണ്ടോ നമുക്ക്? ഒരു

0: ഇടവേളയ്ക്ക് ശേഷമാണ് ഈ പരിപാടിയിലേക്ക് കത്തയക്കുന്നത്. പരിഗണിക്കുമെന്ന് വിചാരിക്കുന്നു. കത്ത് കിട്ടിയ നമ്മൾ പരിഗണിക്കാതിരിക്കോ?
1: ജനുവരിയിൽ എങ്ങനെ എഴുതിയതാണ്.
0: അതിനുശേഷം പിന്നീട് അതിനുശേഷം പിന്നെ അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ആ ഒരു രണ്ടു മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അല്ലെ. പിന്നെ നമുക്കാണെങ്കിൽ പ്രോഗ്രാം കുറച്ച് നിലായിട്ട് ഉണ്ടായിരുന്നില്ലല്ലോ, നമ്മുടെ ഇലക്ഷനോടനുബന്ധിച്ചുള്ള പെരുമാറ്റച്ചട്ടം ഒക്കെ നിലവിലുണ്ടായിരുന്നതുകൊണ്ട് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ എന്താണ് സാവിത്രി ചേച്ചി വിശേഷങ്ങൾ പറയൂ.
1: സുഖായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല.
0: മഴയൊക്കെ കിട്ടിയോ? അവിടെ
1: കഴിഞ്ഞു
0: മഴയൊക്കെ കിട്ടിയല്ലേ. ചൂടിന് ചെറിയൊരു ആശ്വാസം കിട്ടിയോ? അത്രേ ഉള്ളൂ. ഓക്കെ പറയൂ.
1: വേറെ അവിടെ എന്തൊക്കെ തൃശ്ശൂർ ആകാശവാണിയിലെ വിശേഷങ്ങൾ?
0: ഇവിടെ എന്താ, നമ്മളെല്ലാരും സുഖമായിട്ടിരിക്കണം കേട്ടോ.
1: അതെ
0: അതെ.
1: പിന്നെ പരിപാടികളൊക്കെ കേൾക്കും. നല്ല പരിപാടികളാണ് എല്ലാതും.
0: അതെയോ, സന്തോഷം. പറഞ്ഞിട്ടുണ്ട് കത്തില് എല്ലാ പരിപാടികളും കേൾക്കും, എന്നാലും ഗാനങ്ങൾ തന്നെയാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: പാട്ടിനോട് തന്നെയാണ് കൂടുതൽ താല്പര്യം.
0: താല്പര്യം അല്ലേ. പിന്നെ ഇഷ്ടം മറ്റേ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
1: പരിപാടികൾ.
0: പിന്നെന്താ, തീർച്ചയായിട്ടും കൊറേ കാര്യങ്ങള് നമുക്ക് ഇതുവഴി തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഡോക്ടറുടെ അടുത്ത് പോകേണ്ട കാര്യം വരുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ആരോഗ്യ പരിപാടികളിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട്.
1: മഴക്കാല രോഗങ്ങളൊക്കെ സമയങ്ങളൊക്കെ അല്ലേ.
0: അപ്പൊ അതിനെ പറ്റിയും ഒക്കെ നമ്മൾ തരുന്നുണ്ടല്ലോ അല്ലെ. ബഹുജന ഹിതായ ബഹുജന സുഖായ, അതാണല്ലോ നമ്മുടെ ആപ്തവാക്യം. ഓക്കെ, പിന്നെ വീട്ടിലെല്ലാവരും എന്ത് പറയണു?
1: വീട്ടിലെന്താ, എല്ലാരും സുഖായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല.
0: എല്ലാരും
1: സുഖായിരിക്കണം.
0: എല്ലാരും സുഖായിരിക്കണം അല്ലേ. ഓക്കെ, ഊണ് കഴിഞ്ഞോ?
1: ഇല്ല, ഊണ് കഴിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് സാവകാശം കഴിക്കാച്ചിട്ട്.
0: അത് മതി, അപ്പതാ ഇഷ്ട ഗാനൊക്കെ കേട്ട് സുഖായിട്ടിരുന്ന് ഊണ് കഴിക്കാലോ.
1: അതെ അതെ അതെ, ഊണ് കഴിക്കുമ്പോ കേൾക്കുമ്പോ നല്ലൊരു ഇതാണ്.
0: അതെ, പാട്ടും കേൾക്കാം അല്ലേ, ഊണും ആസ്വദിച്ച് കഴിക്കാം.
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ ഇന്ന് ചേച്ചി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് വിഷ്ണു ലോകം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ പാട്ടാണ് മിണ്ടാത്തത്.
1: പിന്നെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും, പിന്നെ ആകാശവാണിയിലെ എല്ലാവർക്കും,
0: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഇത് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ.
1: പഴയ പാട്ടിനോടാണ്
0: കൂടുതൽ. അപ്പൊ രണ്ടുപേരും പാടണോ ഇത്?
1: പാടാൻ അത്ര അറിയില്ല, പക്ഷെ എന്നാലും കേക്കും, എല്ലാ പാട്ടും നല്ല കേക്കും.
0: ഓക്കെ, അപ്പൊ എന്തായാലും നന്നായി. ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയും ആണ് അപ്പൊ ചേച്ചി ചോദിച്ചതും അല്ലേ. ഈ ഒരു സിനിമയിലെ ഗാനം തന്നെയാണ്.
1: അപ്പൊ
0: തീർച്ചയായിട്ടും നമുക്ക് ഈ ഗാനം കേൾക്കാം കേട്ടോ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന് ഗാനം.
1: എല്ലാവരോടും സ്നേഹാന്വേഷണം അറിയിക്കുക.
0: പിന്നെന്താ, തീർച്ചയായിട്ടും അതേപോലെ വീട്ടിലും പറയൂ കേട്ടോ. നമ്മളുടെ അന്വേഷണം പറയൂ, എല്ലാവരോടും നമ്മളുടെ അന്വേഷണം പറയൂ. തുടർന്നും നമ്മളുടെ പരിപാടിയിൽ പങ്കെടുക്കണം ഒരിടവേളയ്ക്ക് ശേഷം. ഓക്കെ
1: ഓക്കെ ഓക്കെ, താങ്ക് യു.
0: ശരി ചേച്ചി, ഓക്കെ താങ്ക് യു. അപ്പൊ ഇനി ഇതാ ഇഷ്ട ഗാനം കേട്ടോളൂ.
1: ശരി.

നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.

0: കേട്ടു മനസ്സിൽ പതിഞ്ഞ ആ ശബ്ദം കേൾക്കാൻ മാസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. കേട്ടു മനസ്സിൽ നിറഞ്ഞു.
1: അതെയോ, സന്തോഷം. താങ്ക് യു. പിന്നെ ഇതിൽ കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷമായി പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടെന്ന്. ക്ഷമയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു അല്ലേ?
0: അല്ല, ഞാൻ ആ കത്ത് വരുന്ന കത്തുകൾക്കൊക്കെ അതിൻ്റെ ഒരു കത്തുള്ളെങ്കിലും വേണ്ട പരിഗണന നൽകേണ്ടത് എനിക്കറിയാം. അപ്പൊ കത്ത് അഭിപ്രായങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ, അധികം എഴുതാൻ സമയം കിട്ടാറുമില്ല. കിട്ടുന്നത് ആവശ്യം ഉള്ളതൊക്കെ വായിക്കാറുണ്ട്, അത്യാവശ്യം എങ്കിലും വായിക്കാറുണ്ട്. എല്ലാ സന്തോഷമുണ്ട്.
1: നമുക്ക് എല്ലാവർക്കും അവസരം കിട്ടണല്ലോ അല്ലെ, എല്ലാ ശ്രോതാക്കൾക്കും.
0: അതാണ് ഞാൻ ബാക്കിയുള്ളവരൊക്കെ എല്ലാ അഭിപ്രായങ്ങളും കേൾക്കാണ്ട് പരിപാടികളൊക്കെ വളരെ ശ്രദ്ധയോടെ കേൾക്കാറുണ്ട്. കത്തുകൾ വായിക്കുന്നതൊക്കെ ഞാൻ കേൾക്കാം.
1: എല്ലാ പരിപാടിയും കേൾക്കും അല്ലേ? പക്ഷെ ഇങ്ങനെ ഈ എല്ലാവർക്കും അവസരം കിട്ടട്ടെ എന്ന് വിചാരിച്ച അല്ലേ, ഒരു തവണ പങ്കെടുത്താല് കുറച്ചൊരു അല്ലെ ഇടവേളക്ക് ശേഷം പിന്നെ
0: പങ്കെടുക്കാം. പിന്നെ അങ്ങനെ തന്നെ ഞാൻ അവളെ ശ്രദ്ധിച്ചിട്ടുണ്ട് പോലെ. ഇപ്പൊ സല്ലാപ്പാണെങ്കിൽ ഇപ്പൊ ഒരു മീതമായ സല്ലാപ് നടക്കുള്ളൂ, തന്നെ തോന്ന ആൾക്കാർക്ക് ഉള്ളതല്ലേ.
1: അതെ അതെ.
0: അപ്പൊ അതുകൊണ്ട് അധികം പറയാ കാര്യത്തൊന്നും പറയാനില്ല.
1: ഓക്കെ, എന്നാലും വീട്ടുവിശേഷമൊക്കെ ഒന്ന് പറഞ്ഞൂടെ, ഒരു വർഷമായില്ലേ? നമ്മുടെ ശ്രോതാക്കളൊക്കെ ഒന്ന് കേൾക്കട്ടെ.
0: കേൾക്കട്ടെ. എനിക്ക് നാല് മക്കളാണ്.
1: നാല് മക്കള.
0: നാല് മക്കളാണ്. പിന്നെ അഞ്ചു പേര് കുട്ടികളും ഉണ്ട്.
1: അത് ശരി, അഞ്ചു പേര് കുട്ടികളുടെ മുത്തച്ഛനാണത് അല്ലേ?
0: ആ കുട്ടികളോടൊക്കെ, കുട്ടികളോടൊക്കെ വളരെ ഇഷ്ടമാണ്. എല്ലാ കുട്ടികളെയും എനിക്ക് നല്ല ഇഷ്ടമാണ്. അവർ അത്ര സ്നേഹത്തിലാണ് പെരുമാറുന്നത്.
1: അവരൊക്കെ ഇപ്പൊ ഉണ്ടോ മക്കളൊക്കെ? പേരക്കുട്ടികളൊക്കെ അടുത്തുണ്ടോ? വെക്കേഷൻ ആണല്ലോ.
0: രണ്ടാളുണ്ട്.

0: ഒരുതവണ
1: തീർച്ചയായും.
0: പങ്കെടുത്താൽ കുറച്ചൊരു അല്ലെ ഇടവേളയ്ക്ക്
1: ആ
0: ശേഷമേ
1: ഒരു
0: പിന്നെ
1: രണ്ടാഴ്ച ഒക്കെ
0: പങ്കെടുക്കാൻ.
1: എടുക്കട്ടെ. പിന്നെ അങ്ങനെ തന്നെ ഞാൻ അവളെ ശ്രദ്ധിച്ചിട്ടു പോലും. ഇപ്പൊ സല്ലാപ്പ് ആണെങ്കിലും ഇപ്പൊ ഒരു മിതമായ സല്ലാപേ നടക്കുള്ളൂ, തന്നെ തോന്നാൻ ആൾക്കാർക്ക് ഉള്ളതല്ലേ.
0: അതെ അതെ
1: അപ്പൊ അതുകൊണ്ട് അധികം പറയാ കാര്യത്തൊന്നും പറയാനില്ല.
0: ഓക്കെ, എന്നാലും വീട്ടുവിശേഷമൊക്കെ ഒന്ന് പറഞ്ഞൂടെ, ഒരു വർഷമായില്ലേ, നമ്മുടെ ശ്രോതാക്കളൊക്കെ ഒന്ന് കേൾക്കട്ടെ.
1: കേൾക്കട്ടെ. എനിക്ക് നാല് മക്കളാണ്,
0: നാല് മക്കൾ. ഓക്കെ,
1: നാല് മക്കളാണ്. പിന്നെ അഞ്ചു പേര് കുട്ടികളും ഉണ്ട്.
0: അത് ശരി, അഞ്ചു പേര് കുട്ടികളുടെ മുത്തച്ഛനാണത് അല്ലേ.
1: ആ കുട്ടികളോടൊക്കെ കുട്ടികളോടൊക്കെ വളരെ ഇഷ്ടമാണ്. എല്ലാ കുട്ടികളുടെയും എനിക്ക് നല്ല ഇഷ്ടമാണ്. അവർ അത്ര സ്നേഹത്തിലാണ് പെരുമാറുന്നത്.
0: അവരൊക്കെ ഇപ്പൊ ഉണ്ടോ മക്കളൊക്കെ? പേരക്കുട്ടികളൊക്കെ അടുത്തുണ്ടോ? വെക്കേഷൻ ആണല്ലോ.
1: രണ്ടാളുടെ ഞാൻ അല്ല, ഒരാളെ ചേർത്തിട്ട്, ധ്യാൻജിത്ത് പറഞ്ഞ ആദ്യമായിട്ട് ആദ്യത്തെ കുഞ്ഞാണ്. അതിനിപ്പോ പ്രശ്നം ചേർത്തിട്ടുണ്ട്. കൊച്ചിനാട് വട്ടനാട് സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. മറ്റൊരൊക്കെ അതിന്റെ താഴെയാണ്, അഞ്ചു വയസ്സിന് താഴെ. പിന്നെ നാലാളുള്ളത്.
0: അത് ശരി. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അല്ലേ.
1: പിന്നെ ഭാര്യ, പിന്നെ മക്കളൊക്കെ
0: സുഖമായിരിക്കണം അല്ലേ.
1: സുഖമായി ജീവിച്ചു പോണം.
0: ഓക്കെ, സുഖമായും സന്തോഷമായും ജീവിതം മുന്നോട്ട് പോകട്ടെ കേട്ടോ.
1: സന്തോഷമാണ്, സന്തോഷമാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു അവസരം കൂടുമ്പോ ആ സന്തോഷത്തിന് കൂടുതൽ മാറ്റി വരികയാണ്.
0: അതെ അല്ലേ, ഒന്നും കൂടെ മാറ്റി കൂടും അല്ലേ.
1: ആകാശവാണി എന്ന് പറഞ്ഞാൽ എനിക്ക് വായന ഈ റേഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വായിക്കും, അത്യാവശ്യം കുറച്ചൊക്കെ വായിക്കും. അതിലേക്ക് കൂടുതൽ അറിവും തന്നുള്ള ആകാശവാണിക്ക് തന്നെ ഒന്നാം സ്ഥാനം. പുതിയ നല്ല അറിവുകളും കളങ്കം മറ്റതൊക്കെ അങ്ങനെ കിട്ടുന്ന റേഡിയോയിൽ കൂടിയാണ്.
0: എന്തായാലും ഈ നല്ല വാക്കുകൾ കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം കേട്ടോ. തുടർന്നും ഇതുപോലെ നമ്മളെ കൂടെ ഉണ്ടാവും ഇപ്പോഴും കേട്ടോ.
1: പിന്നെ അവതരണം എനിക്ക് വളരെ ഇഷ്ടമാവേണ്ടി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കും. അവരോടൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
0: അതെയോ, സന്തോഷം. അപ്പൊ വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയണം. ഇനി ഇന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അമ്മയെ കാണാൻ എന്ന ചിത്രത്തിൽ ജാനകി പാടിയ പാട്ടാണ് ഉണരുണരു. പാട്ട് പാടുവോ? എങ്ങനെയാ, പാട്ട് പാടുന്ന ആളാണോ? എഴുത്ത് വായന അതിനോടാണ്. പിന്നെ പാട്ട് കേട്ട് ആസ്വദിക്കും അല്ലെ, ആസ്വാദനം മാത്രമേ ഉള്ളൂ അല്ലെ.
1: പാട്ട് പറഞ്ഞാൽ വളരെ ഇതാണല്ലോ.
0: അതെ അതെ. പിന്നെന്താ,
1: കൂടുതൽ ആൾക്കാരും പാട്ടാണല്ലേ. പാട്ടും പിന്നെ നാടകങ്ങൾ ഇതൊക്കെ, നാടകം റേഡിയോ നാടകം വെച്ച എന്ത് സന്തോഷം എന്നാ പറയാൻ
0: പറ്റും. കുറെ കാലങ്ങൾക്ക് ശേഷം അല്ലെ, നമ്മളുടെ ആ പഴയ ആ ഒരു ഇതിലേക്ക് പോയ പോലെയായി അല്ലേ.
1: അതെ അതെ അതെ. അപ്പൊ പഴയതും പുതിയതും റേഡിയോ സ്റ്റേഷൻ അല്ലെങ്കിൽ റേഡിയോസിന്റെ അവതാരകള് വിട്ടു പോണില്ല. പഴയതിനെ കൂടെ
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ നാടകം ഒക്കെ കേട്ടുല്ലോ, ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ.
1: ഓക്കെ,
0: സന്തോഷം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്നാലും ഈ ഗാനം കേട്ടാലോ. പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ ഈണം പകർന്ന്, എസ് ജാനകി പാടിയ ഗാനം അമ്മയെ കാണാൻ എന്ന ചിത്രം. അപ്പൊ തുടർന്നും കത്തുകൾ അയക്കണം, നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കണം, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം കേട്ടോ.
1: തീർച്ചയായും.
0: വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയൂ. ശരി എന്നാല്. ഓക്കെ, താങ്ക് യു.

0: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ
2: വെള്ളി രാവിലെ 7:20
1: തിമിരം ഗ്ലോക്കോമ റെറ്റിന ഒക്യുലോപ്ലാസ്റ്റി ലോ വിഷൻ എയ്ഡ് കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ
3: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാന സ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ
4: കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ
5: ഹലോ
6: ഹലോ
5: അക്ഷര ബാലകൃഷ്ണൻ അല്ലേ
6: അതെ മാഡം അക്ഷര ബാലകൃഷ്ണൻ മലഞ്ചേരി
5: നമസ്കാരം സർ തൃശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപം പരിപാടിയിൽ നിന്നാണ്
6: ഓക്കേ വിളിച്ചതിൽ വലിയ സന്തോഷം മാഡം
5: എന്താണ് മലഞ്ചേരിയിലെ പുതിയ വിശേഷങ്ങൾ
6: മലഞ്ചേരിയിലെ അങ്ങനെ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല മാഡം ശരാശരി ശാന്തമായിട്ട് അങ്ങനെ കടന്നു പോകും
5: അങ്ങനെ പോകും അല്ലേ
6: ഓക്കേ
5: മഴയൊക്കെ കിട്ടിയില്ലേ വേനൽ മഴയൊക്കെ കിട്ടിയില്ലേ
6: വേനൽ മഴ കിട്ടിയിരുന്നു മാഡം പുതിയ കാര്യങ്ങൾ പറയാനുള്ളത് നാടകോത്സവമാണ് എനിക്ക് അടുത്തായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായത് നമ്മള് നന്മയിലേക്കുള്ള ഒരു പാത തിരിച്ചു പിടിക്കുകയാണ് മാഡം
5: അതെ അതെ തീർച്ചയായിട്ടും പണ്ടത്തെ കാലത്തിലേക്ക് പോയി അല്ലേ
6: ഞങ്ങളെല്ലാം ഈ നാടകങ്ങളെല്ലാം ഈ ഞങ്ങളുടെ പ്രദേശത്ത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുകയായിരുന്നു രംഗത്ത് അവതരിപ്പിക്കുകയായിരുന്നു ശിവരാത്രിക്കും ഞങ്ങളുടെ ഈ പൊങ്കൽ മഹോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് ഘട്ടങ്ങളിലായിട്ട് ഒരു രണ്ട് നാടകങ്ങൾ ഒരു ദിവസം രാത്രി നേരം പോലെ

0: ഓളം അവതരിപ്പിക്കുകയായിരുന്നു.
1: അതെ, ശരി.
0: പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ നിന്നും വല്ലാതെ മാറിപ്പോയി മാഡം ഇന്നത്തെ കാലഘട്ടം. അതായത് ഞങ്ങൾ അന്ന് നാടകങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കുമ്പോൾ ചിലപ്പോ ഒക്കെ ഈ മറ്റു വിഭാഗങ്ങൾ, അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ കഥകളും മറ്റുള്ളതൊക്കെ ആയിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയേ ഉണ്ടായിട്ടില്ല ക്ഷേത്രം പരിസരത്ത് ക്ഷേത്രത്തിന്റെ ഇതില് ഇങ്ങനെ അവതരിപ്പിക്കാൻ പാടില്ല എന്നോ അങ്ങനെ ഒരു ചിന്തയേ ഉണ്ടായിട്ടില്ല അന്നത്തെ കാലത്ത്. അത് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വല്ലാതെ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ആ നാടകങ്ങളിൽ ഞങ്ങൾ ഒരു മാസത്തോളം റിഹേഴ്സൽ നടത്തുമായിരുന്നു. അന്ന് എല്ലാ വിഭാഗം ചെറുപ്പക്കാർ, അന്നത്തെ ചെറുപ്പക്കാർ, എന്റെ ഏജിലുള്ള ചെറുപ്പക്കാർ എല്ലാവരും ഞങ്ങൾ കൂട്ടായിട്ട് രണ്ട് നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 10-25-30 ആൾക്കാർ ആവശ്യമായിട്ട് വരും. ആ പ്രദേശത്തെ 30-30 ആൾക്കാരിൽ അവര് ജാതി എന്താണോ മതം എന്താണെന്നോ ഒന്നുമില്ല, എല്ലാം ഒരു കൂട്ടായ്മയായിരുന്നു.
1: എല്ലാവരും ഒരു മനസ്സോടെ അല്ലേ ആ പരിപാടി നാടകം നന്നാക്കണം, ആ ഒരൊറ്റ ലക്ഷ്യമല്ലോ അല്ലേ.
0: അതെ, അപ്പോ അങ്ങനെ ഒരു കൂട്ടായ്മ ഈ നാടകത്തിന് സാധിച്ചിട്ടുണ്ട്, ഈ നാടകങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടോ ക്രമേണ നാടകങ്ങളെല്ലാം ക്ഷേത്ര പരിസരത്തുനിന്നും ഈ പൊതുസ്ഥലത്തുനിന്നും എല്ലാം ഒഴിവായി പോയി. അന്ന് രാഷ്ട്രീയ പാർട്ടികളടക്കം സമ്മേളനം കഴിഞ്ഞ നാടകം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ നാടകം കാണാൻ വേണ്ടിട്ട് പരിപാടിക്ക് പോകുമായിരുന്നു. അന്നൊക്കെ കെ പി എസിന്റെ ഒക്കെ നാടകങ്ങൾ കാണുക പറഞ്ഞാൽ ഞങ്ങള് ചിലപ്പോ 20-25 കിലോമീറ്റർ അപ്പുറത്ത് നടക്കുകയാണെങ്കിലും ഞങ്ങള് പോയി കാണുകയായിരുന്നു.
1: അത്രത്തോളം
0: നാടകങ്ങൾക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു.
1: എന്തായാലും ഇപ്പൊ നമ്മളുടെ ആകാശവാണി വീണ്ടും നാടകങ്ങൾ കൊണ്ടുവന്നല്ലോ അല്ലേ.
0: മാഡം, ഈ നാടകത്തിന്റെ ഒരു പ്രസക്തി എന്താണെന്ന് പറഞ്ഞാൽ ഈ സമകാലിക വിഷയങ്ങളിനെ ചിലപ്പോ അത് മാറ്റിമറിക്കാൻ ശ്രമിക്കും, അതിനെ പ്രതിരോധിക്കാൻ, തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കും. ഇപ്പൊ ഈ നാടകോത്സവത്തിൽ മാഡം ശ്രദ്ധിച്ചോളൂ, ഈ കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി എന്നൊരു നാടകം ഉണ്ടായിരുന്നു, നമ്മളുടെ ഒരു മഹാക്ഷേത്രത്തിലെ സ്വർണം കളവ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ നാടകം അതിലൂടെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രതികരണം നടത്തുന്നുണ്ടായിരുന്നു. അതാണ് നാടകത്തിന്റെ ഇത്. ഈ നാടകം കേൾക്കുന്നവന്റെ മനസ്സിൽ തട്ടും.
1: അതെ അതെ, തീർച്ചയായിട്ടും. നമ്മുടെ നാടകം കേട്ടുമല്ലോ ഇല്ലേ, തൃശ്ശൂരിന്റെ.
0: ഞങ്ങൾക്ക് നമ്മുടെ നാടകത്തിന് എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കൽപ്പാത്തിയിലും ആ പരിസരങ്ങള് ഞങ്ങൾ
1: നന്നായിട്ട് അറിയാവുന്ന ഒരു ഇതാണല്ലോ അല്ലേ.
0: എല്ലാം വളരെ അറിയാവുന്ന സ്ഥലമാണ് മാഡം, ഈ രഥോത്സവം എല്ലാം വളരെ കൃത്യമായിട്ട് അറിയുന്ന സ്ഥലമാണ്. ചാത്തപ്പുരം, ശേഖരിപുരം, കൽപ്പാത്തിയിലെ ഓരോ ഗ്രാമങ്ങളും എനിക്ക് അറിയാവുന്ന സ്ഥലങ്ങളാണ്. എന്റെ സഹോദരിയുടെ വീട് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്ന ഈ കൽപ്പാത്തിന്റെ പരിസരത്താണ്. അപ്പൊ അത്രയും ബന്ധമുള്ള സ്ഥലമാണ്. അപ്പോ ആ തേരായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നാടകം കേൾക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഒപ്പം തന്നെ അതിന്റെ ഒരു സവിശേഷത, ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ആ അതിന്റെ ആ എഴുത്തിന്റെ ഒരു ശക്തിയാണത്. അങ്ങനെ വളരെ ഉള്ളിൽ തട്ടുന്ന വിധം, അതായത് ഉള്ളിൽ തട്ടുന്നത് കൊണ്ടാണ് നമ്മൾക്കത് കണ്ണ് നിറയുന്നത്. ആ ഉള്ളിൽ തട്ടുന്ന വിധത്തിൽ അത് എഴുതി. ആ എഴുത്തിന്റെ ശക്തി വല്ലാത്തൊരു ഇതായിരുന്നു.
1: ഒരുപാട് സന്തോഷം ട്ടോ ഇങ്ങനെ കേൾക്കുമ്പോ.
0: അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നാടകത്തിന് ഇത്രമാത്രം പ്രസക്തിയുണ്ട്, ഈ നാടകോത്സവങ്ങൾക്ക് ഇത്രമാത്രം ശക്തിയുണ്ട്. ഈ നാടകോത്സവം എന്ന് പറയുമ്പോ നമ്മളത് വലിയ പ്രാധാന്യം കൊടുത്ത് കേൾക്കും മാഡം. ഓരോരോ നാടകങ്ങളും നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കും. അതെന്താണെന്ന് അറിയില്ല, ഈ നാടകോത്സവം പറഞ്ഞ വലിയ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ നാടകോത്സവം കേൾക്കാൻ വേണ്ടി. സാധാരണ ഇത്രയും ഇമ്പോർട്ടന്റ് കൊടുക്കില്ല മറ്റു പരിപാടികൾക്ക്.
1: നാടകോത്സവം
0: എന്ന് പറയുമ്പോ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി, അത് നമ്മളിപ്പോ ആഴ്ചപ്പതിപ്പുകളുടെ ഓണപ്പതിപ്പുകൾ വരില്ലേ.
1: അപ്പൊ
0: എന്തായാലും സ്ഥിരമായിട്ട് ഇപ്പൊ മാത്രമേ ആഴ്ചപ്പതിപ്പ് പോലുള്ള ഇത് വാങ്ങിക്കാറില്ല, വാങ്ങിച്ച്. അപ്പോ പക്ഷെ ഓണപ്പതിപ്പാണെന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും നമ്മൾ വാങ്ങിക്കും. ആ ഒരു പ്രത്യേകത കൂടി ഈ നാടകോത്സവത്തിനുണ്ട്. അപ്പൊ നാടകോത്സവം വളരെ ഇഷ്ടപ്പെട്ട ഒരു ശ്രോതാവ് എന്നുള്ള നിലയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നാടകോത്സവത്തിലെ എല്ലാ നാടകങ്ങളും. പുഷ്പി അവതരിപ്പിച്ച നാടകവും അത് വളരെ എന്തായാലും തിക്കൊടിയന്റെ അരങ്ങ് കാണാത്ത നടനൊക്കെ വായിച്ചിട്ട് അന്നേ വരെ അങ്ങനെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല മാഡം. അത്രയും ഒരു ഇതായിരുന്നു ആ അദ്ദേഹത്തിന്റെ കുറിച്ചിട്ടൊക്കെ നാടകം പറയുമ്പോ പ്രക്ഷേപണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണല്ലോ തിക്കൊടി.
1: അപ്പോ
0: അവരെ കുറിച്ചിട്ടുള്ള നാടകങ്ങൾ, അങ്ങനെ എല്ലാം നാടകങ്ങളും ഓർമ്മ പറയാൻ സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ
1: എല്ലാം ഒന്നിനൊന്ന് അല്ലേ അങ്ങനെ വേണം.

0: പറയാല്ലേ,
1: ഓക്കെ
0: ഒന്നിനൊന്ന്
1: ഓക്കെ,
0: മെച്ചായിരുന്നു എന്ന്
1: ഒന്നിനൊന്ന്
0: വേണം
1: മികച്ച
0: പറയാല്ലേ.
1: നാടകങ്ങളായിരുന്നു എന്ന് മാത്രം ഞാൻ ചുരുക്കി പറയുകയാണ്.
0: ഓക്കെ, സന്തോഷം എന്തായാലും കേട്ടോ. ഇനി ഇന്ന്
1: ഓക്കെ
0: നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ മാധുരി പാടിയ പാട്ടാണ് ഹിമശൈല സൈകത. ആ പാട്ടാണ്.
1: ഈ ഗാനത്തിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ സമയം ഉണ്ടാകും മാഡം?
0: പെട്ടെന്ന് വേണം, കാരണം ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യാണ്. പിന്നെ കൊറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ പരിപാടി വീണ്ടും തൊടങ്ങിയിരിക്കുകയാണല്ലോ. ഗാനസല്ലാപം കൊറേ ഒരു ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് ഒന്ന് പറഞ്ഞോളൂ, ഒരു രണ്ട് വരി, എന്നിട്ട് നമുക്ക് ഗാനം കേൾക്കാം.
1: അതായത് ഈ ചില പുസ്തകങ്ങൾക്കും ചില ഗാനങ്ങൾക്കും ഒരിക്കലും പഴമ ബാധിക്കില്ല.
0: ഇല്ല ഇല്ല, ശരിയാണ്.
1: ഈ ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു ബുക്കാണ്. അപ്പൊ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ ഈ കടൽത്തീരത്ത് ആയിക്കോട്ടെ, കാറ്റ് പറഞ്ഞ കഥയായിക്കോട്ടെ, ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഞാൻ വായിച്ചു നോക്കും. ഓരോ വായനയിലും പുതുമ നൽകും, അതേ ഒരു അനുഭവം നൽകുന്ന ഒരു ഗാനമാണ് എം ഡി രാജേന്ദ്രന്റെ. അത്രമാത്രം നല്ലൊരു രചനയാണ്.
0: അതെ അതെ, കവിതയായി പെയ്തിറങ്ങുന്ന ഗാനം എന്നാണ് കത്തിൽ എഴുതിയിട്ടുള്ളത്. ഈ ഗാനം വേണം. അപ്പൊ തീർച്ചയായും നമുക്ക് ഈ ഗാനം തന്നെ കേൾക്കാം കേട്ടോ. അതിതാ ഒരു കവിതയായി അങ്ങനെ പെയ്തിറങ്ങട്ടെ അല്ലേ.
1: ഓക്കെ, സന്തോഷം.
0: ശരി, താങ്ക് യു.
1: ഓക്കെ ശരി.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ, നടത്തറ, തൃശൂർ.

0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം. ദിവാകരൻ
1: ആ
0: അല്ലേ?
1: നമസ്കാരം.
0: ആ നമസ്കാരം
1: ദിവാകരൻ
0: സർ.
1: ആണ്.
0: ആ തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനസല്ലാപം പരിപാടിയെന്നാണ്.
1: അതെ അതെ.
0: എന്താണ്, കുറച്ചൊരു പരിഭവവും ഒക്കെ ഉണ്ട് കത്തിൽ അല്ലേ?
1: പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞിട്ട് വേറെ കോളിൽ പോയത്.
0: അതെയോ? അത് എനിക്ക് തോന്നുന്നു
1: ഞങ്ങളെ ആയിരിക്കും വിളിക്കുന്നത്. പക്ഷെ ദിവാകരൻ എന്ന് പറഞ്ഞത് വേറെ ദിവാകരനാണ് കോള് പോയതും. പാട്ട് അതേ പാട്ട് തന്നെയായിരുന്നു.
0: അത് ശരി. അത് എനിക്ക് തോന്നണത് നമ്മളിപ്പോ ഈ ഗാന തരംഗിണി തുടങ്ങി കൊടുത്തുന്ന നമ്മൾ ഈ പ്രോഗ്രാം ആണെങ്കിലും ഒരുപാട് കോളുകൾ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങോട്ട് കയറി വരും. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടുന്ന് കോള് വിളിച്ചപ്പോ ഏതെങ്കിലും ഒരു കോള് ഒരു പക്ഷെ കയറി വന്നതാണ്. അപ്പൊ ആ ആളുടെ പേരും ദിവാകരൻ ആയതുകൊണ്ട് അന്നത്തെ അവതാരക അല്ലെങ്കിൽ അവതാരകൻ ഒരു പക്ഷെ അത് അറിഞ്ഞു കാണില്ല. അങ്ങനെ സംഭവിച്ചതാവാനാണ് സാധ്യത കേട്ടോ. അല്ലാതെ മനഃപൂർവ്വം അങ്ങനെ ചെയ്യില്ല. എനിവേ സോറി പറയാണ്, നമുക്ക് മനസ്സിലാവും. കാത്തിരുന്ന് പിന്നെ വേറൊരാൾ അതേ പേരിൽ പോണു എന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അത് മനഃപൂർവ്വമല്ല, ഇങ്ങനെ സംഭവിച്ചതാവും. ദേ ഇപ്പൊ ഞാൻ ഇരിക്കുമ്പോ തന്നെ കണ്ട ഒരുപാട് കോളുകൾ ഇങ്ങോട്ട് കയറി വരികയാണ്. നമ്മളിപ്പോ വിളിച്ച് അങ്ങോട്ട് വിളിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് വേറെ കോൾ ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ അത് കണക്ട് ആയി പോവാണ്. എന്നിട്ട് ഞാനിപ്പോ അതാ കുറച്ച് മുന്നേ ഒന്ന് രണ്ട് ആൾക്കാരോട് കോള് കട്ട് ചെയ്യൂ, ഇത് അങ്ങോട്ട് വിളിക്കണ പരിപാടിയാണ് എന്ന് പറഞ്ഞ് വെപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ്, അതുകൊണ്ട് വിഷമം തോന്നണ്ട കേട്ടോ. എനിവേ സോറി.
1: മറ്റേ പരിപാടി അത് കുഴപ്പമില്ല. മറ്റേ പരിപാടിയാണ് ഞങ്ങൾ വിളിച്ചാ കിട്ടാത്തത്.
0: ഓ ഓ, ഗാനതരംഗിണിയിൽ അല്ലേ? അതും അതെ. ആ ഒരു മണിക്കൂറിന്റെ ഉള്ളില് ഒരു 80-100 കണക്കിന് കോളുകൾ എന്ന് തന്നെ പറയാം നമുക്ക്. അത്രയും കോള് കയറി വരും.
1: വിളിച്ച ആൾക്കാർക്ക് ആൾക്കാരാണ് രണ്ടാമതും വിളിക്കുന്നത്.
0: ഓ ഓ, അത് നമ്മൾ നമ്മൾ അറിയണില്ലല്ലോ, കാരണം ലൈവാണ്. അത് ലൈവായിട്ട് പോവാണ്. അപ്പൊ നമ്മൾ ചെയ്യണത് ആദ്യത്തെ കോളർ ആവശ്യപ്പെട്ട ഗാനം കഴിയാറാവുമ്പോൾ ഏത് കോളാണോ നമുക്ക് കണക്ട് ആയി കിട്ടണത് ആ കോളെടുത്ത് സംസാരിക്കണം. അപ്പൊ നമ്മൾ ഇത് മുന്നേ നമ്മൾ സംസാരിച്ചിട്ടുള്ള ആളാണോ എന്ന് അറിയില്ല. എന്നാൽ ഈ ഗാന സല്ലാപത്തിൽ നമുക്ക് കൃത്യമായിട്ട് അതിനിതുണ്ട്. നമ്മൾ വിളിക്കുന്നവരെ എഴുതി വെക്കണുണ്ട്, ഇതുണ്ട്. ഇത് കോൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണല്ലോ ഗാനതരംഗിണിയില്. അങ്ങനെ സംഭവിക്കണതാണ്. ആ കൊടുത്തോളൂ വിജയേച്ചിക്ക്. എന്തായാലും എന്നാ പിണക്കം മാറ്റിയിട്ടേ ഉള്ളൂ എന്ന് പറയൂ വിജയേച്ചിയുടെ അടുത്ത് കേട്ടോ. ആ ഹലോ വിജയേച്ചി, പറഞ്ഞു സാറ് പറഞ്ഞു കേട്ടോ. അന്നിങ്ങനെ കാത്തിരുന്ന എന്തോ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ. അതെന്തായാലും അവര് മനഃപൂർവ്വം ചെയ്യണതല്ല, ഇതിങ്ങനെ സംഭവിച്ചതാവാനേ വഴിയുള്ളൂ കേട്ടോ. അല്ല നമുക്കറിയാം, ആ വിഷമം നമുക്ക് മനസ്സിലാവും. കാത്തിരുന്ന് അതേ പേരിൽ തന്നെ വേറൊരാള് പോണു. അപ്പൊ നമുക്കത് അതിങ്ങനെ സംഭവിച്ചതാവാനേ വഴിയുള്ളൂ കേട്ടോ. കാരണം അതിപ്പോ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് അറിയാനുണ്ട് ഒരുപാട് കോളുകൾ കയറി വരികയാണ് ഇങ്ങട്ടെ. മറ്റേ പരിപാടി ഗാന തരംഗിണിയുടെ ഓർമ്മയിൽ ആളുകൾ ഇങ്ങോട്ടും വിളിക്കും. അപ്പൊ ഇന്ന് ഗാന സല്ലാപാണ്. അപ്പൊ ചിലരത് ഓർക്കാതെ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കയാണ്. അതുകൊണ്ടാണ്. അപ്പൊ അതില് വിഷമമൊന്നും വിചാരിക്കണ്ട. എന്തായാലും ഇപ്പൊ സന്തോഷായല്ലോ ഇല്ലേ. ഉവ്വ ഉവ്വ, എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഇതിനു മുന്നേ കൊറേ ആയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മള്. ഓക്കെ, ഇനി ഇന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങ് വേട്ടാ, അതിലത്തെ പൂ വേണം ആ പാട്ടാണ്. ആ യേശുദാസും ലതികയും പാടിയത്.
2: പിറന്നാളാണ് May 23 ശനിയാഴ്ച.
0: ഓ അത് ശരി, 23-ാം തീയതി അല്ലേ. അപ്പൊ എന്തായാലും നമ്മള് അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് പറയാണ് കേട്ടോ. പറയണം തീർച്ചയായിട്ടും. അപ്പൊ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ പേരക്കുട്ടിക്ക് കേട്ടോ.
2: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
0: ഓക്കെ, അപ്പൊ എന്നാ ഇനി നമുക്ക് ഗാനം കേട്ടാലോ. വിഷമൊക്കെ മാറി മിടുക്കി കുട്ടിയായല്ലോ ഇല്ലേ. ഓക്കെ, അപ്പൊ ശരി, സാറിനോട് പറയൂ കേട്ടോ. അപ്പൊ ഇതാ ഇനി ONV കുറിപ്പ് എഴുതി ജോൺസൺ ഈണം പകർന്ന് ഈ ഗാനം കേൾക്കാം പേരക്കുട്ടിക്ക് വേണ്ടി അല്ലേ. ശരി കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു.

0: അത് തന്നെയാണ് നമുക്കും സന്തോഷം. ഒരുപാട് ആളുകള് ഇതിലേക്ക് ഇങ്ങനെ വരണു കേൾക്കണു, പിന്നെ പലരും കേൾക്കണുണ്ടാവും പരിപാടികളിലേക്ക് കത്തുകൾ അയക്കുകയും പങ്കെടുക്കുകയും ചെയ്യാനുള്ള ഒരു മടി അങ്ങനെ
1: ഇപ്പോഴാണല്ലോ കത്ത് എഴുതുന്നതും
0: സംസാരിക്കാൻ സാധിക്കണതും അല്ലേ. അപ്പൊ രണ്ട് മക്കളാണ് എന്ന് പറഞ്ഞു. അപ്പൊ നന്ദനക്ക് ബ്രദറാണോ സിസ്റ്റർ ആണോ?
1: അനിയത്തിയാണ്
0: അല്ലേ. അനിയത്തി എന്ത് ചെയ്യണം?
1: ഡിഗ്രി പഠിക്കാണ്, സെക്കൻഡ് ഇയർ BBA കുട്ടനല്ലൂർ കോളേജിൽ. അഞ്ജന ഉള്ള പേര്.
0: അഞ്ജന അല്ലേ. അപ്പൊ രണ്ടുപേരും റേഡിയോ കേൾക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോ നമുക്കും അത് വളരെയധികം സന്തോഷം. അമ്മയുടെ പേര് ദിവ്യ അല്ലേ. ദിവ്യ ചേച്ചി സുഖായിരിക്കണോലോ?
1: സുഖായിരിക്കണോ.
0: നന്ദന എങ്ങനെയാ, പാട്ടൊക്കെ പാടുന്ന ആളാണോ?
1: അയ്യോ അല്ലല്ല.
0: ഇല്ല. അച്ഛനും അമ്മയൊക്കെയോ, അവര് പാടുവോ?
1: ഇല്ല
0: ഇല്ല അല്ലേ. പാട്ട് ആസ്വദിക്കും,
1: ഒത്തിരി ഇഷ്ടമാണ് കേൾക്കാൻ വേണ്ടിട്ട്.
0: അമ്മ അമ്മ എന്ത് ചെയ്യണോ? അമ്മ അടുത്തുണ്ടോ അവിടെ?
1: എല്ലാവരും അവൾക്ക് ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് ലീവാണ്. ഇന്നലെ എക്സാം തീർന്നു.
0: അപ്പൊ അനീത്തി അടുത്തുണ്ട്. അപ്പൊ എന്നാ ഒന്ന് കൊടുക്കൂ,
1: സമയമുണ്ടാവോ സംസാരിക്കാൻ?
0: പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക്,
1: ഞാൻ കൊടുക്കാം
0: പെട്ടെന്ന് പറഞ്ഞിട്ട് പാട്ടിലേക്ക് പോവാം. ജസ്റ്റ് ഒന്ന്. ഹലോ, നമസ്കാരം. എന്താ പേര്?
2: അഞ്ജന.
0: അഞ്ജന, അഞ്ജന ഇപ്പൊ പരീക്ഷ എഴുതിയിരിക്കാന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയൊക്കെ?
2: കുഴപ്പമുണ്ടായിരുന്നില്ല,
0: ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്
2: അല്ലേ.
0: ഓക്കെ. പിന്നെ രണ്ടുപേരും റേഡിയോ കേൾക്കുന്നവരാണ് എന്ന് പറഞ്ഞു. അത് തന്നെ നമുക്കും അതെ, അത് ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ. പിന്നെ ഇതുപോലെ ചോദ്യം ഉത്തരം അതൊക്കെ എഴുതിയെടുത്ത് വെക്കാറുണ്ടോ ചേച്ചി ചെയ്യുന്ന പോലെ? ഉണ്ടല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനി നമുക്ക് കത്തിൽ ആവശ്യപ്പെട്ട ഗാനം കേട്ടാലോ? ആനച്ചന്തം എന്ന ചിത്രത്തില് ശ്യാമവാനിലേതോ ആ പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതില് വേണുഗോപാല് പാടിയതുണ്ട്, അഖില ആനന്ദ് പാടിയതുണ്ട്. ഏത് പാട്ടാ മോളെ കേൾക്കേണ്ടത്? ആര് പാടിയതാ കേൾക്കേണ്ടത്?
2: വേണുഗോപാൽ.
0: ഓക്കെ, വേണുഗോപാല് പാടിയത് മതി അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ഗാനം കേൾക്കാം. തുടർന്നും ഇതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പരിപാടിയിലേക്ക് കത്തയക്കുക കേട്ടോ. അമ്മയുടെ അടുത്ത് പ്രത്യേക അന്വേഷണം പറയൂ ദിവ്യ ചേച്ചി കേട്ടോ. എന്നാ ശരി. ഓക്കെ, താങ്ക് യു.

പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗാനസല്ലാപം ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിപാടിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ നിഷ പി മേനോൻ, സാങ്കേതിക സഹായം കെ ലത, അനന്തു വിനയൻ എന്നിവർ. വീണ്ടും മറ്റൊരു ഗാനസല്ലാപത്തിൽ ഒത്തുചേരും വരെ ഏവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ.

0: Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark.
1: In IPL cricket, Gujarat Titans will take on Chennai Super Kings at the Narendra Modi Stadium in Ahmedabad this evening. The match is scheduled to begin at 7:30 p.m. Gujarat Titans have already secured a place in the playoffs, while Chennai Super Kings will be looking to strengthen their chances for the fourth spot in the points table. Meanwhile, Kolkata Knight Riders kept their playoff hopes alive with a 4-wicket victory over Mumbai Indians at the Eden Gardens in Kolkata last night. The Intermeteorological Department, IMD, has issued a red colour warning for heat wave to severe heat wave conditions over Uttar Pradesh, Madhya Pradesh and Vidarbh till tomorrow. An orange colour warning for heat wave conditions has been issued over Delhi, Haryana and Chandigarh. Heat wave conditions are also expected over Punjab, Bihar, Chhattisgarh, Andhra Pradesh, Himachal Pradesh, Odisha, Rajasthan, Telangana and Uttarakhand today. And now before we end the bulletin, the headlines once again. India and Italy agree to further develop India-Middle East-Europe economic corridor for deepening economic relations. Government prohibits use of cosmetic as injection by consumers, professionals and aesthetic clinics. Centre issues health advisory for passengers arriving from or transiting through Ebola-affected countries. West Bengal government directs Vande Mataram compulsory as prayer song in all madrasas. Chief Minister C. Joseph Vijay-led cabinet in Tamil Nadu expanded to 32, including 4 women ministers. And in IPL cricket, Gujarat Titans to take on Chennai Super Kings in Ahmedabad this evening. And with that, we end the midday news.
2: Agashavani.
3: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 25-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
4: കൂട്ടുകാരൻ റസുമഹീന്റെ പാലുകാച്ചിനു പോയി മടങ്ങി വരുന്ന നിക്കോവിന്റെ മുറിയിൽ ദൂരെ നിന്നേ വെളിച്ചം കാണാം. ആരാണവിടെ സ്നേഹദീപം തെളിച്ച് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നത്? റസ്കോൾനിക്കോവിന്റെ മൂക്കിൽ താൻ ചിന്തിയ ചോരമണം ചെകിടിച്ചിരിക്കുകയാണെന്ന് ആരറിയുന്നു? പട്ടിണി കിടന്ന് മകനെ പഠിക്കാൻ വിട്ട് അവനുടൻ പ്രൊഫസറാകുമെന്ന് സ്വപ്നം കാണുന്ന ഒരമ്മയുണ്ട് നിക്കോവിന്. കുടുംബത്തിൻ്റെ കടക്കണി പൊട്ടിക്കാൻ ഇഷ്ടമില്ലാത്തൊരഴകിയ രാവണൻ ലൂഷൻ എന്നൊരാളെ കെട്ടാൻ വാക്കു പറഞ്ഞൊരു പെങ്ങളുണ്ട് അയാൾക്ക്. അഭിമാനിയും അവിവേകിയുമായ നിക്കോവ് പെങ്ങൾ ഡോണിയയുടെ ഭാവി വരൻ ലൂഷിനെ തലേന്ന് തന്നെ ആട്ടിപ്പുറത്താക്കിയത് വീട്ടുകാരറിഞ്ഞിട്ടില്ല. പീറ്റേഴ്സ്ബർഗിൽ പോലീസ് തേടുന്ന കൊലപാതകിയാണ് നിക്കോഫ്. പുറമേ കുടുംബത്തിൽ പൊട്ടാനൊരുങ്ങുന്ന ബോംബുകൾ, അകമേ അലകടലിരമ്പം പോലെ മനസ്സിൻ്റെ പിടിവലികൾ, കുറ്റവും ശിക്ഷയും തമ്മിൽ ബലാബലം.
5: നിക്കോ, നിന്റെ പരിപാടി എന്തായിരുന്നു? എന്തോ ഗൂഢമായ പദ്ധതികളുണ്ട്, ഞാൻ അറിയാത്തതായിട്ടല്ലേ? ഡേയ്, ഞാൻ സ്വല്പം മദ്യപിച്ചിട്ടുണ്ടേ.
6: ആ, അതെനിക്ക് മനസ്സിലായി. നീ സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? സ്വന്തമായ ഒരു വീട്. ഞാനും സന്തോഷിക്കുന്നു. അതിന് കാരണം ഞാൻ നിന്നോട് തുറന്നു പറയാം. ഞാനൊരു മരണശയ്യയ്ക്ക് അടുത്ത് നിന്നാണ് വരുന്നത്.
5: ആരുടെ? എവിടെ? എനിക്കറിയാമോ ആളിനെ?
6: ഇല്ല, നിനക്കറിയില്ല. മർമലഡോവ്, ഒരു സർക്കാർ ഗുമസ്തൻ. കുടിച്ച് പിമ്പിരിയായി കുതിരവണ്ടിക്ക്

0: മുറുകെ ചാടിച്ചാവാൻ ശ്രമിച്ചു.
1: എന്നിട്ട്
0: അയാള് മരിച്ചു. അയാളുടെ വീട്ടുകാർക്ക് ഞാൻ എന്റെ കയ്യിൽ നിന്ന് പണം മുഴുവൻ കൊടുത്തു. ഞാൻ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ.
1: എന്തു പറ്റി? എന്താണ് നിനക്ക് പറ്റിയത്?
0: എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. എന്നാൽ അതല്ല കാര്യം. ഞാൻ വളരെ ദുഃഖിതനാണ്.
1: നിന്റെ കെട്ടിടം എത്തി.
0: നീ അങ്ങോട്ട് നോക്ക്.
1: എങ്ങോട്ട്? എന്താണ്?
0: നീ കാണുന്നില്ലേ, എന്റെ മുറിയിൽ വിളക്ക് കത്തിക്കിടക്കുന്നു.
1: അത് നസ്താസ്യ വന്നിരിക്കും.
0: അവള് വിളക്ക് കൊളുത്താറില്ലല്ലോ. പാവം, അവൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു.
1: എന്നിട്ടും നീ അതൊന്നും ശ്രദ്ധിക്കാതെ.
0: അട്ടെ, നിന്റെ പരിപാടി എന്താ?
1: ഞാനും വരുന്നു നിന്റെ മുറിയിലേക്ക്.
0: മുറി അടച്ചിരിക്കുന്നു, അകത്ത് ലൈറ്റും കിടക്കുന്നു. ആരാ? ഹലോ, ആരാ അകത്ത്?
1: കേട്ടില്ലേ, ആരാ അകത്തെന്ന്?
0: അകത്ത് ആരാണെന്ന്?
2: നിന്റെ തള്ള.
0: അയ്യോ, ഇന്നാണല്ലോ അമ്മയും സഹോദരിയും വരുമെന്ന് പറഞ്ഞിരുന്നത്.
1: അതുപോലും നീ മറന്നോടാ.
2: എന്റെ മോനെ, നിനക്ക് എന്തു പറ്റിയടാ? ഇതെന്ത് കോല? മോനെ, എന്റെ പൊന്നു മോനെ.

0: ഇപ്പോൾ നിങ്ങൾ സ്വന്തം താമസ സ്ഥലത്തേക്ക് പോകൂ. എൻ്റെ സുഹൃത്ത് റസുമിഹിൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും.
1: അപ്പോൾ ശരി, നാളെ കാണാം. നാളെ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിക്കാം.
2: മോനെ, നിക്കോ, ഞങ്ങൾ ഇന്ന് വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്. വിചാരിച്ച സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. നീ എന്തു പറഞ്ഞാലും ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ താമസിക്കും നിന്നോടൊപ്പം.
0: എന്നെ സ്വൈര്യം കെടുത്താനാണ് അഭാവം. അമ്മേ, എന്നെ ഒറ്റയ്ക്ക് വിട്.
3: അമ്മേ, നിങ്ങൾ വയ്ക്കോളൂ, ഞാൻ ഇവിടെ നിന്നോളാം.
2: എന്റെ മനസ്സിലുള്ള നന്ദിയും കടപ്പാടും റസുമഹിൻ നിന്നോട് എങ്ങനെ ഞാൻ അറിയിക്കും?
0: അതിന്റെ ആവശ്യമില്ല. എന്നെ കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കണ്ട. എനിക്ക് കാവലിന് ആരും വേണ്ട. എല്ലാവരും പൊയ്ക്കോ, എല്ലാവരും പൊയ്ക്കോ.
1: അമ്മേ, നമ്മൾ ഇവിടെ നിന്ന് ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട. സമാധാനത്തോടെ കിടക്കട്ടെ, നമുക്ക് പോവാം.
2: മൂന്ന് വർഷമായി ഞാൻ എൻ്റെ മകനെ പിരിഞ്ഞിരിക്കുന്നു. ഇപ്പോ ഞാൻ അവനെ ശരിക്കൊന്ന് കണ്ടോട്ടെ മോനെ.
0: ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം. അമ്മേ, ഡോണിയെ ലൂഷിനെ കണ്ടിരുന്നു?
2: ഇല്ല മോനെ, ഞങ്ങൾ എത്തിയ കാര്യം അയാൾക്കറിയാം. ലൂഷിൻ ഇന്ന് നിന്നെ കാണാനുള്ള കാരുണ്യം കാണിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു.
0: ആ അതെ, അയാൾ കാരുണ്യവാനാണ്. ഡോണിയ, ഞാൻ അയാളെ താഴേക്ക് വലിച്ചെറിയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഏതെങ്കിലും നരകത്തിലേക്ക് പോകാൻ അട്ടഹസിച്ച ഞാൻ പറഞ്ഞയച്ചത്.
2: മോനെ, എന്താ നീ പറയുന്നത്? നിന്റെ ഉദ്ദേശം എന്താണ്?
0: ഡോണിയ, ആ വിവാഹം എനിക്കിഷ്ടമല്ല. നിനക്ക് ആദ്യം ലഭിക്കുന്ന അവസരത്തിൽ തന്നെ, അതായത് നാളെ തന്നെ, നീ ലൂഷിനെ നിരസിക്കണം. ആ പേര് ഇനിയും എന്റെ കാതിൽ കേൾക്കാൻ ഇടവരരുത്.
2: ദൈവമേ, എന്താ ഈ കേൾക്കുന്നത്?
1: ചേട്ടാ,

0: ഒന്നുകൂടി ചിന്തിച്ചു നോക്കണ്ടേ? ആ, ഇപ്പൊ തന്നെ ചേട്ടന് നല്ല ക്ഷീണമുണ്ട്. അധികം സംസാരിക്കണ്ട, വിശ്രമിക്കേ.
1: ഞാൻ ബോധമില്ലാതെ സംസാരിക്കുന്നെന്നാണോ നീ കരുതിയത്? ഒരിക്കലുമില്ല. നീ ലൂഷിനെ വിവാഹം കഴിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് ആ ത്യാഗം വേണ്ട. നീ അയാൾക്കെഴുത്, അയാൾക്കെഴുത ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന്.
0: എനിക്ക് കഴിയില്ല.
2: നാളെ കാര്യങ്ങൾ തീരുമാനിക്കാം. സാവകാശമായി ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം. അതെ, പോകുന്നതാണ് നല്ലത്.
3: അതെ അതെ അമ്മേ, പക്ഷേ സാരമില്ല, ഇവനാകെ അസ്വസ്ഥനാണ്. അതുകൊണ്ടാണ് നിക്കോ ഇങ്ങനെ പെരുമാറുന്നത്, അല്ലടാ. അല്ലെങ്കിൽ ഇവനതിന് ധൈര്യപ്പെടോ? ഇന്നിവൻ ലൂഷിനെ ഓടിച്ചു വിട്ടതാണ്. പക്ഷെ അത് ഇവന്റെ കുറ്റമല്ല. ലൂഷൻ ഇവിടെ വലിയ പാണ്ഡിത്യ പ്രകടനം തന്നെ നടത്തി. ഒരു വിധത്തിൽ ഓടിച്ചു വിട്ടത് നന്നായെന്ന് എനിക്കും തോന്നി.
2: അപ്പോ ഞാൻ കേട്ടതെല്ലാം വാസ്തവമാണല്ലേ?
0: നമുക്ക് പോവാമേ. ചേട്ടൻ വിശ്രമിക്കേ.
2: ഇല്ല, ഞാൻ ഒരിടത്തേക്കുമില്ല. മോന്റെ കൂടെ തന്നെ ഞാന് ഇവിടെ എവിടെയെങ്കിലും കിടന്നുകൊള്ളാം.
3: അയ്യോ, ഇവിടെ വേണ്ട. ഇന്ന് വൈകുന്നേരം ഇവൻ ഡോക്ടറെയും എന്നെയും അടിച്ചില്ലെന്നേ ഉള്ളൂ. ഇവന് പ്രകോപനം ഉണ്ടായാലേ ഇവൻ ചെയ്യുന്നത് എന്തെന്ന് ഇവന് പോലും അറിയില്ല.
2: നീ എന്താ ഈ പറയുന്നത്?
3: പിന്നെ ആ സ്ഥലത്ത് നിങ്ങളില്ലാതെ ധോണിയെ ഒറ്റയ്ക്ക് താമസിക്കൂ? അത്തരം ഒരു സ്ഥലമല്ലേ നിങ്ങളുടെ ഭാവി മരവകൻ ലൂഷൻ നിങ്ങൾക്ക് താമസിക്കാൻ ഏർപ്പാടാക്കിയിട്ടുള്ളത്?
2: എന്നാ ഞാൻ ഈ വീട്ടുടമസ്ഥയെ ഒന്ന് കാണട്ടെ. ഈ രാത്രി കഴിച്ചുകൂട്ടാൻ ഒരു മുറി തരുമോന്ന് ഞാൻ കേണപേക്ഷിക്കും.
3: വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങോട്ട് പോണ്ട. വേണ്ട.
2: എന്താ?
3: വരൂ, നമുക്ക് പോവാം. വരൂ അമ്മ, വരൂ, നമുക്ക് പോവാം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 25-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിത സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതെ.

0: കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
0: ഗാന്ധിമാർഗം.

0: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ ഇപ്പോൾ ഡോക്ടർ എസ് രാമനാഥൻ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ കേൾക്കാം. എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, ടി കെ മൂർത്തി മൃദംഗം. ആദ്യം ശ്രീ ഗണനാഥം, ഈശാമനോഹരി രാഗത്തിലുള്ള കൃതി, രൂപകതാളം.

0: സ്വരസാഗരത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് രാമനാഥൻ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ, എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, ടി കെ മൂർത്തി മൃദംഗം. സ്വരസാഗരം സമാപിക്കുന്നു.
1: സ്വരസാഗരം
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
6: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
7: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
6: 2-ാം 4-ാം ബുധനാഴ്ചകളിൽ രാവിലെ 7:10
7: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
6: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
8: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
9: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
8: അക്ഷരകേരളം.
9: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമയം 3:20. 476.2 മീറ്ററിൽ മീഡിയം വേവ്, 630 കിലോഹിറ്റ്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. എഫും 101.1 മെഗാഹിറ്റ്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ദേവിപ്പാട്ട്, KK വേലുക്കുട്ടിയും സംഘവും അവതരിപ്പിച്ചത്.

കെ കെ വേലുക്കുട്ടിയും സംഘവും അവതരിപ്പിച്ച ദേവിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ഇനി ചലച്ചിത്രഗാനങ്ങൾ. കളിയാട്ടം എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, കല്ലറ ഗോപൻ, യേശുദാസ് എന്നിവർ പാടിയ ഏതാനും ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. രചനാ സംഗീതം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, ഖൽനായക്, ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 2 സെക്കൻഡ്. ആകാശവാണി തൃശൂർ.
1: സമകാലികം വാർത്താ ഡയറി
2: തയ്യാറാക്കിയത് MM സുജിത്, അസിസ്റ്റന്റ് എഡിറ്റർ മലയാള മനോരമ തൃശൂർ.
3: അധിക സമയത്തേക്ക് നീണ്ട ഒരു കായിക മത്സരത്തിന്റെ പിരിമുറുക്കം നിറഞ്ഞ നിമിഷങ്ങളെ അനുസ്മരിപ്പിച്ച ദിവസങ്ങൾ പിന്നിട്ട് കേരളത്തിന്റെ 13-ാം മുഖ്യമന്ത്രിയെ കണ്ടെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പോളം പോന്ന വീറും വാശിയും അതുകഴിഞ്ഞുള്ള മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിലും പ്രകടമായിരുന്നു. അടച്ചിട്ട മുറികളിലെ ചർച്ചകൾ അനിയന്ത്രിതമായി നീണ്ടുപോയപ്പോൾ ആ അനിശ്ചിതത്വത്തിന് പുതിയ ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളുമുണ്ടായി. 3 പേരുകളിൽ തട്ടിത്തിരിഞ്ഞ ചർച്ചകൾ ഒന്നിലേക്ക് ചുരുങ്ങിയപ്പോൾ ശ്രീ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. ഫലത്തിൽ പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്നുള്ള പ്രമോഷൻ കൂടിയാണ് ഈ സ്ഥാനലബ്ധി. പഴയ പദവിയിലിരുന്ന് അദ്ദേഹം ഉയർത്തിയ നിലപാടുകൾക്ക് തുടർച്ചയുണ്ടാകുമോ എന്നായിരിക്കും രാഷ്ട്രീയ കേരളം ദാക്ഷിണ്യമില്ലാതെ ഉറ്റുനോക്കുക. തുടക്കം വ്യക്തതയോടെ തന്നെയാണ്. വയോജനങ്ങൾക്കുള്ള പ്രത്യേക വകുപ്പ്, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ആശാവർക്കർമാരുടെ ഓണറേറിയം വർധന തുടങ്ങിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാകാൻ പോകുന്നു. പരിചയസമ്പന്നർക്കും യുവത്വത്തിനും തുല്യപ്രാധാന്യം നൽകുന്ന മന്ത്രിസഭയും പ്രതീക്ഷകൾക്ക് വക നൽകുന്നു. രാഷ്ട്രീയ സമവാക്യങ്ങൾ അളന്നുതൂക്കി ഒത്തുതീർപ്പിലെത്തിയപ്പോഴും സാമൂഹിക ലിംഗനീതിയും അവസര സമത്വവും പിറകോട്ടു പോവാതിരിക്കാനും പുതിയ രാഷ്ട്രീയ നേതൃത്വം ശ്രദ്ധിച്ചിരിക്കുന്നു എന്ന് കാണാം. ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അനുദിനമെന്നോണം മാറുകയാണ്. എങ്കിലും SSLC പരീക്ഷാഫലം എന്ന ആകാംക്ഷയ്ക്ക് സംസ്ഥാനത്ത് ഒരു മാറ്റവും വന്നിട്ടില്ല. വിദ്യാഭ്യാസ നിലവാര സൂചികയുടെ അളവുകോലായി ഈ അടിസ്ഥാന പരീക്ഷാഫലം ഇന്നും വാർത്തകളിൽ ഇടം തേടുന്നു. ഇത്തവണ 99.07% SSLC പരീക്ഷയുടെ വിജയ ശതമാനം. പരീക്ഷ എഴുതിയ 414,290 വിദ്യാർത്ഥികളിൽ 410,456 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. ആകാംക്ഷയും ആശങ്കയും നിരാശയിൽ അവസാനിച്ച മറ്റൊരു പരീക്ഷയ്ക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു. ചോദ്യക്കടലാസ് ചോർച്ചയെ തുടർന്ന് ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ NEET UG റദ്ദാക്കിയത് ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് കടുത്ത മാനസിക സമ്മർദ്ദമാണ് സമ്മാനിച്ചത്. കഴുത്തറപ്പൻ മത്സരങ്ങളിൽ അത്യധ്വാനം ചെയ്ത് പരിശീലനം നേടിയവർ ഒരു തവണ കൂടി പരീക്ഷ എഴുതേണ്ട അവസ്ഥയാണ്. പുനഃപരീക്ഷ June 21 നടക്കും. 22.05 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ NEET UG പരീക്ഷയാണ് ചോദ്യക്കടലാസ് ചോർച്ചയെ തുടർന്ന് 12 റദ്ദാക്കിയത്. CBI അന്വേഷണം നടക്കുകയാണ്. പഴുതുകൾ എങ്ങനെയൊക്കെ അടച്ചാലും പ്രവേശന പരീക്ഷാ സംവിധാനത്തിൽ ചോർച്ച കണ്ടെത്താൻ ഈ രംഗത്ത് പിടിമുറുക്കിയിട്ടുള്ള മാഫിയയ്ക്ക് ഇന്നും കഴിയുന്നു എന്നത് ആശാസ്യമല്ല. യുദ്ധങ്ങൾക്ക് പിഴയൊടുക്കേണ്ടി വരുന്നത് അതിൽ കക്ഷി ചേരുന്നവർ മാത്രമല്ല, പഴികളാകട്ടെ യുദ്ധം തുടങ്ങിവെച്ച ഭരണകൂടങ്ങളിൽ ഒതുങ്ങുകയുമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് കൂടിയ ഇന്ധനവിലയുടെ രൂപത്തിൽ ലോകം മുഴുവൻ പിഴയൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചരക്കുഗതാഗതത്തിന് ചിലവേറുന്നതോടെ അവശ്യവസ്തുക്കളുടെ വിലവർധനയും ഏറെക്കുറെ ഉറപ്പായി. അനിവാര്യമായ വിലക്കയറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയാതെ രാജ്യത്ത് പാചകവാതകത്തിനും ഇന്ധനത്തിനും വില കൂട്ടിയിരിക്കുകയാണ്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയരുന്നതാണ് കാരണം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യമിടിഞ്ഞത് ഇറക്കുമതി ചിലവ് കൂടാനും കാരണമായി. ചിലവുകൾ ചുരുക്കാനും ഊർജം കരുതലോടെ ഉപയോഗിക്കാനുമുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തോട് ക്രിയാത്മക പ്രതികരണം ഉണ്ടാവുമെങ്കിൽ അല്പമെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ആഡംബരം ഉപേക്ഷിക്കുന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും വാഹനവ്യൂഹം വെട്ടിച്ചുരുക്കിയ കേരള ഗവർണറുമൊക്കെ മാതൃകകളാണ്. സംഘർഷത്തിന്റെ തീയാളുമ്പോൾ സമാധാനത്തിന്റെ വഴികളിലൂടെ ഒരു യാത്ര. യുദ്ധത്തിനും ഭീകരവാദത്തിനുമെതിരായ ആഹ്വാനവുമായി 4 യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പ്രധാനമന്ത്രി

നരേന്ദ്രമോദി നടത്തുന്ന യാത്രയെ ഇങ്ങനെ കാണാം. ഇതിൽ അദ്ദേഹത്തിന്റെ നോർവേ സന്ദർശനം സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു. 43 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുന്നത്. പ്രതികരണം ആവേശോജ്വലമായിരുന്നു. നോർവേയുടെ പരമോന്നത പുരസ്കാരമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് നൽകിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. തൊട്ടുമുൻപ് സ്വീഡനും ആ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. ചിലവഴിച്ച സമയം തീരെ കുറവാണെങ്കിലും അതീവ പ്രാധാന്യമുള്ള മറ്റൊരു വിദേശയാത്രയും യൂറോപ്യൻ സന്ദർശനത്തിന് മുൻപായി പ്രധാനമന്ത്രി നടത്തി. UAE സന്ദർശിച്ച നരേന്ദ്രമോദി 5 മണിക്കൂർ മാത്രമാണ് അവിടെ ചെലവഴിച്ചത്. ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിൽ UAE 47,936 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ സന്ദർശനത്തിനിടെ ഉറപ്പാക്കിയിരിക്കുന്നത്. കരുതൽ പെട്രോളിയം ശേഖരം 3 കോടി ബാരലായി ഉയർത്താനും പാചകവാതകത്തിന്റെ ദീർഘകാല ലഭ്യത ഉറപ്പാക്കാനും ധാരണയായിട്ടുണ്ട്. സൈബർ പ്രതിരോധം, കപ്പൽ നിർമ്മാണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയുടെ വികസനം എന്നീ മേഖലകളിലും പരസ്പര സഹകരണത്തിന്റെ ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിട്ടുണ്ട്. ഭാവിയെ കരുതിയുള്ള ഈ കരാറുകൾക്കിടയിൽ ഭൂതകാലത്തോട് നീതി പുലർത്തുന്ന ചില നയതന്ത്ര നീക്കങ്ങൾക്കും പോയ വാരം സാക്ഷ്യം വഹിച്ചു. വിവിധ കാലഘട്ടങ്ങളിലായി തമിഴ്നാട്ടിൽ നിന്ന് കടത്തിയ ഒട്ടേറെ പുരാവസ്തുക്കൾ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിച്ചു. ചോള കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില ശില്പങ്ങളാണ് തിരിച്ചെത്തിച്ചത്. സാംസ്കാരിക പൈതൃകം വീണ്ടെടുക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. 10 വർഷങ്ങൾക്കുള്ളിൽ 600-ലധികം പുരാവസ്തുക്കൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചിട്ടുണ്ട് എന്നതാണ് കണക്ക്. ആഭ്യന്തര സുരക്ഷയിലേക്ക് ഒരു ചുവടുകൂടി അടുക്കുന്ന നക്സൽ വിമുക്ത ഭാരതം എന്ന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ നടത്തിയത്. ഏറ്റുമുട്ടലുകളും രക്തച്ചൊരിച്ചിലും ഏറെ കണ്ട മേഖലയിൽ സമാധാനത്തിന്റെ ദിവസങ്ങൾ പുലരുന്നു എന്നത് പ്രത്യാശയ്ക്ക് വക നൽകുന്നു. സാമൂഹിക ഘടനയിൽ നീറിപ്പുകഞ്ഞ അസമത്വമാണ് സായുധ ഗറില്ല ഗ്രൂപ്പുകളുടെ പിറവിക്കും വളർച്ചയ്ക്കും വളമായതെന്ന് പൊതുവെ പറയാം. ഇടയിലെവിടെയോ ലക്ഷ്യം പിഴച്ചുവെന്നും വിപ്ലവ നീക്കങ്ങൾ തെരുവ് യുദ്ധമായി മാറിയെന്നും വിമർശിക്കുകയുമാവാം. ഇനി വേണ്ടത് പുനരധിവാസത്തിന്റെ നാളുകളാണ്. ആയുധമുപേക്ഷിച്ച് സമാധാനത്തിന്റെ വഴികളിലേക്ക് നടന്നുവരുന്നവരെ കൂടി ഉൾക്കൊള്ളുന്നതാവട്ടെ രാജ്യത്തിന്റെ വികസന ആസൂത്രണ പദ്ധതികൾ. ലോകം മറ്റൊരു മഹാമാരിയുടെ ഭീഷണിയിലാണോ? ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിച്ച എബോള രോഗത്തിനെതിരെ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എബോള ബാധിച്ച് 88 പേർ മരിക്കുകയും 300-ലേറെ പേർക്ക് രോഗം സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കോവിഡ് പോലെ എബോള മഹാമാരിയായി മാറിയിട്ടില്ലെന്നും അതിനാൽ അതിർത്തി അടച്ചിടുന്ന തരത്തിലുള്ള നടപടികൾ പാടില്ലെന്നും വിശദീകരണമുണ്ട്. ചെറിയ വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ലോകക്രമം തന്നെ മാറ്റിമറിച്ച വലിയൊരു മഹാമാരിയുടെ ഓർമ്മകൾ അടങ്ങാത്തതുകൊണ്ടാവാം അല്പം ആശങ്കയോടെയല്ലാതെ ഇത്തരം വാർത്തകളിലൂടെ കടന്നുപോകാൻ കഴിയുന്നില്ല. അസാധാരണ സന്ദർഭങ്ങളിൽ ദയാവധത്തിന്റെ സാധ്യതകൾ തെരുവുനായ്ക്കളിലും പ്രയോഗിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. പരിഹാരമില്ലാതെ പോകുന്ന നീറുന്ന പ്രശ്നങ്ങളിലൊന്ന് എന്ന നിലയിൽ ഇത് പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. അപകടകാരികളായ നായകളെ കൊല്ലാം എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിയമം വിവേചനത്തോടെ നടപ്പാക്കുമോ, അതിന്റെ മറവിൽ തെരുവുനായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ജാഗ്രത, അത് അത്യാവശ്യമാണ് എന്ന് ചുരുക്കം. തൊഴിലിടങ്ങൾ ഒന്നിച്ച് ശൂന്യമായപ്പോൾ കേരളം ഇതാദ്യമായി അവരെക്കുറിച്ച് ആകുലപ്പെട്ടു തുടങ്ങി. പറഞ്ഞുവരുന്നത് നാടുവിട്ട നമ്മുടെ അതിഥി തൊഴിലാളികളെക്കുറിച്ച്. നാട്ടിലെ തിരഞ്ഞെടുപ്പിന് കൂട്ടത്തോടെ സ്ഥലം വിട്ട അവർ തിരിച്ചുവരാൻ വൈകുന്നതോടെ പല മേഖലകളിലും തൊഴിലാളി ക്ഷാമം രൂക്ഷമായി തുടങ്ങി. നിർമ്മാണ മേഖലയിലാണ് പ്രതിസന്ധി രൂക്ഷം. ഏറ്റെടുത്ത ജോലികൾ സമയത്ത് തീർക്കാൻ കഴിയുമോ എന്ന് കരാറുകാർ ആശങ്കപ്പെടുന്നു. ഊരും പേരും തിരക്കാതെ മുൻവിധിയോടെ ബംഗാളികൾ എന്നുമാത്രം വിളിച്ചിരുന്നവരുടെ വില നമ്മൾ മനസ്സിലാക്കി തുടങ്ങി എന്ന് സാരം. കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് അവർ തിരിച്ചുവരട്ടെ. അതിഥികൾ എന്ന വിളി ആലങ്കാരികമല്ലെന്നും പെരുമാറ്റ രീതികളിൽ മാറ്റം വരുത്തി കേരളം അവരെ കൂടുതൽ കരുതലോടെ സ്വീകരിക്കും എന്നും പ്രത്യാശിക്കാം. അസാധാരണ അട്ടിമറികളും അത്ഭുതപ്പെടുത്തുന്ന ഒറ്റയാൻ പ്രകടനങ്ങളുമായി ഇന്ത്യൻ പ്രീമിയർ ലീഗ് മൈതാനങ്ങളിൽ തീ പടരുകയാണ്. മിന്നുന്ന പ്രകടനങ്ങളോടെ തുടങ്ങിയ പല ടീമുകളും അടുത്ത ഘട്ടങ്ങളിൽ വിയർക്കുകയാണ്. വമ്പൻ ടീമുകൾ ലൈനപ്പ് പ്രഖ്യാപിച്ചു തുടങ്ങിയതോടെ ലോകകപ്പ് ഫുട്ബോൾ ആവേശം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വെറ്ററൻ താരം ലൂക്ക മോൺട്രിച്ച് നയിക്കുന്ന ക്രൊയേഷ്യൻ ടീമിനെ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് സൂപ്പർ താരം നെയ്മറിന്റെ പേരടങ്ങുന്ന ബ്രസീലിയൻ ടീമിനെ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ബ്രസീലിയൻ ആരാധകരെ കാത്ത് മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ഇതിഹാസ താരങ്ങളായ റൊണാൾഡോ, റൊണാൾഡിനോ, റോബർട്ട് കാർലോസ്, കഫു എന്നിവർ സെപ്റ്റംബർ 26 കൊച്ചിയിൽ കളിക്കാനെത്തുന്നു.
ഐ എം വിജയൻ, ബൈചിങ് ഭൂട്ടിയ എന്നിവരുടെ ടീമുമായാണ് മത്സരം.

0: 2010 ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക ഗാനമായി പുറത്തിറങ്ങിയ വക വക എന്ന ഗാനം ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ ചാരുതയോടെ തന്നെ ലോകം സ്വീകരിച്ചു. അന്ന് ആ പാട്ടുപാടി ഹിറ്റാക്കിയ പ്രശസ്ത ഗായിക ഷക്കീറയാണ് ഇത്തവണ ഡായ് ഡായ് എന്ന ലോകകപ്പ് ഗാനവുമായി എത്തുന്നത്. കൂട്ടിന് നൈജീരിയൻ ഗായകൻ ഡോണാബോയിയുമുണ്ട്. ആവേശമിരട്ടിക്കും എന്ന് പ്രതീക്ഷിക്കാം.
1: സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു.
2: തയ്യാറാക്കിയത് MM സുജിത്. അസിസ്റ്റന്റ് എഡിറ്റർ മലയാള മനോരമ തൃശൂർ. അവതരണം നിർവഹണം ജയ സിയാർ. നിർവഹണ സഹായം സ്മിത രാജേഷ്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
2: ആകാശവാണി തൃശൂർ FM 101.3 MHz-ൽ അല്പസമയത്തിനകം അടുത്ത പരിപാടി.

സമയം 4 മണി കഴിഞ്ഞ 45 മിനിറ്റ്. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ. ഷിബു ചക്രവർത്തിയുടെ വരികളിൽ ഔസേപ്പച്ചൻ്റെ സംഗീതം. കാർത്തിക് പാടിയത്. ചിത്രം അരികെ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ, നടത്തറ, തൃശൂർ.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
9: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വിനീത് ശ്രീനിവാസൻ പാടിയത്. വയലാർ ശരത് ചന്ദ്രവർമ്മയുടെ രചനയ്ക്ക് അൽഫോൺസ് ജോസഫിന്റെ സംഗീതം. ചിത്രം പച്ചമരത്തണലിൽ.

0: ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ ഹിന്ദി അധ്യാപിക സ്മിത എസ് വി. പഠിക്കുന്നത് അർപ്പിത ഡി ചൈതന്യ മോഹൻ.
1: നമസ്തേ ബിച്ചു.
2: നമസ്തേ അധ്യാപിക ജീ.
1: ആപ് സബ് കൈസേ ഹോ?
2: ഹം ടീക് ഹേ.
1: ടീക് ഹേ ബിച്ചു, പിച്ചലേ കക്ഷാ മേ ഹംനേ ക്യാ ക്യാ പഠാ? അർപ്പിത ആപ് ബതായിയേ.
3: പിച്ചലി കക്ഷാ മേം ഹംനെ അമൃതലാൽ വേങ്കർ ദ്വാരാ രചിത് റെയിൻ ബസേരി നാമക് ഏക യാത്രാവൃത്ത് ബാക്കി ബാഗ് പഠാ.
1: ടീക് ഹേ, ഉസ്മേ ദോ സവാൽ താ. പഹല സവാൽ യേ ഹേ, ഐസാ ലഗ്താ താ മാനോ യഹ് രാത് കഭി ഖതം ഹി നഹി ഹോഗി. ലേഖ കോ ക്യോം ഐസാ ലഗ്താ താ? ചൈതന്യ ആപ് ബതായിയേ.
4: रात में पागल आदमी उन्हें लगातार डराता और धमकाता रहा. उन्हें किसी की मदद नहीं मिली और वह असह्य महसूस कर रहे थे, जिससे रात बहुत लंबी लग रही थी.
1: शाबाश चैतन्य. अभी और एक सवाल है. किताबें उसने खोल कर देखी, फिर जोम की त्योम वापस रख दी. यहाँ अपरिचित व्यक्ति का कौन सा मनोभाव प्रकट होता है? अर्पिता आप बताइए
3: जी. किताबें उस अपरिचित व्यक्ति पुस्तकों का आदर करने वाला था.
1: ठीक है शाबाश अर्पिता. अभी पाठभाग की ओर देख लीजिए. मैंने कहा मैं शिक्षक था, बच्चों को पढ़ाता था. रिटायर हो गया हूँ. मेरी आवाज स्थिर थी, लेकिन अंदर ही अंदर मैं डरा हुआ था. वह चुप रहा, मानो कहीं खो गया हो, मानो कुछ याद कर रहा हो, मानो उसके भीतर कुछ आलोटित हो रहा हो. कुछ क्षण तक मुझे एकटक देखते रहे के बाद बोला, अच्छा सो जाओ. मैं फिर से लेकर पांव तक उठकर सो गया. सोचा शायद अब वह चला जाए. അപ്പൊ അദ്ദേഹം വന്നു, തഞ്ചിലെ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു. പക്ഷേ പുസ്തകങ്ങൾ മാത്രം അദ്ദേഹം വലിച്ചെറിഞ്ഞില്ല, തിരിച്ച് സഞ്ചിക്കുള്ളിൽ വെക്കുകയും ചോട്ടുവിനോട് പേരെന്താണെന്നും നമ്മുടെ ഓദറിനോട് എന്താണ് ചെയ്യുന്നതെന്നും ചോദിച്ചതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ ഇപ്പോ മെയിനെ കഹാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മെയിം ശിക്ഷകുഹു, ഞാൻ അധ്യാപകനായിരുന്നു. ബച്ചും കോ പഠാത്ത കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അപ്പൊ റിട്ടയർ ഹോ ചുക്കാഹ, ഞാനിപ്പോ റിട്ടയറായി. മേരി ആവാസ് തീർത്ഥി ലേക്കിൻ അന്തർ ഹി അന്തർ മെയിം ഡരാത്ത. അപ്പൊ വളരെ ബോൾഡായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ഭയങ്കര പേടിയാണ്. കാരണം മനസ്സിലായി അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുള്ള ആളാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നും മനസ്സിലായി. ബഹു ചുപ്രഹ മാനോ കഹീം ഖോ ഗയാ ഹോ. അവൻ പെട്ടെന്ന് തന്നെ അങ്ങ് നിശബ്ദനായി. എന്നിട്ട് എവിടെയോ പോയി എന്ന് വിചാരിച്ചു. മനോ കുച്ച് യാത് കർ രഹാ ഹോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം. അവന്റെ മനസ്സ് എവിടെയൊക്കെയോ പോയി. മനോ ഉസ്കെ ഫീത്തർ കുച്ച് ആലോട്ടിത് ഹോ രഹാ ഹോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിമർശനം വന്നുപെട്ടു എന്നൊക്കെ അദ്ദേഹം ആലോചിച്ചു. കുച്ച് ഷെൺത്ത കുറച്ച് സമയത്തേക്ക് മുച്ചേ എക്ടക് ദേഖ്തേ രഖേ, അവൻ ഇങ്ങനെ ഒരു തുറച്ചിങ്ങനെ നോക്കിയതിന് ശേഷം പറഞ്ഞു, അച്ഛാ സോജാവോ, ശരി ഉറങ്ങിക്കോളൂ. മെയിം സിർസയിലേക്ക് പാവത്തെ കോട്ടുകർ സോകയാ, ഞാൻ തല മുതൽ കാലുവരെ പൊതിച്ച് കിടന്നു. സോച്ചാ ഷായദ് അബുവഹ് ചലാലുകയാ. അപ്പൊ ഒന്ന് നോക്കാനോ നീ ഇവിടെ നിൽക്കുവാണോ എന്നൊന്നും ചോദിക്കാനൊന്നും പറ്റത്തില്ല.
3: സംശമയാകിയാജി
1: തഫി ഏക വിചിത്ര ഘടന ഘടി അചാനക് ഉസ്നെ മേരെ പയർ ദബാനെ ശുരു കർദിയെ ഉസ്കെ മസ്ബൂത്ത് ഹാത്തോം ക സ്പർശ അനുഭവ കർത്തേഹി മേ കാം സാഗയാ ഏകേക കർക്കെ ദോനും പയർ ഖൂബ് അച്ഛി തരക്സ് ദബായി ഉസ്മേ ബെഡി താകത് തി ഫിർ ഹാത് ദബായി ഹാത്തോം കി ഏകേക ഉംഗലി ദബായി ഹർ ഘടി ചിന്ത ബനി രഹി ഗൈ കഹി കോയി ഉംഗലി ചട്കാ നാ ദേ ഇസ്കെ ബാദ് ഉസ്നേ മേരി മുട്ടി ഖോലി ഉസ്മേ കുച്ച് രേഖാ മുട്ടി ബന്ദ് കി ഓർ ചലാ ഗയാ ഉസ്കെ ജാതേ ഹി ചോട്ടോ നേ ദർവാസ അന്തർ സേ ബന്ദ് കർക്കെ ഉസ് പർ താലാ ലഗാ ദിയാ ഹംനെ രാഹത്ത് കി സാസ് ലി. ദേഖോ ബിച്ചു ആകെ ക്യാ ഹുവാ. തപി ഏക വിചിത്ര ഘടന ഘടി, വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം അവിടെ നടന്നു. അചാനക് ഉസ്നെ മേരെ പർ ദബാനെ ശുരു കർദിയ, പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ കാല് തടകാൻ തുടങ്ങി. ഉസ്നെ മസ്ബൂത്ത് ഹാത്തൂം ക സ്പർശ്, ആ സ്ട്രോങ് ആയിട്ടുള്ള കൈയിന്റെ ആ സ്പർശനം അനുഭവ കർത്തേഹി മേ കാംസാഗ വിറച്ചുപോയി. ഏകേക് കർക്കെ ദോനോ പയർ ഖൂബ് അച്ചി തിരക്സിതായ, പക്ഷെ അദ്ദേഹം നല്ല രീതിയിൽ രണ്ട് കാലും തടവിക്കൊടുത്തു. ഉസ്മയും ബെഡി താക്കതെത്തി, അത് വളരെ താക്കത്തായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു. ഫിർ ഹാത്ത് ദബായി, അതിനുശേഷം കൈ തടവാൻ തുടങ്ങി. ഹാത്തോം കി ഏകേക്ക് ഉങ്കിലി ദബായി, അത് മാത്രമല്ല കൈയുടെ ഓരോരോ വിരളായിട്ട് തടവി കൊടുക്കാൻ തുടങ്ങി. ഹർ ഘടി ചിന്ത ബനി രഹീകി കഹീം കോയി ഉങ്കിലി ചട്കാൻ നാദേ, അദ്ദേഹത്തിന് ഓരോ സമയവും ഇങ്ങനെ ചിന്തയായിരുന്നു. ഇനി എന്റെ വിരളെങ്ങാനും പിടിച്ചു ഒടിക്കുവോ ഇദ്ദേഹം, എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് പേടിച്ച്. ചെയ്യണ്ടെന്ന് പറയാനും പറ്റത്തില്ല, അദ്ദേഹം ചെയ്യുകയാണ്. പേടിച്ച് അദ്ദേഹം എന്നെ കിടക്കുകയാണ്. ഇസ്കേ ബാദ് ഉസ്നെ മേരി മുട്ടി ഖോലി, അതിനുശേഷം എന്റെ കൈത്തണ്ട ഇങ്ങനെ പതുക്കെ തുറന്നു. ഉസ്മെ കുച്ച് രേഖ, അതിലെന്തോ വച്ചു. പക്ഷെ എന്താണ് വച്ചതെന്നോ എന്താ നീ വച്ചതെന്ന് ചോദിക്കാനോ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്തോ വച്ചു എന്ന് മാത്രം മനസ്സിലായി. മുട്ടി ബന്ധുക്കി, എന്നിട്ട് അതുപോലെ കൈത്തണ്ട മടക്കി വെച്ചു.

0: ചു ഓർ ചലാ ഗയ, എന്നിട്ട് പോയി. ഉസ്കേ ജാത്തേ ഹി ചോട്ടു, അദ്ദേഹം പോയി ഇതും ചോട്ടു. എഴുന്നേറ്റ് ഓടി ചെന്നിട്ട് എന്ത് ചെയ്തു, ദർവാസ അന്തർ സെ ബന്ധ കിയ, അകത്തുനിന്ന് ആ വാതിലങ്ങ് അടച്ചു. ഓർ താലാ ലഗാദിയ, പൂട്ടിട്ട് പൂട്ടി. ഹംനി രാത് ഹി സാസ്ലി, അങ്ങനെ സമാധാനമായിട്ട് അവിടെ കിടന്നു. അദ്ദേഹം എന്തായാലും പുറത്തു പോയി, വാതിൽ പൂട്ടിയല്ലോ, ഇനി എന്തായാലും നമ്മൾ വാതിൽ തുറന്നാൽ മാത്രമേ അത് വരത്തുള്ളൂ. തുടക്കത്തിൽ തന്നെ പറഞ്ഞു അത് ഇരുമ്പിന്റെ ജനലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത്ര പെട്ടെന്നൊന്നും അദ്ദേഹത്തിന് മുറിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും അവര് സേഫായി, പക്ഷെ കൈയും കാലവും ഒക്കെ തടയി, കൈക്കുള്ളിൽ എന്തോ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഓക്കെ, സംശയം ആകെയാ വെച്ചു.
1: ഹാജി
0: ജി ചൈതന്യ പഠി.
1: തബി ഏക് വിജിത് കഡ്നാഗടി, അചാനക് ഉസ്നെ മേരേ പൈർ ദബാനേ ശുരു കർ ദിയേ. ഉസ്കെ മസ്ബൂത് ഹാത്തോം ക സ്പർശ് അനുഭൗ കർത്തേ ഹി മേം കാപ്സ ഗയ. ഏകേ കർക്കെ ദോനോം പൈർ ഖൂബ് അച്ഛീ തര സേ ദബായേ, ഉസ്മേം ബഡി താക്കത് ദി. ഫിർ ഹാത്ത് ദബായേ, ഹാത്തോം കി ഏകേക് ഉംഗ്ലി ദബായി. ഹർ ഖടി ചിന്താ ബനി രഹി കി കഹാ കോയി ഉംഗ്ലി ചട്കാ നാ ദേ. इसके बाद उसने मेरी मुट्ठी खोली, उसमें कुछ रखा, मुट्ठी बंद की और चला गया. उसके जाते ही छोटू ने दरवाजा अंदर से बंद करके उस पर ताला लगा दिया. हमने राहत की सांस ली.
0: शाबाश, इतने आगे देख लीजिए बच्चों. लेकिन नींद नहीं आई, मैं जागता पड़ा रहा और सोचता रहा कि उसमें एकाएक बदलाव क्यों कर आया. वह उतंड से विनम्र कैसे बन गया. मुट्ठी खोलकर देखा तो उसमें 20 पैसे का सिक्का था. ലേക്കൻ നീന്ത് നീ ആയി, ഇത്രയും സംഭവങ്ങൾ നടന്നു. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അവരുടെ അവസ്ഥ എന്താണെന്ന്. മെയ് ജാഗ്താ പടാ രഹ ഔർ സോചിത രഹ, ഞാൻ ഉണർന്നിട്ട് ആലോചിച്ചു ഇതെന്താണ്. ഉസ്മയും ഏകായേക് ബദലാവ് ക്യോം കർ, ഓരോ മിനിറ്റ് കഴിയുന്തോറും അദ്ദേഹത്തിന് ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഓരോരോ ചിന്തകൾ എന്തുകൊണ്ട് ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്നു. വഹ ഉദണ്ട് സേ വിനമ്ര, അദ്ദേഹം വളരെ ക്രൂവൽ ആയിരുന്നു, പിന്നെ അദ്ദേഹം പെട്ടെന്ന് എങ്ങനെയാണ് ഒരു വിനമ്ര ഭാവത്തിലേക്ക് അദ്ദേഹം വന്നത്. മുട്ടി ഖോൽക്കർ ദേഖാത്ത ഉസ്മയും 20 പൈസയ്ക്ക് സിക്കാത്ത. അപ്പൊ ഞാൻ എന്റെ കൈത്തണ്ട് തുറന്ന് നോക്കിയപ്പോൾ അതില് കേവലം 20 പൈസയുടെ ഒരു നാണയം, സിക്കാന്ന് വെച്ചാൽ നാണയത്തൊട്ടാണ് വെച്ചിരിക്കുന്നത്. ധീരെ ധീരെ കുത്തി സുലച്ചനയിലേക്ക് രഹസ്യം പതിയെ ചുരുൾ അഴിയാൻ തുടങ്ങി. കിതാബോം കോ ഉസ്കേ ഭേങ്കാ നഹീന്ത. ഇപ്പൊ ഉടനെ നമ്മുടെ ഔദർ ആലോചിച്ചത് അദ്ദേഹം പുസ്തകം വലിച്ചെറിഞ്ഞിട്ടില്ല, ബാക്കി എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞു. കിതാബേ ദേഖകർ അഞ്ചാനേഹി ഉസ്കെ മന്മേ ഇഹ ബാത് ആയി ഹോകിക്ക് ഈ ഷായദ് ലിഖിനെ പഠന വാലി ആത്മീഹം. കിതാബേൻ ദേഖകർ അഞ്ചാനേഹി ഉസ്കെ മന്മയും, അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയ കാര്യം ഇഹ് ബാത്ത് ആയി ഹോകി, ഈ ചിന്ത തുടങ്ങി കാണാൻ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു സംശയം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തോന്നി. ഷായത് ഗുരുഹൈം, ചിലപ്പോൾ ടീച്ചറാണോ സാറാണോ എന്നുള്ളൊരു ചിന്ത ഒരുപക്ഷെ അവന് തോന്നിക്കാണാം. ഉസ് വിക്ഷിപ്ത അവസ്ഥാമേം ഭീ ഉസ്കെ അവചേതനാമേം ഇഹ് സംസ്കാര ദബാ പടാതാക്കി ഗുരു കാത്തോ അതർ കർണാ ചാഹിയേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നിന്നും അദ്ദേഹത്തിന്റെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഇത് ഗുരുവാണെന്നോ ഗുരുവിനെ ഒന്ന് ആദരിക്കണമെന്നോ എന്നൊരു ചിന്ത അവൻ എവിടെയോ പെട്ടെന്നൊന്ന് സ്ട്രൈക്ക് ചെയ്തു. ഇതൊക്കെ നമ്മുടെ ഔദർ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവർ ഇഹ് മാലും ഹോനാ പെർഹീം ഏം ശിക്ഷകുഹും, ഞാനൊരു അധ്യാപകനാണ് എന്ന ചിന്ത അവനിലേക്ക് വന്നു കാണും. ഉസ്കാ വ്യവഹാരേക്കായേക്ക് ബദലുകയാ, അപ്പോൾ തന്നെ സഡൻലി അദ്ദേഹത്തിന്റെ ബിഹേവിയറിനൊരു ചേഞ്ചസ് അവിടെ വന്നു. ഉസ്കീ വിക്ഷിപ്താവസ്ഥ പർ ഉസ്കിയ സംസ്കാരവും ബെടത്പ, അദ്ദേഹത്തിന് ആ ഭ്രാന്തമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് തന്നെ അവന്റെ ആ ഒരു കൾച്ചറിലേക്ക് ഉസ്കിയ സംസ്കാരവുമേയും ബെടുത്ത ഒരു മാറ്റം, ഒരു ചേഞ്ചസ് അവന് പെട്ടെന്ന് വന്നു. സംശയമാകിയാപിച്ചു
1: ഹാജി
0: ആകെ തീക്ലീച്ചു. ശിക്ഷക ദിവസക്കെ അവസർപ്പർ പൂരേ ദേശമേയും അൻഗിനത് ശിക്ഷകവും കോ സമ്മാൻ കിയാ ജാതാ ഹെ, മേരേ ഷഹർമേ മേരാ ഭി കൈ ബാർ സമ്മാൻ ഹോ ചുക്കാ ഹെ. ലേക്കിൻ ഉസ് രാത് കോ ഭയ ഔവർ ആതങ്ക കേ സായേ മെയിം ഹി സഹി മുച്ചേ ജോ സമ്മാൻ മില വഹ അപൂർവ ഥ. മേനെ കഭേ നഹി സോച ഥാ കി ഏക് ശിക്ഷകെ രൂപമേ മേരാ സർവശ്രേഷ്ഠ സമ്മാൻ ഇസ് പ്രകാർ ഹോഗ. ഇസ്കേ ബാദ് മുച്ചേ കച്ചി സേ നീന്ത് പട് ഗയി. അപ്പൊ അദ്ദേഹം ആലോചിക്കുകയാണ്, ശിക്ഷക ദിവസം നമ്മുടെ ഒരു ടീച്ചേഴ്സ് ഡേ വരുമ്പോൾ അറിയാം, ടീച്ചേഴ്സ് ഡേക്ക് കുട്ടികൾക്ക് സമ്മാനം തരാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലേ. അപ്പൊ അതുപോലെ ആ ശിക്ഷക ദിവസത്തില് പൂരേ ദേശമേ രാജ്യം മുഴുവനും അൻഗിനം ശിക്ഷകവും പോകും. അപ്പൊ എത്രമാത്രം നമുക്ക് അധ്യാപകരുണ്ടോ അവർക്കെല്ലാം സമ്മാൻ കിയാ ജാ. അപ്പൊ മേരേ ഷഹർ മേം ഭീ മേരി കൈ ബാർ സമ്മാൻ ഹോ ചുക്കാത്ത, എന്റെ ഗ്രാമത്തിലും എനിക്ക് ഒരുപാട് തരത്തിലുള്ള സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ലേക്കിൻ ഉസ് രാത്തുക്കോ, എന്നാൽ ആ രാത്രി സമ്മാനിച്ച ആ ഒരു സമ്മാനം ഭയ ഓർ ആതങ്ക കേ സായേ മേം ഹി സഹി, ആ ഒരു രാത്രി ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു പേടിയും മുച്ചേ ജോ സമ്മാൻ മില, എനിക്കൊരു സമ്മാനം തന്നു, അതെല്ലാം വഹ അപൂർവത അപൂർവങ്ങളിൽ അപൂർവം അല്ലെ. എല്ലാവർക്കും ആ ടീച്ചേഴ്സ് ഡേ അല്ലെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണോ തന്നത്, അല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. ഭീഷണിയിലൂടെയും ഭയപ്പെടുത്തലിലൂടെയും അവസാനം അവൻ എനിക്ക് തന്ന സമ്മാനം അതെനിക്ക് ഒരിക്കലും മറക്കാനും പറ്റില്ല, അത് അപൂർവമായിരുന്നു. मैंने कप

0: भी नहीं सोचा था कि एक शिक्षक के रूप में मेरा सर्वश्रेष्ठ सम्मान इस प्रकार होगा ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഒരു ഗുരു എന്നുള്ള നിലയിൽ എനിക്ക് ഇത്രയും സർവശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമ്മാനം കാല് തടവിത്തുന്നു കൈ തടവിത്തുന്നു അതിനകത്ത് ഒരു നാണയവും വെച്ചിട്ട് പോയി ഇങ്ങനെ എനിക്ക് കിട്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇസ്കെ ബാദ് മുജേ കച്ചി സി നീന്ത് പടുകെ എനിക്കൊരു ആഴത്തിലല്ലാത്ത വളരെ ഡീപ്പ് അല്ലാത്ത ഒരു ഉറക്കം ചെറിയൊരു മയക്കത്തിലേക്ക് ഞാൻ പോവുകയായിരുന്നു സംശമ ആഗയാ വെച്ചു
1: ഹാജി
0: ആഗെ ദേഖ് ലീജിയെ വെച്ചു സബേര ഹുവ ബിഖരെ സമ്മാൻ കോ ഫിർ സേ പിറ്റോ മെയിൻ ജമാത്തെ ഹുയേ ചോട്ടോ നെ കഹാ उसने हमारी कहानी कौटी तक नहीं ली दरवाजा खोलकर हम बाहर आए पड़ोस के युवक से कहा रात को एक पागल ने हमें बहुत परेशान किया खंडे ठेठ खंडे तक हमें डराता धमकाता रहा वह हमें पीट भी सकता था अब रावले आई कदव तुरनु सबेरे हुआ बिखेरे सम्मान को फिर से पिट्टू ने जमाने हुए किटी आ सम्मान बैग लेके अद्हम वेचु चोट पर उसने हमारी कानी कवड़ी अरे चिल्ली काश कानी कवड़ी मतलब चिल्ली काश बैगी दरवाजा खोलकर हम बाहर गए रावले आयो वादल तुरंत पुरतेंगे പടോസ്കെ യുവക് സേ കഹ അയൽപക്കത്തുള്ള ആ ഒരു പയ്യനോട് പറഞ്ഞു രാത്രി ഇതുപോലെ ഒരാൾ വന്നുവെന്നും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചുവെന്നും കണ്ടേ ഡേ കണ്ടേ ഒന്ന് ഒന്നര മണിക്കൂറോളം നമ്മളെ ഭീഷണിപ്പെടുത്തി അപ്പൊ വേ മേരെ പിതാഹെ അപ്പൊ ഉടനെ ആ കുട്ടി ആ പയ്യൻ ഉത്തരം കൊടുക്കുകയാണ് അതെന്റെ അച്ഛനാണ് പാഗൽപൻ ക ദൗരാ പഠിത്താഹെ തപി ഐസെ ഹർക്കത്തെയും കർത്തേഹെ പർ കിസിക്കോ മാർത്തേ നെഹി വൈസെ വേ യഹാ നെഹി രഹത്തെ മണ്ടിദ്വീപ് മേ മേരെ ഭായും കെ പാസ് രഹത്തെ തേ കൽ രാത് ഗോഹി ആയേഹെ അപ്പൊ പറഞ്ഞു അതെന്റെ അച്ഛനാണ് വന്നിട്ട് പോയത് അദ്ദേഹം കുറച്ച് പ്രശ്നമുള്ള ഒരാളാണ് പെർ കിസിക്കോ മാർത്തനെയും പക്ഷെ ആരെയും അടിക്കുകയൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് വൈസേഹിവേ യഹാം നിഹീൻ രഹത്തെ ഇവിടെയല്ല താമസിക്കുന്നത് മണ്ടി ദ്വീപ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ സഹോദരന്റെ കൂടെയാണ് താമസിക്കുന്നത് ഇന്നലെ ഇവിടെ വന്നതാണ് എന്ന് തിരിച്ച് പയ്യൻ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നതാണ് സംശമ ആഗ്യാ ബച്ചു
1: ഹാജി
0: ടീക്ക് ബച്ചു ആഗെ ദേഖ്ലിജി ഹമാരി മദദ് കേലിയെ തും അയക്കും നിഹി അപ്പൊ അമ്മ ചോദിക്കുകയാണ് എന്റെ സഹായത്തിന് വേണ്ടിയിട്ട് എന്തിനാ വരാത്തത് മെയിൻ ഖേത്ത് പർ സോയാഥ സോയാബീൻ കട്ടരഹാഥ അപ്പൊ ഈ പയ്യനോട് അദ്ദേഹം ചോദിക്കുവാണ് എന്തുകൊണ്ട് ഞങ്ങൾ രക്ഷയ്ക്ക് വന്നില്ല അപ്പൊ പറഞ്ഞു ഞാൻ വയലിലായിരുന്നു അഭി ആയാഹും ആപ്കേ ഹാംസെ ആനയ്ക്ക് ബാധുവേ ചബൂത്തരെ ചലേഥേ അദ്ദേഹം നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഈ വഹീം ഹെ അവിടെയുണ്ട് ഹമാര രാസ്ത ചബൂത്തരെ സേ ഹോക്കർ ജാത്താഥ അപ്പൊ ഇനി ഇവർക്കും പോവേണ്ടത് അങ്ങോട്ടേക്കാണ് ഹം വഹാംസെ നികൽത്തേ തോ വഹ് വഹാം ഖടാമില അപ്പൊ അവിടെ അവൻ കാണുമായിരിക്കും हमने उसकी और ध्यान नहीं दिया तभी नीचे उतर कर कुड़नों के बेल चुक कर उसके मेरे पाव चुए അപ്പൊ അദ്ദേഹം കണ്ടുടനെ തന്നെ കാലൊക്കെ പിന്നെ ബെൻഡ് ചെയ്തിട്ട് എന്റെ കാൽപാദത്തിൽ വന്ന് തൊട്ടു ഗുരുദേവ് ബഹുത്ത് ശാമിർദാഹും ക്യാ കർത്ത ദൗർ ജോ പടാഥ ഉസ്കെ ചെഹരെ പെർ പശ്ചാത്താപത ആഘോമേ ആസു അദ്ദേഹത്തിന്റെ മുഖത്ത് പശ്ചാത്താപവും കണ്ണില് കണ്ണുനീരും ഉണ്ടായിരുന്നു മേനെ കഹ ഭായി തും നിഹി ജമാത്തേക്ക് തുംനി ഗുരുവും ക കിത്തന മാനേ ബടായാ ഹെ കിസി ഏക് ഗുരു ക നിഹി തമാം ഗുരുവും ക അപ്പം ഗുരു ആണെന്ന് അറിഞ്ഞപ്പോൾ വളരെ കാര്യമായിട്ടാണ് എന്നെ ആദരിച്ചത് അപ്പൊ നീ ചെയ്തത് ഒരു ഗുരുവിനെയല്ല മൊത്തം ഈ ലോകത്തുള്ള എല്ലാ ഗുരുക്കന്മാരെയും ആദരിക്കുക എന്നുള്ള ഒരു രീതി നീ അത് കാണിച്ചു തന്നു ഇസ്കെ സാത്തഹി ഹം ആഗെ ബഡലേയെ ഔർ ഹ എഹ് സിക്ക ആജിഫി മേരെ പാസ് ഹെ അപ്പം അദ്ദേഹത്തിന്റെ കൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയത് അവൻ പിന്നെ വേറൊരു തരത്തിൽ ഉപദ്രവിച്ചില്ല അദ്ദേഹം തന്ന നാണയം ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സംശമയാഗ്യാപിച്ചു
1: ഹാജി
0: ഇസ്മയും दो सवाल है पहला ये है कुत्ती सुलझने लगी से आपने क्या समझा इस सवाल का जवाब अर्पित आप बताइए
2: पागल आदमी लेखक एक शिक्षक समझकर उनका आदर करने का कारण समझने लगा
0: ठीक है शाबाश अर्पिता अभी और एक सवाल है सवाल ये है लेखक भाई और आदर की उस रात को मिला सम्मान अपूर्ण मानते हैं क्यों चैतन्य आप बताइए उत्तर
3: शिक्षक दिवस में सब लोग शिक्षकों का आदर करते हैं लेगर की भी कई सम्मान मिल चुके थे लेकिन एक पागल आदमी शिक्षक समझकर आदर करते वक्त लेगर को वह अपूर्व मानता है
0: ठीक है सब चैतन्य समझ में आ गया इस यात्रा वृत्तांत
1: हाँ जी
0: जी आज का कक्षा दर समाप्त हो गया
1: धन्यवाद अध्यापिका जी
0: धन्यवाद बच्चों
4: हिंदी पाठमाना इधर കേട്ടത് പഠിപ്പിച്ചത് തിരുവല്ലം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ ഹിന്ദി അധ്യാപിക സ്മിത എസ് വി പഠിച്ചത് അർപ്പിത ഡി ചൈതന്യമോഹൻ

ചങ്ങാതി പരിപാടി കേൾക്കാൻ തയ്യാറായതിന് നന്ദി. നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുന്നു. വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകരും മാതാപിതാക്കളും പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളുമാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും മനസ്സിൽ. എന്ത് പുതിയ കാര്യം ചെയ്യുവാൻ തുടങ്ങുമ്പോഴും ചില പഴയ കാര്യങ്ങൾ ഓർമ്മയിൽ വരും. എല്ലാ പഴയ ഓർമ്മകളും നല്ലതായിരിക്കണമെന്നുമില്ല. പഴയ ചില മോശം ഓർമ്മകളെ എങ്ങനെ തരണം ചെയ്ത് ജീവിതത്തിൽ പുരോഗതിയും വിജയവും നേടാം എന്ന് ഇന്ന് നമുക്ക് കേൾക്കാം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 8050346869. നമ്പർ ഞാൻ വീണ്ടും പറയുന്നു: 8050346869.

ഇന്നത്തെ കാലത്ത് പല ഹോട്ടലുകളിലും പൊതിച്ചോറ് വിൽക്കുവാൻ വെച്ചിരിക്കുന്നു. ചോറ് ഒരു ഇലയിലോ ഒരു പ്ലേറ്റിലോ കഴിക്കാം, പക്ഷേ അതിന് പകരം ഒരു വാഴയില വാട്ടി അതിൽ ചോറും കറികളും പൊതിഞ്ഞ് കുറേ നേരം വയ്ക്കും. അതിനുശേഷം അത് വാങ്ങി ആളുകൾ കഴിക്കും. വാഴയിലയുടെ ഒരു പ്രത്യേക മണം ഈ ഭക്ഷണത്തിനുണ്ടായിരിക്കും. അതാണ് പൊതിച്ചോറിൻ്റെ പ്രത്യേകത. പൊതിച്ചോറിൻ്റെ ഉദ്ഭവം എന്താണ് എന്ന് പുതിയ തലമുറയ്ക്ക് അറിയുമോ എന്ന് സംശയമാണ്. 50-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ സ്കൂളിൽ പോയിരുന്ന കുട്ടികൾ പൊതിച്ചോറാണ് ഉച്ചഭക്ഷണത്തിന് കൊണ്ടുപോയിരുന്നത്. വളരെ അപൂർവം ചില കുട്ടികളുടെ കയ്യിൽ ചോറ്റുപാത്രം എന്ന പൊതിപാത്രം എന്നും പറയുന്ന ലഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു. സ്റ്റീൽ കൊണ്ടുള്ള ആ പാത്രത്തിന് അന്ന് വലിയ വിലയായിരുന്നു. ചിലത് വട്ടത്തിലുള്ളതാണ്, അതിന് ഒരടപ്പുമുണ്ട്. വട്ടത്തിലാണ്, എന്നാൽ ചിലതിന് കുറച്ച് ഉയരം കൂടുതലുണ്ട്. അത് തൂക്കി പിടിക്കുവാൻ ഒരു പിടിയുമുണ്ട്. ഇതുകൂടാതെ പല തട്ടുകളായിട്ടുള്ള പാത്രം ഉണ്ടായിരുന്നു. സാധാരണ കുട്ടികളാരും ആ പാത്രം ഉപയോഗിക്കാറില്ല. ഒരു പക്ഷേ നിങ്ങൾ ഇതൊക്കെ കണ്ടു കാണും. ഇക്കാലത്ത് അത്തരം പാത്രങ്ങളൊന്നും ആരും ഉപയോഗിക്കാറില്ല. കാരണം ചൂട് പോകാതെ ഭക്ഷണം സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഹോട്ട് കേസ് ഇന്നുണ്ടല്ലോ. 50 കൊല്ലം മുമ്പ് സ്റ്റീലിൻ്റെ ഒരു പാത്രം തന്നെ വലിയ ലക്ഷറി ആയിരുന്നു. പണക്കാരായ കുട്ടികൾ മാത്രമാണ് അത്തരം പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവന്നിരുന്നത്. വാഴയിലയിൽ ചോറ് പൊതിഞ്ഞാണ് സാധാരണക്കാർ ചോറ് കൊണ്ടുവന്നിരുന്നത്. വെറുതെ വാഴയില എടുത്ത് അതിൽ ചോറ് പൊതിഞ്ഞാൽ ആ ഇല പൊട്ടിപ്പോകും. അതുകൊണ്ട് അത് തീയുടെ മുകളിൽ വെച്ചൊന്ന് വാട്ടും. അത് കഴിയുമ്പോൾ ഇല വളരെ ഫ്ലെക്സിബിളാകും. അതിൽ ചോറിട്ട് പൊതിഞ്ഞാൽ പിന്നെ ഇല പൊട്ടുകയില്ല. അങ്ങനെ വാഴയില വാട്ടി അതിൽ ചോറ് പൊതിഞ്ഞിട്ട് ആ പൊതി കടലാസ് കൊണ്ട് ഒന്നുകൂടി പൊതിയും. പത്രത്തിൻ്റെ കടലാസാണ് അതിനുപയോഗിച്ചിരുന്നത്. സ്റ്റീലിൻ്റെ ചോറ്റുപാത്രം വാങ്ങാൻ വീട്ടിൽ മാർഗമില്ലാത്തവരെല്ലാം ഇങ്ങനെയാണ് ഉച്ചഭക്ഷണം സ്കൂളിൽ കൊണ്ടുവന്നിരുന്നത്. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഗൃഹപാഠം ചെയ്യുകയോ പുസ്തകമെല്ലാം എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമായിരുന്നു ഒരു വാഴയില സംഘടിപ്പിക്കുക എന്നത്. അന്ന് സാധാരണ എല്ലാവരുടെയും വീട്ടിൽ വാഴ കാണും. എന്നാൽ ചില കുട്ടികളുടെ വീടുകളിൽ വാഴയും ഇല്ലായിരുന്നു. കാരണം അവർക്ക് സ്വന്തമായി സ്ഥലമേ ഉണ്ടായിരുന്നില്ല. എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന രാജുവിൻ്റെ വീട്ടിൽ വാഴയില്ലായിരുന്നു എന്നെനിക്കറിയാമായിരുന്നു. അതെങ്ങനെയാണെന്നല്ലേ, രാജു ചോറ് പൊതിഞ്ഞുകൊണ്ടുവരുന്ന ഇല പച്ചയിലയായിരുന്നില്ല. അത് പഴയ വാടിയ ഉണങ്ങിയ വാഴയുടെ ഇലയായിരുന്നു. ആ വാഴയില തീയിൽ വെച്ച് വാട്ടേണ്ട കാര്യമില്ലായിരുന്നു. വാഴയുടെ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ഇലകളിൽ നിന്നും കീറാത്തൊരു ഭാഗമെടുത്ത് അതിലാണ് രാജു ഉച്ചഭക്ഷണം കൊണ്ടുവന്നിരുന്നത്. അവൻ ഉച്ചഭക്ഷണം കഴിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്.

മറ്റു കുട്ടികളെല്ലാം അവർ കൊണ്ടുവന്ന് പൊതിച്ചോറ് കഴിച്ചിട്ട് ആ ഇലയും അത് പൊതിഞ്ഞ കടലാസും ചവറ്റുകൂനയിൽ കളയും. എന്നാൽ രാജു ആ കടലാസ് കളയില്ല. അവൻ ആ കടലാസ് മടക്കി അവൻ്റെ പുസ്തകത്തിനുള്ളിൽ വയ്ക്കും. രാജുവിൻ്റെ വീട്ടിൽ ന്യൂസ് പേപ്പർ വരുത്തുന്നില്ല. ഒരു കഷ്ണം പത്രക്കടലാസ് പോലും അവന് വിലയുള്ളതായിരുന്നു. ഞാനിതൊക്കെ കണ്ടു എങ്കിലും അന്നെനിക്കിതൊന്നും ഒരു വിഷമമുള്ള കാര്യമായി തോന്നിയില്ല. കാരണം ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് ക്ലാസ്സിലുള്ള മറ്റ് എല്ലാ കുട്ടികളും വാഴയിലയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഒരു സ്റ്റീൽ പാത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. എൻ്റെ സ്റ്റീൽ പാത്രം ഭക്ഷണത്തിന് ഒരു പ്രത്യേക മണവും നൽകിയിരുന്നില്ല. എന്നാൽ എൻ്റെ ചുറ്റുമിരിക്കുന്ന കുട്ടികൾ അവരുടെ ഇലപ്പൊതി തുറക്കുമ്പോൾ വാടിയ ഇലയിൽ പൊതിഞ്ഞ ചോറിൻ്റെ മണം എൻ്റെ മൂക്കിലേക്ക് ഇരച്ചു കയറും. എനിക്കിഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങളും മിക്കവാറും ഒരു മുട്ട പൊരിച്ചതുമായിരിക്കും എൻ്റെ ഉച്ചഭക്ഷണം. പക്ഷെ ഞാനതിൽ തൃപ്തനായിരുന്നില്ല. എനിക്ക് ഇലയിൽ പൊതിഞ്ഞ ചോറ് വേണമായിരുന്നു. ഞാൻ വീട്ടിൽ പോയി എൻ്റെ ആഗ്രഹം പറഞ്ഞു. ഞങ്ങളുടെ തൊടിയിൽ ധാരാളം വാഴയുണ്ട്. അതിൽ നിന്ന് ഒരു ഇല വെട്ടിക്കൊണ്ടുവരുവാൻ ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ വീട്ടിൽ പോയി പൊതിച്ചോറ് വേണമെന്ന് ആവശ്യപ്പെട്ടത്. ചോദിച്ചതേ ഓർമ്മയുള്ളൂ. തുടർന്ന് കേട്ടത് എന്തൊക്കെയായിരുന്നോ? പിന്നെ എന്തിനാണ് ഇത്രയും പൈസ കൊടുത്ത് നിനക്ക് ചോറ് കൊണ്ടുപോകാൻ പാത്രം വാങ്ങിയത്? എല്ലാ ദിവസവും രാവിലെ ഇല വെട്ടാൻ പോകാൻ ഇവിടെ ആർക്കും നേരമില്ല. പാത്രത്തിൽ ചോറ് കൊണ്ടുപോയാൽ മതി. അതിനുള്ള പണമൊക്കെ ഈ വീട്ടിലുണ്ട്. നമ്മുടെ വീട്ടിൽ പണിയാൻ വരുന്നവരുടെ പിള്ളേരെ പോലെ നിനക്കും വാഴയിലയിൽ ചോറ് കൊണ്ടുപോകണമോ? എൻ്റെ വീട്ടിലെ അടുക്കളയിൽ നിന്നും കേട്ട ഈ പ്രതികരണങ്ങൾ ഇത് വെറും ഒരു പൊതിച്ചോറിൻ്റെ പ്രശ്നമല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാൻ പഠിക്കുന്ന സ്കൂളിൽ എന്നോടൊപ്പം പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളെല്ലാവരും എന്നെപ്പോലെ അല്ല എന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. അവരുടെ കൂടെ കളിക്കുന്നതും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതും പോലും ശരിയല്ലത്രേ. ആ സാധാരണക്കാരിൽ നിന്നും ഞാൻ വ്യത്യസ്തനാണ് എന്ന് കാണിക്കുവാനുള്ള ഒരു അടയാളം കൂടിയായിരുന്നു എൻ്റെ സ്റ്റീൽ കൊണ്ടുള്ള ചുറ്റുപാത്രം. ഇത്തരം സാമൂഹിക സാമ്പത്തിക ഉച്ചനീചത്വങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കുവാൻ പറ്റുന്ന പ്രായമായിരുന്നില്ല എനിക്ക്. ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് വാഴയിലയിൽ പൊതിഞ്ഞ ചോറിൻ്റെ ഉച്ചനീചത്വങ്ങളൊന്നും അറിയില്ലായിരുന്നു. അതിൻ്റെ മണം എല്ലാ ദിവസവും എൻ്റെ മൂക്കിൽ ഇരച്ചു കയറി. ആ മണം എൻ്റെ തലച്ചോറിലും നാവിലും വയറ്റിലും എന്തെന്നില്ലാത്ത ആർത്തി സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഞാൻ അതിനൊരു പരിഹാരം കണ്ടത് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോഴായിരുന്നു. ഒരു ദിവസം എന്തോ കാരണത്താൽ വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അടുക്കളയിൽ വെച്ചിരുന്നു. ഉച്ചസമയത്ത് അതെടുത്ത് കഴിക്കുവാനുള്ള നിർദ്ദേശവും എനിക്ക് ലഭിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് ആ ബുദ്ധി തോന്നിയത്, ഇന്നൊരു പൊതിച്ചോറുണ്ടാക്കിയാലോ, എന്നിട്ട് അത് ഉച്ചയ്ക്ക് ഭക്ഷിക്കാം. എനിക്കെന്തേ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്? ഞാൻ ആലോചിച്ചു. ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ അല്ലേ. ഞാനൊരു കത്തിയുമായി തൊടിയിലേക്ക് ഇറങ്ങി ഒരു ഞാലിപ്പൂവൻ വാഴയുടെ ഇല വെട്ടി അടുക്കളയിൽ കൊണ്ടുവന്നു. ഇല വാട്ടാനുള്ള ശ്രമം തുടങ്ങി. അടുപ്പിൻ്റെ മുകളിൽ വെച്ച് ഇല വാട്ടി എനിക്ക് പരിചയമില്ല. അതുകൊണ്ട് ആദ്യം വെട്ടിയ വാഴയില ഞാൻ കരിച്ചു കളഞ്ഞു. ഞാൻ പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല. വീണ്ടും വേറൊരു വാഴയില കൊണ്ടുവന്നു. മൂന്നാമത്തെ ഇല ഞാൻ വിജയകരമായി വാട്ടിയെടുത്തു. പിന്നെയും ഉണ്ടായിരുന്നു പല വെല്ലുവിളികൾ. എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ കൊണ്ടുവരുന്ന പൊതിച്ചോറിൻ്റെ രൂപം എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ മുറുക്ക ചോറും കറികളും പൊതിയാൻ ഞാൻ നന്നേ കഷ്ടപ്പെട്ടു. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എൻ്റെ ശ്രമം വിജയിച്ചു എന്ന് വേണം പറയാൻ. അന്ന് ഉച്ചയ്ക്ക് ഒരു മണിയാകാൻ ഞാൻ കാത്തിരുന്നു. ജീവിതത്തിൽ ആദ്യമായി പൊതിച്ചോറുണ്ണാൻ പോകുന്നു. അങ്ങനെ ആ കാത്തിരുന്ന അവസരം വന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയ പൊതിച്ചോറ് തുറന്നപ്പോൾ ആ കാത്തിരുന്ന മണം വന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ ഉച്ചഭക്ഷണ സമയത്തും എനിക്ക് ലഭിച്ചിരുന്ന ആ മണം, വാഴയിലയും ചോറും കറികളും ചേർന്ന മണം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഉച്ചയൂണുകളിൽ ഒന്നായിരുന്നു അത് എന്ന് എനിക്ക് നിസ്സംശയം പറയാം. പിന്നീട് ഞാൻ പലപ്പോഴും പുതുചോറുണ്ടാക്കിയിട്ടുണ്ട്. ഈ പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് എൻ്റെ സ്കൂൾ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് സ്വാഭാവികം. അതിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടാതെ പോയ പൊതിച്ചോറ് ഒരു പ്രധാന കാര്യമാണ്. ഇക്കാലത്ത് പൊതിച്ചോറിന് വളരെ രാഷ്ട്രീയമുണ്ട് എന്ന് ആളുകൾ തമാശയായി പറയാറുണ്ട്. എന്നാൽ പൊതിച്ചോറ് എന്നെ പഠിപ്പിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ചെറുപ്രായത്തിൽ നമ്മൾ സ്വപ്നം കാണുന്ന പല കാര്യങ്ങളും അവ നേടിക്കഴിയുമ്പോൾ അത്ര വലിയ പ്രാധാന്യമൊന്നും ഉള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു പ്രാവശ്യം പൊതിച്ചോറുണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. അതൊരു നല്ല അനുഭവമാണെങ്കിലും അത് ജീവിതത്തിൽ അത്ര പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല. എൻ്റെ

ആ പിതാക്കളിൽ നിന്നും ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചു. ദാരിദ്ര്യത്തിൻ്റെയും ഒരു പരിധിവരെ നാണക്കേടിൻ്റെയും ചിഹ്നമായിരുന്നു അവർക്ക് പൊതിച്ചോറ്. അതിനും മാറ്റമുണ്ടായി. ഇന്ന് പൊതിച്ചോറ് ലഭിക്കുന്ന വില കൂടിയ റെസ്റ്റോറൻറ്റുകൾ പട്ടണങ്ങളിലുണ്ട്. അത് കഴിക്കാൻ എന്നെപ്പോലെയുള്ള ആളുകൾ പണം മുടക്കിയെത്തുന്നു. ഒരു കാലത്ത് വിലയുണ്ടായിരുന്ന കാര്യങ്ങൾ പിന്നീട് വിലയില്ലാതെയാവുകയും എന്നാൽ വിലയില്ലാതിരുന്ന ചില വസ്തുക്കൾ വലിയ വിലയുള്ളവയായി മാറുകയും ചെയ്യുന്നു. ഈ മാറ്റങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ഒരു പ്രധാന സംഗതിയാണ്. വിലയുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അവയുടെ വില ഒരിക്കലും മാറുകയില്ല. നമ്മുടെ നല്ല സ്വഭാവം, സത്യസന്ധത, മറ്റുള്ളവരോടുള്ള അനുകമ്പയും സഹതാപവും വിനയം, ഇതിനൊക്കെ എല്ലാ കാലത്തും വിലയുണ്ടായിരിക്കും. എന്നാൽ വിലയില്ലാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ചോറ്റുപാത്രം. ഇന്ന് ഞാൻ പഠിച്ച സ്കൂളിൽ പോലും ഉച്ചഭക്ഷണം കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉച്ചഭക്ഷണം എങ്ങനെ സ്കൂളിൽ കൊണ്ടുവരുന്നു എന്ന പ്രശ്നം ഉദിക്കുന്നേയില്ല. എന്നാൽ മറ്റുള്ള കുട്ടികളെപ്പോലെ തന്നെ എനിക്കും ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹം, എനിക്ക് തോന്നുന്നു അതൊരു നല്ല ആഗ്രഹമായിരുന്നു എന്ന്. പിന്നീട് ഞാൻ പല പ്രാവശ്യം പൊതിച്ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം എൻ്റെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളെപ്പോലെ എനിക്കും പൊതിച്ചോറ് കഴിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അതൊരു ഇച്ഛാഭംഗമായി തുടരും. പക്ഷേ അതൊരു വലിയ പ്രശ്നമല്ല. കാലം മാറുന്നതനുസരിച്ച് നമ്മൾ തിരുത്തേണ്ട പല കാര്യങ്ങളുണ്ട്. ആ തിരുത്തലുകൾ അനിവാര്യമാണ്. അത് നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. കാലാനുസരണമായ ഈ മാറ്റങ്ങൾ ജീവിത വിജയത്തിന് അത്യാവശ്യമാണ്. അങ്ങനെ മാറാത്ത വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവയ്ക്ക് പ്രസക്തി ഇല്ലാതാവും. പണ്ട് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നില്ല എന്നത് ഒരു വലിയ തെറ്റായിരിക്കണമെന്നില്ല. എന്നാൽ വ്യക്തികളുടെയും സംഘടനകളുടെയും ധാർമ്മിക ഗുണങ്ങൾ എപ്പോഴും നിലനിൽക്കുകയും വേണം. ഈ പുതു അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അതിന് കഴിയട്ടെ എന്ന് ആ

ഞങ്ങളെ വിളിക്കുവാനും ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ വിളിക്കുക. 8050 34 6869. നിങ്ങളുടെ സ്കൂളിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഞങ്ങളെ വിളിച്ചറിയിക്കുകയോ ഞങ്ങൾക്ക് എഴുതി അറിയിക്കുകയോ ചെയ്യാം. ഞങ്ങളുടെ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം. 8050 34 6869. ഞങ്ങളുടെ വിലാസം ചങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 2506, ബാംഗ്ലൂർ 25.

0: സ്പോൺസർഡ് പരിപാടിയാണ് കേട്ടത്. സമയം 5:30, 3 സെക്കൻഡ്. ആകാശവാണി തൃശൂർ, തൊഴിലവസര വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വനശാസ്ത്ര കോളേജിൽ ബേസിക് ആൻഡ് അലൈഡ് സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനത്തോടൊപ്പം നൽകിയിരിക്കുന്ന മാതൃകയിൽ ഈ മാസം 22-ാം ഡീൻ ഫോറസ്ട്രി അതറൈറ്റ് ഓഫ് KAU.IN എന്ന ഇമെയിൽ മുഖേന അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അഭിമുഖം 3 ജൂൺ വെള്ളാനിക്കരയിലുള്ള വനശാസ്ത്ര കോളേജിൽ നടക്കും. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487-243-8401. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487-243-8401. HST മലയാളം വിഷയത്തിൽ കുഴൽമന്ദം, തൃത്താൽ എന്നിവിടങ്ങളിൽ 2 കുഴൽമന്ദത്തേക്ക് കണക്കിന് 2 ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് വിഷയങ്ങളിൽ 1 വീതവുമാണുള്ളത്. MCERTയിൽ കുഴൽമന്ദം, തൃത്താൽ എന്നിവിടങ്ങളിൽ 1 വീതവും കുഴൽമന്ദം മ്യൂസിക് പാർട്ട് ടൈം 1, HSST മലയാളം, കണക്ക്, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സുവോളജി ജൂനിയർ, ബോട്ടണി ജൂനിയർ, കോമേഴ്സ് ജൂനിയർ, കോമേഴ്സ് ഇക്കണോമിക്സ് എന്നിവയിലേക്ക് 1 വീതവും തൃത്താല HSS ബോട്ടണി ജൂനിയർ വിഭാഗത്തിലേക്ക് 1 ഒഴിവുമാണുള്ളത്. അപേക്ഷകർക്ക് സർക്കാർ നിശ്ചയിച്ച യോഗ്യത ഉണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയമുള്ളവർക്കും SC ST വിഭാഗക്കാർക്കും മുൻഗണന. ഹോസ്റ്റലിൽ താമസിച്ച് പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളെയും പരിചയ സർട്ടിഫിക്കറ്റുകളെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 28-ന് രാവിലെ 9:30 നടുപ്പത്തപ്പാറ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെത്തണമെന്ന് ജില്ലാ ഡെവലപ്മെന്റ് ഓഫീസർ അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0491-250-0005. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0491-250-0005. അട്ടപ്പാടി ITDP ഓഫീസിന്റെ നിയന്ത്രണത്തിലുള്ള അഗളി പ്രസ് പ്രീ സ്കൂൾ, നഴ്സറി സ്കൂൾ ടീച്ചർ തസ്തികളിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 23-ന് ഉച്ചയ്ക്ക് 1 കൂടിക്കാഴ്ച നടത്തുന്നു. PPTTC നഴ്സറി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ കോഴ്സ്, എക്സാമിനേഷൻ, PSC നിഷ്കർഷിക്കുന്ന യോഗ്യത എന്നിവയാണ് യോഗ്യത. അട്ടപ്പാടിയിൽ സ്ഥിര താമസക്കാരായ പട്ടികവർഗ്ഗക്കാർക്ക് മാത്രം കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം ITDP ഓഫീസിൽ എത്തിച്ചേരണമെന്ന് പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0492-245-4382. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0492-245-4382. ശ്രോതകൾ ഇതുവരെ കേട്ടത് തൊഴിലവസര വാർത്തകൾ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
4: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
7: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി.
4: മോളെ, ഇത് നിന്റെ പേരില് തിരക്ക് പിടിച്ച് എന്തിനാ ഇതൊക്കെ? അതിനെന്താ മോളോ? ഇത് നിന്റെ പേരില്, ഇത് പൊന്നു മോളുടെ പേരില്.
5: പക്ഷെ മുത്തശ്ശി, മുത്തശ്ശിയുടെ പേരിലോ
6: ഇതെല്ലാം? ഞാൻ ബാങ്ക്, ലോക്കർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എല്ലാത്തിനും ഇവളെയാണ് നോമിനി ആക്കിയത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ അപ്പോൾ ഇവക്ക് പണം കിട്ടാൻ എളുപ്പമാവും.
4: അരുതാത്ത് പറയല്ലേ, എന്തത്?
7: ആർബിഐ പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
10: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

സമയം 5:40 രണ്ട് സെക്കൻഡ്. ആകാശവാണി തൃശ്ശൂർ അറിയിപ്പുകൾ ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:00 പദ്ധതികളിൽ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താ വിഷയം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയും കൃഷി അനുബന്ധ അറിവുകളും പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിലെ വാർത്തകൾ. 7:35 നാടകഗാനങ്ങൾ. അപ്പൂപ്പന് 100 വയസ്സ് എന്ന നാടകത്തിൽ ബിജു കെസ്റ്റർ എന്നിവർ പാടിയ ഗാനങ്ങൾ. അർച്ചന പൂക്കൾ എന്ന നാടകത്തിൽ രാജീവ് കോടമ്പിളി ആരംഭിച്ച ഗാനങ്ങൾ എന്നിവ കേൾക്കാം. 8:00 നേർമൊഴി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റ് ആയ വിജയകുമാർ എസ് നായരുമായി അഭിമുഖം. 8:30 പദ്ധതികൾ ജനനിർമ്മിക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും. തുടർന്ന് 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 9:15 വിദ്യാഭ്യാസ രംഗം. മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ സംസാരിക്കുന്നു. 9:30 നാടകം ഇത്തിൽ കണ്ണി. രചന എൻ കൃഷ്ണപിള്ള. സംവിധാനം ടി എൻ ഗോപിനാഥൻ നായർ. ശബ്ദം നൽകിയവർ പി ഭാസ്കരൻ, സത്യൻ, പ്രേം നസീർ, അടൂർബാസി, ജോസ് പ്രകാശ്, ഷീല, ടി ആർ ഓമന, ഹരിപ്പാട്, മീനാകുമാരി തുടങ്ങിയവർ. 11:00 സുഭാഷിതൻ. 15:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്ന കുറ്റിപ്പുഴ രവി. 6:00 വിഷമല്ലരി. 6:50 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം. ഖദീജ കാജ ഹുസൈൻ പാടിയ ഭക്തിഗാനങ്ങൾ. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പുകൾ. സൈമദ് വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ. ഇതിൽ കാർഷിക സർവകലാശാല വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ഹരിതം ജീവിത രീതിയും സാമൂഹിക ഉത്തരവാദിത്വവും. അബ്രോ സ്കൂളിയത് സംസാരിക്കുന്നു. 7:10 ഗാന്ധിമാർഗം. ഗാന്ധിയൻ സാഹിത്യത്തിന്റെ പ്രസക്തി വർത്തമാനകാലത്തിൽ എന്ന വിഷയത്തിൽ ഒരു ലഘുപ്രഭാഷണം. അവതരണം മഞ്ജു പി അർജുനൻ. തുറന്ന കവിത നമ്മുടെ ബാബുജി. രചനാലാപൻ യു കെ രാഘവൻ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഉടക്കമംഗലം. സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ. ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 വൈകിട്ട് 4:45 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം മൈക്യർ ഹോസ്പിറ്റലിൽ തൃശൂർ ആൻഡ് ചാപ്പക്കട ആരോഗ്യക്കുറിപ്പുകൾ. 8:00 ഹിന്ദിയിലും. 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 8:30 പാട്ടോർമകൾ ശ്രോതാക്കൾ ലക്ഷഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി പങ്കെടുക്കുന്ന സുധ കടവല്ലു. 9:30 ഗിരീശൻ എൻ പുരളാങ്കുഴലിൽ വായിച്ച കൃതികൾ. രഘു ബി വയലിൻ, കിരൺ ജി നാഥ് മൃദംഗം, എം കെ രാജേഷ് ഘടം. 10:00 റേഡിയോ ഹിൽ സ്പോൺസർഡ് പരിപാടി. 10:25 റീഗ ജ്വലേഴ്സ് ഇക്കണ്ടവാര റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും. 12:00 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 12:10 അർബനമുട്ട് എം കെ അലിയും സംഘം അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. നെഞ്ചരിച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ ജലധരൻ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം. ദസ്തവേസ്കിയുടെ കുസ്റ്റവും ശിക്ഷയും നോവലിന്റെ ശബ്ദരൂപം. 26 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സുരസാഗരൻ. എസ് രത്നാകരൻ പാടികൃതിൽ. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ. കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 മാപ്പിളപ്പാട്ടുകൾ. ഐ പി സിദ്ദിഖ്, വിളയിൽ ഫസീല എന്നിവർ പാടിയത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 കർണാടക സംഗീത പാഠം. 6:00 പദ്ധതികൾ ജനനമയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:50 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വയലും വീടും. 3 ഭാഗം. മുന്നേറാം കൃഷിയിലൂടെ പുത്തൻ തലമുറ കീടനാശിനികളും സുരക്ഷിത ഉപയോഗവും. ഡോക്ടർ ബെറിൻ പത്രവ് സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. എട്ട് മണിക്ക് സാഹിത്യവേദി. 8:30 പദ്ധതികൾ ജനനമയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും. തുടർന്ന് 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാമൊരു കഥ. 10:00 മഹ്ഫിൽ. 10:30 ചലച്ചിത്രങ്ങൾ. 11:00 സുഭാഷിതം. 15:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM പ്രക്ഷേപണത്തിൽ രാവിലെ 10:30 സ്വരരാഗലയം പുനഃപ്രക്ഷേപണം. 10:50 ഉച്ചകഴിഞ്ഞ് 3:30 ചലച്ചിത്രങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3:00 ലളിതം മധുരം പുനഃപ്രക്ഷേപണം. 4:00 തമിഴ് ചലച്ചിത്രഗാനൽ. അറിയിപ്പുകളാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിന് ലക്ഷദ്വീപിലും മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യതയെന്നും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ അത് 60

കിലോമീറ്റർ വരെയും എത്താൻ ഇടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്. സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റും 8 സെക്കൻഡും. ആകാശവാണി തൃശൂർ.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുടപ്പനക്കുന്നിലെ കോളോത്ത് മണ്ണിലെ വിശാലമായ വിസ്മയ കാഴ്ചകളിലേക്ക് പോകാം. മലയോര പ്രദേശത്തെ ഹരിതാഭയ്ക്ക് സമാനമായ ഹരിതശോഭയോടെ ഈ നവജീവൻ തളിരണിഞ്ഞു നിൽക്കുന്നു. ഇത് ശ്രീ ചാക്കോയുടെ സദനം. നാലര ഏക്കറിൽ നടന്നു കണ്ടാൽ തീരാത്ത എത്ര കൃഷിയുടെ നല്ല വിശേഷങ്ങൾ പറയാനുണ്ട്. വിദേശത്ത് ഉന്നത ജോലിയും വിരമിച്ചപ്പോൾ ഉയർന്ന പെൻഷനും കിട്ടുന്ന ആളാണ് എങ്കിലും കൃഷിയില്ലാതെ ജീവിതമില്ല. വിദേശത്തിരുന്നും തന്റെ വീട്ടിലെ കൃഷി നന്നായി നിയന്ത്രിച്ചിരുന്നതുകൊണ്ട് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു ഇടവേള അനുഭവപ്പെട്ടതേയില്ല. കണ്ണത്താ ദൂരത്തോളമുള്ള കൃഷി പോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും പറഞ്ഞാൽ തീരില്ല. തിരുവനന്തപുരം നഗരപ്രദേശത്തെ ഈ കൃഷിക്കാഴ്ചകൾ കാണാൻ നമുക്കും കൂടാം. ഈ സമ്പന്നമായ കൃഷിഭൂമിയിൽ ഫലങ്ങളും കിഴങ്ങുവർഗവിളകളും പച്ചക്കറികളും അലങ്കാര സസ്യങ്ങളും തുടങ്ങി മനുഷ്യന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന ജൈവസമ്പുഷ്ടമായ സകല വിളകളും ഇവിടുത്തെ മണ്ണിൽ വേരോടിയിട്ടുണ്ട്. പോഷകാഹാര കലവറയ്ക്കായി പശുവിനെയും മുട്ടക്കോഴിയെയും ആടിനെയും തുടങ്ങി എല്ലാവിധ വളർത്തുമൃഗങ്ങളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. ശ്രീ ചാക്കോയുടെയും ശ്രീമതി സാറാമ്മ ചാക്കോയുടെയും കൃഷിവിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ?
3: ഞങ്ങളിവിടെ കൊടപ്പനക്കുന്ന് 1989 ഇവിടെ വന്നതാണ്. കൃഷി കുറേച്ചെ ചെയ്ത് തുടങ്ങി. ഒരു 12 വർഷത്തിന് മുമ്പെയാണ് ഞങ്ങൾ റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്തതിന് ശേഷം ഞങ്ങളിവിടെ വന്ന് കുറച്ചുകൂടെ അതിനെ വിപുലീകരിച്ചു. 6 ജോലിക്കാരുണ്ട്. എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. അതായത് ചേന, ചേമ്പ്, കാച്ചിൽ, മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക്, പയറുവർഗ്ഗങ്ങൾ, പിന്നെ വെജിറ്റബിളാണെന്ന് പാവയ്ക്ക, വെണ്ട, വഴുതന, പച്ചമുളക്, ചീര, ഒരു കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ കൃഷികളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, ഗിനിപ്പിഗുണ്ട്, മോയലുണ്ട്, പ്രാവുണ്ട്, അങ്ങനെ മൃഗങ്ങളും ധാരാളമുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ തന്നെയാണ് വിൽക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഗേറ്റിൽ അവിടെ ഒരു ചെറിയ ടേബിൾ വെക്കും. ഓരോ ദിവസം അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അത് വെക്കും. അതിന് വേണ്ടിയിട്ട് ഒരാളുണ്ട്, അവർ അത് ഡെയിലി ചെയ്യുന്നുണ്ട്. പിന്നെ കരിയാപ്പല ധാരാളം ഉള്ളതുകൊണ്ട് അത് ഞങ്ങൾ എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ തന്നെ വാഴപ്പിണ്ടി വേണ്ടുന്നവർക്ക് നേരത്തെ വന്ന് പറഞ്ഞാൽ അതും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂമ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷരഹിതമായിട്ടുള്ള ഒരു മൂല്യങ്ങളാണ് ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് സക്സസ് തന്നെയാണ്. പാല് ഞങ്ങൾ കൂടുതലും കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണ് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ നല്ല പാല് കൊടുത്തിട്ട് അവർക്ക് അതിന് വേണ്ടുന്ന പോഷകം കൊടുക്കുക. പിന്നെ പ്രായമുള്ളവർക്കും, പിന്നെ ധാരാളം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കും. ഇപ്പം എനിക്ക് 20 പശുക്കളോളം ഉണ്ട്. ഇതൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ

ാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രോഫിറ്റായിട്ടൊന്നുള്ളതല്ല. ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷനിൽ കൂടെ പിന്നെ 6 ജോലിക്കാരുണ്ട്. 6 ജോലിക്കാർക്കും അവർക്ക് ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ അവരും സന്തോഷകരമായിട്ട് ഇവിടെ കഴിയുന്നു. ചിലർ 33 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ചിലർ 25 വർഷമായിട്ടുള്ളവരുണ്ട്. അങ്ങനെ അവരും കൂടെ നിൽക്കുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ധാരാളം ചെടികളുണ്ട്. ഇവിടെ ഒരു ചെറിയ ഗാർഡൻസ് ഞങ്ങൾക്കുണ്ട്. ഇവിടെ വരുന്നവർ അതിൽ നിന്നും മിനിമമായിട്ടുള്ള പ്രൈസിൽ ചെടികളും കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഹോബിയായിട്ട് തുടങ്ങി ആൾക്കാർ ഇതിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആൾക്കാർ കുറച്ചുകൂടെ ഒരു അവയർനെസ് കൊടുക്കുന്നു. അതായത് ഇത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി മറ്റുള്ളവരുടെ ഇതിലേക്ക്, കാരണം ഇന്ന് അന്യം നിന്ന് പോകുന്ന കുറേ കൃഷികളാണ് പയർവർഗ്ഗങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ സാധാരണ നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാതുക്കൾ ഈ മണ്ണിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അത് വിഷരഹിതമായിട്ടുള്ളത് കിട്ടുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് കൂടുതൽ ഊർജവും നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെട്ടതുമാകുന്നത്. അതുകൊണ്ട് കുറച്ച് നമുക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എങ്കിലും നമുക്ക് കൊച്ചു സ്ഥലങ്ങളിൽ നിന്നുണ്ടാക്കാൻ നമുക്ക് ഗ്രോ ബാഗിൽ കൂടെ വളർത്താൻ. ഞങ്ങൾക്കിവിടെ 150 ഗ്രോ ബാഗ് തന്നെയുണ്ട്. കാരണം എത്ര കീടങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്നും ഒരു കായെങ്കിലും കിട്ടാതിരിക്കുകയില്ല. അത് സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം നമ്മൾ കഴിക്കുന്നത് ഇന്നതാണെന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നുണ്ടെ നമ്മുടെ മുന്നിൽ വരുന്ന സാധനം അത് എങ്ങനെ ഉണ്ടാക്കി എപ്പോഴുണ്ടാക്കി എന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഇത് നമുക്കറിയാം ഇന്നതാണ്, അത് കേടില്ലാത്തതാണ്. കോവലുണ്ട്. കോവയ്ക്കായി ഞങ്ങൾ പച്ചയ്ക്ക് തന്നെയാണ് വിൽക്കാറും. എല്ലാവരും ജോലിക്കാരെല്ലാം അത് പറിച്ച് തിന്നുന്നുണ്ട്. ധാരാളം പപ്പായയുണ്ട്, നെല്ലിയുണ്ട്, ആത്ത തന്നെ 2-3 ടൈപ്പിലുള്ളതുണ്ട്. മക്കട്ടോ ദേവ എന്നുള്ള ഒരു ഫ്രൂട്ടുണ്ട്. ന്യൂനി ഫ്രൂട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടുണ്ട്. പിന്നെ അല്ലാതെ ഓറഞ്ചിൻ്റെ ഒരു മരം വല്ലപ്പോഴും ഒരു ഓറഞ്ച് കിട്ടും. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കാണിക്കുക, ഇതും നമുക്ക് ചെയ്യാം. പിന്നെ ജാതിയുണ്ട്, കമുകുണ്ട്, പ്ലാവുണ്ട്, തെങ്ങുണ്ട്, ചെറിയ ഫ്രൂട്ട്സ്. അതായത് പുളിനെല്ലി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇവിടെ. പിന്നെ അമ്പഴങ്ങയുണ്ട്. പിന്നെ അങ്ങനെ കുറേ നമുക്ക് മറ്റധികം ഇല്ലാത്തത് ഇവിടെ ഉണ്ട്. ഞങ്ങളൊന്നും നഷ്ടപ്പെടുത്തത്തില്ല. മാക്സിമം ഞങ്ങളിതിനെയെല്ലാം പ്രിസേർവ് ചെയ്യുകയാണ്. കാരണം ഇതൊക്കെ നമുക്ക് അന്യം നിന്ന് പോകാതെ നമുക്ക് ഒരു കാലത്ത് ഇന്നും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോട് കാളവണ്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല. അതേസമയത്ത് നമ്മൾ അങ്ങനെയുള്ള ചില കൃഷി സാധനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ലോങ് ലൈഫ് ഉണ്ടാകും. നമുക്ക് ആരോഗ്യപരമായിട്ട് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. കൃഷിഭവൻ എനിക്ക് വളരെ സപ്പോർട്ടാണ്. ചില അവിടെ തൈകൾ വരുമ്പോഴാണെങ്കിലും വിത്തുകളാണെങ്കിലും ഞങ്ങൾക്ക് തരുന്നുണ്ട്. എൻ്റെ വൈഫിനെ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഈ ഏരിയയിലെ ബെസ്റ്റ് കർഷക സ്ത്രീയായിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കൃഷി ഓഫീസർ പുതുതായിട്ട് വന്ന് അവർ ഇവിടെ വന്നെല്ലാം കണ്ടു. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തിരുന്നുണ്ട്. അവിടെ ചില സമയത്ത് അവർക്കും സ്റ്റാളിലേക്കും വേണ്ടുന്ന ഇഞ്ചിയും മഞ്ഞളും 100-150 കിലോ അവർക്ക് ഒന്നിച്ച് വേണം അവരുടെ ഈ കിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. അന്നേരം അവർക്കും കൊടുക്കുന്നുണ്ട്. എനിക്ക് 2 പോണ്ടുണ്ട്. അവിടെ മത്സ്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ചൂണ്ടയിട്ട് പിടിക്കാനും ഫ്രണ്ട്സ് വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. വിൽക്കാനായിട്ട് ഞങ്ങൾ അല്ല. കാരണം പലതും ഞങ്ങളൊരു വിപണന സ്കെയിലല്ല. ധാരാളം ഉണ്ടെങ്കിൽ തന്നെ വിപണന ഇതിലല്ല. എന്നാൽ ഒരു സൈഡിൽ കൂടെ അതും ചെയ്യുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളതല്ല. ഇത്രയും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമല്ലോ. ഈ സിറ്റിയിൽ പ്രാന്തപ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് സൗകര്യത്തിന് ഉള്ളത് എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഈ ഭൂമിയിൽ ഒരു ഇഞ്ച് പോലും ഞങ്ങൾ വൃതായിടുന്നില്ല. പോച്ചയാണെങ്കിലും ഒരു സൈഡിൽ കൂടെ വരുമ്പോഴത്തേന് മറ്റേ സൈഡ് ക്ലിയർ ചെയ്യും. കാരണം ഇവിടെ ധാരാളം പശുവിൻ്റെ ചാണകവും മൂത്രവും എല്ലാം ഈ ഭൂമിയിലേക്ക് തന്നെയാണ് ഞങ്ങൾ പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പിൽ കൂടെ അതിങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടാണ് വിടുന്നത്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പശുവിനെയും ആട്ടിൻകുട്ടിയെ വാങ്ങിച്ച. ആക്ച്വലി എൻ്റെ കുഞ്ഞുങ്ങൾ വെക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അവർ കാണാൻ വേണ്ടിയിട്ടാണ്. 2 ആട്ടിൻകുട്ടിയെ വാങ്ങിച്ചു. അതിൽ നിന്ന് ധാരാളം ഉണ്ടായി. 20-25-30 ആട് വരെ ഉണ്ടായിരുന്നു. അതിനോട് തന്നെ മുയലാണേലും കുഞ്ഞുങ്ങൾ കാണാൻ വേണ്ടിയിട്ട് 2 മുയലിനെ വാങ്ങി. അതിപ്പോഴാണേലും 10-35-40 മുയലുണ്ട്. ഇവിടെ കടകളിൽ കുഞ്ഞുങ്ങൾക്ക് തന്നെ കൊടുക്കും. ഒരു സമയത്ത് 10-800 കോഴി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 10-200 കിലോനും കോഴിയുണ്ട്. എനിക്ക് ഏകദേശം 80 മുട്ടയോളം ചില ദിവസങ്ങളിൽ കിട്ടും. ധാരാളം ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നേരത്തെ പറയും എനിക്ക് നാളെ 50 മുട്ട വേണം, 20 മുട്ട വേണം. ഞങ്ങൾ അന്നേരം അതിനനുസരിച്ചിട്ട് അവർക്കിവിടെ വെച്ചേക്കും. അല്ല കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ മറ്റുള്ള കൃഷി സാധനങ്ങൾ കൊടുക്കുന്നതിൻ്റെ കൂടെ അവിടെ വെക്കും. കുരുമുളക് സാധാരണ നെടുമങ്ങാട് മാർക്കറ്റിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ആവശ്യക്കാർ കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങളിവിടെ തന്നെ 1 കിലോ 2 കിലോ എന്നുള്ള ബാഗിനകത്ത് വെച്ചേക്കും. അവർ വന്ന് വാങ്ങിക്കും. അന്നേരം അവർക്ക് നല്ല പ്യുവർ കുരുമുളകാണ് കിട്ടുന്നത്. അതിനകത്ത് മറ്റൊന്നുമില്ല. നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട്
വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഞങ്ങളിതെല്ലാം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ആറ് ജോലിക്കാരുണ്ട്. അവരെല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നു.

കുടപ്പനക്കുന്നിൻ്റെ ഒരു കുന്ന് ഭാഗമാണ് ഇവിടം. ഞങ്ങൾക്ക് താഴെ നിന്ന് മേളിൽ കയറി ഇറങ്ങുമ്പോഴത്തേന് ആരോഗ്യപരമായിട്ട് ഇതുണ്ടാകും. രാവിലെ പ്രത്യേകിച്ച് എനിക്കിപ്പം മുപ്പമ്മോട് പാവലുണ്ട്. രാവിലെ പാവലിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതന്നെ അതിനൊരു മണമുണ്ട്. അത് ഇത്രമാത്രം ആസ്വാദകരമാണ്. ഒരു 10 മണി കഴിയുമ്പോഴത്തേന് അതിന് അത്രയുമില്ല. രാവിലെ ഒരു 7-8 മണി ആകുമ്പോഴത്തേന് പോയി വന്നു കഴിഞ്ഞാൽ ഒരു മണം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ പിന്നെ ഇതെല്ലാം വളർന്നു നിൽക്കുന്ന കാണുന്നുണ്ടേ നമുക്കൊരു മനസ്സിന് വലിയ സന്തോഷം തോന്നും. ഈ വാഴയൊക്കെ കുലച്ച് നിൽക്കുന്നത് കാണുന്നുണ്ടേ തന്നെ നമുക്ക് തോന്നും, എടാ ഈ ഒരു ചെറിയ വിത്ത് വെച്ച് അത് ആ വിത്തിൽ കൂടെ നമ്മൾ ഇത്രയും വലിയൊരു കൊല

0: അറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ പിന്നെ ഇതെല്ലാം വളർന്നു നിൽക്കുന്ന കാണുന്നുണ്ടേ നമുക്കൊരു മനസ്സിന് വലിയ സന്തോഷം തോന്നും. ഈ വാഴയൊക്കെ കുലച്ച് നിൽക്കുന്നത് കാണുന്നുണ്ടേ തന്നെ നമുക്ക് തോന്നും, എടാ ഈ ഒരു ചെറിയ വിത്ത് വെച്ച് അത് ആ വിത്തിൽ കൂടെ നമ്മൾ ഇത്രയും വലിയൊരു കുല. അന്നേരം ഓരോന്നിനും ഓരോ വിത്തും ഓരോ ജീവനാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണം. കോഴി തന്നെ ഞാൻ ആൾക്കാരുണ്ട്, ഈ ജീവനുള്ള മുട്ടയാണിത്, ഇവിടെയാണ് ഞങ്ങൾക്ക് 5 പടക്കോഴിക്ക് ഒരു പൂവൻ എന്നുള്ള ഒരു റേഷ്യയിലാണ് ഞങ്ങൾ വിട്ടിരിക്കുന്നത്. കൂടെ ഉണ്ടെങ്കിൽ തന്നെയും ഇതിനെ രാവിലെ തുറന്നു വിടും, അതിന് ഏറിയ ഒരു 10-15 സെൻറ്റോളം ഞങ്ങൾ മറച്ച് അതിനെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിന് തീറ്റ കൊടുക്കും. ഈ മുട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവരവരുടെ ആവശ്യത്തിനുള്ള 10 വെണ്ട വെച്ചു, 10 മുളക് വെച്ചു, അതിൻ്റെ തന്നെ നമ്മുടെ വീടിനുള്ളിൽ കുറച്ച് ചെടി വെച്ചു. നമുക്ക് ആരോഗ്യപരമായിട്ട് ജീവിക്കുന്നതിന് വളരെ സൗകര്യമാണ്. വെണ്ട, വഴുതന, പച്ചമുളക്, കാന്താരിമുളക്, മുളക് തന്നെ പല ഇനങ്ങളുണ്ട്. നമ്മുടെ എല്ലാ കറികളിലും ഉപയോഗിക്കുന്ന ടൊമാറ്റോ 10 ബാഗ് എവിടെ വെച്ച് കഴിഞ്ഞാലും നമുക്കത് ഇന്നത്തെ കാലത്ത് നമുക്ക് കൃഷി ഇറക്കാം. പണ്ട് കാലത്തൊക്കെ എനിക്കറിയാം, നമ്മുടെയൊക്കെ സാറന്മാരൊക്കെ രാവിലെ 6-7 മണിക്ക് പുരാടത്തിലിറങ്ങി കൃഷി ചെയ്ത് 8 മണി കഴിയുമ്പോഴത്തേനാണ് കുളിച്ച് അവർ സ്കൂളിലേക്ക് പോകുന്നത്. അവർക്ക് അന്നും ആരോഗ്യമുണ്ടായിരുന്നു. നമ്മളും ഇതിൻ്റെ തൊട്ട് ആരോഗ്യപരമായിട്ട് നമ്മുടെ കൂടെ നിലനിർത്താൻ കൃഷി അത്യാവശ്യമാണ്. കേരളത്തിൻ്റെ ഒരു സംസ്കാരമായിട്ട് ഇതിനെ മാറ്റണം. സാമ്പത്തികമായിട്ട് നമുക്കതിന് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിലും ആരോഗ്യപരമായിട്ട് സമ്പത്തുണ്ടാകും. ആരോഗ്യമാണ് നമുക്കിന്ന് ഏറ്റവും കൂടുതൽ വേണ്ടത്. പഴയ കാലത്ത് നമ്മൾ പറഞ്ഞ റൊട്ടി കപ്പട മക്കാൻ എന്നായിരുന്നു. ഇന്ന് അതിന് പകരം നമുക്ക് ഏറ്റവും ആരോഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടെന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കുഞ്ഞുങ്ങളെയും ആ കുഞ്ഞുങ്ങളിൽ ഇത് പകർന്നു കൊടുക്കത്തക്ക വണ്ണം നമ്മളെ തന്നെയും ക്രമപ്പെടുത്തണം. അന്നേരം ആ കുഞ്ഞുങ്ങളോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ദേഹത്ത് ചെളി പരലിട്ട് ചെളിയാണ് നമുക്ക് ചില അവസരങ്ങളിൽ ആരോഗ്യം തരുന്നത്. കാരണം മണ്ണും പൊടിയും പിടിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി പിന്നെ അവർ പുറത്തോട്ടിറങ്ങുമ്പം അവർക്ക് പിന്നെ എല്ലാ അലർജികളും ഉണ്ടാകും. അതിന് പകരം ചെറുപ്പത്തിലെ അവർ മണ്ണിനോട് മല്ലടിച്ചിട്ട് വരുന്നുണ്ട് അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള ആരോഗ്യം അവർക്ക് തന്നെ കിട്ടും. പ്രകൃതിയുടെ ഒരു സമ്പത്തിനെ നമ്മൾ അതിനനുസരിച്ചിട്ട് കാത്തു സൂക്ഷിക്കുന്നു. കാരണം നമ്മളൊരു പ്രകൃതി സ്നേഹിയായിരിക്കണം. നമ്മൾ പ്രകൃതിയാണ് നമുക്ക് എല്ലാ രീതിയിലും മറ്റുള്ള ആവശ്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ആ പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന വികൃതിയാണ് ഇന്നത്തെ പലതിനും നമുക്ക് കാരണമാകുന്നത്. നമ്മൾ ഒരു മരം വെട്ടുമ്പോൾ ഒരു മരം കൂടെ വെക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. മരം നട്ടിട്ട് തണലേകാനെ കൊണ്ട് അവനൊരു പക്ഷേ തണലാകത്തില്ല, അടുത്ത തലമുറയ്ക്കായിരിക്കും ഈ തണൽ കിട്ടുന്നത്. ആ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയൂടെ നമ്മൾ നമ്മുടെ കൃഷി ഇടങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അതിനനുസരിച്ച് നമ്മളെ തന്നെ ക്രമപ്പെടുത്തുകയും അതിൽ കൂടെ നമുക്കൊരു പുതിയ സമ്പത്ത്, സൗകര്യങ്ങൾ, പുതിയ മനോഭാവം ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ.
1: തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്നിലെ കോളോത്ത് മണ്ണിൽ നവജീവനിലെ ശ്രീ ചാക്കോയുടെയും ശ്രീമതി സാറാമ ചാക്കോയുടെയും കൃഷിവിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിൻ്റെയോ ബിസിനസ് ആശയത്തിൻ്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
0: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: സമയം 6 മണി കഴിഞ്ഞ 4 മിനിറ്റും 2 സെക്കൻഡും.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്പോൺസർഡ് പരിപാടിയാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: കടലാസുരഹിതം ആക്കുന്നതിന്റെ ഭാഗമായി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി പൂർണ്ണമായും ഡിജിറ്റൽ സേവനത്തിലേക്ക് മാറി. രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ അടങ്ങിയ റെക്കോർഡ് സൂക്ഷിക്കുന്നതും ഒ പി ഷീറ്റ്, ടോക്കൺ എന്നിവ നൽകുന്നതും ഇനി മുതൽ ഡിജിറ്റൽ സൗകര്യങ്ങളിലായിരിക്കും. രോഗികൾക്ക് ഫോൺ നമ്പർ നൽകി ഒ പി ടിക്കറ്റും ഷീറ്റും എടുക്കാം. തുടർ പരിശോധനയ്ക്ക് വരുമ്പോൾ ഫോൺ നമ്പർ മാത്രം നൽകിയാൽ മതി. ഡിജിറ്റലൈസേഷന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൂസക്കുട്ടി നിർവഹിച്ചു. കൃഷിയിറക്കുന്ന ഭൂമിയിലും അല്ലാത്തിടങ്ങളിലും നേരിടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വർധനവിനെതിരെ തിരുവനങ്ങാടി നഗരസഭ ആരോഗ്യ വിഭാഗം ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. കൃഷിയിടങ്ങളിൽ കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയുമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഹരിതകർമ്മസേന പ്രവർത്തകർ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ശേഖരിച്ച 1000 പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകൾ ഉപയോഗിച്ചാണ് വേസ്റ്റ് ടു ആർട്ട് എന്ന പേരിൽ ബോധവൽക്കരണ ചിത്രം നിർമ്മിച്ചത്. നഗരസഭ ആസ്ഥാനത്ത് സ്ഥാപിച്ച ബോധവൽക്കരണ ചിത്രത്തിന്റെ പ്രകാശനം നഗരസഭാ അധ്യക്ഷ സി പി ഹബീബ ബഷീർ നിർവഹിച്ചു. ജില്ലയിലെ വനിതാ സംരംഭകർക്ക് കരുത്തേകാൻ കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് രൂപകൽപ്പന ചെയ്ത ഉയരെ പദ്ധതിക്ക് തുടക്കമായി. നിലവിലുള്ള കുടുംബശ്രീ വനിതാ സംരംഭകരിൽ അടിസ്ഥാന ബിസിനസ് നൈപുണ്യങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ ജൂൺ വരെയുള്ള കാലയളവിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ 40 ഗ്രാമപഞ്ചായത്തുകളിൽ 700 വനിതകൾക്ക് പഞ്ചായത്ത് തലത്തിൽ ബിസിനസ് പരിശീലനം നൽകും. ജില്ലയിലെ 12 പഞ്ചായത്തുകളിലായി 250 വനിതാ സംരംഭകർക്കാണ് പരിശീലനം ലഭിക്കുക. 2 നീണ്ടു നിൽക്കുന്ന പരിശീലന പ്രവർത്തനങ്ങൾ കോഴിക്കോട് IIM പ്രൊഫസർമാരായ ചിത്തൻ ലാൽജി, രുദ്ര സെൻ ശർമ്മ, അശോക് തോമസ്, ഡോക്ടർ സ്കോളർ, MS ഗായത്രി എന്നിവരടങ്ങിയ ഗവേഷക സംഘമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. IIM ലൈവ് വിഭാഗവും പ്രൊജക്ടിന് പിന്തുണ നൽകുന്നുണ്ട്. പദ്ധതിയിൽ പങ്കാളികളായ സംരംഭകത്വ വികസന സൊസൈറ്റിയിലെ ട്രെയിനർമാർക്ക് പ്രത്യേക നൈപുണി വികസന പരിശീലനം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കാണ് പദ്ധതിയുടെ ഇൻചാർജ്. ജില്ലാ കുടുംബശ്രീ മിഷനും പദ്ധതിയുടെ സുഗമമായ ഏകോപനത്തിന് ആവശ്യമായ പിന്തുണ നൽകുന്നുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം ADM CS രാജേഷ് നിർവഹിച്ചു. തുഞ്ചൻ പറമ്പിൽ സംഘടിപ്പിച്ച തുഞ്ചൻ ബാലസമാജത്തിന്റെ ദ്വിദിന ശില്പശാല സമാപിച്ചു. ക്യാമ്പിൽ കവിതാ രചന, കളിമൺ ശില്പ നിർമ്മാണം, അഭിനയം എന്നിവയിൽ പരിശീലനം നൽകി. വിനോദ് ആലത്തിയൂർ, PP ലക്ഷ്മണൻ, അനിൽ കോവിലകം എന്നിവർ ക്ലാസ് എടുത്തു. ക്യാമ്പിൽ 39 കുട്ടികൾ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിൽ ആലങ്കോട് ഡിലക്ഷൻ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഡോക്ടർ കെ ശ്രീകുമാർ, TP സുബ്രഹ്മണ്യൻ, ബീന മേലരി, കമൽനാഥ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സാഹിത്യകാരൻ KS വെങ്കിടാചലം, തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗങ്ങളായ കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് എം വിക്രം കുമാർ എന്നിവർ പങ്കെടുത്തു. തീരദേശ മേഖലയിലെ കായിക പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി തിരൂർ ജനമൈത്രി പോലീസും പറവണ്ണയിലെ സഞ്ജയ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി പറവണ്ണ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തീരദേശ മേഖലയിലെ വിവിധ ക്ലബ്ബുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. തിരൂർ പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ ടി മേപ്പള്ളി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാടംഗം അബ്ദുൾ ജലീൽ, സ്കൂൾ PTA പ്രസിഡന്റ് നാസർ, ക്ലബ്ബ് ഭാരവാഹികളായ PV യാറൂബ്, KV വിശാരത്ത്, രക്ഷാധികാരി റിട്ടയർഡ് SI അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ ജനമൈത്രി പോലീസ് തീരദേശ മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ജനമൈത്രി പോലീസ് കോർഡിനേറ്റർ SI നസീർ തിരൂർക്കാട് അറിയിച്ചു. ജീവിത വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിച്ച കഥാകാരനായിരുന്നു നന്ദനാരെന്ന് സാഹിത്യകാരൻ KP രാമനുണ്ണി അഭിപ്രായപ്പെട്ടു. അങ്ങാടിപ്പുറം വള്ളുവനാടൻ സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ നന്ദനാർ സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് നൽകിയ 20,000 ക്യാഷ് അവാർഡ് രാമച്ചത്ത് സേതുമാധവൻ കൈമാറി. സാംസ്കാരിക വേദി ചെയർമാൻ അഡ്വക്കേറ്റ് PN നിഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NP വിജയകൃഷ്ണൻ പുരസ്കാര പ്രഖ്യാപനവും ഡോക്ടർ PG ഗീത ശതാബ്ദി ആഘോഷ പ്രഖ്യാപനവും PS വിജയകുമാർ പുസ്തക പരിചയവും നടത്തി. VK വേണുഗോപാലൻ, KK കൃഷ്ണൻകുട്ടി എന്നിവരെ സജിത്ത് ബിരുദമണ്ണ അനുസ്മരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ KR രവി, കലാകാരൻ ബാപ്പു, തട്ടാരക്കാട് ചാർട്ടേഡ് അക്കൗണ്ടിംഗിൽ 2 റാങ്ക് നേടിയ ഫാത്തിമ ഷഹ്സ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി M സുരേഷ് ബാബു.
2: സമയം 6 കഴിഞ്ഞ് 15:02. ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം, ഉത്തരം, ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ചങ്ങമ്പുഴയുടെ ജീവിതവും ചിന്തയും വിശകലനം ചെയ്യുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന കൃതി ആരുടേതാണ്? ചോദ്യം ആവർത്തിക്കാം.

ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ചങ്ങമ്പുഴയുടെ ജീവിതവും ചിന്തയും വിശകലനം ചെയ്യുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതി ആരുടേതാണ്? ഇതിൻ്റെ ഉത്തരം എം കെ സാനു. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകനായ പ്രൊഫസർ എം കെ സാനു പ്രസിദ്ധമായ ഒട്ടേറെ കൃതികളുടെ രചയിതാവാണ്. മൃത്യുഞ്ജയം, കാവ്യജീവിതം, ബഷീർ, ഏകാന്തവീഥിയിലെ അവധൂതൻ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇനി ചിന്താ വിഷയം. മനസ്സാണ് എല്ലാം. അത് നരകത്തെ സ്വർഗമാക്കുന്നു, സ്വർഗത്തെ നരകവും. ജോൺ മിൽട്ടൺ.

0: ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം ആവർത്തിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ചങ്ങമ്പുഴയുടെ ജീവിതവും ചിന്തയും. വിശകലനം ചെയ്യുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന കൃതി ആരുടേതാണ്? ഇതിൻ്റെ ഉത്തരം എം കെ സാനു. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകനായ പ്രൊഫസർ എം കെ സാനു പ്രസിദ്ധമായ ഒട്ടേറെ കൃതികളുടെ രചയിതാവാണ്. മൃത്യുഞ്ജയം, കാവ്യജീവിതം, ബഷീർ, ഏകാന്തവീഥിയിലെ അവധൂതൻ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇനി ചിന്താ വിഷയം: മനസ്സാണ് എല്ലാം. അത് നരകത്തെ സ്വർഗമാക്കുന്നു, സ്വർഗത്തെ നരകവും. ജോൺ മിൽട്ടൺ. ശ്രോതകൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യമോത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
3: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി.
5: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ. രാജു, മൊബൈൽ വിടൂ.
6: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം. റീഫണ്ട് വന്നില്ലെന്നേ. കിട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാം ചേച്ചി.
5: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
6: അപ്പൊ ശരിയായ നമ്പർ
5: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
6: ചേച്ചി എന്നെ രക്ഷിച്ചു.
5: പണിയിൽ നിന്നല്ല.
6: ചെയ്തോളാം. RBI പറയുന്നു,
7: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
8: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
1: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
10: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
9: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. പ്രോട്ടോം സ്പീക്കർ ജി സുധാകരന് പുറമെ 139 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം FRAJA തമിഴിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. June 3 വരെയാണ് 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് UDF, LDF, BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി AC മൊയ്തീനായിരിക്കും. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. നാളെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി May 29 വീണ്ടും സമ്മേളിക്കുന്നത്.
1: എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചുള്ള സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, LPG എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ ദേശീയ പദ്ധതിയായ ഉമിദിന് രാജ്യത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനിതക വൈകല്യങ്ങൾ തടയുന്നതിനായി രോഗനിർണയം, കൌൺസിലിംഗ്, പ്രതിരോധം, പരിശീലനം, പൊതുജനാരോഗ്യ ബോധവൽക്കരണം എന്നിവ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്ന ആദ്യ സമഗ്ര ദേശീയ പദ്ധതിയാണിത്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് 2026 സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളുടെ ചെലവുകൾക്കായി സർക്കാരിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു ഗ്രാന്റും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. സുതാര്യത, ഉത്തരവാദിത്തം, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളും

0: മായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേന എറണാകുളം ജില്ലയിലെത്തി. ചെന്നൈ അറക്കോണം ആസ്ഥാനമായുള്ള NDRFന്റെ 4th Battalionലെ 33 സംഘമാണ് ജില്ലയിലെത്തിയത്. കാക്കനാട് കളക്ടറേറ്റിലെത്തിയ സേനാംഗങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ 2ാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ പൊതുജന സുരക്ഷയും സുഗമമായ ഗതാഗതവും ഉറപ്പാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ട്രാഫിക് നിയന്ത്രണ നടപടികൾ കൊച്ചി മെട്രോ ശക്തിപ്പെടുത്തി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി K.മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവവൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ജൈവവൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ പുറത്തിറക്കും. എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലും ദേവികുളം, പൊന്മുടി, കൽപ്പറ്റ, അഗളി, വെള്ളായണി, പാലക്കാട് തപാൽ ഓഫീസുകളിലും പ്രത്യേക കവറുകൾ നാളെ പ്രകാശനം ചെയ്യും. കർഷകർക്ക് പ്രതീക്ഷയേകി സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു. RSS 4ാം തരം റബ്ബറിന് കിലോയ്ക്ക് 260 രൂപയാണ് വില. മഴക്കാലത്ത് ഉൽപ്പാദനം വർദ്ധിക്കുമെന്നതിനാൽ മരങ്ങളിൽ മഴമറ ഘടിപ്പിച്ച് ടാപ്പിംഗ് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിപണിയിൽ ഇത്രയും ഉണർവ് ദൃശ്യമാകുന്നത്. വേനൽക്കാലത്ത് ഇലകൊഴിച്ചിലിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞിരുന്നു. പുതുമഴയ്ക്ക് ശേഷം ഇലകൾ തളർത്ത് ടാപ്പിംഗ് പുനരാരംഭിച്ച വേളയിലാണ് വിലയും ഉയർന്നത്. ശക്തമായ മഴ നീണ്ടുനിന്നാൽ മഴമറ വെച്ചാൽ പോലും ടാപ്പിംഗ് നടത്താനാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. വിലയിലെ സ്ഥിരതയില്ലായ്മയും കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. എങ്കിലും അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ഒരു വിഭാഗം കർഷകരുടെ തീരുമാനം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KG പരമേശ്വരൻ നായർക്ക് വിട. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നേരത്തെ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 174 പോയിന്റ് ഇടിഞ്ഞ് 75,154 നിഫ്റ്റി 22 പോയിന്റ് നഷ്ടത്തിൽ 23,636 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 117,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന അപകട ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമ്മിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: സമയം 6:40 17 സെക്കൻഡ്. ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ

ഒരു നിമിഷം കോപത്തിനെ അടക്കിയാൽ ദുഃഖത്തിൻ്റെ 1000 നിമിഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാകും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയും കൃഷി അനുബന്ധ അറിവുകളും നൽകുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.

0: പച്ചപ്പിന്റെ പാഠശാല. സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയും കൃഷി അനുബന്ധ അറിവുകളും നൽകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: ഇന്നത്തെ കാലത്ത് കുട്ടികളെ പ്രകൃതിയോടും മണ്ണിനോടും ചേർത്ത് നിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിനേറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് സ്കൂളിൽ നടത്തുന്ന കൃഷിപ്രവർത്തനങ്ങൾ. പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ജീവിത പാഠങ്ങൾ നേരിട്ട് പഠിക്കാനുള്ള സുവർണ അവസരമാണ് സ്കൂൾ കൃഷി. ചെറിയൊരു പച്ചക്കറിത്തോട്ടമോ പൂന്തോട്ടമോ ആയാൽ പോലും അത് കുട്ടികളുടെ മനസ്സിൽ പ്രകൃതിയോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും വളർത്തുന്നു. സ്കൂളിൽ കുട്ടികൾ ചേർന്ന് വിത്ത് നട്ട് ചെടികൾ വളർത്തുമ്പോൾ അവർ ക്ഷമയും കഠിനാധ്വാനവും പഠിക്കുന്നു. ഒരു വിത്ത് മുളച്ച് വളർന്ന് വിളവാകുന്നതുവരെ അതിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അവർ മനസ്സിലാക്കുന്നു. ഇത് കുട്ടികളിൽ ആത്മവിശ്വാസവും കൂട്ടായ്മയെക്കുറിച്ചുള്ള ബോധവും വർദ്ധിപ്പിക്കുന്നു. ഓരോ കുട്ടിയും സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെടികളെ പരിപാലിക്കുമ്പോൾ സഹകരണ മനോഭാവവും വളരുന്നു. സ്കൂൾ കൃഷിയുടെ മറ്റൊരു പ്രധാന ഗുണം ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ്. കുട്ടികൾ സ്വന്തം കൈകൊണ്ട് വളർത്തി വിളവെടുക്കുന്ന പച്ചക്കറികളും പഴങ്ങളും ഭക്ഷിക്കുമ്പോൾ പ്രകൃതിദത്ത ഭക്ഷണത്തിന്റെ മൂല്യം അവർ തിരിച്ചറിയുന്നു. രാസവളങ്ങളുടെയും വിഷാംശങ്ങളുടെയും ദോഷങ്ങളെക്കുറിച്ചും ജൈവകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവർ പഠിക്കുന്നു. ഇത് ഭാവിയിൽ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ കുട്ടികളെ പ്രേരിപ്പിക്കും. കൃഷിപ്രവർത്തനങ്ങൾ കുട്ടികളിൽ പരിസ്ഥിതി ബോധവും വളർത്തുന്നു. വെള്ളത്തിന്റെ പ്രാധാന്യവും മണ്ണിന്റെ സംരക്ഷണവും മരങ്ങളുടെയും ചെടികളുടെയും ആവശ്യകതയും അവർ നേരിട്ട് അനുഭവിച്ചറിയുന്നു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന ബോധം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വളരുന്നു. ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള സാഹചര്യത്തിൽ ഈ ബോധവൽക്കരണം ഏറെ പ്രാധാന്യമുള്ളതാണ്. സ്കൂൾ കൃഷി കുട്ടികളുടെ മാനസിക സന്തോഷത്തിനും സഹായകരമാണ്. മണ്ണിൽ പ്രവർത്തിക്കുകയും ചെടികളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്നു. പഠന സമ്മർദ്ദങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും ഇത് സഹായിക്കുന്നു. കൊല്ലം ജില്ലയിലെ പള്ളിമൺ എന്ന ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ ഇത്തരത്തിലുള്ള മാതൃകാപരമായ കൃഷിപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്കൂളാണ്. പന്ത്രണ്ട് ഏക്കറോളം വരുന്ന ക്യാമ്പസിൽ ഏകദേശം 2000 മരങ്ങളുണ്ടെന്നാണ് കണക്ക്. അവയിൽ പലതും അധ്യാപകരും വിദ്യാർത്ഥികളും പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ചു കൊണ്ടുവന്ന്

0: പ്രധാനപ്പെട്ടതാണ്. 3200 കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയം വൈവിധ്യമാർന്ന കൃഷികളുടെ കലവറയാണ്. മാസത്തിൽ 4 പിരീഡ് കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഇവിടെ കാർഷിക വിജ്ഞാന വ്യാപന വിഭാഗവും കാർഷിക ലൈബ്രറിയും പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂൾ മാനേജർ ശ്രീ സുരേഷ് സിദ്ധാർത്ഥ:
1: ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രകൃതിക്കിണങ്ങിയ തരത്തിലുള്ള കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ക്യാമ്പസും ഒക്കെ ആയിരുന്നു. അന്ന് മുതൽ തന്നെ നമ്മൾ മരങ്ങളെയും ചെടികളെയും പരിപാലിപ്പിക്കുന്നതിന് കുട്ടികൾക്ക് വേണ്ട പരിശീലനങ്ങളൊക്കെ നൽകി വരികയാണ്. ആദ്യകാലം മുതൽ തന്നെ ഈ ക്യാമ്പസിനെ വൈവിധ്യമാർക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ കിട്ടാവുന്ന തരത്തിലുള്ള മരങ്ങൾ, പേഴ്, പുന്ന, ഞാവൽ, ഇലഞ്ഞി തുടങ്ങി നാട്ടുമരങ്ങളും അതുപോലെ തന്നെ വിദേശയിനം മരങ്ങളും ഫലവൃക്ഷങ്ങളും അടങ്ങിയ ഒരു സുന്ദരമായ ക്യാമ്പസാക്കി ഈ 12 ഏക്കർ ഭൂമിയെ മാറ്റാനുള്ള പരിശ്രമം ആദ്യകാലം മുതൽ തുടങ്ങിയിരുന്നു. 2000-ലധികം വരുന്ന വിവിധങ്ങളായ മരങ്ങളുണ്ട്. ഇവയൊക്കെ പല കാലത്ത് പല ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് നട്ടിട്ടുള്ളതാണ്. എല്ലാ വർഷവും ഇവിടെ വനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ

0: വൃക്ഷങ്ങളും അടങ്ങിയ ഒരു സുന്ദരമായ ക്യാമ്പസാക്കി ഈ 12 ഏക്കർ ഭൂമിയെ മാറ്റാനുള്ള പരിശ്രമം ആദ്യകാലം മുതൽ തുടങ്ങിയിരുന്നു. 2000-ലധികം വരുന്ന വിവിധങ്ങളായ മരങ്ങളുണ്ട്. ഇവയൊക്കെ പല കാലത്ത് പല ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് നട്ടിട്ടുള്ളതാണ്. എല്ലാ വർഷവും ഇവിടെ വനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പസിലെ ഓരോ ഏരിയയും പ്രത്യേകമായിട്ട് തിരിച്ച് 9 വനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ ചുറ്റുപാടുകളിൽ അനേകം കൃഷി പരിശീലനങ്ങൾ നമ്മൾ നൽകി വരുന്നത്. അത് കുട്ടികൾക്ക് പ്രകൃതിയെ അറിയാൻ ഏറെ സഹായിക്കുന്നുണ്ട്. അത് കുട്ടികളുടെ ക്ഷമയും സഹവർത്തിത്വവും പരസ്പര സ്നേഹവും വളർത്തിയെടുക്കുന്നുണ്ട്. കൃഷി പഠിക്കുന്നതിലൂടെ അവർ സ്വയം പര്യാപ്തമാവുകയാണ്. നാളെ ആൻ്റർപ്രണേഴ്സിനെ സൃഷ്ടിക്കാൻ ഏറ്റവും ബേസിക്കായ പാഠമാണ് കൃഷി. കുട്ടികൾ ഒരു പ്രാവശ്യം കൃഷി ചെയ്ത് 1 കിലോ തക്കാളിയോ മുളകോ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് അവരുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുമ്പോൾ അവർ സേവ് ചെയ്യുന്നത് അല്പം ധനം മാത്രമല്ല, അവരുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ്, അറിവാണ് അവരതിലൂടെ നേടുന്നത്. ഇവിടെ ഏകദേശം 250-ലധികം വരുന്ന കുട്ടികൾ വീടുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ പോയി കാണുകയും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയിലെ പ്രഗത്ഭരും ഒക്കെ വന്ന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കൂൺ കൃഷിയും മത്സ്യകൃഷിയും അതുപോലെ തന്നെ മൃഗപരിപാലനവും കോഴിയും അതിനോടൊപ്പം നടക്കുന്നുണ്ട്. മഞ്ഞളും ഇഞ്ചിയും ഒക്കെ പലയിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പലതരത്തിൽ പ്ലാന്റ് ചെയ്ത് അതിൻ്റെ വളർച്ചയും അതിൻ്റെ വിളവെടുപ്പും കണ്ടു വളരുന്നവരാണ് ഈ കുഞ്ഞുങ്ങൾ. വഴുതനയും മുളവും തക്കാളിയും ഒക്കെ നമ്മുടെ ഗാർഡനോടൊപ്പമാണ് അവർ പരിപാലിക്കുന്നത്. പാഠപുസ്തകങ്ങൾക്കകത്ത് നിന്ന് കിട്ടുന്ന അറിവ് തുലവും പരിമിതമാണ്. അത് പലപ്പോഴും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്ന പുതിയ നൂതന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും കാതലായ അറിവാണ് പ്രകൃതി പരിപാലനത്തിലൂടെ അവർക്ക് കിട്ടുന്നത്. അത് ജീവിതഗന്ധിയാണ്. അതുകൊണ്ട് അവർക്ക് നിലനിൽപ്പിനെയും അതുപോലെ തന്നെ ഭാവിയിലേക്കുള്ള കരുതലിനെയും ഒക്കെ വളരെ കൂടുതൽ സഹായിക്കുന്നുണ്ടെന്നാണ് രക്ഷിതാക്കളും പറയുന്നത്. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് തെങ്ങിൻ തൈ വെച്ചൊരു വിപ്ലവം നടത്തുകയുണ്ടായി. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം സമീപ പ്രദേശങ്ങളിൽ ആവശ്യമുള്ള വീടുകളിലെത്തി വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്ന് പറയുന്ന തീരദേശ നെടിയൻ അത് വെച്ചു കൊടുക്കുകയുണ്ടായി. കാരണം നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് പുതിയ ഫാഷനോടൊപ്പം നാടൻ തെങ്ങുകളെ മാറ്റി വെച്ചിട്ട് കുള്ളൻ തെങ്ങുകളിലേക്ക് ഒരു പ്രേമം ഉണ്ടാവുകയുണ്ടായി. ഈ കുള്ളൻ തെങ്ങുകൾ അവയ്ക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുകയും പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ തെങ്ങ് കർഷകർ വലിയൊരു പ്രതിസന്ധിയിലാണ്. അതിനൊരു ബദൽ സമ്പ്രദായം എന്ന നിലയിൽ നാടൻ തെങ്ങിൻ തൈകളുമായി കുട്ടികൾ നേരിട്ട് പോയി അവരാവശ്യപ്പെടുന്ന സ്ഥലത്ത് കൃഷിഭവനിൽ നിന്ന് കളക്ട് ചെയ്ത 250 തെങ്ങിൻ തൈകൾ 250 വീടുകളിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കുട്ടികളിലേക്ക് മാത്രമല്ല നാട്ടുകാരിലേക്ക് കൂടി കൃഷിയെക്കുറിച്ച് ഒരു അവയർനെസ് നൽകുന്ന ഒരു വിദ്യാലയമായി സിദ്ധാർത്ഥ മാറി.
1: സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി രോഹിണി,
2: കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് കൃഷിയെയും സംസ്കാരത്തെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനൊരു മൂല്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൻ്റെ വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങളെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ വിദ്യാലയത്തിന് സാധിക്കുന്നു എന്നത് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് വളരെ വൈവിധ്യമാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് കൃഷിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ക്യാമ്പസിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് കൃഷി പഠിപ്പിക്കാൻ ഒരു അധ്യാപകനെ തന്നെ ഞങ്ങൾ ചുമതലയേൽപ്പിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ വളരെ വൈവിധ്യമാർന്ന, ശരിക്കും പറഞ്ഞാൽ നൂതനമായ രീതിയിൽ കൃഷി എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ പാരമ്പര്യ സമ്പ്രദായങ്ങൾക്കോടൊപ്പം തന്നെ പുതിയ പുതിയ ആശയങ്ങൾ കൃഷികളിൽ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് കൂടി കുട്ടികളെ പഠിപ്പിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് തുടങ്ങിയ പുതിയ കാർഷിക പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളെയെല്ലാം തന്നെ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം, അത് പലതരത്തിലുള്ള ഉൽപ്പാദന മേഖലകളെ കൂടി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവരിലേക്ക് എത്തിക്കാം എന്ന് വളരെ വ്യക്തമായൊരു പ്ലാനിങ്ങോടു കൂടിയാണ് ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നത്.
1: സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി സുലഭ,
3: നമ്മുടെ ക്യാമ്പസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രീൻ ക്യാമ്പസ് എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത. കുട്ടികളിൽ നമ്മൾ അവരുടെ വിദ്യാഭ്യാസവും പ്രകൃതിയുമായിട്ട് ഒന്ന് ഇണങ്ങി ചേർന്ന് പോകത്തക്ക രീതിയിലാണ് നമ്മളുടെ കരിക്കുലം തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ക്ലാസ്സിലെയും കുട്ടികൾക്ക് ഏകദേശം മാസത്തിൽ 4 പീരീഡെങ്കിലും അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിന് പ്രത്യേകം നമുക്കൊരു ഇൻസ്ട്രക്ടർ തന്നെയുണ്ട്, ആഷിക് ദത്ത് എന്നാണ് സാറിൻ്റെ പേര്. സാറും ഈ കുട്ടികളുമായിട്ട് നമ്മളുടെ കൃഷി രീതികൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും സാർ വളരെയധികം കുട്ടികളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കുട്ടികൾ അവരവരുടെ വീട്ടിൽ വെജിറ്റബിൾസൊക്കെ കൃഷി ചെയ്യുക, അവരുടെ ഒഴിവ് സമയങ്ങളിലെല്ലാം അവർ എൻഗേജ്ഡ് ആകുന്നുണ്ട്. അതിലൂടെ കുട്ടികൾക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നുണ്ട്.
4: നഴ്സറി വിഭാഗം മുതലുള്ള കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ചുള്ള ബാലപാഠങ്ങൾ സ്കൂളിൽ നിന്ന് നൽകുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ മണ്ണും മരങ്ങളും പരിചയപ്പെടുത്തുന്ന കാർഷിക പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി വരുന്നു. നഴ്സറി വിഭാഗം പ്രിൻസിപ്പൽ ശ്രീമതി

0: പ്രിയ.
1: കുഞ്ഞു കുട്ടികളിൽ കൃഷിരീതിയെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോജക്റ്റായിരുന്നു ഈ വർഷം ഞങ്ങൾ ആരംഭിച്ചത്. ഇതിൻ്റെ പേര് കുഞ്ഞിളം കൈകളിൽ മണ്ണു പറ്റട്ടെ എന്നുള്ള ഒരു പ്രോജക്റ്റ്. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചു കുട്ടികളിൽ കൃഷിരീതിയെക്കുറിച്ചും കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളിൽ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുമാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് നടപ്പാക്കിയത്. അതിനോടൊപ്പം ഞങ്ങൾ മൈക്രോ ഗ്രീൻ ഫാമിംഗ് എന്ന് പറയുന്ന ഒരു കൃഷിരീതിയും കൂടി കുട്ടികളിൽ പരിചയപ്പെടുത്തി. ഈ കൃഷിരീതിയിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ ആദായങ്ങളെ കുട്ടികൾ തന്നെ മാർക്കറ്റിംഗ് നടത്തുകയും അതിൻ്റെ പ്രോഫിറ്റിനെ വീണ്ടും കൃഷിരീതിയിൽ തന്നെ ചിലവാക്കുന്നതുമായിരുന്നു അതിൻ്റെ ഒരു പ്രോജക്റ്റ്. കൃഷിരീതിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ അധ്യാപകർ കൂടി അത് മേടിക്കുമായിരുന്നു. അത്രയും എളുപ്പത്തിൽ അത് സെയിൽ നടത്തുന്ന ഒരു രീതിയാണ്. അതുപോലെ ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് പോലും കുട്ടികൾക്ക് ഞങ്ങൾ വാട്സപ്പിലൂടെ ഇതിനുള്ള മെസ്സേജസ് കൊടുക്കുന്നുണ്ട്. തുടർന്നും അവർ മൈക്രോ ഗ്രീൻ ഫാമിംഗ് വീടുകളിൽ വെച്ച് ഇപ്പോഴും ചെയ്യുന്നുണ്ട്.
2: കോവിഡ് കാലത്ത് ധാരാളം കുട്ടികൾ കൃഷിയിൽ ആകൃഷ്ടരായി മുന്നോട്ട് വരികയും കാർഷിക പ്രവർത്തനങ്ങൾ വീടുകളിൽ ഉൾപ്പെടെ അക്കാലത്ത് നടക്കുകയും ചെയ്തു. എന്നാൽ പല കാരണങ്ങളാൽ അത് മുന്നോട്ടു പോയില്ല. ഇങ്ങനെ നിന്നുപോയ കൃഷി പുനരുജ്ജീവിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യം കണ്ട സന്തോഷം പങ്കുവയ്ക്കുന്നു അധ്യാപക രക്ഷാകർത്തൃ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ഗിരീഷ് ചന്ദ്രൻ.
3: പൊതുവേ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, കുട്ടികളിൽ കൃഷിയും അല്ലെങ്കിൽ ഈ മത്സ്യകൃഷി ഇതിനോടൊക്കെ താല്പര്യം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലെ കോവിഡ് കാലത്തൊക്കെ ആണെങ്കിൽ ധാരാളം മത്സ്യകൃഷി അക്വേറിയങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ കുറഞ്ഞു, കുട്ടികളെല്ലാം മൊബൈലിലോട്ട് മാറി. അതിൽ നിന്ന് കുട്ടികളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നൊരു ചിന്തയും മാനേജ്മെൻറ്റും ഉണ്ടായിരുന്നു. നമ്മുടെ തന്നെ ചെറിയ കുട്ടികൾ, നേഴ്സറി കുഞ്ഞുങ്ങളെ ചെറിയ തൈകൾ, വഴുതന തൈകളും ഒക്കെ കൊടുത്തിട്ട് അത് നമ്മുടെ നെടുമ്പന കൃഷിഭവൻ്റെ കൃഷി ഓഫീസർ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ചെയ്തു. ചെറിയ കുഞ്ഞുങ്ങൾ എൽ കെ ജിയിലും യു കെ ജിയിലും പഠിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ തൈ കൊടുത്ത് അത് വീട്ടിൽ നട്ട് വളർത്തി അതിൻ്റെ ഫോട്ടോയൊക്കെ അവരുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു. അത് ബാക്കിയുള്ള കുട്ടികൾക്കും കൃഷിയോടൊരു താല്പര്യമുണ്ടാക്കി. മുതിർന്ന കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, നമുക്ക് താഴെ ഒരു പോളി ഹൗസ് ഉണ്ട്. അപ്പോൾ ആ പോളി ഹൗസിൽ ആദ്യം സാലഡ് വെള്ളരിയാണ് ചെയ്തത്. ആ സാലഡ് വെള്ളരി ചെയ്ത് അതിൻ്റെ വിളവെടുത്ത് നമ്മുടെ ഇവിടുത്തെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും ഒക്കെയാണ് അവർക്ക് ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ അത് വാങ്ങി പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് വീണ്ടും കുട്ടികളിൽ താല്പര്യമുണ്ടായി. അതിനുശേഷം അതേ ഹൗസിൽ ഇപ്പോൾ ചീരകൃഷി ചെയ്യുന്നുണ്ട്. ഈ ചീരകൃഷിയൊക്കെ തന്നെ നമ്മുടെ സ്കൂളിൽ തന്നെ അത് മാർക്കറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ മീറ്റർ പയർ എന്ന് പറയുന്ന നീളമുള്ള പയർ, അത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളാണ് ചെയ്തത്. അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ, നമ്മുടെ താഴെ ഒരു ഫാമുണ്ട്, ആ ഫാമിൽ അവർ തന്നെ ചെയ്ത് വിളവെടുത്ത് അതും നമ്മുടെ സ്കൂളിലെ ആഴ്ചതോറുമുള്ള രക്ഷകർത്താ മീറ്റിങ്ങുകളിൽ ഇത് വിൽപ്പനയ്ക്ക് വെച്ച്, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ചരിവായ ഒരു പ്രദേശത്ത് ഡ്രാഗൺ ഫ്രൂട്ട്, അതും കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു ഉദ്ഘാടനമൊക്കെ നടത്തിയിട്ടാണ് ചെയ്തത്. അതിൻ്റെയും വിളവെടുത്ത് അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ വെണ്ട കൃഷി ചെയ്തു, അതിൻ്റെയും വിളവെടുത്തു. അതിൻ്റെ വിത്തുകൾ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ അവൈലബിളാണ്. ഇത് കുട്ടികൾക്ക് തന്നെ കൊടുത്ത് അവർ വീട്ടിൽ കൊണ്ടുപോയി പരിപാലിച്ച് ചെടികൾ വളർത്തി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ ക്ലാസ് ഗ്രൂപ്പുകളിൽ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ള കുട്ടികൾക്കും ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. പിന്നെ മിക്ക സ്കൂളുകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ. സ്കൂൾ മാനേജ്മെൻറ്റ് തന്നെ എങ്ങനെ ഇത് സംസ്കരിക്കുക എന്നുള്ളത് ചിന്തിച്ചപ്പോൾ കുറച്ച് മുട്ടക്കോഴികൾ കൊണ്ടുവന്നു. അതുപോലെ താഴെ ഒരു ഫാമിൽ തന്നെ താറാവ് കൃഷിയുണ്ട്. ഇതിന് ആഹാരവുമായി നമ്മുടെ ആഹാരവശിഷ്ടം അത് പെട്ടെന്ന് സംസ്കരിച്ച് പോയി. ഇതിൻ്റെ ഒരു പരിണതഫലമായി ധാരാളം മുട്ടകൾ കിട്ടി. ആ മുട്ടകളും നമ്മുടെ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് വിപണനം ചെയ്ത് അതും ഒരു വരുമാന മാർഗമാക്കി മാനേജ്മെൻറ്റ് മാറ്റുന്നുണ്ട്. പക്ഷേ വരുമാന മാർഗം എന്നതിനേക്കാൾ ഉപരി ഇതെല്ലാം കുട്ടികൾക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ വീടുകളിൽ തന്നെ ഈ മാലിന്യം ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് വീടുകളിൽ ചെറിയ മുട്ടക്കോഴികളെയൊക്കെ വളർത്തിയാൽ വീട്ടിലൊരു മുട്ടയുമായി വീട്ടിലെ മാലിന്യ സംസ്കരണം നടത്താനും കഴിഞ്ഞു.
2: പള്ളിമൺ സെൻട്രൽ സ്കൂളിൻ്റെ അഭിമാനകരമായ കാർഷിക നേട്ടങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചത് കാർഷിക അധ്യാപകനായ ശ്രീ ആഷിക് ദത്താണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ മാസ്മരിക വലയത്തിൽ അകപ്പെട്ടു പോകുന്ന കുട്ടികളെ അത്ര രസകരമല്ലാത്ത മണ്ണും ചെളിയും പുരളുന്ന കാർഷിക വൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നതും അവരെ അവിടെ ഉറപ്പിച്ചു നിർത്തുക എന്നതും ചെറിയ കാര്യമല്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്ന വിരസ സബ്ജക്റ്റിനെ

0: രസകരമാക്കി അവതരിപ്പിച്ച് ധാരാളം കുട്ടികളെ സ്കൂളിലും വീട്ടിലും കൃഷി ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യം വിജയകരമായി നിർവഹിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഇദ്ദേഹം. സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രീ ആഷിക് ദത്ത്.
1: വൈവിധ്യമാർന്ന കാർഷിക നൂതന രീതികളാണ് നമ്മുടെ സ്കൂൾ അവലംബിച്ചിരിക്കുന്നത്. അക്വാപോണിക്, ഹൈഡ്രോപോണിക്, മഴമറയിലെ പച്ചക്കറി കൃഷി, കൂൺ കൃഷി, കമ്പോസ്റ്റ് നിർമ്മാണം, കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, പന്നിക്കൃഷി, ആട്, പശു മുതലായ എല്ലാത്തരം കാർഷിക രീതികളും നമ്മുടെ സ്കൂളിൽ ചെയ്തു വരുന്നു. അതുപോലെ തന്നെ ഇടവിളക്കൃഷി, ഇഞ്ചി, മഞ്ഞൾ മുതലായവയും നല്ല രീതിയിൽ തറയിലും ഗ്രോ ബാഗിലുമായി കൃഷി ചെയ്തു വരുന്നു. കൂടാതെ സംയോജിത കൃഷി മാതൃകകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി മീൻ കൃഷിയും താറാവ് കൃഷിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷി മാതൃകയും ഇവിടെ ചെയ്തു വരുന്നു. കൂടാതെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി, കേരള കാർഷിക സർവകലാശാലയുടെ 3 മുൻനിര പ്രദർശനത്തോട്ടങ്ങളും ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് സുസ്ഥിര എന്ന ഇനം തീറ്റപ്പുല്ലിൻ്റെ മുൻനിര പ്രദർശനത്തോട്ടവും അതോടൊപ്പം ഞാലിപ്പുവൻ വാഴയുടെ ഒരു പ്രദർശനത്തോട്ടവും കൂരവ് കൃഷിയുടെ പ്രദർശനത്തോട്ടവും ചെയ്തു വരുന്നുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെയും കൃഷി വിജ്ഞാന കേന്ദ്രം കൊല്ലം, അതുപോലെ നെടുമ്പന കൃഷിഭവൻ എന്നിവരുടെ സഹകരണങ്ങൾ നമ്മുടെ കാർഷിക പ്രവർത്തനത്തിൽ ലഭിക്കാറുണ്ട്. കുട്ടികൾ സ്കൂളിലെ പ്രവർത്തനങ്ങൾ അനുകരിച്ചുകൊണ്ട് അവരുടെ വീട്ടിലും മികച്ച പച്ചക്കറി തോട്ടവും മൃഗപരിപാലനവും ചെയ്തു വരുന്നുണ്ട്. കുട്ടികൾ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനായി വിശാലമായൊരു ഔഷധ തോട്ടവും നക്ഷത്രവനവും സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ഏറെ വലിയൊരു പ്രത്യേകതയാണ് കൃഷിക്കായി പ്രത്യേകം പിരീഡുള്ളത്. ഈ ഒരു പിരീഡ് വഴി കുഞ്ഞുങ്ങൾ ധാരാളമായ നൈപുണികൾ നേടുകയും അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അഗ്രികൾച്ചറിനായി പ്രത്യേക കാർഷിക വിജ്ഞാന വ്യാപന വിഭാഗം സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ ലൈബ്രറി കോർണർ എന്ന രീതിയിൽ കാർഷിക നൂതന രീതികളുടെ പുസ്തകങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനായി പ്രത്യേക അഗ്രികൾച്ചർ ലൈബ്രറിയും സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മൈക്രോ ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായി വിക്കിറിഗേഷൻ അഥവാ തിരുനന കൃഷിയും അതോടൊപ്പം ഫോഗ് ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്ലിങ്കറിംഗ് ഇറിഗേഷൻ ഇത്തരത്തിലുള്ള ഇറിഗേഷൻ രീതികൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനായി അവയും സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മരച്ചീനി കൃഷി, ചേന, ചേമ്പ്, കാച്ചിൽ മുതലായ കിഴങ്ങുവിളകളെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായി കിഴങ്ങുവിളകളും കൃഷി ചെയ്തു വരുന്നു. കൂടാതെ വൈവിധ്യമാർന്ന വാഴകളും കൃഷി ചെയ്തു വരുന്നു. കുഞ്ഞുങ്ങളിൽ കാർഷിക സംരംഭകത്വം വളർത്തുന്നതിൻ്റെ ഭാഗമായി കൂൺ കൃഷിയും സ്കൂളിൽ ചെയ്തു വരുന്നു. ശാസ്ത്രീയമായി എങ്ങനെയാണ് കൂൺ കൃഷി ചെയ്യേണ്ടതെന്നതിൻ്റെ തിയറിയും പ്രാക്ടിക്കലും സ്കൂളിൽ ചെയ്യുകയും അത് അനുകരിച്ചുകൊണ്ട് ധാരാളം കുട്ടികൾ വീട്ടിൽ കൂൺ കൃഷി ചെയ്യുകയും പഠനത്തോടൊപ്പം ഒരു അധിക വരുമാനം കൂടി ഇതുവഴി കുട്ടികൾ നേടുന്നുണ്ട്. സ്കൂളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളും മറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുക എന്ന സാധ്യത കുട്ടികളെ മനസ്സിലാക്കുന്നതിനായി മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും ചെയ്തു വരുന്നുണ്ട്. ജാം, സ്കോഷ്, അച്ചാറുകൾ, അതുപോലെ കൊണ്ടാട്ടങ്ങൾ മുതലായവയും ഇവിടെ ചെയ്തു വരുന്നു.
0: കാർഷിക സർവകലാശാല, കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രം, നെടുമ്പന കൃഷിഭവൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് ഇവിടെ കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നെടുമ്പന കൃഷി ഓഫീസർ ശ്രീമതി സുമി മോഹൻ.
2: പള്ളിമൺ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ കൃഷിക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നെടുമ്പന കൃഷിഭവൻ നൽകി വരാറുണ്ട്. കൃത്യമായ ഇടവേളകളിൽ ഫീൽഡ് സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ കൃഷിവകുപ്പിൻ്റെ വിവിധങ്ങളായ പദ്ധതികളിൽ ഉൾപ്പെടുത്തി നടീൽ വസ്തുക്കളും സബ്സിഡിയും മറ്റും അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. സ്കൂളിൽ അഗ്രികൾച്ചർ ക്ലബ്ബ്, നേച്ചർ ക്ലബ്ബ്, സീഡ് ക്ലബ്ബ്, പെറ്റ്സ് ക്ലബ്ബ് എന്നീ 4 ക്ലബ്ബുകളിലായിട്ടാണ് കുട്ടികളെ തിരിച്ചിട്ടുള്ളത്. ഈ 4 ക്ലബ്ബിലെ വിദ്യാർത്ഥികളാണ് സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം മാസത്തിൽ 4 പിരീഡ് അഗ്രികൾച്ചറിനായി മാറ്റിവെച്ചിട്ടുണ്ട്. എല്ലാത്തരം കൃഷികളുടെ ഒരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് സ്കൂൾ ക്യാമ്പസിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. നെടുമ്പന കൃഷിഭവൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും സ്കൂളിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നൽകി വരാറുണ്ട്.

0: പള്ളിമൺ സെൻട്രൽ സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ട ഒന്നാണ്. ധാരാളം കുട്ടികൾ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ താൽപര്യത്തോടെ ഏർപ്പെടുന്നുണ്ട്. മാത്രമല്ല, സ്കൂളിൽ നിന്ന് കിട്ടുന്ന കൃഷിപാഠങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കി വിജയം കൈവരിക്കുകയും ചെയ്യുന്നു. എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രാവൺ ആർ അനൂജ്,
1: നമ്മുടെ സ്കൂളിൽ വിവിധ തരമായ കൃഷി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ നിന്ന് നമുക്ക് വിത്തുകളും തൈകളും തന്ന് വീട്ടിലുള്ള കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ മഷ്റൂം, ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം, പിന്നെ പശു, പന്നി, എമു, കൃഷിത്തോട്ടം, വയലുകൾ, അങ്ങനെ വിവിധ തരമായ കാര്യങ്ങളുണ്ട്. പിന്നെ മോഡേൺ ടെക്നോളജീസ് കൃഷികളായ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് എന്ന കൃഷികളുണ്ട്. നമ്മുടെ സ്കൂളിലെ കൃഷി കണ്ടും അറിഞ്ഞും എൻ്റെ വീട്ടിൽ കൃഷി പരിപാലിക്കുന്നു. 100 ഗ്രോ ബാഗുകളിൽ പച്ചക്കറി കൃഷിയും 30 ബെഡുകളായി 2 റൂമിൽ മഷ്റൂം കൃഷിയും ഞാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ മീൻ വളർത്തുന്നുണ്ട്. ബ്രാൽ, വരാൽ എന്നിവയായ മീനുകൾ വാട്ടർ ടാങ്കിലിട്ടാണ് ഞാൻ വളർത്തുന്നത്. അതുപോലെ തന്നെ ഡ്രമ്മിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ട് അത് വളർത്തുന്നുണ്ട്. കുറേ അധികം ചെടികളും കടലാസ് പൂക്കൾ, ആപ്പിൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ വീട്ടിൽ ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്ത് കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ സ്കൂളിൽ തന്നെ കൊണ്ടുവന്ന് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സംവിധാനം നമ്മുടെ സ്കൂൾ നമുക്ക് തരുന്നുണ്ട്. എനിക്ക് നമ്മുടെ സ്കൂൾ വളരെ സ്പെഷ്യലാണ്. കാരണം ഇവിടെ പഠനം മാത്രമല്ല, പ്രകൃതിയെയും കൃഷിയെയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കൂൺ കൃഷി, പച്ചക്കറിത്തോട്ടം, ഔഷധത്തോട്ടം, ഒരു വിശാലമായ ഫാം, മീനുകളും എന്നിവയൊക്കെ ഉണ്ട്. ആ മീൻകുളത്തിൽ കരിമീൻ, വരാൽ, ബ്രാൽ പോലെയുള്ള മീനുകൾ വളർത്തുന്നുണ്ട്. അതുപോലെ എമു, പശു, താറാവ്, കോഴി, പന്നി എന്നിവയും നമ്മുടെ ഫാമിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ഞങ്ങൾ പുസ്തകത്തിൽ വായിക്കുന്നത് മാത്രമല്ല, നേരിട്ട് കണ്ടും ചെയ്തും പഠിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നേച്ചറിനോടും അഗ്രികൾച്ചറിനോടും കൂടുതൽ ഇഷ്ടവും കെയറും വരുന്നു ഞങ്ങൾക്ക്. ടീം വർക്ക്, റെസ്പോൺസിബിലിറ്റി, കോൺഫിഡൻസ് എന്നിവയും ഇതിലൂടെ പഠിക്കാനാകുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ സ്കൂൾ ഞങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ പോലെയാണ്. ഇവിടെ നിന്ന് മാർക്സ് മാത്രമല്ല, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന പല നല്ല കാര്യങ്ങളും ഞങ്ങൾ പഠിക്കുന്നു.
0: കൃഷി സ്കൂളിലൊതുക്കാതെ അത് കുട്ടികളുടെ വീട്ടിലേക്കും അതുവഴി അയൽപ്പക്കങ്ങളിലേക്കും അങ്ങനെ സമൂഹത്തിലേക്കും കൃഷിയുടെ നല്ല പാഠങ്ങൾ വ്യാപിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തിന്റെ ചെറിയ തുടക്കമാണ് ഇത്തരം കാർഷിക പ്രവർത്തനങ്ങൾ. സ്കൂൾ കൃഷി വെറും പച്ചക്കറി വളർത്തൽ മാത്രമല്ല, അത് ജീവിതത്തെ പഠിപ്പിക്കുന്ന ഒരു പാഠശാലയാണ്. കുട്ടികളെ ഉത്തരവാദിത്വ ബോധമുള്ളവരായും പ്രകൃതി സ്നേഹികളായും ആരോഗ്യബോധമുള്ള പൗരന്മാരായും വളർത്താൻ സ്കൂൾ കൃഷിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകളിലും കൃഷി പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്.
2: പച്ചപ്പിന്റെ പാഠശാല പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ആഖ്യാനം ഗായത്രി ദേവി.
3: കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൗകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ

0: റിച്ച്, അനുയോജ്യമായ സമയത്ത് വിപണിയിൽ എത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ? ഉത്തരം, മണ്ണിന്റെ ഘടനയ്ക്കും വിളകളുടെ ആവശ്യങ്ങൾക്കും യോജിച്ച രീതിയിൽ വളം പല തവണകളായി വെള്ളത്തോടൊപ്പം നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ. കുറഞ്ഞ അളവിൽ കൂടുതൽ തവണകളായി വളങ്ങൾ, സസ്യവളർച്ച ത്വരിതപ്പെടുത്തുന്ന പോഷകങ്ങൾ, രാസലായനികൾ തുടങ്ങിയവ ജലസേചന സംവിധാനത്തിലൂടെ നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: വേടും സമാപിക്കുന്നു.
1: സമയം 7 മണി കഴിഞ്ഞ് 18:37. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. ഇതിൽ മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ സംസാരിക്കുന്നു. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം പരിപാടിയിൽ. 9:30 നാടകം ഇത്തിൽ കണ്ണി. രചന എൻ കൃഷ്ണപിള്ള, സംവിധാനം ടി എൻ ഗോപിനാഥൻ നായർ. ശബ്ദം നൽകിയവർ പി ഭാസ്കരൻ, സത്യൻ, പ്രേം നസീർ, അടൂർ ഭാസി, ജോസ് പ്രകാശ്, ഷീല, ടി ആർ റോമന്, കോട്ടയം ചെല്ലപ്പൻ, ഹരിപ്പാട് മീനാകുമാരി തുടങ്ങിയവർ. ഇന്ന് രാത്രി 9:30 നാടകം ഇത്തിൽ കണ്ണി.

സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 3 സെക്കൻഡും. ആകാശവാണി തൃശൂർ, ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിൽ കമ്മ്യൂണിക്കേഷൻ സെന്ററിലെ അലങ്കാര്യ മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപ. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8547077773. ഫോൺ നമ്പർ ആവർത്തിക്കാം, 8547077773. മറ്റൊരു നമ്പർ 0487237773. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0487237773. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗ കീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ

0: എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ജൂൺ 3 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് cehlku.in/elearning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂൺ 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മേൽപ്പറഞ്ഞ ലിങ്കിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ജൂൺ 3 മുതൽ യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0478-243-8566. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0478-243-8566. കാർഷിക നിർദ്ദേശം. ഒട്ടുമാവിൻ തൈകളിലെ കൊമ്പുകളിൽ ചിലത് പെട്ടെന്ന് ഉണങ്ങി കരിഞ്ഞു പോകുന്നതായി പലയിടങ്ങളിലും കണ്ടുവരുന്നുണ്ട്. കൊമ്പുണക്കം എന്ന രോഗത്തിന്റെ രോഗഹേതു ഒരു കുമിളാണ്. ഉണക്ക് എവിടം വരെ ആയിട്ടുണ്ടോ അതിനെ തൊട്ടുതാഴെ വെച്ച് മുറിച്ചുള്ള കത്തിയുണ്ട് കൊമ്പ് മുറിച്ചു മാറ്റണം. അതിനുശേഷം ബോർഡ് കുഴമ്പ് പുരട്ടുകയും 1% പേരുമുള്ള ബോർഡ് മിശ്രിതം തെളിച്ചു കൊടുക്കുകയും ചെയ്യണം. ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് ഗ്രാമക്ഷേമ വാർത്തകൾ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
2: സ്വർണാഭരണങ്ങൾ എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
4: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത MLA മാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി.

0: പതിനാറാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെ കൂടുതൽ എംഎൽഎമാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം എഫ് രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, കെ മുരളീധരൻ തുടങ്ങിയവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാലാ ക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് യു ഡി എഫ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. എ സി മൊയ്തീനാണ് എൽ ഡി എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ബി ജെ പിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി വി ബി ഗോപകുമാറാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നാളെ പിരിയുന്ന സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ നടക്കും. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ടി വി കെയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്നുള്ള 2 പേരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതോടെ വിജയ് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 32. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വിജയും 9 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചത്. ആഫ്രിക്കൻ യൂണിയനുമായും ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷനുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ തീയതികൾ പിന്നീട് തീരുമാനിക്കും. ആരോഗ്യ പ്രതിസന്ധിയെ നേരിടാനുള്ള ആഫ്രിക്കൻ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ സന്നദ്ധതയും അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോള രോഗിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുൻപ് ഇക്കാര്യം എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കോംഗോയിലും യുഗാണ്ടയിലുമായി 130-ലേറെ എബോള മരണങ്ങളും 600-ലേറെ പേർക്ക് രോഗബാധയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ഉൽപാദനം വർദ്ധിപ്പിച്ചതായും റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
2: हमारे पास सफिशियंट सप्लाईज हैं, क्रूड हो, नेचुरल गैस हो, पेट्रोल हो या डीजल हो. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही हैं ताकि जो देश की डिमांड है उसको मीट किया जा सके. इसके अलावा रिफाइनरीज में एलपीजी प्रोडक्शन को रैंप अप किया गया है और लगभग 46,000 से 47,000 टन एलपीजी देश की रिफाइनरीज में बनाई जा रही है.
0: എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആശങ്ക മൂലം ഇന്ധനം വാങ്ങുന്ന രീതി ഒഴിവാക്കണമെന്നും ശ്രീമതി സുജാത ശർമ്മ അഭ്യർത്ഥിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗ് ഇന്ന് നടന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 87%-ൽ അധികം പേർ വോട്ട് രേഖപ്പെടുത്തി. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാരമ്പര്യമായി ജനിതക വൈകല്യങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഉമീദ് നെറ്റ്വർക്ക് രാഷ്ട്രത്തിന് സമർപ്പിച്ച് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ബയോടെക്നോളജി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ സംരംഭമാണിത്. രോഗനിർണയം, പ്രതിരോധം, പരിശീലനം, ബോധവൽക്കരണം എന്നിവ ഉൾക്കൊള്ളുന്ന സംയോജിത സമീപനമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്ഷയരോഗം ഇല്ലാതാക്കുന്നതിനായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരിശോധനയും രോഗനിർണയ പ്രവർത്തനങ്ങളുമാണ് ഇന്ത്യ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ജനീവയിൽ നടന്ന 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
4: India has recently launched the strategy for artificial intelligence in healthcare for India. The future of AI depends on our collective ability to build ethical and human-centric approach. India is known for pharmacy of the world for its leadership in generic medicines. India's commitment to global health partnership and cooperation was demonstrated during the COVID-19

0: 19 pandemic through vaccine maitri initiatives under the India supplied 300 million vaccine doses to around 100 countries.
1: അടുത്തിടെ ട്രെയിനുകളിലുണ്ടായ തീപിടുത്തങ്ങൾക്ക് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് കേന്ദ്ര റെയിൽമന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേർന്നു. വിഷയം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയ റെയിൽവേ മന്ത്രാലയം അട്ടിമറി ശ്രമങ്ങളിൽ റെയിൽവേ സുരക്ഷാസേന അന്വേഷണം നടത്തി വരികയാണെന്നും അറിയിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, റെയിൽവേ ശൃംഖലയിലുടനീളം സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുക, നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിലെ എല്ലാ മദ്രസകളിലും പ്രഭാത അസംബ്ലിയിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഉത്തരവ് ഉടൻ നടപ്പാക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ നിർദ്ദേശം നൽകി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കായികരംഗത്തെ ഉത്തേജക മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ക്രിമിനൽ കുറ്റമാക്കുന്നതിനുള്ള ഭേദഗതി നിർദ്ദേശങ്ങളിൽ പൊതുജനാഭിപ്രായം തേടി കേന്ദ്ര സർക്കാർ. നിരോധിത ഉത്തേജക മരുന്നുകളുടെ കടത്ത്, വിതരണം എന്നിവ നടത്തുന്ന സംഘടിത ശൃംഖലകളെ തടയുകയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. മരുന്നുകടത്ത്, മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കാളികളാകാത്ത കായിക താരങ്ങളെ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ മാത്രം ക്രിമിനൽ കുറ്റവാളികളായി കണക്കാക്കില്ല. കായിക താരങ്ങൾ നടത്തുന്ന ഉത്തേജക മരുന്ന് നിയമലംഘനങ്ങൾ നിലവിലുള്ള ആന്റി ഡോപ്പിംഗ് ചട്ടങ്ങൾക്ക് കീഴിൽ തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുത്തു. അഹമ്മദാബാദിലാണ് മത്സരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്കായി നറുക്കെടുപ്പിലൂടെ 1000 പേരെ തെരഞ്ഞെടുത്തതായി വിദേശകാര്യ മന്ത്രാലയം. നറുക്കെടുപ്പ് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ നിർവഹിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട യാത്രികർ ലിബുലേഖ്, നാഥുല പാസുകൾ വഴി 50 യാത്രികർ അടങ്ങുന്ന 20 ബാച്ചുകളിലായാണ് യാത്ര ചെയ്യേണ്ടത്. രണ്ട് റൂട്ടുകളും പൂർണ്ണമായും ഗതാഗത യോഗ്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ യാത്ര ജൂണിൽ ആരംഭിച്ച് ഓഗസ്റ്റിൽ അവസാനിക്കും. 120 കോടി രൂപയിലധികം രൂപ വിലമതിക്കുന്ന 3,00,000 നിരോധിത ഇ സിഗരറ്റുകൾ പിടിച്ചെടുത്ത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഇവ പിടിച്ചെടുത്തത്. ഇത്തരം നിരോധിത വസ്തുക്കൾ ചൈനയിൽ നിന്നാണ് വരുന്നതെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത എംഎൽഎമാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: സമയം 7:35:02. ആകാശവാണി തൃശൂർ. നാടക ഗാനങ്ങൾ ഇന്ന്: അപ്പൂപ്പന് 100 വയസ്സ്, അർച്ചനപ്പൂക്കൾ, ഭൂതം കാത്ത പൊന്ന്, ക്ലിയോപാട്ര എന്നീ നാടകങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ബിജു നാരായൺ പാടിയത് നാടോടിക്കഥ എന്നാരംഭിക്കുന്നു ആദ്യ ഗാനം.

നാടക ഗാനങ്ങളിൽ ഇതുവരെ കേട്ടത് അപ്പൂപ്പന് 100 വയസ്സ്, അർച്ചന പൂക്കൾ, ഭൂതം കാത്ത പൊന്ന്, ക്ലിയോപാട്ര എന്നീ നാടകങ്ങളിലെ ഗാനങ്ങളാണ്. ആകാശവാണി തൃശൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി സമയം 8 മണി.
1: നേർമൊഴി.
2: ഇന്നത്തെ നേർമൊഴിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മൺമറഞ്ഞുപോയ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുന്ന ശാസ്ത്രമേഖലയാണ് ആർക്കിയോളജി അഥവാ പുരാവസ്തുശാസ്ത്രം. സംസ്കാരങ്ങളുടെ അവശേഷിപ്പുകളെ കണ്ടെത്തുകയും അവയെ ഖനനം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും അതിനെ പഠനവിധേയമാക്കുകയുമാണ് പുരാവസ്തു ഗവേഷകർ ചെയ്യുന്നത്. പുരാതന മനുഷ്യ സംസ്കാരങ്ങളുടെ ആരംഭം, അവർ കൈവരിച്ച പുരോഗതി, അവയുടെയെല്ലാം രേഖപ്പെടുത്തൽ, വിശദീകരിക്കൽ, സംസ്കാരങ്ങളുടെ ചരിത്രം മനസ്സിലാക്കൽ, അവയുടെ പരിണാമദശകളുടെ കാലഗണന, അതിപുരാതനവും പുരാതനവുമായ സമൂഹങ്ങളിലെ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചും അവർ ജീവിച്ചിരുന്ന പരിസ്ഥിതികളെക്കുറിച്ചും പഠിക്കൽ എന്നിവയാണ് പുരാവസ്തുശാസ്ത്രത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഇന്നത്തെ നേർമൊഴിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു പുരാവസ്തു ഗവേഷകനാണ്, വിജയകുമാർ എസ് നായർ. അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടൻ്റിംഗ് ആർക്കിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കേൾക്കാം. വിജയകുമാർ എസ് നായരുമായി സംസാരിക്കുന്നത് MK ദിലീപ്.
3: സാർ, നേർമൊഴിയിലേക്ക് സ്വാഗതം.
4: എല്ലാവർക്കും നമസ്കാരം.
3: നമ്മുടെ ലിസണേഴ്സിനെ സംബന്ധിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരു സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. നമ്മുടെ ലിസണേഴ്സൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. പലയിടങ്ങളിലും ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലുള്ളതാണെന്നുള്ളത് പലപ്പോഴും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്താണ്

0: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതിൻ്റെ ഒരു ലക്ഷ്യം, അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ?
1: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാരതീയ പുരാവസ്തു വകുപ്പ് നമ്മുടെ ഭാരതത്തിലുള്ള പുരാതനമായിട്ടുള്ള അതായത് ആർക്കിയോളജിക്കൽ സൈറ്റുകളുടെയും ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള മോനുമെൻറ്റ്സ് സംരക്ഷിത സ്മാരകങ്ങളുടെയും കസ്റ്റോഡിയനാണ്. ആ മോനുമെൻറ്റുകളുടെയും സൈറ്റുകളുടെയും സംരക്ഷണവും അതിൻ്റെ കൺസർവേഷൻ റിപ്പയർ ഇതെല്ലാം നടത്തുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അത് AMASR ആക്ട് 1958 ഏൻഷ്യൻ മോനുമെൻറ്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് 1958 പ്രകാരം ഒരു മോനുമെൻറ്റ് നാഷണൽ മോനുമെൻ്റായിട്ട് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് വരുന്നത്. അത് പുരാവസ്തു സൈറ്റാവാം അല്ലെങ്കിൽ മോനുമെൻറ്റും ആവാം. മോനുമെൻ്റ് എന്ന് പറയുമ്പം തഞ്ചാവൂർ ടെമ്പിൾ അതൊരു മോനുമെൻ്റാണ്. അതേസമയം ആദിച്ചെന്നല്ലൂർ അതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. നമ്മുടെ കേരളത്തിൽ വടക്കുനാഥ ടെമ്പിൾ അതൊരു മോനുമെൻ്റ് സംരക്ഷിത സ്മാരകമാണ്. അതുപോലെ തന്നെ പാലക്കാട് കോട്ട, ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, അഞ്ചുതെങ്ങ് കോട്ട, തിരുവല്ലം പരശുരാമ ടെമ്പിൾ ഇതെല്ലാം സംരക്ഷിത സ്മാരകങ്ങളാണ്. നമുക്ക് സൈറ്റുകളായിട്ട് കുടക്കൽ പറമ്പ് അതൊരു മെഗാലിത്തിക് സൈറ്റാണ്. കേരളത്തിൽ നമുക്ക് സ്മാരകങ്ങളും സൈറ്റുകളുമായിട്ട് ഒരു 30 പ്രോപ്പർട്ടീസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് AMASR ആക്ട് 1958 പ്രകാരം.
0: സാറിൻ്റെ ഒരു വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആൾറെഡി ഉണ്ടായിട്ടുള്ള ആസറ്റ് സംരക്ഷിക്കുന്നതാണ് ഈ സംരക്ഷിത സ്മാരകങ്ങൾ, സൈറ്റുകൾ നമ്മൾ പുതുതായിട്ട്
1: അല്ലല്ല. സൈറ്റുകളും പുരാതനമായിട്ടുള്ളതാണ്
0: എന്നൊക്കെ കണ്ടെത്തുന്നവയാണ്.
1: അതെ, നമ്മൾ സൈറ്റ് എക്സ്കവേഷനുകളുടെയും പരിവേഷണങ്ങൾ എക്സ്പ്ലോറേഷൻ അതുവഴിയും നമ്മൾ കണ്ടെത്തിയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റിയതാണെങ്കിൽ നമ്മൾ നാഷണൽ മോനുമെൻ്റായിട്ട് പ്രൊട്ടക്റ്റഡ് സൈറ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു.
0: റീസെൻ്റ് ആയിട്ടുള്ള പാസ്റ്റിൽ നമ്മൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യപ്പെട്ടുള്ള സൈറ്റുകളെ കുറിച്ച് പറയാം.
1: നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ഒരു ടെമ്പിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, മോനുമെൻ്റ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് AMASR ആക്ട് 1958. അത് പാലക്കാട് ഉള്ള ഓങ്ങല്ലൂർ ശിവ ടെമ്പിൾ, മഞ്ചുള്ളാങ്കലാണ് എക്സാക്റ്റ് പ്ലേസ് നെയിം. അതാണ് ഒരു 2 മാസം മുൻപ് ഡിക്ലെയർ ചെയ്തത്. അതിൻ്റെ ഫൈനൽ നോട്ടിഫിക്കേഷനും വന്നു. ഇനിയിപ്പോൾ പെരിഞ്ചാല ഒരു ടെമ്പിൾ, ശിവ ടെമ്പിൾ നമ്മൾ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി.
0: ഇത്തരത്തിൽ സൈറ്റുകൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കളുടെ ഹെഡ് ഓഫീസ് തൃശ്ശൂരാണ്.
1: അതെ.
0: ഓൾ ഓവർ കേരള എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഒരു ഘടന?
1: തൃശ്ശൂർ സർക്കിളിന് കീഴിൽ പല സബ് സർക്കിൾസ് ഉണ്ട്. പാലക്കാട് സബ് സർക്കിളുണ്ട്, കണ്ണൂർ സബ് സർക്കിളുണ്ട്, കൊച്ചി സബ് സർക്കിളുണ്ട്, ട്രിവാൻഡ്രം സബ് സർക്കിളുണ്ട്. ഈ സബ് സർക്കിളിന് കീഴിൽ പല പല മോനുമെൻറ്റ്സ് അവർക്ക് പല ജില്ലകളിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പരശുരാമ ടെമ്പിൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം സബ് സർക്കിളാണ് വരുന്നത്. കൊച്ചിയിൽ വരുമ്പോൾ മട്ടാഞ്ചേരി പാലസ് മ്യൂസിയം കൊച്ചി സബ് സർക്കിളിന് കീഴിലാണ് വരുന്നത്. തൃശ്ശൂർ സബ് സർക്കിളുണ്ട്. തൃശ്ശൂർ സബ് സർക്കിളിന് കീഴിൽ വരുമ്പം പെരുവനം ശിവ ടെമ്പിൾ, അവിട്ടത്തൂർ ടെമ്പിൾ, പള്ളിമന ടെമ്പിൾ, വടക്കനാഥ ടെമ്പിൾ ഇതെല്ലാം തൃശ്ശൂർ സബ് സർക്കിളിന് കീഴിലാണ്. കണ്ണൂർ സബ് സർക്കിളിന് കീഴിൽ വരുമ്പോൾ ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, വയനാട് നമുക്കൊരു ജൈന ടെമ്പിളുണ്ട്, അതെല്ലാം കണ്ണൂർ സബ് സർക്കിളിന് കീഴിൽ. പിന്നെ പാലക്കാട് വരുമ്പോൾ പാലക്കാട് കോട്ട, പിന്നെ അവിടെ നേതൃമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിവ ടെമ്പിളുണ്ട്, അതെല്ലാം പാലക്കാട് സബ് സർക്കിളിന് കീഴിലാണ്. അങ്ങനെ ഒരു 30 സംരക്ഷിത സ്മാരകങ്ങളും സൈറ്റുകളുമായിട്ട് നമുക്ക് കേരളത്തിലുണ്ട്.
0: താങ്കൾ ഈ സൂചിപ്പിച്ച സ്മാരകങ്ങളിൽ പലതും ഒക്കെ ആരാധനാലയങ്ങളാണ്. അപ്പോൾ അവിടെ എപ്പോഴും ഒരു മനുഷ്യൻ്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതെങ്ങനെയാണ് ബാലൻസ് ചെയ്തു പോകുന്നത്? ദൈനംദിന പൂജ നടക്കുന്ന ഒരു അമ്പലം, അതേസമയം അതൊരു സംരക്ഷിത സ്മാരകം.
1: നമ്മുടെ ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സ് അത് പ്രൊട്ടക്റ്റഡ് മോനുമെൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും അതെല്ലാം മനുഷ്യനിർമ്മിതമാണല്ലോ. അതൊന്നും ഒരു ഡെഡ് മോനുമെൻ്റ് അല്ല, അതെല്ലാം ഡൈനാമിക്കാണ്. അതിനൊരു കൾച്ചറൽ കണ്ടിന്യൂറ്റി ഉണ്ട്. നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആൾക്കാർ അത് സൃഷ്ടിച്ച് അത് നമുക്ക് ഇന്നത്തെ തലമുറയിലേക്ക് നമുക്കെത്തി. അന്നോട്ട് ഇന്ന് വരെ അതൊരു ലിവിങ് മോനുമെൻ്റാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മളതിനെ കാണണം. അത് ആൾക്കാർ ചെന്നുകൂടാത്ത ഒരു സ്ഥലമാണെന്ന് അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ഇനിയുള്ള കാലങ്ങളിലും അവിടെ എല്ലാം അമ്പലം ആയിരുന്നാലും മറ്റ് കോട്ടകളായിരുന്നാലും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് പൗരാണിക മോനുമെൻ്റ് ആണെങ്കിലും അത് നമ്മുടെ കൾച്ചറുമായിട്ടും ഇന്നത്തെ തലമുറയായിട്ടും അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ ആക്ടിവിറ്റീസും എല്ലാം അവിടെയുണ്ട്.
0: ഇത്തരം സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത പലപ്പോഴും മറ്റുള്ളവരിലായിരിക്കുമല്ലോ, എന്നാൽ സംരക്ഷണം AASIയുടെ കീഴിൽ.
1: അതെ അതെ.
0: അപ്പോൾ ഈ റിനോവേഷൻ പോലുള്ള കാര്യങ്ങൾ വരുമ്പം AASIയുടെ ഇടപെടൽ എന്തൊക്കെയാണ്?
1: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നമ്മുടെ മെയിൻ മാൻഡേറ്റ് എന്ന് പറയുന്നത് കൺസർവ് ചെയ്ത് നിലനിർത്തുക എന്നുള്ളതാണ്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒന്നും പെർമനൻ്റ് അല്ല, എല്ലാം ഒരു സമയത്ത് നശിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഡീജനറേഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെ ഡിലേ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സയൻറ്റിഫിക് കൺസർവേഷനിലൂടെ ഒരു 10 വർഷം കൊണ്ട് നശിച്ചു.

0: ചിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഇൻ്റർവെൻഷൻ കൊണ്ട് 1000 വർഷം എടുക്കും. അങ്ങനെ നമുക്ക് അതിൻ്റെ ലോഞ്ചിവിറ്റി നീട്ടിക്കൊണ്ട് പോവാം. പക്ഷേ എത്ര ഇതായിരുന്നാലും ഒരു കാലമാകുമ്പോൾ ഇതെല്ലാം മോണ്യുമെൻ്റ് ആയിരുന്നാലും എന്തായിരുന്നാലും അതിൻ്റേതായിട്ടുള്ള ഡീജനറേഷൻ അതിന് സംഭവിക്കും.
1: ഇപ്പം നമ്മൾ കേരളത്തിൽ നോക്കിയാൽ നമുക്ക് പെയിൻറ്റിങ്ങുകൾ അല്ലെങ്കിൽ മ്യൂറൽ പെയിൻറ്റിങ്സ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നമ്മുടെ സംസ്കാരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ഘടനയുള്ള കെട്ടിടങ്ങൾ, ഇതൊക്കെ റീവർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും അന്ന് ഉപയോഗിച്ച മെറ്റീരിയൽ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ആളുകളുടെ സ്കില്ല്, ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്.
0: നമ്മുടെ കൺസർവേഷനിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് രണ്ട് മെയിൻ പ്രിൻസിപ്പിൾസാണ്, ഓതൻറ്റിസിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഒരു പ്രൊട്ടക്റ്റഡ് മോനുമെൻ്റ് അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് സ്ട്രക്ചറിൽ നമ്മൾ കൺസർവേഷൻ നടത്തുമ്പോൾ 100 വർഷം 200 വർഷം അല്ലെങ്കിൽ 1000 വർഷം മുമ്പ് കൺസ്ട്രക്ട് ചെയ്ത അതേ മെറ്റീരിയൽസ്, അതേ സിമിലർ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കണമെന്നാണ്. ഇപ്പോൾ ഒരു ഗ്രാനൈറ്റ് മോനുമെൻ്റ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടിക ഉപയോഗിക്കാൻ പറ്റില്ല, ഗ്രാനൈറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇഷ്ടിക മോനുമെൻ്റിൽ ഗ്രാനൈറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈം മോട്ടർ ഉപയോഗിച്ച് ബൈൻഡിങ് മെറ്റീരിയൽ, ലൈം മോട്ടർ ആണെങ്കിൽ നമുക്ക് സിമെൻറ്റ് ഉപയോഗിച്ചുകൂടാ. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ വർക്ക് തുടങ്ങുന്നത്. അതുമല്ല, നമുക്ക് ഡിഗ്രി ഓഫ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രിൻസിപ്പിളും കൂടെ ഉണ്ട്. നമുക്ക് എത്രമാത്രം ഒരു മോനുമെൻറ്റിന് കൺസെർവ് ചെയ്യാം, അതിൽ ഇൻ്റർവെൻഷൻ, ഹ്യൂമൻ ഇൻ്റർവെൻഷൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ മോനുമെൻറ്റിൻ്റെ ഡിറ്റീരിയേഷൻ അനുസരിച്ചായിരിക്കും നമ്മുടെ ഇൻ്റർവെൻഷൻ, ഡിഗ്രി ഓഫ് ഇൻ്റർവെൻഷനും കൂടെ. ചെറിയൊരു റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി വലിയൊരു കൺസർവേഷൻ വർക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്തും കൂടെ. അപ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റിയും ഓതൻറ്റിസിറ്റി ഇൻറ്റഗ്രിറ്റിയൊക്കെ നിലനിർത്തിക്കൊണ്ട് വേണം, ഹിസ്റ്റോറിക്കൽ വാല്യൂവും എല്ലാം ഉൾക്കൊണ്ട് വേണം നമ്മൾ കൺസർവേഷൻ ചെയ്യുന്നതിന്. സിമെൻ്റ് മോട്ടോർ നമ്മൾ മോനുമെൻറ്റിൽ സാധാരണ ഉപയോഗിക്കാറില്ല. ട്രഡീഷണൽ മെത്തേഡിൽ ലൈം മോട്ടോർ പ്രിപ്പയർ ചെയ്തിട്ട് ആണ് കൺസർവേഷൻ ചെയ്യാറ്. ചിലതൊക്കെ ഡ്രൈ സ്റ്റോൺ മേസണറി ആയിരിക്കും, അവിടെ മോട്ടോർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ പല പല ടെക്നിക്കുകളുണ്ട്, അത്തരം സിസ്റ്റംസ് ഉപയോഗിച്ചാണ് നമ്മൾ കൺസർവേഷൻ ചെയ്യുന്നത്.
1: പ്രധാനമായിട്ടും നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പുരാവസ്തു, പുരാവസ്തു വകുപ്പ് എന്നൊക്കെയാണ്. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറമ്പൊക്കെ കിളയ്ക്കുമ്പോൾ നാട്ടിലൊക്കെ പറയാറുണ്ട്, നിധി കിട്ടി അല്ലെങ്കിൽ പഴയ ഒരു സംഗതി കിട്ടി അല്ലെങ്കിൽ വളരെയധികം വിലയുള്ളൊരു സാധനം കിട്ടി. ഇന്നത്തെ കാലത്ത് ഇപ്പം അത്തരത്തിലുള്ളൊരു സംഗതി നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഒഫീഷ്യലി നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്, നമുക്കിങ്ങനൊരു സംഗതി ലഭിച്ചു എന്നുള്ളത് എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്?
0: നമുക്കൊരു പുരാവസ്തു കിട്ടിയെന്ന് വെച്ചോളൂ, അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ അറിയിക്കാം, കളക്ടറെ അറിയിക്കാം, അല്ലെങ്കിൽ തഹസീൽദാരെ അറിയിക്കാം, ലോക്കൽ പോലീസിനെ അറിയിക്കാം. അവർ വന്നിട്ട് അടുത്ത അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഏത് പുരാവസ്തു ആണെങ്കിലും അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്, ആൻറ്റിക്വിറ്റി രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ സർക്കിള് ഇത്തരം വർക്കുകൾ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ടെക്നിക്കൽ ഓഫീസർ വന്നിട്ട് അത് രജിസ്റ്റർ ചെയ്യും. പഴയതാണെങ്കിൽ, ആൻറ്റിക്വിറ്റി ആണെങ്കിൽ അത് ചില കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ കോയിൻസ്, പുരാതനമായിട്ടുള്ള കോയിൻസ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള പുതിയ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില വാളുകൾ, ഇത്തരം കാര്യങ്ങളൊന്നും രജിസ്റ്റർ ചെയ്യേണ്ട. എന്നാൽ ശില്പങ്ങൾ രജിസ്റ്റർ ചെയ്യണം, സ്റ്റോൺ കൊണ്ടുള്ള ശില്പങ്ങൾ, വെങ്കലത്തിലുള്ള ശില്പങ്ങൾ, ഇതെല്ലാം നമുക്ക് പൗരാണികമായിട്ടുള്ള സംഗതികൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ട്. അത് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയെ അറിയിച്ചാൽ മതി, നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ.
1: നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവർക്കും മാധ്യമങ്ങളിലൂടെ അറിയാവുന്നതാണ്, ഇതിൻ്റെ ഒരു സമാന്തരമായൊരു വിപണിയുണ്ട്. അധികം പഴക്കമില്ലാത്ത സംഗതി പല സിനിമകളിലും നമ്മൾ തമാശയായിട്ട് കാണുന്നുണ്ട്. വളരെ പഴക്കം തോന്നിപ്പിക്കുന്ന വിധത്തിലൊക്കെ ഉള്ള സാധനങ്ങൾ വലിയ വിലയ്ക്ക് വിൽക്കുക, ആളുകൾ അത് അഭിമാനത്തോടു കൂടി അവരുടെ വീടുകളിൽ വാങ്ങി വെക്കുക, ഇത്തരം മേഖലകളിൽ ആളുകൾക്ക് ഒരു ജാഗ്രതയുടെ ആവശ്യമില്ലേ?
0: അതുണ്ട്, തീർച്ചയായിട്ടുണ്ട്. കാരണം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ പുരാവസ്തുക്കൾ. ഈ പുരാവസ്തുക്കൾ പലതും വിദേശത്തേക്ക് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിനെ പ്രിവെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളുണ്ട്, ആൻറ്റിക്വിറ്റീസ് ആൻഡ് ആർട്ട് ട്രഷേഴ്സ് ആക്ട്. അതുപ്രകാരം നമുക്ക് പുരാവസ്തുക്കളെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പുരാവസ്തുക്കൾ വിദേശത്തേക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റീസെൻ്റ് നിർദ്ദേശം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട്, ചില പുരാവസ്തുക്കൾ നമ്മൾ രജിസ്റ്റർ, മാൻഡേറ്ററി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഈ രജിസ്റ്റേർഡ് ചെയ്ത പുരാവസ്തുക്കൾ അത് ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്ത്, അത് അവരുടെ ഉത്തരവാദിത്വമാണ് അതിനെ പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി. ഇത് വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷേ അത് വിദേശത്തേക്ക് നമുക്ക് അയക്കാൻ പറ്റില്ല, അത് കസ്റ്റംസിൽ അവർ അത് തടഞ്ഞു വെക്കുകയും ചെയ്യും. മാത്രമല്ല അത് ക്രിമിനൽ ഓഫൻസും കൂടെയാണ്.
1: നമ്മൾ വേണ്ട ഈ സൈറ്റുകളിലേക്ക് തന്നെ വന്നാൽ കാലാന്തരത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പുതിയ പുതിയ സൈറ്റുകൾ, പ്രത്യേകിച്ച് പ്രളയം കഴിയുമ്പോൾ അല്ലെങ്കിൽ പുതിയ സൈറ്റുകൾ രൂപപ്പെടാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പുതിയ സൈറ്റിലേക്കുള്ള ASI ഇനിഷ്യൽ ഇടപെടലുകൾ എങ്ങനെയാണ്?
0: നമ്മൾ ആർക്കിയോളജിക്കൽ എക്സ്പ്ലോറേഷൻ നടത്താറുണ്ട്. അപ്പോൾ അതിന് ടെക്നിക്കൽ ടീം ആർക്കിയോളജിസ്റ്റുകൾ പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവർ പര്യവേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സൈറ്റുകൾ കണ്ടുപിടിക്കും. അത് ആദ്യമായിട്ട് സർഫസ് സർവേ ആയിരിക്കും നടത്തുന്നത്, പെഡസ്ട്രിയൻ സർവേ എന്നാണ് നോർമലി നമ്മൾ ആർക്കിയോളജിയിൽ പറയുന്നത്. പെഡസ്

0: ലൊക്കേഷൻ സർവേ എന്ന് പറയുന്നത് കാൽനട ആയിട്ട് പോയി സൈറ്റുകൾ കണ്ടുപിടിക്കുക. അത് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ സർഫസ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ആ മണ്ണിന് കീഴിൽ ആർക്കിയോളജി ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു ആർക്കിയോളജിസ്റ്റിനെ അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലാണെങ്കിൽ ഞാൻ ആസാമിൽ നോർത്ത് കാച്ചാർ ഹിൽസ് ദിമാഹസോ ഡിസ്ട്രിക്റ്റാണ് ഇപ്പോൾ പുതിയതായിട്ട്. ദിമാഹസോ ഡിസ്ട്രിക്റ്റിൽ ഞാൻ എക്സ്പ്ലോറേഷൻ നടത്തിയിട്ടുണ്ട്. അവിടെ പല നിയോലിത്തിക് സൈറ്റുകൾ, നവീന ശിലായുഗ സൈറ്റുകൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പുരാതന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ നമ്മൾ കാണും. അത് കണ്ടാൽ നമുക്ക് ആർക്കിയോളജിസ്റ്റിനെ തിരിച്ചറിയാൻ പറ്റും അത് എത്ര വർഷം പഴക്കം ഉണ്ടെന്നൊക്കെയാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ കോൺസെൻട്രേഷനൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ മണ്ണിന് കീഴിൽ സ്ട്രക്ചർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടാനായിട്ട് നമുക്ക് എക്സ്കവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ. ഇപ്പോൾ ഒരു സൈറ്റ് കണ്ടുപിടിച്ചെന്ന് വെച്ചോളൂ, നമുക്ക് ഒരു സംശയമുണ്ട് മണ്ണിന് കീഴിൽ സ്ട്രക്ചറുണ്ട്, അതായത് വീടുകളുടെ അവശിഷ്ടങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ വ്യാപ്തി അറിഞ്ഞുകൂടെ എത്രയാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് സർഫസ് സ്കാൻ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് എക്സ്കവേഷൻ ചെയ്യാം. അപ്പോൾ അതൊരു കൺട്രോൾഡ് എക്സ്കവേഷനും ആയിരിക്കും. അപ്പോൾ ഇത്തരം സാങ്കേതിക വിദ്യകൾ നമുക്ക് ഉപയോഗിക്കാം.
1: ഡിജിറ്റലായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ എത്രത്തോളം ആർക്കിയോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്?
0: ഇപ്പം ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ലിഡാർ സർവേ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ലിഡാർ സർവേയൊക്കെ വളരെ എഫിഷ്യൻ്റ് ആണ് പുതിയ സൈറ്റുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ 3D സ്കാനിങ്, നമുക്ക് സൈറ്റുകളൊക്കെ 3D സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ പല സോഫ്റ്റ്വെയറുകളും ഉണ്ട്, അതുവഴി നമുക്ക് ഇപ്പോൾ ഒരു എക്സ്കവേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ 3D മോഡൽ വേണം. അപ്പം 3D സ്കാൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ ലെങ്ത് ഒരു ട്രെഞ്ച് നമുക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്കാൻ ചെയ്തിട്ട് ആ റിസൾട്ട് നമുക്ക് റീപ്രൊഡ്യൂസിബിൾ ആണ്. കാരണം ഒരു എക്സ്കവേഷൻ നടത്തിയെന്ന് വെച്ചോ അതിൻ്റെ പല ഫേസുകൾ നമ്മൾ 3D സ്കാൻ എടുക്കും, എന്നിട്ട് അത് ലാബിൽ കൊണ്ടുവന്ന് നമുക്ക് ആ സൈറ്റ് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് ലെയർ ബൈ ലെയർ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. മാത്രമല്ല അത് ടൈം സേവിങ് കൂടെയാണ്. പണ്ട് കാലത്ത് നമ്മൾ സർവേയറോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാനോ ചെന്നിട്ട് ഓരോന്നും ഡ്രോ ചെയ്ത് വളരെ ടൈം എടുക്കുന്ന ഒരു വർക്കാണ്. ഇപ്പോൾ സ്കാൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും.
1: ഇത്തരത്തിൽ നമ്മളൊരു സൈറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? അവിടെ പിന്നെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുക, അങ്ങനെ ഇത് ക്ലാസിഫൈ ചെയ്യുകയോ പ്രവേശനം നിരോധിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
0: അത് പ്രൊട്ടക്റ്റഡ് സൈറ്റ് ആണെങ്കിൽ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷേ വിസിറ്റേഴ്സിന് അലോഡാണ്. കാരണം അത് നമ്മളിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു എക്സ്കവേഷൻ അത് പബ്ലിക്കിന് വേണ്ടിയുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും പബ്ലിക്കിന് വേണ്ടി. ആൾക്കാർക്ക് വന്ന് കാണാം എക്സ്കവേഷൻ ചെയ്ത സ്ഥലം, അതിനെല്ലാം ഉള്ള ഫെസിലിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ തമിഴ്നാട്ടിൽ ആദിച്ചനെല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഗാലിത്തി സൈറ്റ്. അവിടെ എക്സ്കവേഷൻ ചെയ്തതിന് ശേഷം പബ്ലിക്കിന് വേണ്ടി അത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്തരം പ്രോജക്റ്റുകളൊക്കെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്.
1: നമ്മൾ പലപ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഒരു ആക്ച്വൽ വാല്യൂ പബ്ലിക്കിന് പലപ്പോഴും അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇൻഫർമേഷനിലൂടെ നമുക്കത് കിട്ടുന്നത്. അപ്പം അതിനപ്പുറത്തേക്ക് വിസിറ്റേഴ്സ് മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് പ്രൊട്ടക്റ്റഡ് സൈറ്റിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ വരേണ്ട ഒരു മാറ്റത്തെക്കുറിച്ച്.
0: ഓരോ മോണുമെൻറ്റിനും സൈറ്റിനും ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. 500 പേര് വരാൻ പറ്റുന്ന ഒരു സൈറ്റിലോ അല്ലെങ്കിൽ മോണുമെൻറ്റിലോ 5000 പേര് വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടാണ്. ഇപ്പം താജ്മഹലിലൊക്കെ അതാണ് സംഭവിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ് അവിടെ ക്രൗഡ് മാനേജ്മെൻറ്റ്. മാത്രമല്ല വിസിറ്റേഴ്സ് ചിലപ്പോഴൊക്കെ ഒരു ഇറസ്പോൺസിബിളായിട്ട് ബിഹേവിയർ ചെയ്യുന്നുണ്ട്. അത് ഒരു മോണുമെൻറ്റിൽ വന്നു, ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ സംരക്ഷിച്ചിട്ടുള്ള ഒരു കോട്ടയിലോ അങ്ങനെ അതുപോലെയുള്ള സംരക്ഷിത സ്മാരകങ്ങളിൽ വന്നിട്ട് അവർ മോണുമെൻറ്റിന് പുറത്ത് പല കാര്യങ്ങളും എഴുതി വയ്ക്കും. അവരുടെ പേര്, അവരുടെ
1: പേര്,
0: അത്തരം കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നത് മോണുമെൻറ്റിനെ നശിപ്പിക്കുന്നതാണ്. അത് 1000-2000 വർഷം പഴക്കമുള്ള യാതൊരു പ്രശ്നമില്ല, നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി കൈമാറ്റം ചെയ്തിട്ടുള്ള ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സാണ്, ഇത്തരം സ്മാരകങ്ങളാണ്. അത് 2026 വന്നിട്ട് ഇന്നത്തെ ആൾക്കാർ അവിടെ ചെന്ന് പാറയിലും മറ്റുമായിട്ട് സ്ക്രാച്ച് ചെയ്യുകയും ഇരുമ്പ് സംഗതികൾ കൊണ്ടുവന്നിട്ട് ആ മോണുമെൻറ്റിൻ്റെ പുറത്തിട്ട് വരയ്ക്കുകയും അതൊക്കെ ചെയ്യുമ്പോൾ അത് തികച്ചും ആ മോണുമെൻറ്റിനോട് കാണിക്കുന്ന അനാദരവാണ്. മാത്രമല്ല നമ്മുടെ മുൻഗാമികളോട് കാണിക്കുന്ന അനാദരവുമാണ്.
1: ചിലയിടങ്ങളിലെങ്കിലും സതുദ്ദേശപരമായി ആളുകൾ ഇത് പെയിൻ്റ് അടിക്കുക, സിമെൻ്റ് പൂശുക, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സാധ്യതയില്ല.
0: നമ്മുടെ സംരക്ഷിത സ്മാരകങ്ങളാണെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ അലോവബിൾ അല്ല. അത് ASI തന്നെ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ അതിനെ സ്ട്രക്ചറൽ സ്ട്രെങ്ത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ASI പ്രൊട്ടക്റ്റഡ് അല്ലാത്ത മോണുമെൻറ്റുകളിൽ പലതും ആൾക്കാരെ അറിഞ്ഞുകൂടാതെ ചിലപ്പോൾ കുമ്മായമൊക്കെ
1: സംരക്ഷിക്കാനെന്ന പേരിൽ തന്നെ നല്ല പെയിൻ്റ് അടിക്കുക,
0: അവരുടെ അറിവില്ലായ്മയാണത്. പക്ഷേ അവർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ടെക്നിക്കൽ നോഹവ് അവർക്ക് കൊടുക്കാറുണ്ട്. ഏത് രീതിയിലാണ് അവരത് ചെയ്യേണ്ടത്? ചിലപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും, ഇപ്പം 100 വർഷം

0: ഇരുന്നൂറ് വർഷമൊക്കെ പഴക്കമുള്ള ചിലപ്പോൾ അമ്പലങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പാലസുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യും, ഞങ്ങളത് ടെക്നിക്കൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു പാലസ്, അത് അവിടെ നിന്ന് ഞങ്ങൾ അറിയിച്ചു, ഞങ്ങൾ ഇന്ന് ഇൻസ്പെക്ഷൻ നടത്തി, എൻ്റെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. മാത്രമല്ല ഇരിങ്ങാനൂർ അവിടെ ഒരു ശിവ ടെമ്പിളാണ്, അത് നമ്മുടെ മോണുമെൻ്റ് അല്ല, ASI കീഴിൽ വരുന്നതല്ല. പക്ഷേ അവർ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തു, ഞങ്ങൾ തന്നെ അൺപ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ഹെഡിൽ ബഡ്ജറ്റ് വകയിരുത്തി ഞങ്ങളത് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അവർ. അത്തരം കാര്യങ്ങളൊക്കെ ASI ചെയ്യാറുണ്ട്. പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് അല്ലെങ്കിൽ പോലും ആ സംരക്ഷിക്കേണ്ട മോണുമെൻ്റ് ആണ് എന്ന് ഞങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്ത് കൊടുക്കാറുണ്ട്.
1: ഈ ശിലാലിഖിതങ്ങൾ, ശാസനങ്ങൾ, ഇതൊക്കെ ഓപ്പൺ എയറിലായിരിക്കും. നമ്മുടെ ക്ലൈമറ്റ് ആണെങ്കിൽ വളരെ പ്രക്ഷുബ്ധമായൊരു ക്ലൈമറ്റുമാണ്, ഈർപ്പം, മഴ, വെയിൽ. അത്തരം ഓപ്പൺ സ്പേസിലിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രത്യേക ലിപികളിലൊക്കെ എഴുതിയിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരു റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ അതെങ്ങനെയാണ്?
0: അത് എപ്പിഗ്രാഫി ബ്രാഞ്ച് അതിനെ സ്റ്റഡി ചെയ്യും. ആദ്യം നമുക്ക് ASI തന്നെ എപ്പിഗ്രാഫി ബ്രാഞ്ച് ഉണ്ട്, ഒന്ന് മൈസൂരുണ്ട്, പിന്നെ നാഗ്പൂരും ചെന്നൈയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരാദ്യം ചെന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ വർക്ക് സംരക്ഷണം കാര്യങ്ങളൊക്കെ നടത്തുന്നത് സർക്കിൾ, അതായത് സ്റ്റേറ്റുകളിലെ ASI സർക്കിൾസാണ്. ഇപ്പം തൃശ്ശൂർ നമുക്കങ്ങനെ ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കാറുണ്ട്, അതിനെ പ്രോപ്പറായിട്ട് കവർ ചെയ്യുക. പക്ഷേ ഇതുവരെയും കേരളത്തിൽ നമ്മളങ്ങനെ ശിലാലിഖിതങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല. ഫ്യൂച്ചറിൽ എങ്ങനെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ടെക്നിക്കലായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യും, കൺസർവ് ചെയ്യും അതിന്.
1: ഇപ്പോൾ താങ്കൾ എപ്പിഗ്രാഫി എന്നൊരു ബ്രാഞ്ചിനെ പറ്റി സൂചിപ്പിച്ചു, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പ് വർക്ക് ചെയ്യുന്ന മറ്റ് ബ്രാഞ്ചുകൾ ASI ഏതൊക്കെയാന്ന് പറയാം?
0: സയൻസ് ബ്രാഞ്ച് ഉണ്ട്. സയൻസ് ബ്രാഞ്ച് ചെയ്യുന്ന അവർ മ്യൂറൽ പെയിൻറ്റിങ്സ് കൺസർവ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എക്സ്പെർട്ടീസ് ഉണ്ട്, അവർ വന്നിട്ട് സ്റ്റഡി ചെയ്ത് കെമിക്കലി അത് സ്ട്രെങ്തൻ ചെയ്യണം, അവരത് ചെയ്യും അത്. പക്ഷെ എന്നാലും അത് നമ്മൾ പുതിയ പെയിൻറ്റൊന്നും മാറി അത് നവീകരിക്കാനൊന്നും നോക്കില്ല. നിലവിലുള്ള മ്യൂറൽ പെയിൻറ്റിങ്സ് അതിനെ സ്ട്രെങ്തൻ ചെയ്യാനോ അതിൻ്റെ ഡിറ്റീരിയേഷൻ കുറയ്ക്കുന്നതിനും വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്യും.
1: ഇപ്പോൾ ഈ പഴയകാലത്ത് പെയിൻറ്റിങ്ങിലൊക്കെ ഇപ്പോൾ വാട്ടർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ മുട്ട, കരിപ്പെട്ടി, ഇങ്ങനെയൊക്കെയുള്ള പല ഇത്, ഇതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്?
0: അതവർ കെമിക്കൽ അനാലിസിസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം അവർ അതേ കോൺസെൻട്രേഷനിൽ അതേ പെർസെൻറ്റേജിൽ ഇത് സംഗതികൾ മിക്സ് ചെയ്തിട്ടാണ് അത് അവരുപയോഗിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ സയൻസ് ബ്രാഞ്ചിന് അതിൻ്റേതായിട്ടുള്ള ടെക്നിക്സും എക്സ്പെർട്ടീസും ഉണ്ട്.
1: ഒരു എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടൈസ് വേണ്ട തരം ബ്രാഞ്ചുകൾ അങ്ങനെ ഉണ്ടോ?
0: അത് സർക്കിളിൽ നമ്മൾ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ആർക്കിയോളജിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവരാണ് കൺസർവേഷൻ വർക്ക് മോണിറ്റർ ചെയ്യുന്നത്. നമ്മുടെ തൃശ്ശൂർ സർക്കിളിൽ നമുക്ക് അസിസ്റ്റന്റ് സൂപ്രണ്ടൻ്റ് ആർക്കിയോളജിസ്റ്റ് ഉണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് ആർക്കിയോളജിസ്റ്റ് ഉണ്ട്, അതിൻ്റെ അവരുടെ പോസ്റ്റുകളുണ്ട്. അപ്പോൾ അവർ സൈറ്റിൽ ചെന്ന് മോണുമെൻ്റ് നോക്കുകയും സ്ട്രക്ചറിലെ സ്ട്രെങ്ത് അനാലിസിസ് ചെയ്യുകയും മറ്റ് വർക്കുകൾ അവരുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റാഫിനെ അവർ സൂപ്പർവൈസ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആർക്കിയോളജിക്കൽ എഞ്ചിനീയേഴ്സ് അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, അവരത് ചെയ്യും. അത് മോഡേൺ വർക്ക്സ് ഇപ്പോൾ CPWD വർക്കല്ല. CPWD നമുക്ക് എഞ്ചിനീയേഴ്സ്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർ മോഡേൺ വർക്ക്സാണ് ചെയ്യുന്നത്. അപ്പോൾ CPWD എഞ്ചിനീയേഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റിക്രൂട്ട് ചെയ്ത് വന്നാലും അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കും
1: സൈറ്റിൽ.
0: ആ അതെ, ഹെറിറ്റേജ് പ്രിസർവേഷൻ, അതായത് ആർക്കിയോളജിക്കൽ കൺസർവേഷൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് ഇത്തരം വർക്കുകൾ ചെയ്യിക്കുന്നത്. ഇപ്പോൾ 2 മാസം മുമ്പ് തൃശ്ശൂർ സർക്കിളിൽ വെച്ചിട്ട് സദേൺ ഇന്ത്യയിലെ എല്ലാ ആർക്കിയോളജിക്കൽ എഞ്ചിനീയേഴ്സിനും കൺസർവേഷൻ അസിസ്റ്റൻസിനും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. 5 ദിവസത്തെ വർക്ക്ഷോപ്പായിരുന്നു അത്. 5 ദിവസത്തെ വർക്ക്ഷോപ്പ് നമ്മൾ ബേക്കലിൽ വെച്ച് ട്രെയിനിങ് കൊടുത്തു, തൃശ്ശൂർ വെച്ച് ട്രെയിനിങ് കൊടുത്തു. ഇങ്ങനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതായത് ടൈമുകളിൽ പല റീജിയൻസിലും വർക്ക്ഷോപ്പ്സ് നടത്താറുണ്ട്, ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നത്.
1: ഇപ്പം നമ്മളൊരു സൈറ്റിൻ്റെ കൺസർവേഷൻ ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെങ്കിലും പലപ്പോഴും അത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മുതൽ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, പല വകുപ്പുകളൊക്കെ ഇതിലിടപെടാണ്. ഈ ഒരു കോർഡിനേറ്റഡ് എഫേർട്ടിനെ കുറിച്ച്,
0: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നമ്മളൊരു സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓണേഴ്സ് ആരാണെന്ന് വെച്ചാൽ അവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവരുടെ കൺസെൻറ്റോട് കൂടിയേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. പിന്നെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ സപ്പോർട്ട്, അവരെല്ലാം നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു മോണുമെൻ്റ് അല്ലെങ്കിൽ ഒരു സൈറ്റ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് AMASR Act 1958 പ്രകാരം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊട്ടക്റ്റഡ് ഏരിയയ്ക്ക് അടുത്ത് പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ ബൗണ്ടറി ഉണ്ടല്ലോ, അതിന് പുറത്ത് 100 മീറ്റർ വരെ അത് പ്രോഹിബിറ്റഡ് ഏരിയ എന്നാണ് പറയുന്നത്. ആ പ്രോഹിബിറ്റഡ് ഏരിയയിൽ പുതിയതായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് അനുവദിക്കാൻ പാടില്ല എന്നുള്ളൊരു

0: നിയമമുണ്ട്. പക്ഷേ മുൻപുണ്ടായിരുന്ന കെട്ടിടങ്ങൾ റിനോവേറ്റ് ചെയ്യാം, റിപ്പയർ ചെയ്യാം, പ്രൊവിഷനുണ്ട്. പക്ഷേ പുതിയതായിട്ടൊന്നും കൺസ്ട്രക്റ്റ് ചെയ്യാൻ പാടില്ല. പ്രോഹിബിറ്റഡ് ഏരിയയുടെ ബൗണ്ടറി ഉണ്ടല്ലോ, അവിടെ തൊട്ട് അടുത്ത 200 മീറ്റർ എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ഏരിയയാണ്. ആ റെഗുലേറ്റഡ് ഏരിയയിൽ മോഡേൺ കൺസ്ട്രക്ഷൻ എല്ലാം അനുവദിക്കാൻ പറ്റും. പക്ഷെ അതിന് നാഷണൽ മോണുമെൻറ്റ്സ് അതോറിറ്റിയുടെ പെർമിഷൻ വേണം. അത് കോമ്പീറ്റൻ്റ് അതോറിറ്റി കേരളത്തിൽ നമ്മുടെ സ്റ്റേറ്റ് ആർക്കിയോളജിയുടെ ഡയറക്ടറാണ് ഇപ്പോൾ കോമ്പീറ്റൻ്റ് അതോറിറ്റി. പിന്നെ നമ്മുടെ നാഷണൽ മോണുമെൻറ്റ്സ് അതോറിറ്റിയുടെ ഓഫീസ് ഡൽഹിയിലാണ്. നാഷണൽ മോണുമെൻറ്റ്സ് അതോറിറ്റിയുടെ പെർമിഷനോടുകൂടി റെഗുലേറ്റഡ് ഏരിയയിൽ പബ്ലിക്കിന് പുതിയ കൺസ്ട്രക്ഷൻ പറ്റും. അതിനുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോഹിബിറ്റഡ് ഏരിയയിൽ റിപ്പയറിന് വേണ്ടിയും ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇത് അറിഞ്ഞുകൂടാത്ത പല ഡിപ്പാർട്ട്മെൻറ്റുകളും ആൾക്കാരും ഉണ്ട്. അവർ ചെന്ന് ഡയറക്റ്റായിട്ട് കൺസ്ട്രക്ഷൻ നടത്തിയതിന് ശേഷം പിന്നെ അതിൻ്റെ ഡിമോളിഷൻ ഓർഡറും കാര്യങ്ങളൊക്കെ വരും. അപ്പോഴാണ് അവർക്കത് സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാകുന്നതും കൂടെ അല്ലേ. അപ്പോൾ ഇത് പബ്ലിക് അറിഞ്ഞിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
1: ഈ ഒരു മേഖലയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായി തോന്നുന്നത് രസമുള്ളൊരു മേഖലയാണ്. വ്യക്തിപരമായ ചോദ്യമാണ്, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്, താങ്കളുടെ ഒരു പഠനം?
0: എൻ്റെ ഡിഗ്രി ഹിസ്റ്ററിയിലായിരുന്നു. അപ്പോൾ ഹിസ്റ്ററിക്ക് ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനുഷ്യനെ കുറിച്ച് അറിയാൻ പറ്റില്ല. കാരണം റിട്ടൺ റെക്കോർഡ്സ്, അതായത് റൈറ്റിംഗ് ഇമർജ് ചെയ്ത ഒരു മാക്സിമം ഒരു 5000 വർഷം മനുഷ്യൻ്റെ ചരിത്രത്തിനെ കുറിച്ച് നമ്മൾ റിട്ടൺ റെക്കോർഡ്സിൽ കിട്ടുന്നത് 5000 വർഷങ്ങൾക്കകം എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളാണ്. അതിന് മുമ്പ് 98% ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി ആ ഡീറ്റെയിൽസ് ആർക്കിയോളജിയിലൂടെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആർക്കിയോളജി പഠനം ഹിസ്റ്ററി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനൊരു ഇതിനപ്പുറം എന്തുണ്ട് എന്നുള്ള ഒരു ചോദ്യമായി. അപ്പോൾ അത് തരുന്നത് ആർക്കിയോളജി എന്നുള്ള ഡിസിപ്ലിനാണ്. അങ്ങനെയാണ് ഞാൻ ആർക്കിയോളജിയിലേക്ക് മാറുന്നത്. അപ്പോൾ എൻ്റെ മാസ്റ്റർ ഡിഗ്രി ഞാൻ ആർക്കിയോളജിയാണ് ചെയ്തത്. പിന്നെ എനിക്ക് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയെന്ന് ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തായിരുന്നു. 2 വർഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജി ഡൽഹിയിൽ ചെയ്തു. അതിനുശേഷം എനിക്ക് യൂറോപ്യൻ കമ്മീഷൻ സ്കോളർഷിപ്പ് കിട്ടി. ഞാൻ ഇറ്റലിയിലേക്ക് പോയി. അവിടെ പ്രീഹിസ്റ്ററി, അതും ആർക്കിയോളജിയുടെ ഒരു ഭാഗമാണ്, ഹ്യൂമൻ എവല്യൂഷനും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അത് ഞാൻ സ്പെയിനിലും ഇറ്റലിയിലുമായിട്ട് ഞാനത് പഠനം പൂർത്തിയാക്കി. അതിനുശേഷം ജോബ് അക്കാഡമിക് ഫീൽഡിൽ തന്നെയാണ്, യൂണിവേഴ്സിറ്റിയിൽ, അതും ഫോറിനിൽ തന്നെയാണ്, വിദേശത്ത് യൂണിവേഴ്സിറ്റിയിൽ ജോലിയായി. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മുടെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് അഡ്വർടൈസ് ചെയ്തു, ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് ആർക്കിയോളജിസ്റ്റ്. അതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു. അത് വന്നപ്പോൾ ഞാൻ തിരിച്ച് വിദേശത്ത് ജോലി റിസൈൻ ചെയ്തിട്ട് തിരിച്ചു വന്നു. 2015 ഞാൻ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം സൂപ്രണ്ടൻ്റ് ആർക്കിയോളജിസ്റ്റായിട്ട് പ്രൊമോഷനായി കേരളത്തിലേക്ക് വന്നു. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ മോണുമെൻസിൻ്റെ കാര്യങ്ങൾ, കൺസർവേഷനും റെസ്റ്ററേഷനും കാര്യങ്ങളും നോക്ക് നടത്തുകയാണ്. അപ്പോൾ തൃശ്ശൂരാണ് മെയിൻ ഓഫീസ് കേരളത്തിൽ.
1: അപ്പോൾ താങ്കൾക്ക് പഠനകാലത്തൊരു ഇൻസൈറ്റ് ഉണ്ടാകുന്നു, ഇതിനപ്പുറം എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി താങ്കളെ ലീഡ് ചെയ്യുന്നു. കേരളത്തിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യമുള്ള ആളുകൾ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
0: നമ്മുടെ പൈതൃകത്തിനെക്കുറിച്ച് താല്പര്യമുള്ള എല്ലാവർക്കും കടന്നു വരാമെന്നുള്ള ഒരു ഫീൽഡാണ് ആർക്കിയോളജി ഫീൽഡ്. പല യൂണിവേഴ്സിറ്റികളും നമ്മുടെ ആർക്കിയോളജി കോഴ്സ് നടത്തുന്നുണ്ട്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിയോളജിയിൽ 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നടത്തുന്നുണ്ട്. അപ്പോൾ ആർക്കിയോളജിയുടെ ഫീൽഡിലേക്ക് കടന്നു വരുന്നവർക്ക് ഒരു ബേസിക് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ആർക്കിയോളജിയിൽ ആവശ്യമാണ്. അപ്പോൾ അതിനുശേഷം നമുക്കിപ്പോൾ വിദേശത്ത് പോകുന്നെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികളിലും വളരെയധികം സ്കോളർഷിപ്പ് ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ്. മാത്രമല്ല പല പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പോൾ ആർക്കിയോളജിസ്റ്റുകളെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കിയോളജിയിൽ മിനിമം ഒരു മാസ്റ്റർ ഡിഗ്രിയെങ്കിലും ഉള്ള ആൾക്കാർക്ക് ജോബ് ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ്. മാത്രമല്ല ഇപ്പോൾ ആർക്കിയോളജിയിൽ വന്നവർക്ക് ആർക്കിടെക്ചറിൽ ആ മേഖലകളിലും കൂടെ എക്സ്പീരിയൻസ് നേടിക്കൊണ്ട് അത്തരം സ്ഥാപനങ്ങളിലും പോകാനുള്ള കൺസൾട്ടൻസി സർവീസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആർക്കിയോളജി ഉണ്ട്, ഒരാൾക്ക് ബിടെക് ഉണ്ട്,
1: ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്.
0: അങ്ങനെയുള്ളവർക്ക് ഹെറിറ്റേജ് കൺസർവേഷനിൽ പല പല ഓർഗനൈസേഷനും ഇന്ത്യയിൽ തന്നെയുണ്ട്. അവർക്കെല്ലാം ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫീൽഡാണ് ആർക്കിയോളജി. പിന്നെ കുറച്ച് ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം. പെട്ടെന്ന് ജോലി സാധ്യത ഉള്ള ഒരു ഫീൽഡല്ല. എന്നാൽ അത് അതിൽ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുന്നവർക്ക് ചാൻസ് ഉണ്ട്.
1: എന്നാലും താങ്കളുടെ ഒരു ജീവിതം സൂചിപ്പിക്കുന്നത് അങ്ങനെ ക്ഷമയോടുകൂടി താല്പര്യമുള്ള ഒരു മേഖലയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ റിസൾട്ടാണ്. ഈ ഒരു ഇൻ്റർവ്യൂവിലൂടെ തന്നെ ASI പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒപ്പം ഈ കരിയറിനെ കുറിച്ചും വ്യക്തമായ ചിത്രം ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. താങ്കളുടെ വിലയേറിയ സമയം ഈ ഒരു പരിപാടിക്ക് വേണ്ടി ചെലവഴിച്ച് ഞങ്ങളുടെ ശ്രോതാക്കളോട് താങ്കളുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
0: നന്ദി, നമസ്കാരം.
2: ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടന്റിംഗ് ആർക്കിയോളജിസ്റ്റായ വിജയകുമാർ എസ് നായരുമായി MK ദിലീപ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: നേർമൊഴി സമാപിക്കുന്നു.
1: സമയം 8:27 12 സെക്കൻഡ്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ, ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ശ്രേയസ് പദ്ധതി.
2: പഠനത്തോട് ചേർത്ത് തൊഴിൽ പരിശീലനവും കൂടി നൽകി യുവാക്കളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുവാനായി രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രേയസ്. 2019 ഫെബ്രുവരി 27 ഇത് പ്രഖ്യാപിച്ചത്. ശ്രേയസിൻ്റെ പൂർണ്ണരൂപം സ്കീം ഫോർ ഹയർ എഡ്യൂക്കേറ്റഡ് യൂത്ത് ഇൻ അപ്രന്റീസ്ഷിപ്പ് ആൻഡ് സ്കിൽസ് എന്നാണ്. സാധാരണ ബിരുദധാരികൾക്ക് വ്യവസായ അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങൾ നൽകുന്നതിനുള്ള കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് ഇത്. അപ്രന്റീസ്ഷിപ്പ് വഴി ജോലികളിലെ കഴിവ് വർദ്ധിപ്പിക്കാം, സ്റ്റൈപ്പൻഡ് നേടുകയും ചെയ്യാം. ഇതുവഴി രാജ്യത്തെ യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം എന്നിങ്ങനെ 3 കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോഗ്രാം ബാസ്ക്കറ്റാണ് ശ്രേയസ്. ഇനി പറയുന്നവയാണ് ശ്രേയസിൻ്റെ ലക്ഷ്യങ്ങൾ. 1, ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തൊഴിൽ പരിശീലനം കൂടി ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത മെച്ചപ്പെടുത്തുക. 2, വിദ്യാഭ്യാസവും വ്യവസായ സേവന മേഖലകളും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുക. 3, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കഴിവുകൾ നൽകുക. 4,

0: പഠനത്തോടൊപ്പം സമ്പാദിക്കുക എന്നത് പ്രോത്സാഹിപ്പിക്കുക. 5. ഗുണമേന്മയുള്ള മനുഷ്യശക്തി ബിസിനസ് വ്യവസായ രംഗത്തെ സഹായിക്കുന്നതിന് ലഭ്യമാക്കുക. 6. ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ വികസന ശ്രമങ്ങളുമായി വിദ്യാർത്ഥി സമൂഹത്തെ ബന്ധിപ്പിക്കുക. എല്ലാ ബിസിനസ് വ്യവസായ രംഗങ്ങളിലും മൊത്തം തൊഴിൽ ശക്തിയുടെ 10% വരെ അപ്രന്റീസുമാരെ നിയമിക്കുന്നതിന് നിഷ്കർഷിക്കുന്ന ദേശീയ അപ്രന്റീസ്ഷിപ്പ് പ്രമോഷൻ സ്കീമുമായി ചേർന്നാണ് പ്രാഥമികമായി ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. സെക്ടർ സ്കിൽ കൗൺസിലുകൾ, അതായത് SSC വഴി ബാങ്കിംഗ്, ഫിനാൻസ്, ഇൻഷുറൻസ് മേഖലകൾ, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ടെലികോം, ലോജിസ്റ്റിക്സ്, വസ്ത്രനിർമ്മാണം, മീഡിയ മാനേജ്മെൻറ്റ് സേവനങ്ങൾ എന്നിവയിലാണ് ഈ പദ്ധതി തുടക്കത്തിൽ നടപ്പിലാക്കുന്നത്. ഉയർന്നു വരുന്ന അപ്രന്റീസ്ഷിപ്പ് ഡിമാൻഡ് അനുസരിച്ച് പാഠ്യപദ്ധതികൾ ക്രമീകരിച്ച് കാലക്രമേണ കൂടുതൽ മേഖലകൾ ഇവയോട് കൂട്ടിച്ചേർക്കപ്പെടും. വ്യത്യസ്ത രീതികളിൽ ഈ പ്രോഗ്രാം നടന്നു വരുന്നുണ്ട്. 1. ആഡ് ഓൺ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഡിഗ്രി അപ്രന്റീസ്ഷിപ്പ്. നിലവിൽ ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെക്ടർ സ്കിൽ കൗൺസിലുകൾ നൽകുന്ന തിരഞ്ഞെടുത്ത അപ്രന്റീസ്ഷിപ്പ് മേഖലകളിൽ നിന്ന് അവർക്കിഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം സാധാരണയായി ഏകദേശം 6 മാസമാണ്. മേഖലയെ സംബന്ധിച്ച അടിസ്ഥാന പരിശീലനത്തിനാണ് ഇത് ഉപകരിക്കുക. ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കിയ ഉടൻ തന്നെ പ്രോഗ്രാം ആരംഭിക്കും. എല്ലാ വർഷവും മെയ് മുതലാണ് ഇതാരംഭിക്കുന്നത്. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ വിദ്യാർത്ഥിക്ക് പ്രതിമാസം ഏകദേശം 6,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് കാലയളവ് അവസാനിക്കുമ്പോൾ ബന്ധപ്പെട്ട സെക്ടർ സ്കിൽ കൗൺസിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റിന് പുറമെ നൈപുണ്യ സർട്ടിഫിക്കറ്റും ലഭിക്കും. മറ്റൊരു രീതി ഉൾച്ചേർത്ത അപ്രന്റീസ്ഷിപ്പ് പദ്ധതിയാണ്. ഇതിനു കീഴിൽ നിലവിലുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾ BA പ്രൊഫഷണൽ, BSc പ്രൊഫഷണൽ അല്ലെങ്കിൽ BCOM പ്രൊഫഷണൽ കോഴ്സുകളായി പുനഃക്രമീകരിക്കും. അതിൽ വിദ്യാഭ്യാസ ഇൻപുട്ട്, വൊക്കേഷണൽ ഇൻപുട്ട് ഇവ മാത്രമല്ല അപ്രന്റീസ്ഷിപ്പും ഉൾപ്പെടുത്തിയിരിക്കും. നൈപുണ്യത്തിൻ്റെ ആവശ്യകത അനുസരിച്ച് 6 മുതൽ 10 വരെ മാസം ഇതിന് ദൈർഘ്യമുണ്ടാകും. ഉദാഹരണത്തിന്, ലോജിസ്റ്റിക്സിലെ BBA കോഴ്സിന് 1 സെമസ്റ്റർ ക്ലാസ് റൂം അധ്യാപനവും അടുത്ത സെമസ്റ്റർ അപ്രന്റീസ്ഷിപ്പും ആയിരിക്കും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും BJP അംഗം രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെ കൂടുതൽ MLA മാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം F രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ഷിബു, ബേബി ജോൺ, സണ്ണി ജോസഫ്, K മുരളീധരൻ തുടങ്ങിയവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാലാക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം നാളെ പിരിയുന്ന സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29th വീണ്ടും ചേരും. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചത്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങി എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. കോംഗോയിലും യുഗാണ്ടയിലും എബോളയുടെ ബുണ്ടി ബുഗ്യോ വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വകഭേദത്തിനെതിരെ മരുന്ന് വികസിപ്പിക്കാൻ 9 മാസമെങ്കിലും എടുക്കുമെന്നാണ് WHO വിലയിരുത്തൽ. 140 ലേറെ എബോള മരണം

0: ങ്ങളും 650-ലേറെ പേർക്ക് രോഗബാധയും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, സൌത്ത് സുഡാൻ എന്നിവിടങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്നു. ഇന്ത്യയിൽ നിലവിൽ എബോള രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് യോഗം ചേർന്നത്. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് യോഗം വിലയിരുത്തി. ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര സർക്കാരും നിർദ്ദേശിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് 21 ദിവസം വരെയുള്ള നിരീക്ഷണ സംവിധാനം സജ്ജമാക്കും. കേരളത്തിലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 ജൂൺ രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ K മുരളീധരൻ, CP ജോൺ എന്നിവരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കും. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമായി 2 സെഷനുകളിലായാണ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്. എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട DGP റിപ്പോർട്ട് 3 ദിവസത്തിനകം സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026. സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകൾക്കും ഉപഭോക്താക്കൾക്കും നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ ലേപനങ്ങളായോ സ്പ്രേ രൂപത്തിലോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് 13 ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ 125 റൺസ് എന്ന നിലയിലാണ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8 മണി കഴിഞ്ഞ് 40:15. ആകാശവാണി തൃശൂർ, സേവന വാർത്തകൾ. ചിറ്റൂർ നാട്ടുകൽ നടുപ്പുണ്ണി റോഡിലൂടെ ഹെർബർട്ട് പാലത്തിന്റെ കരിമണ്ണ പാലം അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ഈ മാസം 23 വരെ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തമിഴ്നാട് പൊള്ളാച്ചി ഭാഗത്തു നിന്നും കൊഴിഞ്ഞാമ്പാറയിലേക്ക് വരുന്ന വാഹനങ്ങൾ നടുപ്പുണ്ണി ചെക്ക് പോസ്റ്റ് ഭാഗത്തു നിന്നും വലത്തുവശത്തുള്ള എരുത്തേപതി റോഡ് കുലുക്കുപാറ വഴി തിരിഞ്ഞു പോകേണ്ടതാണ്. കൊഴിഞ്ഞാമ്പാറ നടുപ്പുണ്ണി പോകുന്ന വാഹനങ്ങൾ ഗോപാലപുരം വഴിയും തിരിഞ്ഞു പോകേണ്ടതാണ്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കോങ്ങാട് ആൺകുട്ടികളുടെയും മുണ്ടൂർ പെൺകുട്ടികളുടെയും ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. 10% സീറ്റ് മറ്റ് വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. നിശ്ചിത ഫോമിലുള്ള അപേക്ഷ, ജാതി, വരുമാനം, പ്രധാനാധ്യാപകന്റെ സാക്ഷ്യപത്രം എന്നിവ സഹിതം ഈ മാസം 25 വൈകിട്ട് 5 പാലക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 8547-63-0326 ഫോൺ നമ്പർ ആവർത്തിക്കാം. 8547-63-0326 ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ഹെസാപ്പ് കേരള ചാത്തന്നൂർ സെൻട്രലിൽ നടത്തുന്ന സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സിന് മുതൽ പ്രായമുള്ള SSLC വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. 5 ദിവസമാണ് കോഴ്സ്.

കാലാവധി. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 9495999971. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9495999971. കാട്ടകാമ്പാൽ കൃഷിഭവൻ പരിധിയിലെ 30 സെന്റ് മുതൽ 5 ഏക്കർ വരെയുള്ള കാർഷിക ഭൂമിയിലെ സൗജന്യ വൈദ്യുതി കണക്ഷൻ ഗുണഭോക്താക്കൾ ഇനി പറയുന്ന രേഖകളുമായി കൃഷിഭവനിൽ വന്ന് രജിസ്ട്രേഷൻ പുതുക്കേണ്ടതാണ്. ആവശ്യമായ രേഖകൾ ഇനി പറയുന്നു: 2026-27 നികുതി രശീതി, ആധാർ കാർഡ് കോപ്പി, ഏറ്റവും പുതിയ വൈദ്യുതി ബില്ലിൻ്റെ കോപ്പി, അംഗത്വ ഫീസ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. എസ്ആപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പവർ ഇലക്ട്രോണിക് സർവീസ് ടെക്നീഷ്യൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒബിസി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പൂർണ്ണമായും സൗജന്യമായി ഈ പരിശീലനത്തിന് സ്റ്റൈപ്പൻഡ് ലഭ്യമാണ്. 4 മാസം ദൈർഘ്യമുള്ള കോഴ്സിലേക്ക് ITI ഡിപ്ലോമ, BTech ഇലക്ട്രിക്കൽ, ECE യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വാർഷിക കുടുംബ വരുമാനം 2.5 ലക്ഷം രൂപ വരെ ഉള്ളവർക്കാണ് പ്രവേശനം. പരിശീലനത്തിന് ശേഷം പ്ലേസ്മെന്റ് സഹായവും ഉറപ്പു നൽകുന്നുണ്ട്. താൽപ്പര്യമുള്ളവർ ഓൺലൈൻ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 9495999675. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9495999675. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി സമയം 9:15.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
2: മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക്, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ.
3: മൈൻഡ്ഫുൾനെസ് അഥവാ ശ്രദ്ധാപൂർണത എന്ന നിപുണത കുട്ടികളിൽ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. വർത്തമാനകാല നിമിഷങ്ങളിലെ അനുഭവങ്ങളെ തുറന്ന മനസ്സോടെയും എല്ലാം അംഗീകരിക്കുന്ന ഒരു മനോഭാവത്തോടെയും പ്രത്യേകിച്ച് മുൻവിധികളൊന്നുമില്ലാതെ തിരിച്ചറിയുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ശ്രദ്ധാപൂർണത എന്ന് പറയുന്നത്. കരുണാർദ്രമായ ശ്രദ്ധയാണ് ശ്രദ്ധാപൂർണതയിൽ നാം ഉപയോഗിക്കുന്നത്. അതായത്, തീർത്തും മുൻവിധികളില്ലാതെ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക എന്നത് അസാധ്യമായ ഒന്നാണ്. അപ്പോൾ എന്താണ് ചെയ്യാൻ സാധിക്കുക? ഞാൻ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പല രീതിയിലുള്ള മുൻധാരണകൾ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റുകൾ എന്ന് വിളിക്കുന്ന അവസ്ഥ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന തിരിച്ചറിവോടെ തന്നെ വിഷയങ്ങളെ നോക്കിക്കാണുകയാണ് മൈൻഡ്ഫുൾനെസ്സിലൂടെ നാം ചെയ്യുന്നത്. മൈൻഡ്ഫുൾനെസ് എന്നത് മുതിർന്നവർക്ക് മാത്രമുള്ള ഒരു നിപുണതയായി കണക്കാക്കരുത്. സത്യത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ട്. ബ്രസ്റ്റ് ക്രോൾ എന്ന് അറിയപ്പെടുന്ന കുഞ്ഞുങ്ങളിൽ, അതായത് നവജാത ശിശുക്കളിൽ കാണപ്പെടുന്ന ഒരു സവിശേഷ സ്വഭാവമുണ്ട്. തലച്ചോറിൻ്റെ ആരോഗ്യം ശരിയായ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഒരു നവജാത ശിശുവിനെ അത് ജനിച്ചാലുടനെ തന്നെ അമ്മയുടെ തൊലിയുമായി സമ്പർക്കം വരുന്ന രീതിയിൽ അമ്മയുടെ മാറിൽ കിടത്തിയാൽ ആ കുഞ്ഞ് സ്വയം ഇഴഞ്ഞ് അമ്മയുടെ ഏതെങ്കിലും ഒരു സ്ഥാനത്തിൻ്റെ അടുത്തേക്ക് പോവുകയും സ്വയം പാല് വലിച്ചു കുടിക്കുന്നതായുമാണ് അറിയുന്നത്. അങ്ങനെ തന്നെയാണ്

കാണപ്പെടുന്നതും. അപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് പോലും ശ്രദ്ധിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ മൈൻഡ്ഫുൾനെസ്സിൽ വെറും ശ്രദ്ധയല്ല, മറിച്ച് കരുണാർദ്രമായ ശ്രദ്ധയാണ് നാം ഉപയോഗിക്കുന്നത്. കാരുണ്യം എന്ന വാക്കിന് ഇംഗ്ലീഷിൽ കമ്പാഷൻ എന്നും പറയാം. അതായത് അവനവൻ്റെ അവസ്ഥയെയും ഒപ്പം നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥയെയും മറ്റെല്ലാ വിഷയങ്ങളെയും പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തുടക്കക്കാരൻ്റെ മനസ്സോടെ മുന്നിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ. കുഞ്ഞുങ്ങളിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാനാവുന്നത്? കുഞ്ഞുങ്ങളിലും മുതിർന്നവരെ പോലെ തന്നെ കൃത്യമായ പരിശീലനത്തിലൂടെ ഈ ഒരു നൈപുണ്യം നേടിയെടുക്കാനാവുന്നതാണ്. മൈൻഡ്ഫുൾനെസ് എന്ന പരിശീലനം കൃത്യമായി ചെയ്യുന്നവരുടെ മസ്തിഷ്കത്തിൽ 8 ആഴ്ചകൾക്കുള്ളിൽ പല പല മാറ്റങ്ങൾ വരുന്നതായി ന്യൂറോളജിക്കൽ ആയ ഗവേഷണങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ശ്രദ്ധിക്കാനും ഏകാഗ്രതയോടെ വിഷയങ്ങളെ കാണാനും പ്രശ്നപരിഹാരം ചെയ്യുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും ആവേശം നിയന്ത്രിക്കാൻ വൈകാരിക നിയന്ത്രണം എന്നു വേണ്ട അതിജീവന ശേഷി വരെയുള്ള ഒട്ടേറെ ഉന്നതമായ നിർവഹണങ്ങൾ ചെയ്യുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങളെ മൈൻഡ്ഫുൾനെസ് പരിശീലനത്തിലൂടെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ സാധിക്കും എന്നാണ് കാണപ്പെടുന്നത്. ഏതൊരു കുട്ടിക്കും ഇതൊക്കെ അത്യാവശ്യമുള്ള ഘടകങ്ങൾ തന്നെ അല്ലേ? എല്ലാ ജീവിത നിപുണതകൾക്കും നിദാനമാകുന്നത്, ഏറ്റവും വലിയ ഒരു അടിത്തറ, ശക്തമായ അടിത്തറയാകുന്നത് ഈ മൈൻഡ്ഫുൾനെസ് എന്ന പരമപ്രധാനമായ നിപുണത തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പരിശീലനം കുട്ടികളെ വളരെ കൃത്രിമമായ രീതിയിൽ നമുക്ക് ചെയ്യിപ്പിക്കാവുന്ന ഒന്നല്ല. മറ്റേതൊരു നൈപുണ്യവും പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ്സിലും നല്ല മോഡലുകളുടെ ആവശ്യമുണ്ട്. അതായത് അവനവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതിപ്രവർത്തിക്കാൻ കഴിയുന്ന, സംയമനത്തോടെ സ്വന്തം ജീവിതത്തെ കാണാനുള്ള മനോഭാവം നിറയുന്ന വ്യക്തികളോടൊപ്പമാണ് കുഞ്ഞുങ്ങൾക്കും മൈൻഡ്ഫുൾനെസ് പരിശീലിക്കാനാവുക. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മൈൻഡ്ഫുൾനെസ്സിനെക്കുറിച്ച് സംസാരിക്കുന്ന ഏതൊരു വ്യക്തിയും, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് മൈൻഡ്ഫുൾനെസ്സിൻ്റെ പരിശീലനം നൽകണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു രക്ഷിതാവും ആദ്യം തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു വിഷയമാണ് എത്ര കണ്ട് ഞാൻ മൈൻഡ്ഫുള്ളാണ് എന്നുള്ളത്. ശരിയായ മാതൃകകളിലൂടെ മാത്രമേ നമുക്ക് കുട്ടികളിൽ മൈൻഡ്ഫുൾനെസ് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെ മൈൻഡ്ഫുൾനെസ് നമുക്ക് പരിശീലിക്കാം? ഇതിനായി പ്രധാനമായും 5 നങ്കൂരങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. ആൻകേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. ശ്വാസം, ശരീരം, ചുറ്റുപാടുകൾ, ചിന്തകൾ, വികാരങ്ങൾ എന്നിങ്ങനെ ഈ 5 വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് ശ്രദ്ധാലുക്കളാകാവുന്നതാണ്. അനുനിമിഷം എൻ്റെ ശ്വാസം എങ്ങനെയാണ് പോകുന്നത്? ഒരു പ്രത്യേക വിഷയത്തിനോട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ചിന്തകൾ കൊണ്ട് വിനിമയം നടത്തുന്നത്? ആ സമയത്ത് എന്തൊക്കെ വികാരങ്ങളാണ് എന്നിലൂടെ വരുന്നത്? എന്തൊക്കെ ശാരീരിക പ്രവർത്തനങ്ങളാണ് എനിക്ക് തിരിച്ചറിയുവാനാകുന്നത്? ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഒരു പെരുമാറ്റത്തിലേക്ക് ഞാൻ സ്ഥിരമായി പോകുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ മൈൻഡ്ഫുള്ളായ ഒരു മുതിർന്ന വ്യക്തിക്കും തിരിച്ചറിയുവാനാകും. ഇവിടെയാണ് ശ്രദ്ധ എന്ന ഒരു പരമപ്രധാനമായ വിഷയത്തെ കരുണാർദ്രമായ ശ്രദ്ധയിലേക്ക് നാം ഉയർത്തിയെടുക്കുന്നത്. ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഇവിടെ എത്ര കണ്ടാണ് എൻ്റെ ചിന്തകളും വികാരങ്ങളും എന്നെ ഒരു പ്രത്യേക വലയത്തിലേക്ക് കൊണ്ടിടുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ജനിക്കുമ്പോൾ മുതൽ ശ്രദ്ധിക്കാൻ കഴിവുള്ള ഓരോ മനുഷ്യനും ജീവിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ചിന്തകൾ പറയുന്ന കഥകളെ വിശ്വസിച്ച് ചിന്തകളും വികാരങ്ങളും നെയ്തുകൂട്ടുന്ന വലകളിൽ കുടുങ്ങി സ്വന്തം ജീവിതത്തെ അതിൻ്റെ അനുഭവതലത്തിൽ നിന്നും തന്നെ മാറ്റിക്കളഞ്ഞ് വളരെ കൃത്രിമമായ ഒരു ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനു പകരം എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവോടെ ആ അനുഭവങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ ശ്രമിച്ചുകൊണ്ട് എന്നിലും മറ്റുള്ളവരിലുമുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും എന്തൊക്കെയാണ് എന്ന ഒരു മനസ്സിലാക്കലും

ഇതിൽ ഊന്നിക്കൊണ്ട് വിഷയങ്ങളെ നോക്കിക്കണ്ട് അവയോട് ഒത്തുപോവുക. ഇങ്ങനെ ചെയ്യുന്ന ഒരാളിൻ്റെ തലച്ചോറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നുവല്ലോ. ഒരു കുട്ടിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു കുട്ടിയും ഒരു ടീനേജിലേക്ക് എത്തുന്നതിനോടൊപ്പം തന്നെ ജീവിത നിപുണതകളിൽ ഗ്രാഹ്യമുള്ള ഒരു വ്യക്തിയായി മാറണം എന്നാണ് ലോകാരോഗ്യ സംഘടന അനുശാസിക്കുന്നത്. ഈ ജീവിത നിപുണതകളിൽ ഏറ്റവും ആദ്യത്തെ നിപുണതയായി കാണുന്നത് സ്വാവബോധമാണ്, സെൽഫ് അവെയർനെസ്. ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, എന്നെക്കൊണ്ട് എന്തൊക്കെ സാധിക്കും, എന്തൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല എന്ന ഒരു തിരിച്ചറിവോടെ വേണം കുട്ടികൾ വളരാൻ എന്നും ആ തിരിച്ചറിവ് മുൻവിധികളിൽ ഊന്നിയത് ആകാതെയിരിക്കണം എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ കുട്ടിക്ക് ചുറ്റുപാടുമുള്ള സമൂഹവുമായും കുടുംബാംഗങ്ങളുമായും എല്ലാം ഒരു മികച്ച ആശയവിനിമയം നടത്താനും അവനവൻ്റെ വികാരങ്ങളെയും മാനസിക സമ്മർദ്ദത്തെയും നല്ല രീതിയിൽ തന്നെ നിയന്ത്രിക്കാനും പ്രശ്നപരിഹാരം അതുപോലെ തന്നെ തീരുമാനങ്ങളെടുക്കൽ തുടങ്ങിയ വിശേഷപ്പെട്ട നിപുണതകളിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. അപ്പോൾ ഒരു കുട്ടി എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് പരിശീലിക്കേണ്ടത്? ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഉത്തമ മാതൃകകളാകുന്ന രക്ഷിതാക്കൾ അത്യാവശ്യമാണ്. കാരണം കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ മിറർ ന്യൂറോൺ അഥവാ ദർപ്പണകോശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം നാഡീകോശങ്ങളുണ്ട്. ഇവയാണ് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കണ്ട് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് പ്രവർത്തിക്കാൻ കുട്ടിയെ കാര്യക്ഷമരാക്കുന്നത്. അപ്പോൾ ഈ ക്ഷമതയിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഒട്ടുമിക്ക നിപുണതകളും പഠിക്കുന്നത് തന്നെ. അതേപോലെ തന്നെ ഈ മിറർ ന്യൂറോണുകളെ കൃത്യമായി ഉപയോഗിച്ച് കുട്ടികളുടെ തലച്ചോറിൽ മൈൻഡ്ഫുൾനെസ് എന്ന നൈപുണ്യത്തിനെ എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടത് എന്ന മാതൃക രക്ഷിതാക്കൾ കാട്ടിക്കൊടുക്കണം. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേട്ടോ. ഔപചാരികവും അനൗപചാരികവുമായ ഒന്നിലേറെ പരിശീലന മുറകൾ മൈൻഡ്ഫുൾനെസ്സിനുണ്ട്. ഔപചാരികമായ പരിശീലനങ്ങളിൽ ചെറിയ വിവരണത്തോടൊപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന വ്യക്തമായ നിർദ്ദേശങ്ങൾക്കൊപ്പം ശ്രദ്ധിക്കാൻ പഠിക്കുന്നതാണ്. ശ്രദ്ധയിൽ നിന്നും മനസ്സ് ഓടിമാറുമ്പോൾ ആ ഓടിമാറുന്ന മനസ്സിനെ കുറ്റപ്പെടുത്താതെ കുഞ്ഞിനെ വീണ്ടും വീണ്ടും എന്തിലേക്കാണോ ആദ്യം അവൻ അല്ലെങ്കിൽ അവൾ ശ്രദ്ധിച്ചത് അവിടേക്ക് കൊണ്ടുവരാൻ, കാരുണ്യത്തോടെ സ്വന്തം ശ്രദ്ധയെ മടക്കി കൊണ്ടുവരാൻ പഠിപ്പിക്കുന്നു. ഇതിന് നമ്മൾ ഔപചാരികമായ രീതി എന്ന് പറയും. എന്നാൽ അനൗപചാരികമായും നമുക്ക് ചെയ്യാം. അതായത് കളികളിലൂടെ, പാട്ടുകളിലൂടെ ഒരു കുട്ടി സ്വന്തം ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ ഓരോ തുള്ളി വീതം ശ്രദ്ധ ചേർത്ത് ചേർത്ത് കാരുണ്യത്തോടെ ശ്രദ്ധിക്കാനും മാറിപ്പോകുന്ന ശ്രദ്ധയെ കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ തിരികെ വിളിച്ചുകൊണ്ടുവന്ന് വീണ്ടും ശ്രദ്ധിക്കാനും ഭൂതകാലത്തിലെ ഓർമ്മകൾ വേട്ടയാടുമ്പോൾ അത് ഓർമ്മകൾ മാത്രമാണ് എന്ന തിരിച്ചറിവോടെ, അതേപോലെ ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതകൾ വേട്ടയാടുമ്പോൾ ഞാൻ ഇന്ന് ഇവിടെയാണ് ഇരിക്കുന്നത്, അനാവശ്യമായി എൻ്റെ മനസ്സ് ഭാവിയിലേക്ക് ഓടിപ്പോയി എന്തൊക്കെയോ കഥകൾ പറയുകയാണ് എന്ന തിരിച്ചറിവോടെ വൈകാരിക നിയന്ത്രണത്തോടെ ജീവിക്കാൻ കുട്ടിയെ ഇത്തരം പരിശീലനങ്ങൾ പ്രാപ്തരാക്കും. ഇനി എത്ര സമയം ഒരു കുട്ടിയെ നമുക്ക് ഔപചാരികമായ പരിശീലനങ്ങളിലൂടെ കൊണ്ടുപോകാം എന്നതിന് കൃത്യമായ കണക്കുണ്ട്. ആദ്യം തന്നെ ഒരു 5-6 വയസ്സായ കുട്ടികൾ മുതൽ ഇത്തരം പരിശീലനങ്ങൾക്ക് യോഗ്യതയുള്ളവരാണ്. കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചായിരിക്കണം നാം പരിശീലനം നൽകേണ്ടത്. 5 വയസ്സുള്ളൊരു കുട്ടിക്ക് പരമാവധി 5 മിനിറ്റിൽ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനമാണ് യോജ്യം. വയസ്സ് മുന്നിലേക്ക് പോകും തോറും നമുക്ക് സമയപരിധി കൂട്ടിക്കൊടുക്കാവുന്നതാണ്. 1 വർഷത്തിന് 1 മിനിറ്റ് എന്ന രീതിയിൽ നമുക്ക് ഔപചാരിക പരിശീലനങ്ങളുടെ ദൈർഘ്യം കൂട്ടാം. പക്ഷേ ഓർക്കണം, പ്രായത്തിനും ആ കുട്ടിയുടെ മസ്തിഷ്കത്തിൻ്റെ വളർച്ചയ്ക്കുമനുസരിച്ച് മാത്രമേ നാം ഇതൊക്കെ ചെയ്യാവൂ കേട്ടോ. അതുമാത്രവുമല്ല, ഓരോ കുട്ടിയും അവൻ്റെ തലച്ചോറ് കൊണ്ട് വ്യത്യസ്തനാണ്. ഒരു കുട്ടിക്ക് നമുക്ക് ചെയ്യിക്കാൻ ആയ എല്ലാ കാര്യങ്ങളും വേറൊരു കുട്ടിയിലും ചെയ്യിക്കാനാകണം എന്ന ഒരു നിർബന്ധത്തോടെ ഒരു രക്ഷിതാവും മൈൻഡ്ഫുൾനെസ് പരിശീലനത്തെ കാണരുത്. ഓർക്കുക, എവിടെ മുൻവിധികൾ വരുന്നു അവിടെ പരിശീലനം തകർന്നു തരിപ്പണമായി പോകും.
ഇനി ഇത്തരം പരിശീലനം

0: പരിശീലനങ്ങൾ കുട്ടികൾ എത്ര കാലമാണ് ചെയ്യേണ്ടത്? മൈൻഡ്ഫുൾനെസ് എന്ന ഒരു മനോഭാവം സ്വന്തം ഉള്ളിൽ നിറയുന്നതുവരെ ഒരു വ്യക്തി ഇത് പരിശീലിക്കേണ്ടതാണ്. അത് ചെറുപ്പത്തിൽ തന്നെ നിൽക്കുന്നതല്ല, ചെറുപ്പത്തിൽ നിന്നും വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവനവൻ്റേതായ രീതിയിൽ ഒരു കുട്ടിക്ക് സ്വന്തം മൈൻഡ്ഫുൾനെസ് പരിശീലനത്തിന് മുന്നിലേക്ക് കൊണ്ടുപോകാം. ഇനി ഒരു കാര്യവും കൂടെ പറയട്ടെ, മൈൻഡ്ഫുൾനെസ് എന്ന ഒരു പ്രധാന നിപുണതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് കുറേ ഉപ നിപുണതകൾ ഉണ്ട് എന്നതും കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ക്ഷമ, അംഗീകരിക്കാനുള്ള മനസ്സ്, മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ വിശ്വാസത്തോടെ സമാധാനത്തോടെ വിഷയങ്ങളെ കാണാനുള്ള ഒരു മനസ്സ്, ഇതോരോന്നും ഓരോ ഉപ നിപുണതകളാണ്. ഒരു തുടക്കക്കാരൻ്റെ മനസ്സ് കൈമോശം വരുത്താതെ ഒപ്പം വിട്ടുകളയേണ്ടതിനെയൊക്കെ വിട്ടുകളഞ്ഞ് വെറുതെ ഇരിക്കാൻ പഠിക്കുക എന്നത് തന്നെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു വലിയ വിജയമാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ഈ കാലഘട്ടത്തിൽ എത്ര കുട്ടികൾക്ക് ബോറടിച്ച് വെറുതെ ഇരിക്കാനുള്ള കഴിവുണ്ട്. ആ സമയങ്ങളിലൊക്കെ മുതിർന്നവർ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ആ കുട്ടിയുടെ തലച്ചോറിലേക്ക് കടന്നു ചെല്ലും അല്ലേ. ട്യൂഷനുകളായിട്ടോ പാട്ടായിട്ടോ ഫുട്ബോൾ കളിയായിട്ടോ വീഡിയോ ഗെയിമുകളായിട്ടോ ഒക്കെ. അപ്പോൾ എപ്പോഴാണ് കുട്ടി വെറുതെ ഇരിക്കാൻ പഠിക്കുന്നത്? ഒരിക്കലും അത് കുട്ടിക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഓർക്കുക, വെറുതെ ഇരിക്കാനും നാം പഠിക്കേണ്ടതുണ്ട്. വെറുതെ ഇരിക്കാൻ പഠിക്കുമ്പോഴാണ് മനസ്സ് നെയ്തു കൂട്ടുന്ന ഒരുപാട് കഥകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഓരോ കുഞ്ഞിനും ഉണ്ടാകുന്നത്. ആ കഥകളെക്കുറിച്ച് അവൻ മുതിർന്നവരുമായി സംസാരിക്കുമ്പോഴാണ് അത്തരം കഥകൾ തങ്ങളുടെ ഉള്ളിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും, ഭൂതകാലത്തെയോ ഭാവിയെ സംബന്ധിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളെക്കുറിച്ച് മനസ്സെപ്പോഴും കഥകളുണ്ടാക്കും എന്നത് രക്ഷിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്.
1: മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക്, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി.
1: ശ്രീ എൻ കൃഷ്ണപിള്ളി എഴുതിയ നാടകം. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും എസ് വി പിള്ള, നിരവധി ഫാക്ടറികളുടെ ഉടമസ്ഥൻ ശ്രീ പി ഭാസ്കരൻ, കുമാർ സെക്രട്ടറി ശ്രീ കോട്ടയം ചെല്ലപ്പൻ, പത്രപ്രതിനിധികൾ ശ്രീ ജോസ് പ്രകാശ്, ശ്രീ ടി എൻ ഗോപിനാഥൻ നായർ, ജയചന്ദ്രൻ എസ് വി പിള്ളയുടെ മൂത്ത മകൻ ശ്രീ സത്യൻ, മാലതി ജയചന്ദ്രൻ്റെ ഭാര്യ ശ്രീമതി ടി ആർ ഓമന, ബാബു ജയചന്ദ്രൻ്റെ മകൻ ശ്രീ പ്രേം നസീർ, രമണി ബാബുവിൻ്റെ കാമുകി ശ്രീമതി ഷീല, ജയപാലൻ എസ് വി പിള്ളയുടെ രണ്ടാമത്തെ മകൻ ശ്രീ അടൂർ ഭാസി, വിജയം എസ് വി പിള്ളയുടെ മകൾ ശ്രീമതി മീനാകുമാരി. ഇത്തിൽ കണ്ണി.
2: എന്താ കുമാർ വിശേഷിച്ച്?
3: ഒന്നുമില്ല സാർ.
2: അഡ്വക്കേറ്റ് മേനോനെ കണ്ടോ?
3: ഇല്ല.
2: ഞാൻ കൊടുത്ത ആ ഡ്രാഫ്റ്റ് വായിച്ചു നോക്കി, ഇന്ന് തിരിച്ചെത്തിക്കാമെന്നല്ലേ മേനോൻ പറഞ്ഞത്?
3: അതെ.
2: ഇങ്ങോട്ട് അയക്കാഞ്ഞ സ്ഥിതിക്ക് എന്താ നിങ്ങൾ പോയി വാങ്ങിക്കാഞ്ഞത്?
3: ഇന്ന് തന്നെ ഞാൻ പോയി വാങ്ങിക്കാം സാർ. പക്ഷേ.
2: എന്താ പക്ഷേ?
3: പറയാൻ അവകാശമില്ലെന്ന് എനിക്കറിയാം, ഉപദേശിക്കാൻ അർഹതയുമില്ല. ഞങ്ങൾ ആരെക്കാളും ലോകം കണ്ടയാളാണ്. മറ്റാരുടെ ബുദ്ധിയും എത്താത്തിടത്ത് കടന്നു ചെല്ലുന്നതാണ് ആ ബുദ്ധി.
2: ഈ മംഗളപത്രം എഴുന്നള്ളിക്കുന്നത് മറ്റന്നാൾ പോരെ കുമാർ. മുഖസ്തുതി കേൾക്കാൻ ആ ദിവസം അങ്ങ് ഒഴിഞ്ഞു വച്ചേക്കാം.

0: ഒരു ദിവസത്തെ കഷ്ടപ്പാട് സഹിച്ചാൽ മതിയല്ലോ.
1: മുഖസ്തുതി പാടിയല്ലോ ഞാനിന്ന് വരെ അങ്ങേ സേവിച്ചത്. അതിവിടെ ചെലവാകില്ലെന്നറിയാൻ വേണ്ട ബുദ്ധി ഇത്രയും നാൾ കൊണ്ട് എനിക്കുണ്ടായില്ലെങ്കിൽ ഞാനെത്ര പടുവിട്ടിയായിരിക്കും. ഞാൻ പറയാൻ തുടങ്ങിയത്
0: പറഞ്ഞു കഴിഞ്ഞ കാര്യം എന്ന് ഞാൻ ഊഹിക്കുന്നു, ശരിയല്ലേ?
1: ഊഹിച്ചത് ശരിയാണ്, പക്ഷേ അതിനിയും പറയേണ്ട കടമ എനിക്കുണ്ടെന്ന് തോന്നിപ്പോകുന്നു.
0: വേണ്ട, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട, ഞാൻ ഉറച്ചു കഴിഞ്ഞതാണ്. അതിലിനി നീക്കുപോക്കില്ല കുമാർ.
1: 18 വർഷമായി ഞാൻ അങ്ങയുടെ കീഴിൽ പടി തുടങ്ങിയിട്ട്. ഇത്രയും കാലം നമ്മുടെ വ്യവസായത്തെയും തൊഴിൽശാലകളുടെ നടത്തിപ്പിനെയും കുറിച്ച് ഏതൊരഭിപ്രായവും അങ്ങയോട് തുറന്ന് സംസാരിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കെന്നല്ല, നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി നോക്കുന്നവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം.
0: ആ സ്വാതന്ത്ര്യം അനുഭവിച്ചത് എൻ്റെ മഹാമനസ്കത കൊണ്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ?
1: മഹാമനസ്കത ഇല്ലാത്തവർക്ക് ആ സ്വാതന്ത്ര്യം അനുവദിക്കാൻ തോന്നുകയില്ല.
0: ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് അതിൽ പങ്കെടുക്കുന്നവരുടെ സ്വതന്ത്രാഭിപ്രായങ്ങൾ പ്രയോജനപ്പെടുമെന്ന് കരുതിയാണ് ഞാനതിനനുവദിച്ചത്. വെറുതെ വ്യക്തിമാഹാത്മ്യവുമായി അതിനെ നിങ്ങൾ ബന്ധപ്പെടുത്തണം. അതുപോലെ അതെല്ലാം വ്യവസായ സംബന്ധമായ കാര്യങ്ങൾ. നിങ്ങളിവിടെ അഭിപ്രായം പറയാൻ തുനിയുന്നത് എൻ്റെ കുടുംബകാര്യത്തെക്കുറിച്ചാണ്. അതിൽ ഞാനെടുക്കുന്ന തീരുമാനം നിങ്ങളെ ആരെയും ഒരു വിധത്തിലും ബാധിക്കുകയില്ല. പിന്നെ നിങ്ങൾ എന്തിന് അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ബന്ധപ്പെടുന്നു?
1: ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്, അങ്ങയെ കരുതി ഇപ്പോഴത്തെ നിശ്ചയം വേണ്ടെന്ന് വയ്ക്കണം.
0: എസ് വി പിള്ള ഒരിക്കൽ നിശ്ചയിച്ചാൽ അതിനിളക്കമില്ല കുമാർ. പക്ഷേ ഒരു ശുംഭൻ്റെയോ ഉദ്ദണ്ഡയൻ്റെയോ നിശ്ചയമായിരിക്കുകയില്ലത്. ഒരു പ്രശ്നത്തിൻ്റെ എല്ലാ വശങ്ങളും ആവുന്നത്ര ശ്രദ്ധിച്ചും സാവകാശമായും ആലോചിക്കാതെ കണ്ണുമടച്ചൊരു തീരുമാനം ഒന്നിലും ഞാൻ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. നിങ്ങൾ ഇന്ന് തന്നെ മിസ്റ്റർ മേനോനെ കണ്ട നക്കൽ വാങ്ങിക്കണം.
1: അങ്ങ് പറഞ്ഞാൽ അനുസരിക്കാനാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത്.
0: പിന്നെ ജയചന്ദ്രനും ജയപാലനും ഇന്നിവിടെ എത്തുമെന്ന് കാണിച്ച് കത്ത് വന്നിട്ടുണ്ട്. വിജയവും ഇന്നോ നാളെയോ എത്താതിരിക്കുകയില്ല. 70-ാമത്തെ വയസ്സിലെങ്കിലും ഒരാൾ തൻ്റെ മക്കളുടെ ഭാവി നിശ്ചയിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്?
1: രണ്ടു പേർ കാണാൻ വന്നിട്ടുണ്ട്. ദാ കാർഡ്.
0: ഓ, പത്രപ്രതിനിധികളാണ്. ജനസ്നേഹിയുടെയും ജനസേവകൻ്റെയും. അവർക്കിവിടെ എന്ത് കാര്യം? ഞാൻ ഈ രണ്ടു കൂട്ടത്തിലും പെടുകയില്ലല്ലോ.
1: മറ്റന്നാൾ സപ്തതിയല്ലേ, അത് സംബന്ധിച്ച് പത്രത്തിൽ ചില കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കണമല്ലോ. അതിന് വിവരമന്വേഷിച്ചിറങ്ങിയതാവണം.
0: ആയുസ്സിൽ ഇതുവരെ ഞാൻ പത്രക്കാരെയോ പത്രക്കാരെന്നെയോ കണ്ടിട്ടില്ല. കാണാത്തത് കൊണ്ട് ഇരുകൂട്ടർക്കും ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ കണ്ടിട്ട് എന്ത് വിശേഷം? കുമാർജെന്ന് അവരെ പറഞ്ഞയച്ചേക്കൂ.
1: എൻ്റെ അഭിപ്രായം അങ്ങവരെ കാണണമെന്നാണ്, അവരുമായി ഉള്ളു തുറന്ന് സംസാരിക്കണമെന്നാണ്. സുദീർഘകാലം ജീവിതത്തിൻ്റെ കുണ്ടും കുഴിയും താണ്ടി അസാധാരണമായ അനുഭവങ്ങൾ കൂടി കടന്നു വന്ന അങ്ങയുടെ വാക്കുകൾക്കും ആശയങ്ങൾക്കും തീർച്ചയായും വിലയും കനവും കൽപ്പിക്കും ഇന്നത്തെ തലമുറ.
0: എനിക്കാരെയും ഒന്നും പഠിപ്പിക്കാനില്ല. ഞാൻ ചിലത് പഠിച്ചു, ആ പഠിച്ചത് എനിക്ക് മാത്രമേ പ്രയോജനപ്പെടൂ. ഒരാളറിഞ്ഞതും അനുഭവിച്ചതുമെല്ലാം ലോകർക്ക് മുഴുവൻ ഫലപ്പെടണമെന്നും ശരിയാകണമെന്നും പറയുന്നത് പോലൊരു മൗഢ്യമുണ്ടോ? ഫലപ്പെടുകയില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അന്യർക്ക് അപകടം വരുത്തി വയ്ക്കാനും മതി.
1: ഇന്നേതായാലും അങ്ങയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരവസരമാണ്. അത് സംബന്ധിച്ച് അങ്ങയെ കാണാൻ വന്നവരെ നിരാശരാക്കുന്നത് ഒരിക്കലും ശരിയല്ല.
0: ശരി, അവർ വരട്ടെ, കൂട്ടിക്കൊണ്ടുവരും.
2: നമസ്കാരം.
0: നമസ്തേ. ഇരിക്കൂ, ഇരിക്കൂ, ഇരിക്കണം.
2: ഞങ്ങൾ ആരെന്ന്
0: മനസ്സിലായി, കാർഡ് കണ്ടു. നിങ്ങൾക്ക് എന്താണാവോ വേണ്ടത്?
3: ഞങ്ങളുടെയും ഞങ്ങളുടെ പത്രമുടമസ്ഥന്മാരുടെയും ഉള്ളഴിഞ്ഞ മംഗളാശംസകൾ അങ്ങയുടെ സപ്തതി പ്രമാണിച്ച്
2: സമർപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്.
0: സന്തോഷം, സന്തോഷം. നിങ്ങൾക്കിങ്ങനെയൊന്ന് ചെയ്യണമെന്ന് തോന്നാൻ ഞാനൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലല്ലോ, വ്യക്തിപരമായും അല്ലാതെയും. വല്ലപ്പോഴും പരസ്യം തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറ്റു പത്രങ്ങൾക്ക് കൊടുത്തതിനൊപ്പമേ ഉള്ളുതാനും.
3: എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തോ ചെയ്തില്ലയോ എന്നാണോ ഈ അവസരത്തിൽ നോക്കേണ്ടത്? അങ്ങ് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഒരു വ്യവസായ പ്രമുഖനാണ്. മറ്റൊരു വ്യവസായശാലകളിലും ഇല്ലാത്ത സുദൃഢമായ തൊഴിൽ

0: മുതലാളി മുതലാളി ബന്ധമാണ് വളരെ നാളായി അങ്ങയുടെ തൊഴിൽശാലകളിൽ നിലനിന്നു വരുന്നത്.
1: അതുകൊണ്ട് തന്നെ ഉൽപ്പാദനവും വലിയ തോതിൽ നടക്കുന്നു. അങ്ങനെ നമ്മുടെ വ്യവസായ ലോകത്ത് ഗാഢമായ വ്യക്തിമുദ്ര ചാർത്തിയ അങ്ങയുടെ 70-ാം പിറന്നാള് തികച്ചും വ്യക്തിപരമാണെന്നോ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതോ ആണെന്ന് വിചാരിക്കാൻ സാധ്യമല്ല.
0: അത് മാത്രമല്ല, നാടിന് താല്പര്യമുള്ള കാര്യത്തിൽ പത്രപ്രവർത്തകർ പങ്കെടുക്കാതിരുന്നാൽ കടുത്ത കൃത്യവിലോപമല്ലേ?
1: അല്ലേ,
2: അതെന്തോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ വ്യവസായം ചെയ്യാൻ പുറപ്പെട്ടതും വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നതും നാട് നന്നാവണമെന്ന് വിചാരിച്ചല്ല, എനിക്ക് നന്നാവാൻ വേണ്ടിയാണ്. അക്കൂട്ടത്തിൽ ഈ വ്യവസായത്തിൽപ്പെട്ട 12,000 ജോലിക്കാർക്ക് അവരുടെ വീട് പുലർത്താൻ കഴിയുന്നുണ്ടെന്ന് മാത്രം.
1: അല്ല, ഈ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ടുള്ള പ്രയോജനമോ അനുഭവിക്കുന്ന ഈ നാട്ടുകാരല്ലേ?
0: അതെ,
2: അവിടെയും നിങ്ങൾ അത്ര വേഗം എന്നെ പരോപകാരിയാക്കി കളയരുത്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നത് എൻ്റെ ലാഭത്തിന് വേണ്ടിയാണ്. നിങ്ങൾ പറയുന്ന ഫലവും കൂടി വന്നു ചേരുന്നു, അത്ര തന്നെ.
3: മറ്റൊരിടത്തുമില്ലാത്ത വേതന നിരക്കുകളാണ് ഞങ്ങളുടെ ഫാക്ടറികളിലുള്ളത്. ഇത്ര ഉദാരമായ സേവന വ്യവസ്ഥകൾ ഈ രാജ്യത്ത് മറ്റൊരു വ്യവസായ സ്ഥാപനത്തിലുമില്ല.
2: കുമാർ പറഞ്ഞത് ശരിയായിരിക്കും, പക്ഷേ അത് എൻ്റെ ഉദാരതയും തൊഴിലാളി പ്രേമവും കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്.
0: അതെന്താ അങ്ങനെ പറയാൻ കാരണം? തൊഴിലാളികൾ സമരം ചെയ്ത് നേടിയ ആനുകൂല്യങ്ങളാണെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്?
2: 20-ലധികം വർഷം കഴിഞ്ഞു ഞാൻ വ്യവസായം തുടങ്ങിയിട്ട്, ഇന്ന് വരെ ഒരൊറ്റ സമരം പോലും എൻ്റെ തൊഴിലാളികൾ നടത്തിയിട്ടില്ല.
1: എങ്കിൽ പിന്നെ അത്ഭുതമായിരിക്കുന്നു.
2: സംതൃപ്തരായ തൊഴിലാളികൾക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ എന്നെനിക്കറിയാം. അതുകൊണ്ട് ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ആകർഷകമായിരിക്കണമെന്ന് ഞാൻ ആദ്യം തൊട്ടേ നിഷ്കർഷിച്ചു. എന്ന് വെച്ചാൽ സ്വാർത്ഥത്തിൽ കവിഞ്ഞ് മറ്റൊരു നോട്ടവും അതിലില്ലെന്നർത്ഥം. പാവങ്ങൾ, ചില തൊഴിലാളികൾ പോലും വിശ്വസിച്ചിരിക്കുന്നത് എൻ്റെ വിശാലഹൃദയത്വവും നന്മയും കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നാണ്.
3: ആത്മപ്രശംസ ചെയ്യാനുള്ള മടി കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്.
2: അല്ലല്ല അല്ലല്ല, നേര് തന്നെ പറയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. പത്രങ്ങളിൽ പേര് വരാൻ ഞാൻ ഒരിക്കലും ആശിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പത്രക്കാരുമായി സംസാരിക്കുന്നത്. അത് സത്യമായിരിക്കണം. സത്യമേ അവർ എന്നെപ്പറ്റി എഴുതിവിടാൻ പാടുള്ളൂ എന്ന നിർബന്ധം എനിക്കുള്ളതുകൊണ്ട് ഇത്രയും പറഞ്ഞു.
0: വിശ്വസിക്കാൻ വയ്യാത്ത വിധം അത്ഭുതകരമാണ് ഈ സത്യം പറച്ചിൽ.
2: സത്യത്തിനും സത്യം പറച്ചിലിനും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേര് പറയാനാണ് വളരെ എളുപ്പം, കള്ളം പറയാൻ എന്തുമാത്രം ബുദ്ധിമുട്ടണം.
1: നേര് മാത്രം കൊണ്ട് ഒരു വ്യവസായിക്ക് വിജയം സിദ്ധിക്കുമെന്നാണോ അങ്ങയുടെ സിദ്ധാന്തം അനുഭവം?
2: എൻ്റെ അനുഭവവും സിദ്ധാന്തവും അതാണ്. മറ്റുള്ളവരെ പറ്റി പറയാൻ എനിക്ക് അവകാശവുമില്ല.
0: അതെ, അങ്ങയുടെ അഭിപ്രായത്തിൽ എന്താണ് അങ്ങയുടെ ജീവിതവിജയത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാനമായ കാരണം?
2: ഒന്നിലധികം കാണാം കാരണങ്ങൾ, അതെല്ലാം ഞാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ചിലതെനിക്കറിയാം. ഞാനിപ്പോൾ പറഞ്ഞില്ലേ നേരിനെ പറ്റി, അത് ഒരടിസ്ഥാന കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നൊന്നുള്ളത് എൻ്റെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്നവരോട് എനിക്കുള്ള ബന്ധമാണ്. ഞാനും എൻ്റെ തൊഴിലാളികളും ഒരേ ഒരു മനസ്സോടെ ജോലി ചെയ്യുന്നവരാണ്. ചെറുതിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് കണ്ടിടത്തെല്ലാം കഠിനമായി അധ്വാനിച്ച് കിട്ടിയ കാശിൽ നിന്ന് തേനീച്ച തേനെന്ന പോലെ മിച്ചം വെച്ച് കൊച്ചു കൊച്ചു ബിസിനസ്സുകൾ നടത്തി പതുക്കെ പതുക്കെ പച്ച പിടിച്ച് മുന്നോട്ട് പോയ എനിക്ക് ശരീരവും മനസ്സും കൊണ്ട് ഇടതടവില്ലാത്ത പ്രയത്നമായിരുന്നു ഈ ജീവിതം. ആ എനിക്ക് എൻ്റെ തൊഴിലാളികളെ എങ്ങനെ എന്നിൽ നിന്ന് ഭിന്നരായി കാണാൻ കഴിയും? മെയ്യനങ്ങാതെയും വിയർപ്പ് പൊടിയാതെയും തൊഴിലാളി നേതൃത്വം എന്ന തൊഴിലും പേറി ജീവിക്കാൻ വകയുണ്ടാക്കി പുലരുന്നവർക്ക് എൻ്റെ ഫാക്ടറികളിൽ സ്ഥാനമില്ലാത്തതിന് കാരണം അതാണ്. എനിക്ക് ലാഭമുണ്ടാക്കി തരുന്നവർക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടത് കൊടുത്ത് ബാക്കി വരുന്നതിലൊരംശമേ എൻ്റേതായി ഞാൻ കരുതാറുള്ളൂ. ശേഷിച്ചതെല്ലാം ബിസിനസ്സിൽ തന്നെ വീണ്ടും മുടക്കുകയാണ് പതിവ്.
1: അതെ, അനുസ്യൂതമായ വളർച്ചയാണോ വിജയ ഇൻഡസ്ട്രീസിനുണ്ടായിട്ടുള്ളത്?
2: ഒരിക്കലുമല്ല. മുന്നോട്ട് പോകെ തന്നെ പിന്നോട്ട് പല ചുവട് വെച്ചിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്ങോട്ട് നീങ്ങാതെ ഒരേ നിലയ്ക്ക് നിന്ന കാലവുമുണ്ട്. ആകെ തളർന്നു പോകുമോ എന്ന് ഭയപ്പെട്ട അവസരങ്ങളും തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നെനിക്ക് തീർത്തു പറയാം, കൊള്ളലാഭത്തിന് വേണ്ടി കള്ളം കാണിക്കുകയോ ബിസിനസ് കാര്യത്തിൽ എന്നോട് ഇടപെട്ടവരെ വഞ്ചിക്കുകയോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല.
0: അങ്ങ് അനുവദിക്കുമെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കണമെന്നുണ്ട്.
2: ഏതായാലും ഒരു നാളും ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യത്തിന് ഇന്ന് സന്നദ്ധനായി. ഇനി പിന്നെ നിങ്ങളെ എന്തിനു നിരാശപ്പെടുത്തുന്നു?

0: ഞങ്ങൾ കുറിച്ചെടുക്കുകയാണ്.
1: രാഷ്ട്രീയ മണ്ഡലത്തെ പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഏത് രാഷ്ട്രീയ കക്ഷിയോടാണ് അങ്ങേക്ക് കൂടുതൽ മതിപ്പും അടുപ്പവും?
2: ലോകം നന്നായി വരണമെന്നേ ഞാൻ ഇന്നുവരെ ആശിച്ചിട്ടുള്ളൂ. ആ ആശ പറഞ്ഞു എഴുതിയും ഞാൻ അന്യരെ അറിയിച്ചിട്ടില്ല. പക്ഷേ ലോകം നന്നാക്കാനാണെന്നും പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് ഫീസും പറ്റി അവരുടെ മൂക്കുകയർ തങ്ങളുടെ കയ്യിലാണെന്ന് ഭാവിച്ച് മറ്റൊരു ചെയ്യും തൊഴിലും ചെയ്യാതെ നടക്കുന്നവരോട് ഈ എനിക്ക് ബന്ധമില്ല. അവർ രാഷ്ട്രീയക്കാരായാലും സന്യാസിമാരായാലും കലാകാരന്മാരായാലും ആര് തന്നെ ആയാലും, പിന്നെ അവരോട് കലഹിച്ചു നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ടും കലഹിച്ചാൽ ഫലമില്ലാത്തതുകൊണ്ടും അവർ പണം തണ്ടി വരുമ്പോൾ കൊടുക്കാൻ കുറെ പണം ഞാൻ എന്നും വക കണ്ടിട്ടുണ്ട്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, എന്തെങ്കിലും ഒരു അപേക്ഷയുമായി അവരെ സമീപിക്കേണ്ട ആവശ്യം എനിക്കുണ്ടായിട്ടില്ല.
0: ഈ മതപരമായ കാര്യങ്ങളിൽ അങ്ങയുടെ നിലപാട് എന്താണെന്ന്?
2: ഞാൻ ഈ പറയുന്നതിന് മതവുമായി ബന്ധമുണ്ടെങ്കിൽ സ്വീകരിക്കുക. ആരെയും ദ്രോഹിക്കാതെയും വെറുക്കാതെയും ആവുന്നത്ര സഹായിച്ചും സ്നേഹിച്ചും കഴിയുക. നിരന്തരം നിസ്തന്ത്രം സർവകഴിവും അർപ്പിച്ച് പ്രവർത്തിക്കുക, ഇതാണ് എൻ്റെ മതം. ഇത് ഞാൻ ഒരു പുസ്തകം നോക്കി പഠിച്ചതല്ല, അനുഭവിച്ചറിഞ്ഞതാണ്.
1: ആ ശരി, കുടുംബജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും
0: ചില വിവരങ്ങൾ?
1: അതെ,
2: അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഞാൻ അർഹനല്ല.
1: അല്ല, എന്തുകൊണ്ടും സംതൃപ്തവും ആനന്ദകരവുമായ ഒരു കുടുംബജീവിതം ആയിരിക്കും തീർച്ചയായും അങ്ങ്
0: നയിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്.
2: തീർച്ചയായും അല്ല.
3: നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെന്നവരില്ല.
0: ഇല്ല, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചോദിക്കത്തക്ക മര്യാദകേട് ഞങ്ങൾക്കില്ല.
2: ശരി, അപ്പോൾ നമുക്ക് പിരിയാം.
1: ഇത്രയും സമയം അങ്ങുമായി കഴിച്ചുകൂട്ടി തന്നെ ഞങ്ങൾക്ക് വിലപ്പെട്ടൊരു അനുഭവമാണ്.
0: ഒരസാധാരണ വ്യക്തിയെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെട്ടത്.
2: നാം ഓരോരുത്തരും അസാധാരണന്മാരാണ്, അതോടൊപ്പം സാധാരണന്മാരും.
1: എന്നാൽ ഇനി മറ്റന്നാൾ കാണാം. മറ്റന്നാളത്തെ ജനസ്നേഹിയും ജനസ്നേഹകനും സത്യതയ്ക്കായിരിക്കും ഏറ്റവും പ്രാധാന്യം നൽകുന്നത്.
0: സംശയമൊന്നുമില്ല, ഓരോ സ്പെഷ്യൽ പതിപ്പുകൾ തന്നെയായിരിക്കും. ഫോട്ടോ ഒക്കെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്.
2: അതിലെനിക്ക് താല്പര്യമേ ഇല്ല. നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ ചിലത് പറഞ്ഞു, പറഞ്ഞതോടെ അതിലുള്ള രസമേ നശിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല. മറ്റന്നാൾ വരുന്നത് വളരെ സന്തോഷം. അന്ന് അല്പം ചിലതുകൂടി എനിക്ക് പറയാൻ കണ്ടേക്കും. നമസ്കാരം.
3: ജയചന്ദ്രൻ അദ്ദേഹം വന്നു കഴിഞ്ഞു. ഭാര്യയും മകനുമുണ്ട്, കൂടെ ഒരു പെൺകുട്ടിയും.
2: കുറെ നേരമായോ വന്നിട്ട്?
3: വന്ന് കാപ്പുകൂടി കഴിഞ്ഞെന്ന് പറഞ്ഞു.
2: ശരി, കുമാർ പോയിക്കോളൂ.
3: അദ്ദേഹത്തെ ഇങ്ങോട്ട് വരാൻ പറയട്ടെ.
2: വേണ്ട, തോന്നുമ്പോൾ വരട്ടെ. എപ്പോൾ വന്നു?
4: കുറച്ചു നേരമായി. അച്ഛൻ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു.
2: ഇപ്പോഴിങ്ങോട്ട് പോരാൻ കാരണം? 5 വർഷമല്ലേ ആയുള്ളൂ ഇവിടെ ഒന്ന് പോയിട്ട്.
5: ഞാൻ ദിവസവും പറയും അച്ഛനെ കാണാൻ പോകണമെന്ന്. കുറെ നാൾ ഇവിടെ വന്ന് അച്ഛന് ഒന്നിച്ച് താമസിക്കണമെന്ന്.
2: വരേണ്ട ആവശ്യമില്ലല്ലോ, മാസം തോറും 5-ാം തീയതിക്കകം പണം അവിടെ എത്താറുണ്ടല്ലോ മുടങ്ങാതെ.
4: ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലോ പണം അയക്കുന്നത്.
2: ശരിയാണ്, അങ്ങനെ ഒരു തെറ്റും ഞാൻ ചെയ്യുന്നുണ്ട്.
4: അതെന്തിനു ചെയ്യുന്നു? അതും കൂടി ഫാക്ടറി തൊഴിലാളികൾക്ക് ശമ്പള കൂടുതലോ മറ്റോ ആയി വീതിച്ചു കൊടുക്കാമായിരുന്നില്ലേ? തൊഴിലാളികൾ അത്രയ്ക്കും സന്തോഷിച്ച് തലയിൽ കയറ്റി എഴുന്നള്ളിക്കുമായിരുന്നല്ലോ.
5: വന്ന് കയറിയപ്പോൾ അച്ഛനോട് വാദാടം തുടങ്ങിയോ?
4: നീജുമാരി,
5: പിറന്നാളിന്റെ ഏർപ്പാടുകൾ അന്വേഷിക്കുന്നതിന് പകരം ഇതാണോ ചെയ്യാൻ കണ്ട പണി?
4: ഓ, അതിനൊക്കെ ഇവിടെ വേണ്ടപ്പെട്ട തൊഴിലാളികളുണ്ടല്ലോ. നമുക്കൊക്കെ അതിലെന്ത് കാര്യം? മനസ്സുണ്ടെങ്കിൽ ആ സമയത്ത് വരണം, കാര്യം കഴിഞ്ഞ് അങ്ങ് പൊയ്ക്കോണം.
2: പോക്കിയതല്ലോ, പോയതല്ലേ രണ്ടും കൽപ്പിച്ച്?
4: മക്കളുടെ വാക്കിനും അഭിപ്രായത്തിനും യാതൊരു വിലയും ഇല്ലാത്തടത്ത് താമസിക്കാൻ അഭിമാനമുള്ളവർക്ക് സാധിക്കുമോ?
2: അഭിമാനം സംരക്ഷിക്കാൻ എടുത്തു ചാടിപ്പോയവർ ഇന്നും പുലരുന്നത് സ്വന്തമായി 4 കാശുണ്ടാക്കിയല്ലോ. ഇന്നും വയസ്സായ അച്ഛൻ നോക്കി സൂക്ഷിച്ചുണ്ടാക്കുന്ന മുതൽ കൊണ്ടാണല്ലോ പ്രഭു ചമഞ്ഞ് ജീവിക്കുന്നത്.
5: കൊമ്പിച്ച പണക്കാരന്റെ മകനാണല്ലോ എന്ന് കരുതി എന്നെ പിടിച്ചു കൊടുത്തു വരണ്ടോ? എന്റെ ഈ നാണക്കേടും ദുരിതവും അറിയുന്നു.
2: നിനക്കതുകൊണ്ട് എന്തു കുഴപ്പം വന്നുപോയി? നീ കഴിയുന്നത് വലിയ കൊച്ചമ്മയായി തന്നെയല്ലോ. പണം കായ്ക്കുന്ന മരം ഇവിടെയുണ്ട്, അത് കുലുക്കി കുലുക്കി വീഴുന്നതെടുത്ത് സുഭിക്ഷമായി ആർഭാടമായി കഴിയുന്നു, തൂർത്തടിക്കുന്നു. പിന്നെ എന്ത്

0: മനസ്സുമുട്ടും സുഖവും.
1: അച്ഛൻ നിലവിട്ട് സംസാരിക്കരുത്.
2: യാതൊരു നിലയും വിലയും ഇല്ലാത്തവൻ തന്നെ ഇത് പറയണം.
1: അതുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടവർ നിശ്ചയിച്ചോളൂ.
2: ചേട്ടാ, എനിക്ക് നിശ്ചയിക്കാൻ വയ്യാത്ത നിലയും വിലയും നിനക്ക് എന്തുണ്ട്? ഒന്ന് പറഞ്ഞു തരൂ. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതോ ഭൂതാവേശം പിടിച്ച പോലെ എടുത്തു ചാടി രാഷ്ട്രീയക്കാരുടെ കൊടിയും പൊക്കി പിടിച്ചു നടന്നു ലോകം നന്നാക്കാൻ. നാല് കാശുള്ളവൻ്റെ മകനല്ലേ, വേണ്ട പോലെ മുതലെടുക്കാമെന്ന് കരുതി രാഷ്ട്രീയ തൊഴിലുകാർ മാലയും ചൂടിച്ചുകൊണ്ട് നടന്നു. കാര്യം കഴിഞ്ഞപ്പോൾ താഴത്തിറക്കി. ആ കൊടുകാറ്റിൽ ആടി ഉലഞ്ഞ് നടന്ന കാലത്തെങ്ങാനും കാൽ കഴഞ്ഞ് രാഷ്ട്രീയം പഠിക്കാമായിരുന്നില്ലേ? അതൊട്ടില്ലതാണ്. എന്നിട്ടൊടുവിൽ അവർ കാലിപ്പാട്ടയായി തട്ടിയുരുട്ടിയപ്പോൾ വന്ന് അച്ഛനെ ഗുണദോഷിക്കാൻ, തൊഴിലാളിയെ നേരെ നിർത്തണമെന്നും പറഞ്ഞു, അവർക്ക് കൂലി കൂട്ടരുതെന്നും സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നും ഉപദേശിക്കാൻ.
1: അച്ഛനായാലും മഠത്തരം കാണിച്ചാൽ ഞാൻ ഗുണദോഷിക്കും. ഇന്നുള്ളതിൽ ഇരട്ടി ലാഭം കിട്ടാൻ വഴിയുള്ളപ്പോൾ തൊഴിലാളിയെ നന്നാക്കാനെന്നും പറഞ്ഞ് നാട്ടിലില്ലാത്ത ശമ്പളവും ബോണസും മറ്റ് ചക്കാത്തുകളും കൊടുത്ത് മുടിയുന്നത് ബുദ്ധിയുള്ളവൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും? അവരെ വിളിച്ചിരുത്തി ഉപദേശം കേട്ട് ബിസിനസ് നടത്തുന്ന ഉച്ചക്കിറുക്ക് നിർത്തണമെന്ന് വിലക്കിയപ്പോൾ ഞാൻ കൊള്ളരുതാത്തവനെ. സ്വന്തം മകൻ്റെ വാക്ക് ചെവിക്കൊള്ളുകയില്ല, കണ്ട എംബോക്കുകളുടെ ചെവികടിക്കലാണ് വേദവാക്യം. ഞാൻ അന്നിവിടം വിട്ടതാണ്. ഈ മുടിവിനാശം കാണാതെയും കേൾക്കാതെയും കഴിയാ.
2: എടാ ചന്ദ്ര, ഇങ്ങോട്ട് നോക്ക്.
1: നോക്കി.
2: ഞാൻ രാഷ്ട്രീയം പഠിച്ചിട്ടില്ല, ശീലിച്ചില്ല, എന്നല്ല ഒന്നും അങ്ങനെ പഠിച്ചിട്ടുണ്ടെന്ന് പറയാനില്ല. പക്ഷെ 12 വർഷം ഒരു തൊഴിലാളിയായി കുറുക്കുഞ്ഞെരിയ ജോലി ചെയ്തവനാണടാ ഞാൻ. അന്നത്തേടം പുലരാൻ വേലക്കാരൻ്റെ വിയർപ്പും കണ്ണീരും വേദനയും പ്രാരബ്ധവും പുസ്തകം നോക്കിയല്ലടാ ഞാൻ പഠിച്ചത്. എൻ്റെ തടിയും മനസ്സും അനുഭവിച്ചറിഞ്ഞതാണ്. യാതൊരു തൊഴിലും ചെയ്യാതെ സുഖമായി കഴിയാൻ വേണ്ടതുണ്ടായി കഴിഞ്ഞിട്ടും ദിവസേന 5-6 മണിക്കൂർ അധ്വാനിച്ചുണ്ടാക്കിയ ആഹാരമേ ഞാൻ ഇന്നുവരെ കഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അറിവായ നാൾ തൊട്ടേ അരാജകമറിയാതെ വെള്ളത്തിലെ താമര പോലെ വളർന്ന നീ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു തൊഴിലാളിയെപ്പറ്റി. വിജയ ഇൻഡസ്ട്രീസ് കെട്ടിപ്പടുത്തി ഈ നിലയിലാക്കിയത് എൻ്റെ ജോലിക്കാരാണ്. അത് മറന്നു പെരുമാറണമെന്ന് പണ്ട് അവരുടെ കൊടിയും പേറി നടന്നവൻ തന്നെ വേണം പറയാൻ. ഇന്നവരെ വേലയെടുത്ത് ഒരു നേരത്തെ വക തനിക്കും കെട്ടിയവൾക്കും മക്കൾക്കും ഉണ്ടാക്കാൻ കഴിയാത്ത നീ വേണം.
3: അയ്യോ, എനിക്കിത് കേട്ടിട്ട് തലതല്ലി ചാകാൻ തോന്നിപ്പോകുന്നു. ഈ മേലുരിഞ്ഞു പോകുന്ന വർത്തമാനം കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നല്ലോ നിങ്ങൾക്ക്. ഏ, 5-6 കാശ് തരുന്ന ഹുങ്ക് വെച്ച് ഇങ്ങനെ പറയാമോ മനുഷ്യര്? മക്കളാണെങ്കിലും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഇത് കേൾക്കാൻ.
1: പറയേണ്ടത് പറയേണ്ടപ്പോൾ വഴിയാമെന്ന് ഞാൻ പറഞ്ഞു. തൊഴിലാളികളെ നിലയ്ക്ക് നിർത്തി ബിസിനസ് സ്വച്ഛമായി നടത്തി ഇരട്ടി ലാഭം ഉണ്ടാക്കി തരാമെന്ന് ഞാൻ ഉറപ്പ് തന്നു. അതുകൊണ്ട് ഫലമില്ലാതായപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടില്ലേ 2 ഫാക്ടറി എനിക്ക് വിട്ടുതരാൻ? ഞാൻ അതിൻ്റെ ഭരണം നടത്തി കഴിഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് അതിന് സമ്മതിക്കാത്തവനാണ് ഞാൻ ഒന്നും ചെയ്യാതെ കുത്തിയിരുന്ന് നശിക്കുന്നെന്ന് കുറ്റപ്പെടുത്തുന്നത്.
2: വിട്ടുതരാൻ പറ്റിയ ആളല്ലേ നീ. വിട്ടു തന്നിരുന്നെങ്കിൽ 7 പണ്ടേ അത് കൂട്ടിയിടേണ്ടി വരുമായിരുന്നു. അതിൻ്റെ കുഴപ്പം മുഴുവൻ ഞാൻ വലിച്ച് തലയിൽ കയറ്റി വെക്കണമായിരുന്നു. അതിനും പുറമെ ഇന്നത്തെ പോലെ നിങ്ങളുടെ തൂർത്തടിക്ക് വേണ്ട പണം ഉണ്ടാക്കേണ്ട ചുമതലയും.
1: എനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്നവരോട് വായിട്ടലിക്കുന്നതിന്
3: പരാശ്രയമില്ലാതെ 10 പൈസ എടുത്ത് ഞങ്ങൾ ചെലവാക്കി പോകുന്നത് സഹിക്കാഞ്ഞിട്ടല്ലേ ചാകുന്നതുവരെ എല്ലാം മുടുമുന്തിയിൽ കെട്ടി സൂക്ഷിക്കണമെന്ന് വാശി പിടിക്കുന്നത്? സ്വന്തം മക്കളെ വിശ്വാസമില്ലാതെ
2: മാസം 2000 രൂപ ഒരു ദണ്ഡവുമില്ലാതെ എടുത്ത് ചമ്മാളിക്കാൻ തരുന്നതിന്റെ നന്ദിയാണ് ഈ പറയുന്നത്.
3: 4-5 അംഗങ്ങളുള്ള ഒരു വീട്ടില് ഒരു മാസം 2000 രൂപ ചെലവായി പോകുന്നതാണ് ചമ്മാളിപ്പ്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്നല്ലാതെ എന്താ പറയാന്?
2: മാസം 3 രൂപ ചെലവാക്കി കഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഇവിടെ പൊറുക്കാൻ വന്നതെന്ന് അത്ര എളുപ്പം മറന്നു കളയരുത്.
3: എന്റെ വീട്ടില് ഞങ്ങൾ എന്നും ഒരേ നീതിക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ കണ്ടവന് കൂലി വിലക്ക് പോയിട്ടില്ല, വലിയ വർത്തകരായിട്ട് കാശ് വാരി കൂട്ടിയിട്ടുമില്ല. അവിടെ ഈ കണക്ക് പറച്ചിൽ പതിവുമില്ല.
2: ഞാൻ കൂലി വേല ചെയ്തിട്ടുണ്ട് വളരെ കാലം. ഞാൻ ആരോടും ഒളിച്ചിട്ടില്ല. അഭിമാനിക്കാവുന്ന കാര്യം എന്തിനു ഒളിച്ചു വയ്ക്കണം? എനിക്ക് നല്ലൊരു നിലയുണ്ടായിട്ടും ഞാനും എൻ്റെ ഭാര്യയും വെറും സാധാരണക്കാരെ പോലെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അവൾ എന്നെപ്പോലെ കഷ്ടത അനുഭവിച്ചു, എൻ്റെ വേദനയും ഇല്ലായ്മയും പങ്കിട്ടെടുത്തു. അവളുടെ ഒരു വാക്ക് എനിക്ക് നിഷേധിക്കേണ്ടി വന്നിട്ടില്ല. അവൾ മറഞ്ഞപ്പോൾ എൻ്റെ ഒരു ജന്മം അവസാനിച്ചു.
1: ഓ, അമ്മയോടുള്ള സ്നേഹവും വാത്സല്യവുമായിരിക്കാം ഇന്ന് മക്കളോട് കാണിക്കുന്നത് ഇങ്ങനെ.
2: ആ സ്നേഹവും വാത്സല്യവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര നാളും ഈ ഭൂമിയിൽ കാണുകയില്ലായിരുന്നു. അതൊന്നുകൊണ്ട് മാത്രം, അമ്മയില്ലാത്ത നിങ്ങളെ വളർത്തിയെടുത്ത് നല്ല നിലയിലാക്കാൻ മാത്രം

0: പിറകറ്റം ഞാൻ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി. പക്ഷേ എന്ത് ചെയ്യാം? എൻ്റെ ശ്രമം, എൻ്റെ മോഹം, എൻ്റെ സങ്കല്പങ്ങൾ എല്ലാം ഇടിഞ്ഞതാണ് നിലംപരിശായി. ഇനി എനിക്ക് ആ ചിന്തയില്ല, ആ സ്വപ്നമില്ല. തകർന്നത് തകർന്നത് തന്നെ. അച്ഛനെ മനസ്സിലാക്കാൻ കഴിയാത്ത മക്കൾ.
1: മക്കളെ മനസ്സിലാക്കാൻ, വിശ്വസിക്കാൻ, സ്നേഹിക്കാൻ കഴിയാത്ത അച്ഛൻ, അതല്ലേ സത്യം? ബിസിനസ്സും ഫാക്ടറിയും തൊഴിലാളിയും എന്ന ചിന്തയ്ക്കിടയ്ക്ക് മക്കൾക്ക് എവിടെ സ്ഥാനം?
0: നിന്നോട് വാദിച്ച് ജയിക്കാൻ ഞാൻ ഒരുക്കമില്ല ചന്ദ. എന്നാലും നിനക്കിത് പറയാൻ നാവ് പൊങ്ങുന്നത് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഇക്കഴിഞ്ഞ 5 വർഷമായി ഇങ്ങനെ ഒരാൾ ചത്തോ ജീവിച്ചിരിക്കുന്നോ എന്ന് അന്വേഷിക്കാൻ പോലും തോന്നാത്ത നീ ഇന്നിപ്പോൾ സ്നേഹത്തിൻ്റെ കണക്കെടുക്കാൻ വന്നിരിക്കുന്നു.
1: ഇപ്പോൾ തന്നെ വന്നത്? ഇവിടെ 70-ാം പിറന്നാൾ പൊടി പൊടിച്ച് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ വന്നില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് കരുതി മാത്രമാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ അങ്ങ് പോയിക്കൊള്ളുകയും.
2: അതെ അതെ, ഞങ്ങളെ കൊണ്ടൊരു വിഷമം ഈ വയസ്സുകാലത്ത് ഉണ്ടായെന്ന് കേൾപ്പിക്കാൻ ഇടവരുത്തരുതല്ലോ. ഇരു കൂട്ടർക്കും മനപ്രയാസമായിട്ട് ഞങ്ങൾ എന്തിനോട് താമസിക്കുന്നു?
0: എന്റെ മക്കളെ കൊണ്ടുള്ള ആദ്യമല്ലാതെ മറ്റെന്തുണ്ട് എനിക്ക്? അവരെവിടെ താമസിച്ചാലും ഒരുത്തന്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെ. ഇനി ഒരാളുള്ളവൻ അമരത്തും അണിയത്തും ആരും ഇല്ലാത്ത വഞ്ചി പോലെ നടുക്കടലിലെ കോളിലകപ്പെട്ട് താണും പൊങ്ങിയും കൊണ്ടിരിക്കുകയാണ്. കുറച്ചുനാൾ നാടക കമ്പനി നടത്താനാണെന്നും പറഞ്ഞ് നടന്ന് പണം മുടിച്ച് ഇപ്പോൾ കണ്ട TVകളിലും രഹസ്യ സങ്കേതങ്ങളിലും ഒരു കൂട്ടം ആഭാസന്മാരുമായി കഴിയുകയാണ്. ചീട്ടുകളി, മദ്യപാനം, വ്യഭിചാരം. ഒരു ഭാര്യയുള്ളവൾ അവനെ മേക്കാൻ വയ്യാതെ നിലകെട്ട് ഈയിടെ പിഴച്ച ജീവിതം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അറിവ്.
2: ഓ, അവൾ ആദ്യം തൊട്ടേ അത്തരക്കാരത്തിൽ തന്നെ ആയിരുന്നു. എനിക്കറിഞ്ഞൂടെ അവൾ ഇവിടെ വന്ന കാലം തൊട്ടേ.
1: അവന്റെ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നത് മറ്റാരും അല്ലല്ലോ. ചോദിക്കുമ്പോഴൊക്കെ പണം വാരി കോരി കൊടുക്കാൻ ആളുണ്ടായിട്ടല്ലേ അവൻ നികളിച്ച് നടക്കുന്നത്. ഓ, എനിക്കാണെങ്കിൽ മാസം തോറും നുള്ളി പിടിച്ച് തരുന്നത് 2000 ഉലുവ.
2: അയ്യോ,
0: ശരിയാണ് ശരിയാണ്, അതിനും ഞാൻ പണം കൊടുക്കുന്നു. നിനക്ക് തരുന്നത് പോലെ ഇനിയൊരാൾക്ക് കൂടി കൊടുക്കുന്നത് നിനക്കറിയാമല്ലോ. നിന്റെ പെങ്ങളുടെ ഭർത്താവ് ആ IAS കാരന് 1,00,000 രൂപ കൊടുത്താണ് അയാളെ നേടിയത്. വേണ്ടുന്ന തുക ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. എന്നിട്ട് അവളെ ആ നീചൻ ഒരു ചകിരിമത്ത പോലെ തല്ലി തേച്ചിട്ടിരിക്കുകയാണ്. അവളിന്ന് കുടിക്കുന്ന കണ്ണീർ ഓർക്കുമ്പോൾ. അല്ലെങ്കിൽ നീ എന്തിനറിയുന്നു?
2: അതിന് അയാളെ എന്തിനു കുറ്റപ്പെടുത്തുന്നു? ദൈവം വരുത്തി വെച്ചതാണേ. IAS കാരനെ കിട്ടിയപ്പം അവക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. അവളുടെ വിധമേ അങ്ങ് മാറിപ്പോയില്ലേ 4 തീയതി കൊണ്ട്?
1: ഓ, വലിയ മിടുക്കൻ, ബുദ്ധിമാൻ, പരമസുന്ദരൻ, 3 ചക്കം ഉള്ളോടെ വിഴുങ്ങും എന്നൊക്കെ പറഞ്ഞല്ലേ അയാളെ പിടിച്ച് അച്ഛൻ വീട്ടിൽ കയറ്റിയത്. എന്നിട്ടിപ്പോൾ അകത്ത് പുഴുന്നുളയുന്ന മധുരനാരങ്ങ എന്നറിഞ്ഞ് കരഞ്ഞിട്ട് എന്ത് ഫലം? കഷ്ടം, ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം അച്ഛൻ തുലച്ചു.
0: എല്ലാറ്റിനും കുറ്റം എനിക്ക്. അതെ, എൻ്റേത് തന്നെയാണടാ കുറ്റം. പക്ഷേ കുറ്റം പറയുന്നവർക്കെല്ലാം പറയാൻ നാവാടുന്നത് ഇന്നും കൊച്ചുകുട്ടികളെപ്പോലെ പോറ്റി വളർത്താൻ ഈ ഞാൻ തുനിഞ്ഞു നിൽക്കുന്നത് കൊണ്ട്.
1: ഒരാൾ എന്നും കുന്നും വളർത്താനില്ലെന്ന് വെച്ച് ആരും നശിച്ചു പോവുകയൊന്നും ഇല്ല അച്ഛാ.
0: ചന്ദ്ര, നീ ഇത് ആലോചിച്ചു പറയുകയാണോ? ആലോചിച്ചാൽ നിനക്ക് ഇത് പറയാൻ ധൈര്യം വരും. ആലോചിച്ച് ധൈര്യമായി പറഞ്ഞതാണെങ്കിൽ എനിക്ക് എത്ര സന്തോഷമായേനെ, ഞാൻ എത്ര ആശ്വസിച്ചേനെ.
2: ഞങ്ങൾക്ക് അന്നേ 2 ഫാക്ടറി തന്നിരുന്നെങ്കിൽ ഇന്ന് എത്ര നല്ല നിലയിൽ, ഒരു കാശ് ഇവിടുന്ന് വാങ്ങിക്കാതെ എത്ര തൻ്റെ ഇടമായിട്ട് ഞങ്ങൾ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അനുജനും നേരത്തെ ചുമതല വല്ലതും ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ അങ്ങ് അഴിഞ്ഞടക്കുമായിരുന്നു.
1: ഞാനത് പറഞ്ഞ അന്ന് 500 രൂപ ശമ്പളത്തിൽ ഒരു ഉദ്യോഗമെടുത്തെൻ്റെ നേരെ നീട്ടാനാണ് അച്ഛന് തോന്നിയത്. എൻ്റെ ഫാക്ടറിയിൽ ഞാൻ മറ്റുള്ളവരെ പോലെ ശമ്പളക്കാരനായി ജോലി ചെയ്യുക, അതും എൻ്റെ മുകളിൽ ചില ഉദ്യോഗസ്ഥന്മാരുമായി. ആത്മാഭിമാനമോ അന്തസ്സോ ഉള്ളവർ ഇഷ്ടപ്പെടുന്ന പണിയാണോ അത്?
0: നിന്റെ അച്ഛന് ഫാക്ടറിയിൽ ജോലി ചെയ്യാമെങ്കിൽ നിനക്കെന്തുകൊണ്ട് പാടില്ല?
2: അച്ഛനേ പണ്ടേ ജോലി ചെയ്ത് ശീലിച്ചതല്ലേ, അതുപോലാണോ മകൻ?
0: അത്രയും ജോലി ചെയ്യാൻ വയ്യാത്തവൻ എങ്ങനെ 2 ഫാക്ടറി നടത്തുമായിരുന്നു? ഭരിക്കുക എന്ന് വെച്ചാൽ ജോലി ചെയ്യാതിരിക്കുക എന്നാണോ നീ ധരിച്ചിരിക്കുന്നതിന്റെ അർത്ഥം?
1: അധികാരം കയ്യിലുണ്ടെങ്കിൽ ഭരിക്കാൻ പ്രത്യേകിച്ച് എന്ത് വിഷമം?
2: അതല്ലേ പറഞ്ഞു.
1: എന്തിനു സാമർഥ്യം? താഴെയുള്ള വിറച്ചുകൊണ്ട് ജോലി ചെയ്യുമല്ലോ. നാം വലുതായി ജോലിയൊന്നും ചെയ്യുകയും വേണ്ട. കുറെ ദിവസമൊക്കെ ഏത് മരക്കഷ്ണം വിചാരിച്ചാലും ഭംഗിയായി ഭരിക്കാം.
2: അച്ഛൻ ഒക്കുന്ന കാര്യം മകൻ ഒക്കാതിരിക്കാൻ കാരണം ഒത്തുകൂടുന്ന മനഃപൂർവ്വം വിചാരം തന്നെ.
1: അങ്ങനെ പറ.
0: സ്ഥാപനത്തിന്റെ ഭാഗ്യം തന്നെയടാ നിനക്ക് ഞാൻ അന്ന് വിട്ടുതരാതിരുന്നു.
1: പിന്നെ
0: ഇതാണല്ലോ നിനക്ക് ഭരണത്തെ കുറിച്ചുള്ള സങ്കല്പം.

0: കേട്ടോ ചന്ദ്ര, പന്തീരായാലും തൊഴിലാളി കുടുംബങ്ങൾക്ക് ഏകാശ്രയമാണ് എൻ്റെ ഈ സ്ഥാപനം. എൻ്റെ ശരീരത്തിൽ ജീവനുള്ളപ്പോൾ മറ്റെന്ത് സംഭവിച്ചാലും ശരി, അത് നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആട്ടെ, നിങ്ങൾ അപ്പുറത്ത് പോകൂ, അതിരിക്കട്ടെ. നിന്റെ മകൻ വന്നിട്ട് എവിടെ?
1: അപ്പുറത്തുണ്ട്, വിളിക്കട്ടെ.
0: ഇപ്പോൾ വേണ്ട. വേറെ ആരാ കൂടെ ഉള്ളത്?
1: അത് ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു കുട്ടിയാ, ബാബുവിൻ്റെ ഒരു ഗേൾ ഫ്രണ്ട്. ഞങ്ങളിങ്ങോട്ട് പോന്നപ്പോൾ കൂടെ വരാൻ ശാഠ്യം പിടിച്ചു.
0: ഓഹോ, ഗേൾ ഫ്രണ്ട് അല്ലേ? ശരി, പോയിക്കോളൂ.

0: മണിക്കൂറുകൾ നിമിഷങ്ങളായി തോന്നുന്നു. കലർപ്പറ്റ ആനന്ദം മറ്റെല്ലാം മറന്നു പോകുന്നു.
1: നിന്നെ കൂടി കൊണ്ടുവരാൻ ഞാൻ അമ്മയോട് പ്രയോഗിച്ച സൂത്രം എങ്ങനെയിരുന്നു? പാവം അമ്മ, ആ വേല ഏറ്റുപോയി.
0: വെൽ ഡൺ. പച്ചിലയും കത്തിരിക്കയും പോലെ. യു ആർ എ ജീനിയസ്.
1: അമ്മ പറഞ്ഞാൽ പിന്നെ അച്ഛൻ എന്തും വിശ്വസിച്ചോളും. നിനക്കറിയാമോ ഹണി, അച്ഛൻ ഒരു പെണ്ണാണനാണ്.
0: നേരെ വിപരീതമാണ് എൻ്റെ ഡാഡി. മമ്മി വിറയ്ക്കും ഡാഡിയുടെ മുമ്പിൽ, പക്ഷേ ഡാഡി ആൾ ശുദ്ധനാണ്. വിറ കണ്ടാൽ തോന്നും മമ്മി എല്ലാം അനുസരിക്കുമെന്ന്. ഒടുക്കം മമ്മി വിചാരിക്കുന്നതേ നടക്കൂ.
1: ഫലത്തിൽ നമ്മുടെ മൂപ്പിൽ രണ്ടുപേരും ഒരുപോലെ തന്നെ.
0: ബാബു എന്താ ഇവിടെ വന്നിട്ട് അപ്പൂപ്പനെ കാണാത്തത്?
1: ഓ, ആ കേട്ട് സത്വം. എനിക്ക് ആ ചുളി വീണ മുഖവും നരയും കാണുന്നതും വലിയ അനുഭവജ്ഞൻ്റെ മട്ടിലുള്ള വർത്തമാനം കേൾക്കുന്നതും വലിയ ബോറാണ്. പിന്നെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ടെന്ന് വരുത്തണം.
0: പക്ഷേ അദ്ദേഹം ഒരു വലിയ ആളല്ലേ?
1: ഒരു വലിയ പണച്ചാക്കെന്ന് പറയും. എപ്പോഴും ബിസിനസ്സും പണമിടപാടും തന്നെ. സ്വന്തം മകന് പോലും കണ്ടുകൂടാ. എൻ്റെ അമ്മയുടെ കാര്യം പറയുകയും വേണ്ട.
0: എന്നാലും ആ സ്വത്തിലൊരു പങ്ക് നിങ്ങൾക്കല്ലേ? പിന്നെ കുറച്ച് സഹിച്ചാൽ എന്താ? ആദ്യം കഴിച്ചാൽ പിന്നെ മധുരിക്കും.
1: ഹൂ കെയർസ് അബൌട്ട് ദാറ്റ്? അല്ലെങ്കിൽ തന്നെ അതെന്ന് കിട്ടാനാണ്? കണ്ടകോളിന് കിഴവൻ നൂറും തികച്ചു കളയുന്ന മട്ടാണ്.
0: ബാബുവിന് പഠിത്തം കഴിഞ്ഞാൽ ഒരു ഡീസൻറ്റ് ജോബ് കിട്ടാൻ എത്ര എളുപ്പം. സ്വന്തമായി തന്നെ ഉണ്ടല്ലോ ഒരു പേരെടുത്ത ഫോം.
1: കൊണ്ടുപോയി ചൂടു നാശിച്ച പഠിത്തവും മിനക്കെട്ട ജോലിയും. പഠിക്കാൻ പോയി ഉള്ള ബുദ്ധി കൂടി തുളഞ്ഞു. ബാക്കിയുണ്ടെങ്കിൽ ജോലിക്ക് പോയാൽ മതി, അതും തീരും. ആ മുരട്ട് കാര്യങ്ങൾ ഭൂമിപ്പിക്കാതിരിക്കൂ ഡാളി. ഈ നിമിഷം നിറഞ്ഞു നിൽക്കുന്ന ആനന്ദത്തിൽ നമുക്ക് മുങ്ങാം. വരൂ, ആ കൈകൾ കൊണ്ട് എന്നെ പൂണ്ടടങ്കം ബന്ധിക്കൂ. എൻ്റെ ഉള്ളിൽ കത്തിയെരിയുന്ന അഗ്നി ഒന്ന് തണുപ്പിക്കൂ ഡാളി.
0: ദൂരെ നിന്നാൽ മതി, അടുക്കേണ്ട.
1: എന്ത്
0: ബാബു? ബാബു മദ്യപിച്ചോ? ഇതെപ്പോൾ, ഇതെവിടെ നിന്ന് കിട്ടി? വിട് എന്നെ, മാറി നിൽക്കൂ.
1: ഡാർലിംഗ്, ഞാൻ മദ്യപിച്ചു, അതിനെന്താ? ഇങ്ങോട്ട് പോന്നപ്പോഴേ ഒരു ബോട്ടിൽ ഞാൻ കരുതിയിരുന്നു. അല്പം മദ്യപിക്കാതെ പ്രേമത്തിനൊരു ജോറില്ല. പ്രേമം, തിരഞ്ഞെടുപ്പ്, സമരം, ഇതൊക്കെ ഹരം പിടിക്കണമെങ്കിൽ അവൻ ശകലം ഉള്ളിൽ ചെല്ലണം. നിനക്ക് വേണോ ഡിയർ? ഒരു ഓട്ടത്തിന് ഞാൻ പോയി എടുത്തോണ്ട് വരാം.
0: വേണ്ട വേണ്ട, ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ബാബു, ബാബുവിന് ഈ ചീത്ത തരം ഉണ്ടെന്ന്.
1: നെവർ മൈൻഡ്. ചേച്ചേ, നിനക്ക് ലോകപരിചയം കുറവ്, അതുകൊണ്ട് ഇങ്ങനെ തോന്നും. ഇങ്ങോട്ട് നോക്ക്, എൻ്റെ അച്ഛൻ കുറേശ്ശെ കുടിക്കും. ചിറ്റപ്പനാണെങ്കിൽ മുഴുക്കുടിയൻ. ദോഷം പറയരുതല്ലോ, അപ്പൂപ്പൻ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിന്റെ അച്ഛനും അമ്മയും കുടിക്കും. നമ്മുടെ സാറന്മാർ പലരും ഒളിച്ചും പാത്തും കുടിക്കും. രാജ്യം ഭരിക്കുന്നവരുണ്ടല്ലോ, കൂടിയ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും, അവരിൽ പലരും സുഖമായി കുടിക്കും. പിന്നെ കലയും സാഹിത്യവും വേണോ? കൂടി ഉണ്ടായെങ്കിലേ പറ്റൂ, കുടിച്ചേ തീരൂ. എന്നിട്ടൊരു വിദ്യാർത്ഥി പയ്യൻ ശകലമൊന്ന് മണപ്പിച്ചാൽ ചീത്തത്തരമായി. നീ ഇത്ര മണ്ടൂസാണോ? വരൂ ഡാർലിംഗ്, ഡാർലിംഗ്, സ്വർഗത്തിൽ കട്ടരമ്പാകാതെ ഡാർലിംഗ്, ഡാർലിംഗ്.
0: സൂക്ഷിച്ച് പെരുമാറു ബാബു. ബാബുവിൻ്റെ അച്ഛനോ അപ്പൂപ്പനോ ഈ ശബ്ദം കേട്ട് ഇറങ്ങി വരും. മതിയാക്കി ഈ തമാശയെല്ലാം.
1: ഇറങ്ങി വന്നാൽ അവരെന്തെടുക്കും? പ്രേമിക്കാൻ പാടില്ലെന്ന് പറയുമോ? അവർ വിവാഹം കഴിച്ചതിൽ പിന്നെ പ്രേമിക്കുന്നു, നാം വിവാഹം കഴിക്കാതെയും. അതിലിത്ര അപരാധം എന്തുണ്ട് ഡാർലിംഗ്?
2: അങ്ങനെ മൂന്നാമത്തെ തലമുറ ഒരു രശ്മി പോലും കടന്നു ചെല്ലാത്ത അന്ധകാരം. ബാബു, ബാബു.
0: അതാ ബാബുവിന് വിളിക്കുന്നു. ആരാണോ ആവോ.
1: ആരോ ആകട്ടെ,
0: ബാബു അങ്ങോട്ട് ചെല്ലു, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം.
1: ഓ,
0: എളുപ്പം പോകൂ, അല്ലെങ്കിൽ വിളിക്കുന്ന ആൾ ഇങ്ങോട്ട് വരും. നമ്മ ഒന്നിച്ച് ഇവിടെ കാണും.
1: കാണട്ടെ, അതിനെന്താ?
0: Don't be a fool. പോകൂ ബാബു.
1: എന്നെ വിളിച്ചോ?
2: വിളിച്ചിട്ടാണല്ലോ നീ വന്നത്.
1: ഞാൻ തോട്ടത്തിൽ നിൽക്കുകയായിരുന്നു.
2: തനിച്ചോ?
1: അല്ല.
2: ആരാ കൂടെ?
1: എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട്.
2: എന്ന് വെച്ചാൽ മലയാളത്തിൽ?
1: കൂടെ പഠിക്കുന്ന ഒരു സ്നേഹിത.
2: ഓഹോ, അവൾ ഇവിടെ വരാൻ കാരണം?
1: ഞങ്ങൾ വന്നപ്പോൾ അവൾ കൂടെ പോന്നു. അച്ഛൻ്റെ നാടും വീടും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അവൾ അമ്മയോട് പറഞ്ഞു. അമ്മ അവളുടെ അച്ഛനമ്മമാരുടെ സമ്മതം വാങ്ങി.
2: ശരി, നിങ്ങൾ രണ്ടുപേരും ഈ രാത്രിയിൽ തോട്ടത്തിൽ പോകാൻ കാരണം?
1: ഉറക്കം വരുന്നത് വരെ സംസാരിച്ചു കൊണ്ടിരിക്കാമെന്ന് കരുതി.
2: സംസാരിക്കാൻ മാത്രം വന്നു അല്ലേ?

0: പ്രായം ചെന്ന അവിവാഹിതയായ ഒരു പെൺകുട്ടിയുമൊത്ത് ആ സമയത്ത് മറ്റാരുമില്ലാത്തപ്പോൾ സല്ലപിച്ചുകൊണ്ടിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണോ നിന്റെ വിചാരം?
1: അതത്ര വലിയ തെറ്റെന്ന് ഞാൻ കരുതുന്നില്ല.
0: ഓഹോ, അപ്പോൾ സല്ലാപം മാത്രമായിരുന്നു അല്ലേ നീ അവളെ ആലിംഗനം ചെയ്തത്?
1: അന്യോന്യം സ്നേഹമുള്ളവരാകുമ്പോൾ അത് അരുതാത്തതാണെന്ന് തോന്നിയില്ല.
0: ഓഹോ, അപ്പോൾ അന്യോന്യം സ്നേഹമുള്ളവരാണോ നിങ്ങൾ?
1: അതെ.
0: എന്താ, അപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ?
1: ഇല്ല.
0: തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ?
1: വിവാഹക്കാര്യം ചിന്തിച്ചിട്ട് തന്നെ ഇല്ല.
0: ആഹാ, ഇല്ലെങ്കിൽ ഈ കാണിച്ചത് ഒന്നാം തരം മര്യാദകേടും ആഭാസത്തരവുമല്ലേ?
1: രണ്ടു പേർ തമ്മിൽ സ്നേഹമാണെങ്കിൽ അവർ വിവാഹം കഴിച്ചേ തീരുമെന്നുണ്ടോ?
0: തന്തയ്ക്ക് പിറന്നവർ അങ്ങനെയാണ് ചെയ്യുന്നത്.
1: തന്തയ്ക്കല്ലാതെ ആരും പിറക്കുകയില്ലല്ലോ.
0: നിങ്ങൾ തമ്മിലുള്ള വൃത്തികെട്ട ബന്ധം പുറത്തു വന്നാൽ ആ പെണ്ണിനെ പിന്നെ ആരും വിവാഹം കഴിക്കാൻ ഒരുങ്ങയില്ലെന്ന് നിനക്കറിയാമോ? ആ ദ്രോഹമല്ലേ സ്നേഹമെന്നും പറഞ്ഞ് നീ അവളോട് ചെയ്യുന്നത്?
1: വരും വരാഴികയെല്ലാം ആലോചിച്ച് പൊരുത്തമായ പൊരുത്തമെല്ലാം നോക്കി ദോഷം ആർക്കും പറ്റിയില്ലെന്ന് ഉറപ്പായ ശേഷം രണ്ടുപേർ തമ്മിൽ പ്രേമിച്ചു കൊള്ളണം. അതും വിവാഹം നടക്കുന്നത് വരെ. അപകടമേയില്ല, സുരക്ഷിതമായ പ്രേമം. അല്ലെങ്കിൽ എന്തിന്? ഞങ്ങളുടെ തലമുറയെപ്പറ്റി 70-ാം പിറന്നാളിൻ്റെ വക്കത്തിരിക്കുന്ന അപ്പൂപ്പൻ എന്തറിയാം? ഞങ്ങൾക്ക് ഞങ്ങൾ ജീവിക്കുന്ന നിമിഷമാണ് ഒരേ ഒരു സത്യം. അതിനപ്പുറം എന്തു കുന്തമായാലും വേണ്ടില്ല.
0: അങ്ങനെ കരുതുന്നവരുടെ ജീവിതമാണടാ നിനച്ചിരിയാതെ വല്ല പാറക്കെട്ടുകളിലും പൊട്ടിത്തകരുന്നത്.
1: സൂക്ഷിച്ച് സൂക്ഷിച്ച് ഓരോ അടിയും വെച്ച് നല്ല ഭാവിയിൽ കണ്ണും നട്ട് സഞ്ചരിക്കുന്നവരുടെ ജീവിതമോ? അതും വല്ല പാറക്കെട്ടിലോ നീരാളി കുരുക്കിലോ നിലക്കാണാ കയത്തിലോ അല്ലേ ചെന്നടിയുന്നത്? അപ്പോൾ പിന്നെ സൂക്ഷിക്കാൻ ഈ പെടാപ്പേട് വിട്ടിട്ട് എന്ത് കാര്യം?
0: നിനക്ക് ഇത്ര ചെറുതിലേ ഈ നിരാശ വരാൻ എന്തുണ്ടായി കുഞ്ഞ്?
1: നോക്കുന്ന നോക്കുന്ന ദിക്കിലെങ്ങും ആശിക്കാനൊന്നുമില്ലാതായാൽ
0: ഇത്ര ചെറുപ്പത്തിലെയോ?
1: ആ, ചെറുപ്പത്തിലേ തോന്നൂ. കാലം ചെന്ന തലമുറയിൽപ്പെട്ടവർക്ക് എന്തിനെ ചൊല്ലി നിരാശപ്പെടാനുണ്ട്? പൊടിഞ്ഞതും ദ്രവിച്ചതും ക്ലാവും കറയും അടിഞ്ഞതും എല്ലാം കൂടി വല്ലവിധവും ഏച്ചു കെട്ടിവെച്ച് തൃപ്തിപ്പെടുന്നവരല്ലേ അവർ?
0: നാളു വരെ എൻ്റെ മാറിലും എളിയിലും ഒട്ടിയിരുന്ന് ഞാൻ താലോലിച്ച് വളർത്തിയ നീ ഇപ്പോൾ എന്നിൽ നിന്ന് എത്രമാത്രം അകന്നുപോയി കുഞ്ഞ്. ഏ, അപ്പൂപ്പൻ നിനക്കിന്നൊരു കിഴട്ട് സത്വമാണ്, ഒരു ബോറാണ്, ഒരു പുരാണ വസ്തുവാണ് അല്ലേ? നിനക്ക് നല്ലത് വരട്ടെ, നീ പൊയ്ക്കോളൂ. ആ ആ പെൺകുട്ടിയെ നിന്റെ അമ്മയുടെ അടുത്തേക്ക് അയക്കും.
1: അപ്പൂപ്പന് അവളെ കാണണ്ടേ?
0: എന്തിന്? നിന്നിൽ കൂടി അവളെയും ഇന്നത്തെ 100,000 ചെറുപ്പക്കാരെയും ഞാൻ കാണുന്നു.

0: എന്താ എന്താണ് ഉണ്ടായത്?
1: നടയിൽ കാർ വന്ന് ഇറങ്ങിയപ്പോഴെ താഴെ വിടും, ഞാൻ താങ്ങിയെടുത്ത് കൊണ്ടുവരികയാണ്.
0: എണീക്കൂ ജയബാല, എണീക്കൂ.
2: ഇവിടെ നിന്ന് എണീക്കണോ? അച്ഛൻ ക്ഷമിച്ചെന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ എണീക്കില്ല.
0: കണക്കറ്റ് കുടിച്ചുകൊണ്ട് വരുന്ന ദിവസം ഇത് തന്നെ പതിവ്. എടാ, ക്ഷമിച്ചെന്ന് പറയാൻ എന്തുണ്ടായി ഇപ്പോൾ? ഇപ്പോൾ നീ എവിടുന്ന് വരുന്നു?
2: ഇതുവരെ ചെയ്തതൊക്കെ ക്ഷമിച്ചെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും, ഇവിടെ കിടന്ന് മരിക്കും.
0: ഇത് നീ എത്രാമത്തെ തവണ പറയുന്നതാണടാ. കഥയില്ലാത്ത കണ്ണീരും കാലിൽ വീഴലും.
3: കുറച്ചധികം ചെലുത്തി കാണുമെന്ന്, അതാണ് ഈ പൊടിപാടൊക്കെ.
2: ചെലുത്തിയത് മറ്റാരുടെയും തറവാട്ട് മുതലുണ്ടല്ലോ, എന്റെ അച്ഛന്റെ കാശ് കൊണ്ടാണ്. അത് ആവാരുത് കേട്ടോ, അറിയാം എനിക്ക്.
0: നീ എണീറ്റ് നിന്ന് സംസാരിക്കേ, അല്ലെങ്കിൽ ആ കസേരയിലോ കട്ടിലോ പോയി കിടക്ക്.
2: എന്നെ വിടാൻ എന്റെ പൊന്നും കൊടുത്ത് തിരുവടികളും മാപ്പ് തന്നെന്ന് പറഞ്ഞാലേ എനിക്ക് ഗതിയുള്ളൂ.
0: ഓ ശരി ശരി, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. നീ ആ കട്ടിലിരിക്ക.
2: ഇപ്പോ എന്റെ മനസ്സിൽ പാല് ഒരു ചൊരിഞ്ഞതുപോലെയായി.
1: നീ ഇപ്പോഴെവിടുന്ന് വന്നിറങ്ങി?
2: എന്റെ ധർമ്മപത്നിയല്ലേ, ധർമ്മപത്നി ആ അരുന്ധതിയുടെ ഇറച്ചിക്കടയിൽ നിന്ന്.
0: അവളെ കൂട്ടിക്കൊണ്ട് പോരാഞ്ഞത് എന്താ?
2: അവൾക്ക് ഇങ്ങോട്ട് പോരുന്നതിനേക്കാൾ ലാഭം അവിടെ ഇരിക്കുന്നതാണ്.
0: ഓഹോ, നീ വീട്ടിൽ തിരിഞ്ഞു നോക്കാറേ ഇല്ലെന്നും എവിടെയൊക്കെയോ തെണ്ടി തിരിയുന്നു എന്നൊക്കെ ആണല്ലോ ഇവിടെ കേട്ടത്.
3: പല ദിവസം കൂടി കേറി ചെന്നതായിരിക്കും.
2: മിണ്ടി പോയത് കേട്ടോ, ചോദിക്കാൻ ആവശ്യമുള്ളത് ചോദിക്കും, പറയാൻ കടമപ്പെട്ടവർ പറയും. അതിനിടയ്ക്ക് ഒരു നത്ത് ചലിക്കുന്ന പോലെ കേറി ചലിച്ചളയത്.
1: നീ തനിച്ചാണോ വീട്ടിൽ പോയത്?
2: ആ ഇന്ന് തനിച്ച് തന്നെ.

0: മുമ്പൊക്കെ ഞാൻ പോകുമ്പോ നാലഞ്ച് പേരുകൾ ഒക്കെ എന്റെ കൂടെ കാണും.
1: അത് ശരി. എന്നിട്ട് അവൾ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞോ?
0: ഞാൻ വിളിച്ചിട്ട് വേണ്ടേ അവൾ പറയാൻ. അവളെ ഇനി വരുത്താനല്ല, അയക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞയക്കാം.
1: എടാ, എന്ത് പറ്റിയെന്ന് പറ. ഏതായാലും നടന്നത് നടന്നതല്ലേ.
0: ആ പഴയ തൊഴിൽ അവൾ വച്ച് നടത്തിയായിരുന്നു.
2: ഞാൻ എന്ത് പറഞ്ഞില്ലേ, അവളെ കണ്ട ദിവസം ഞാൻ ഊഹിച്ചതാ, ആള് പക്ക പുള്ളിയാണ്.
0: നിർത്തൂല നീ, ഞാൻ നിന്റെ കാര്യവും വെളിപ്പെടുത്തിയാ നീ തറയിൽ നിൽക്കുവോ?
3: എന്താടാ അത്, എന്താ അവളെ പറ്റി വെളിപ്പെടുത്താൻ?
2: തലയ്ക്ക് ലെക്കില്ലാതെ വല്ലത് നാക്കി വന്നത് പറയുന്നവരോട് എന്തോന്ന് ചോദിക്കാനാ?
0: പറയിക്കാതെ എന്നെ കൊണ്ടൊന്നും കേട്ടോ, യോഗ്യത നടിക്കുന്നു.
1: ജയബാല, ജയബാല, ഉണ്ടായ കാര്യം നീ ഇനിയും പറഞ്ഞില്ലല്ലോ. ബാല,
0: ഞാൻ അവളെയും അവനെയും ഒന്നിച്ചങ്ങ് ചെറ്റിപ്പെട്ടുമായിരുന്നു, പക്ഷേ എനിക്ക് കരുതലില്ലാതെ പോയി. അതുകൊണ്ട് ഞാൻ ഉടനെ സ്ഥലം വിട്ടോളഞ്ഞു.
3: ആരായി അവൻ?
0: അവനെ എൻ്റെ കൂടെ നടന്ന് എൻ്റെ കാശ് കൊണ്ട് ഇത്തനാളും വടിച്ചു നോക്കി എന്നെ ആദ്യം അവളുടെ അടുത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തിയതും എനിക്കല്പം കൗതുകമുണ്ടെന്ന് കണ്ടപ്പോൾ തൊട്ട് ഇടം വല്ലം തിരിയാൻ സമ്മതിക്കാതെ അവളെ വിവാഹം കഴിക്കാൻ എന്നെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതുമല്ല. നടന്നു ആ സാമദ്രോഹിയാണ് ആ മാളികക്കട മുതലാളിയുടെ മൂത്ത മോയ് വർഗീസ്. എന്നിട്ട് ആ നന്ദികെട്ട കാർക്കോടകൻ, അവനായിപ്പോ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഇതാ ഇതുകൊണ്ട് അവനെ ഞാൻ വിട്ടു കൊത്തി നുറുക്കുമായിരുന്നു.
3: അവൻ
0: തന്നെ അവന്റെ വെപ്പാട്ടിയായിരുന്ന അവളെ ഗർഭത്തോടെ എന്നെ ഏൽപ്പിച്ചു.
3: അപ്പൊ അവളുടെ മൂത്ത കുട്ടി
0: ആ പാവത്തിന്റെ സന്തതിയാത്തേവിടിച്ച് ഏഴാം മാസത്തിൽ പറ്റു. അന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്ന ആ സൗകര്യം നോക്കി അവനും അവളും കൂടി ചേർന്ന് അതിന് എങ്ങനെയോ നശിപ്പിച്ചേച്ച് ഗർഭവലസി പോയെന്ന് എനിക്ക് കമ്പി അടിച്ചു. നാടക കമ്പനിയും കൊണ്ട് മലബാറിലായിരുന്ന ഞാൻ ഓടിയെത്തിയപ്പോ ഉള്ള കേട്ടോപ്പാരും നിലവിളി അങ്ങോട്ടങ്ങ് തുടങ്ങി. പാവപ്പെട്ട എന്നെ വഞ്ചിച്ചു, എന്റെ ശുദ്ധഗതിക്കെല്ലാം ഞാൻ വിശ്വസിച്ചു. അവളെ ഇത്രനാളും ഭാര്യയായിട്ട് പൊറുപ്പിക്കുകയും ചെയ്തു. രണ്ട് കുട്ടികളുമായി ഇല്ലല്ലല്ല, ഇനി ഞാനേ അവൾ ഒറ്റത്തിനെയും അവൾ വഞ്ചിക്കുകയില്ല, ഞാൻ അവളെ നരകം കാണിക്കും.
3: നീ പിന്നെ എങ്ങനെ സത്യം മനസ്സിലാക്കി?
0: അതെ, ആ നീജന്റെ കൊള്ളരായ കൂട്ടുന്ന ഒരു ശിങ്കിടി എന്റെ അവന്റെ കൂടെ തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അവനായി ചരിത്രം അത്രയും കേൾപ്പിച്ചത് കേട്ടോ, കൊട്ടത്ത് അവന്റെ കരണത്തിൽ എന്നെ പൊടകം പൊട്ടും പോലെ നല്ല അടി.
1: നില്ല്. കടുവായെ കിടുവാ പിടിച്ചെന്ന് പറഞ്ഞതുപോലെയല്ലേ, എത്ര പെൺകുട്ടികളെയാണ് കബളിപ്പിച്ച് പിഴപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ആ കെട്ട മോഹവും കൊണ്ടല്ലേ നീ നാടക കമ്പനി ഉണ്ടാക്കാൻ തന്നെ പുറപ്പെട്ടത്. അവരുടെ ശാപം കൊണ്ടാണടാ മുതലും പലിശയും മടക്കി കിട്ടിയത്. നിന്നെ ഞാൻ എത്ര വിലക്കി, എത്ര പേര് വിലക്കി, എന്നിട്ട് നിനക്കതിന് കൂറപ്പേന്റെ വില തോന്നിയോ? എടാ, പല വേലി ചാടിയ പശു കോലുകൊണ്ട് നശിച്ചു.
3: ജയബാല, വന്നതൊക്കെ വന്നു, ഇനി നീ അവിവേകമൊന്നും കാണിക്കരുത്, എല്ലാം മറക്കൂ. അവളുമായുള്ള ബന്ധമേ വെടിഞ്ഞ് ഒരു പുതിയ ജീവിതം തുടങ്ങും. ഒരബദ്ധം പറ്റിയത് പരിഹരിക്കാൻ ഇനിയും അബദ്ധങ്ങൾക്ക് തുനിയരുത്.
0: എന്നെ ആരും ആശ്വസിപ്പിക്കാൻ വരണ്ട, ഞാനൊരു തെങ്ങിനായിപ്പോയി, ഇങ്ങനെ എന്നെ ഞാൻ അവസാനിക്കട്ടെ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് അവർ പകരം വീട്ടണം. ഞാൻ പല സ്ത്രീകളുമായി ഇടപെട്ടിട്ടുണ്ട്, പക്ഷേ ഒരു സ്ത്രീയും എന്നെ ഇങ്ങനെ കളിപ്പിച്ചിട്ടില്ല.
1: നിനക്ക് പറഞ്ഞ കുട്ടികളോ? പകരം വീട്ടാൻ പോകുന്ന നീ അവരെ വഴിയാധാരമാക്കും അല്ലേ? എടാ, അവരാരോടും ഒന്നും പിഴച്ചവരല്ലോ.
0: അവരെ എടപ്പോടെടുത്ത് തണ്ടട്ടെ എസ് സി പിള്ളയുടെ ചെറുമക്കൾ.
2: എന്നിട്ട് അവരൊടുവില് നിങ്ങളെ പോലുള്ളവർ നടത്തുന്ന നാടക കമ്പനി ചേർന്നോളൂ.
0: നീ ഇത്രക്ക് പറയാറായോ ചെറ്റേ.
3: ജയബാല, സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ, ആളറിഞ്ഞ് പെരുമാറണം.
0: ഞാനെന്ത് സൂക്ഷിക്കാൻ, ആളറിഞ്ഞ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേക്കണ്ടേ ഈ ഡീക്ക് പറയുന്നവളുടെ വിശേഷം
3: എന്തോടാ?
0: ചേട്ടൻ ഇവളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതിൽ പിന്നീട് കുറേനാൾ എന്തായിരുന്നോ സാവിത്രിയുടെ നോട്ടം എന്നെ വശീകരിച്ച് കയ്യിലെടുക്കാൻ, എന്നെ എന്ത് വിദ്യ പ്രയോഗിച്ചും മയക്കിയെടുത്ത് എന്നെ കൊണ്ട് അവളുടെ അനിയത്തിയെ വിവാഹം കഴിപ്പിക്കാൻ, അങ്ങനെ അച്ഛൻ്റെ സമ്പാദ്യം മുട്ടുമുക്കാലും സ്വന്തം വീട്ടിലേക്ക് തട്ടിയെടുക്കാൻ, അതിനുവേണ്ടി തരാവുന്നതൊക്കെ അവൾ തരാൻ ഒരുക്കമായിരുന്നു. ഞാൻ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ അല്പം ദുർബലനാണെങ്കിലും അവൾ വിരിച്ച വലയിൽ കുടുങ്ങി എൻ്റെ ചേട്ടൻ ഞാൻ വഞ്ചിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ അന്തസ്സുകാരി എന്റെ മുഖത്ത് നോക്കി പതിവ്രതച്ച മഞ്ഞ് സംസാരിക്കുന്നു നാണമില്ലാതെ.
3: ജയബാല, നിന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ?
2: താനും ഗട്ട് അന്യരം കെടുക്കാൻ എടുക്കുന്ന അടവ് നോക്കണേ. നിന്നട നിന്ന് താണു പോകും. ഈ നട്ടാ കുരുക്കാത്ത അപവാദം അടിച്ചു വിട്ട കുടുംബത്തിൽ പറക്കുന്നവരെ പറ്റി.
0: എന്നെ കള്ളനാണാക്കാൻ നിനക്ക് നിഷ്പ്രയാസം സാധിക്കും. ഞാൻ ശപ്പനല്ലേ, ഞാൻ ആവാസനല്ലേ, നിന്റെ ഭർത്താവിനെ വിശ്വസിപ്പിക്കാനും കഴിഞ്ഞേക്കും. പക്ഷേ ഈശ്വരന് നേരും കള്ളവും പറയുന്ന ആരൊന്നും നോട്ടമില്ല. നേരാണോ കള്ളമാണോ എന്നേ
2: നോട്ടമുള്ളൂ. അയ്യോ, ഒരു ബന്ധമുണ്ടാക്കി വെച്ചത് കൊണ്ടേ മടുത്തു അയ്യടാന്നായി. പിന്നെയാണ് ഇനി മറ്റൊന്നീ കൂടി കുടുങ്ങാൻ പെരുത്തു കൊതി. വല്ല പെണ്ണുങ്ങളും മുഖം നിറച്ച് കരിവാരി തേച്ചത് കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പം തോന്നും ലോകരെ അടച്ച് അവമാനിച്ച് ആശ്വസിക്കാവുന്ന. അതേ മനസ്സിലിരിക്കട്ടെ
3: കേട്ടോ. ജയബാല, നിനക്ക് കുറെ ദുർനടത്തമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ നീ ഒരു വിഷജന്തുവാണെന്ന് ഇപ്പോഴേ മനസ്സിലായുള്ളൂ.
0: സത്യമറിയാതിരുന്ന അത് ആശ്വാസമാണ്. പലപ്പോഴും എൻ്റെ കാര്യം കൊണ്ട് എനിക്കറിഞ്ഞുകൂടെ. എൻ്റെ ഭാര്യ കാണിച്ച വഞ്ചന അറിയാതിരുന്ന നാളത്രയും എന്തോ ആശ്വാസമായിരുന്നു എനിക്ക്. ആ അല്ലെങ്കിൽ അത് പോട്ടെ, ക്ഷമിച്ചു ചേട്ടാ. പക്ഷേ പറയാതിരിക്കാമായിരുന്ന കാര്യം പറഞ്ഞു പോയത്. നീ ക്ഷമിക്കൂ എൻ്റെ മാലതി, എൻ്റെ വിവരക്കേട്.
4: ഈ രാത്രി പലതും എന്നെ കാണിച്ചു തന്നു, സംശയങ്ങൾ പലതും പരിഹരിച്ചു തന്നു. ഇനി നിങ്ങൾ എനിക്ക് അല്പം സ്വൈരം തരൂ. ജയബാല, പോയി സ്വസ്ഥമായി കിടന്നുറങ്ങും. നിങ്ങളും മുറിയിലേക്ക് പോകും.
3: വാ മാലതി ഇങ്ങോട്ട്, എനിക്ക് ഉറങ്ങുകയല്ല വേണ്ടത്, നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്.
2: ജലപ്പിശാശി ശരിക്കും പിടിച്ചു അല്ലേ? നടക്കൂ,
3: ഇങ്ങോട്ട് വാ.
0: അച്ഛൻ സത്യമായി ഞാൻ പറഞ്ഞത് നേരാണ്, പക്ഷെ ആവശ്യമില്ലാത്ത നേരെ പറഞ്ഞുകൂടാ. ഇനി അതൊരിക്കലും ഞാൻ പറയില്ല ആരോടും.
3: പോകൂ.
4: ആഘോഷമാണ് നാളെ നേരം വെളുത്താൽ. ആഘോഷം എന്തിൻ്റെ? ആരാഘോഷിക്ക? എന്തിന്? മോളെ, നീ രാത്രിയിൽ രാജശേഖരൻ എവിടെ?
5: ഞാൻ തനിച്ചേ ഉള്ളൂ.
4: ഒന്നുകിൽ പകലേ വരാമായിരുന്നു, അല്ലെങ്കിൽ നാളെ വന്നാൽ മതിയായിരുന്നല്ലോ.
5: രണ്ടുമല്ല നടന്നതച്ച.
4: അതെന്താ അങ്ങനെ? രാജശേഖരൻ വരാഞ്ഞതെന്ത്?
5: എനിക്കറിഞ്ഞുകൂടാ.
4: എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തെന്ന് പറയൂ.
5: ഒന്നുമില്ല, ഞാൻ ഇങ്ങു പോന്നു. എനിക്ക് വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട്. ആവശ്യമില്ലാത്ത അയാൾ വന്നില്ല.
4: അത്രയേ ഉള്ളൂ, സാരമില്ല, മനസ്സുള്ളവർ വരട്ടെ.
5: ഇന്ന് വരണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഞാൻ പോന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്.
4: അതെന്താ വരേണ്ടെന്ന് പറയാൻ കാരണം?
5: അത് ഞാനെങ്ങനെ അറിയും? നാളെ വന്നാൽ മതിയെന്ന് നിർബന്ധമായി പറഞ്ഞു. ക്ഷണിച്ചു വരുത്തുന്ന അതിഥിയെപ്പോലെ പോകേണ്ടവരല്ല. ഇന്നെങ്കിലും ഇവിടെ വന്നേ തീരുമെന്ന് ഞാനും നിർബന്ധിച്ചു. ഒടുവിൽ എത്ര പറഞ്ഞിട്ടും ഫലമില്ലെന്ന് കണ്ടു ഞാൻ ഇങ്ങോട്ട് പോരാനിറങ്ങി. അപ്പോഴാണ് ആജ്ഞ, തിരിച്ചു ചെന്നേക്കരുതെന്ന്.
4: ഓ, അതൊരു സൗന്ദര്യ പിണക്കം, അതത്ര കാര്യമായിട്ടെടുക്കാനുണ്ടോ?
5: ഞാൻ തിരിച്ചു പോകുന്നുമില്ല.
4: പോകാതെ?
5: അഭിമാനമുള്ളവർക്ക് സഹിക്കാൻ വയ്യാത്ത പെരുമാറ്റം 100 തവണ ഉണ്ടായിട്ടും ഞാൻ എതിര് പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ പറഞ്ഞു, ചെയ്തു. അതിനെ ശിക്ഷിച്ച് തോൽപ്പിക്കാമെന്ന് കരുതുന്നെങ്കിൽ കരുതിക്കോട്ടെ. ആ ശിക്ഷ എനിക്കൊരനുഗ്രഹമാണ്.
4: അയാൾ നാളെ വരില്ലെന്ന് പറഞ്ഞു.
5: ഞാൻ തനിച്ചു പോന്ന സ്തുതിക്ക് നാളെ വരില്ലെന്ന് പറഞ്ഞു.
4: കഷ്ടം മോളെ, നിസ്സാര കാര്യത്തിന് ഈ കലഹം വേണ്ടിയില്ലായിരുന്നു.
5: എനിക്ക് നിസ്സാരമാണോ അച്ഛ? അച്ഛൻ്റെ സപ്തതി ഞാൻ കൂടെ ഇവിടെ നിന്നും നടത്തിക്കേണ്ട ചടങ്ങല്ലേ അത്? ഇവിടെ മറ്റാരുണ്ട് സ്ത്രീകളായി? എൻ്റെ അമ്മയോ ജ്യേഷ്ഠത്തിമാരോ ഉണ്ടോ?
4: പറഞ്ഞത് ശരിയാണെങ്കിലും മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങാ വീണെന്ന് പറഞ്ഞ പോലെയല്ലേ കാര്യം കലാശിച്ചത്?
5: കുറേ പണം കിട്ടിയത് കൊണ്ടും കിട്ടുന്നത് കൊണ്ടും മാത്രം സഹിക്കേണ്ട ഒരു ഭാരമായിട്ട് എന്നെ കരുതുന്ന അയാൾ ഇതിൽ കുറേ ശോഭിച്ചാൽ എനിക്കെന്ത് നഷ്ടം? എനിക്കിനി എങ്ങനെ ജീവിക്കാൻ വയ്യ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
4: പെട്ടെന്നങ്ങനെ വീണ്ടും വിചാരമില്ലാതെ തീരുമാനമെടുക്കാമോ മോളെ? നാളെ നിന്റെ അഭിപ്രായം മാറിയെന്ന് വന്നുകൂടെ? അന്ന് നിനക്ക് മനസ്താപിക്കാൻ ഇടവരാതിരിക്കണമെങ്കിൽ.
5: ആ മനസ്താപം അച്ഛന് കാണേണ്ടി വരികയില്ല. ഭാര്യയ്ക്ക് വേണ്ടത് മനുഷ്യത്വവും സ്നേഹവുമുള്ള ഭർത്താവിനെയാണ്. അവൾക്ക് എന്തിന് ഐ എ എസുകാരൻ? അയാളെ വേണ്ടത് സർക്കാരിനാണ്. അയാൾക്ക് അധികാരമുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഗുണവും ദോഷവും ജനങ്ങൾക്കാണ്. കൊടുത്തൊരുങ്ങി കൂടിയ ഉദ്യോഗസ്ഥന്റെ ഭാര്യ എന്ന ഭാവം കാണിച്ചു.
4: നിന്റെ മനോവിഷമം അറിയാഞ്ഞല്ല കുട്ടി ഞാനിത് പറഞ്ഞത്. പല്ലിൻ്റെ അടിയിൽ നാക്കകപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ. കുറെ കൂടി ക്ഷമിച്ചിരുന്നാൽ അയാളുടെ സ്വഭാവം മാറുന്നെങ്കിലും.
5: ആ മാറ്റവും കാത്തു കാത്തു നരകത്തിലിരിക്കാൻ എനിക്ക് വയ്യ. എനിക്കൊരു ഹൃദയവും ചിന്താശക്തിയും ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ ഇന്ന് വരെ കഴിയാത്ത മഹാബുദ്ധിമാനായ മനുഷ്യൻ. അല്ലെങ്കിൽ എന്തുമാകാമെന്ന അഹങ്കാരമായിരിക്കാം. മദ്യവും സ്ത്രീയും അതിനാകാവുന്നത്ര പ്രകാരഭേദങ്ങളുമാണ്. ജീവിതമെന്ന് വിശ്വസിച്ച് അതിൻ്റെ പുറകെ പാഞ്ഞു നടക്കുന്നവന്, അത് കിട്ടാൻ വേണ്ടി ഏത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവന് ഭാര്യ ഒരു വീട്ടുസാധനം മാത്രമാകുന്നതാണോ അത്ഭുതം? എപ്പോഴും ഞാൻ നിനക്ക് കിട്ടാവുന്നവനാണോ എന്ന ഭാവമാണ് എല്ലാ പെരുമാറ്റത്തിലും. അതിലും അത്ഭുതം, ഇക്കൂട്ടർക്ക് ഇതൊന്നും പാടില്ലെന്ന് വിലക്കുന്ന കുറെ ചട്ടങ്ങളും പടച്ചു വിട്ടിട്ടുണ്ട് പോലും സർക്കാർ.
4: ശരി, ഞാൻ ചിലത് ഉറച്ചിട്ടുണ്ട് മകളെ. നീ തത്വമുള്ളവളാണ്, വാടി വീഴുന്ന ചീരച്ചെടിയല്ല. എൻ്റെ മോഹത്തിന് അടിമയായി നീ തീ തിന്നേണ്ടി വന്നു. ശരി, മകളകത്തു പോകും. പോകൂ, ചേട്ടന്മാരും മാലതി ചേച്ചിയും അകത്തുണ്ട്. അവരെ കണ്ടിട്ട് അധികം സംസാരിക്കാൻ നിൽക്കാതെ വല്ലതും കഴിച്ച് കിടന്നുറങ്ങും. നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ?
5: അവരൊക്കെ നേരത്തെ ഇങ്ങെത്തി. ഞാൻ വരാൻ ഈ പാതിരാത്രിയായി. പാതിരാത്രിയിൽ നിന്ന് പുറത്തു കടക്കാൻ.
4: പാവപ്പെട്ട കുട്ടി, ഒരേ ഒരു നിരപരാധി മാത്രമുണ്ട് ഈ വീട്ടിനകത്ത്.

0: സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ സംസാരിക്കാൻ തീരെ അശക്തനാണ്. ആയിരം നാവുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒരു പ്രസംഗം എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചവർ ഈ മഹാസദസ്സിലുണ്ടെങ്കിൽ അവർ സദയം പൊറുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ചിലത് നിങ്ങളെ അറിയിക്കണമെന്നുണ്ട്. എൻ്റെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്ന സഹോദരന്മാരും എൻ്റെ നാട്ടുകാരും മറ്റഭ്യുദയാകാംക്ഷികളും എൻ്റെ കുടുംബാംഗങ്ങളും സമ്മേളിച്ചിരിക്കുന്ന ഈ സദസ്സിൽ വെച്ച് തന്നെ എന്നെ സംബന്ധിക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ അറിയിക്കാൻ കഴിയുന്നത് വളരെ അർത്ഥവത്തായി ഞാൻ കരുതുന്നു. സ്നേഹിതരെ, രണ്ട് ദിവസം മുമ്പ് ജനസ്നേഹിയുടെയും ജനസേവകൻ്റെയും പ്രതിനിധികൾ, അവരിതാ എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ സപ്തതി ദിവസമായ ഇന്ന് പ്രസിദ്ധീകരിക്കാൻ പ്രയോജനപ്പെടുന്ന എന്നെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. അവരന്ന് ശേഖരിച്ച് പ്രസിദ്ധീകരിച്ച കുറിപ്പുകൾ നിങ്ങളിൽ പലരും കണ്ടിരിക്കും. അതിൽ ഞാൻ പറഞ്ഞത് അപ്പാടെ യാതൊരു കലർപ്പും കൂടാതെ പ്രസിദ്ധീകരിച്ചതിന് ഞാൻ അവരോട് നന്ദി പറയുന്നു. അവർ പിരിയുമ്പോൾ ഞാൻ ഒരു വാക്ക് പറയുകയുണ്ടായി. സപ്തതി ദിവസം വരുന്ന അന്ന് കുറേ കൂടി വിവരം ലഭിച്ചേക്കും എന്ന് ഞാൻ അഭിമുഖ സംഭാഷണത്തിൽ പറയാൻ വൈമനസ്യം കാണിച്ച ഒരു വിഷയമുണ്ട്, എൻ്റെ കുടുംബ സൗഭാഗ്യം. അതിനെക്കുറിച്ച് ചിലത് പറഞ്ഞ് അവരുടെ, ഒരുപക്ഷെ നിങ്ങളുടെ ജിജ്ഞാസ പരിഹരിക്കാൻ ഇന്ന് ഞാൻ ഒരുക്കമാണ്. അതിനു മുമ്പ് ഞാൻ എടുത്ത ഒരു തീരുമാനം നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ഒരു തൊഴിലാളിയായി ജീവിതമാരംഭിച്ച് എത്രയോ നീണ്ട വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടി, 12 വ്യവസായശാലകളുടെ ഉടമസ്ഥനാകാനും തൊഴിലാളികളുടെ നിർവ്യാജ സ്നേഹവും അവിരാമ പരിശ്രമവും നിമിത്തം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിച്ചുയരാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഇന്നിതാ എൻ്റെ ആകെയുള്ള സ്വത്തായ വ്യവസായശാലകളുടെ ഉടമസ്ഥാവകാശം മുഴുവനും അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കായി ഞാൻ രേഖാമൂലം വിട്ടുകൊടുത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, എനിക്കൊരപേക്ഷയുണ്ട്. സദയം നിങ്ങൾ ചെവിക്കൊള്ളണം. ഇതാ ഒരു മഹാത്യാഗി, ലോകസ്നേഹി, തൊഴിലാളി ദൈവം എന്നൊക്കെ അന്തം വിട്ടു പറയുന്ന ചില ശുദ്ധാത്മാക്കളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ കണ്ടേക്കാം. അവർ എന്നെ വിചാരിച്ച് സത്യത്തെ ബഹുമാനിച്ച് ഇതിലൊരു ത്യാഗവും മണ്ണാങ്കട്ടയും ഒന്നുമില്ലെന്നും കേവലം സ്വകാര്യ താല്പര്യമേ ഈ നിശ്ചയത്തിന് പുറകിലുള്ളൂ എന്നും ധരിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. ഞാൻ ദീർഘസംവത്സരങ്ങൾ കൊണ്ട് പൊടിമണ്ണിൽ നിന്ന് ഉയർത്തിയെടുത്ത ഈ സ്ഥാപനങ്ങൾ നശിക്കുന്നത് കണ്ടാൽ ഉണ്ടാകാവുന്ന നൈരാശ്യവും മനോദുഃഖവും ഓർത്ത് അത് പറ്റാതിരിക്കാൻ ഇന്നെനിക്ക് എൻ്റെ വ്യവസായത്തെക്കുറിച്ചുള്ള സംതൃപ്തി ഞാൻ മരിക്കും വരെ നിലനിർത്താൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ സ്വീകരിച്ചത്. അതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രധാനമായ മറ്റൊരു കാരണം കൂടി ദയവുചെയ്ത് കേൾക്കൂ സുഹൃത്തുക്കളെ. ഞാൻ ചെയ്ത മഹത്തായ ഒരു അപരാധത്തിൻ്റെ പ്രായശ്ചിത്തമാണ് ഈ സംഭവം. എൻ്റെ രണ്ട് ആൺമക്കൾ ഇവിടെ നിങ്ങളോടൊത്തുണ്ട്. ജീവിത ദുഃഖത്തിൻ്റെ നെല്ലിപ്പലക എനിക്ക് കാണിച്ചു തന്ന വിഭാര്യനായ, എൻ്റെ അമിതലാളന കൊണ്ട് യാതൊരു ഉത്തരവാദിത്വബോധവുമില്ലാതെ കേവലം ഇത്തിൽക്കണ്ണികളായി വളർന്ന, ഒരു കാലത്ത് തൊഴിലാളിയായിരുന്ന ഒരുത്തൻ്റെ മക്കളായിപ്പോയതിൽ ലജ്ജിക്കുന്ന അവരുടെ അധപ്പതനത്തിന് നല്ലൊരു പങ്ക് ഞാൻ കാരണക്കാരനായിരുന്നു. ആവശ്യപ്പെടും കൊടുത്ത് കുരങ്ങിനെ കള്ളുകുടിപ്പിക്കും പോലെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, നാശത്തിൻ്റെ ആഴത്തിൽ മൂക്കുകുത്തി വീണതിന് ശേഷമെങ്കിലും സ്വപ്രയത്നം കൊണ്ടവർ കരകയറുമായിരുന്നു. അവരുടെ കയ്യിൽ എൻ്റെ വ്യവസായം അകപ്പെടാൻ അനുവദിക്കുക ആറ്റുനോറ്റുണ്ടായ ഓമനപുത്രനെ ഘാതകന്മാരെ കൊണ്ട് കൊല്ലിക്കുന്നതിന് തുല്യമായിരിക്കും. നാളെ തൊട്ട് 100% ദരിദ്രരാകുന്ന അവർ ഒന്നുകിൽ ദാരിദ്ര്യം കൊണ്ട് നശിക്കും, അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും തൻകാലിൽ നിലനിൽക്കാൻ, ജീവിതവുമായി മല്ലടിക്കാൻ കരുത്തുള്ളവരാകും. രണ്ടും ഇന്നത്തെ ജീവിതത്തേക്കാൾ എത്രയോ ഭേദമാണ്, എത്രയോ കാമ്യമാണ്. എനിക്കൊരു മകളുണ്ടെന്ന് നിങ്ങളിൽ ചിലർക്കറിയാമായിരിക്കും. ഒരു വശത്ത് വിജയത്തിൻ്റെ കൊടുപുടി, മറുവശത്ത് പരാജയത്തിൻ്റെ പടുകുഴി എന്ന് പറയാവുന്ന എൻ്റെ ജീവിതത്തിലെ കഠിന ദുഃഖത്തിന് കാരണക്കാരിയാണ് ആ ഭാഗ്യം കെട്ട പെൺകുട്ടി. യാതൊരു തെറ്റും ചെയ്യാത്ത പരിശുദ്ധയായ തൻ്റെ ഇടമുള്ള ആ കുട്ടി ഏറ്റവും ദയനീയമായ ചുറ്റുപാടുകളിൽ വിവാഹ ജീവിതം വെറുത്ത് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൾക്ക് ജോലി ചെയ്യാൻ കഴിവും ഉത്സാഹവും തൊഴിലിൽ അഭിമാനവുമുണ്ട്. ഞാൻ ഈ ദാനപത്രത്തിൽ ഒരേ ഒരു വ്യവസ്ഥ ചേർത്തിട്ടുള്ളത് ഇതാണ്: എൻ്റെ മകൾ വിജയയെ 200 രൂപ ശമ്പളത്തിൽ ഈ വിജയ ഇൻഡസ്ട്രീസിൽ ഒരു ജോലിയിൽ നിയമിക്കണമെന്ന് മാത്രം. എൻ്റെ ഭാവി അതെനിക്ക് നിസ്സാരമാണ്. 70 എത്തിയ ഒരാൾക്ക് ഭാവിയെപ്പറ്റി എന്തു ചിന്തിക്കാനിരിക്കുന്നു? ഞാൻ എന്നും ഫാക്ടറിയിൽ പോകും, അവിടുത്തെ ജോലികൾ കണ്ടുകൊണ്ട് അങ്ങനെ നടക്കും. വൈകുന്നേരം എൻ്റെ മകളുടെ അടുത്ത് സാന്ത്വനം നൽകാൻ വേണ്ടി എത്തും. നമസ്കാരം സുഹൃത്തുക്കളെ, ഇത്രയും പറയാൻ ഉദ്ദേശിച്ചതല്ല. എന്താ ജനസേവകൻ, ഞാൻ നിരാശപ്പെടുത്തിയോ? ഭേദപ്പെട്ട ഒരു വാർത്തയായില്ലേ?
1: എന്റെ
2: പൊന്ന് തിരുവഴികള് കണ്ണാലെ കണ്ട കടവുള് ഇതാ മാപ്പ് മാപ്പ് മാപ്പ്.
3: ഡാളിങ് നോക്കൂ, കിഴവൻ വളരെ മോഡേൺ ആയിരിക്കുന്നല്ലോ. ഞാൻ അങ്ങേരെ പറ്റിയുള്ള മുന്നഭിപ്രായം പിൻവലിച്ചിരിക്കുന്നു.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇത്തിൽക്കണ്ണി, ശ്രീ എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകം. പങ്കെടുത്തവർ സർവശ്രീ പി ഭാസ്കരൻ, സത്യൻ, പ്രേം നസീർ, അടൂർ ഭാസി, കോട്ടയം ചെല്ലപ്പൻ, ജോസ് പ്രകാശ്, ടി എൻ ഗോപിനാഥ് നായർ, ശ്രീമതിമാർ ഷീല, ടി ആർ ഓമന, ഹരിപ്പാട് മീനാകുമാരി. സംവിധാനം ശ്രീ ടി എൻ ഗോപിനാഥ് നായർ.
1: സമയം 10 മണി കഴിഞ്ഞ് 28 മിനിറ്റും 10 സെക്കൻഡ്.
2: അറിവിന്റെ അക്ഷയഖനി,
3: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
2: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
3: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
2: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
3: വിദ്യാഭ്യാസ രംഗം.
2: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
3: വിദ്യാഭ്യാസ രംഗം.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 2 സെക്കൻഡ്. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ കോട്ടയ്ക്കൽ കുഞ്ഞുമൊയ്തീൻ്റെ രചന. സംഗീതം മോഹൻ സിത്താര. ചിത്രം വർഷങ്ങൾ പോയതറിയാതെ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വിനീത് ശ്രീനിവാസിൻ്റെ രചനയും ആലാപനവും, അമൃത രാമനാഥിൻ്റെ സംഗീതം, ഒപ്പം ദേവുഖാൻ മംഗനീറും. ചിത്രം വർഷങ്ങൾക്ക് ശേഷം.

ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി ഒ എൻ പി കുറുപ്പിൻ്റെ രചനയിൽ ശരത്തിൻ്റെ സംഗീതം, ശ്വേത പാടിയത്, ചിത്രം ഇവൻ മേഘരൂപൻ.

0: സമയം 11 മണി.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കുറ്റിപ്പുഴ രവി.
2: വാഴയ്ക്ക് നനച്ചാൽ ചീരയും വളരും, പഴയ ആളുകളുടെ അർത്ഥപൂർണമായ ഒരു വാക്യമാണിത്. മികച്ച ആദായമുണ്ടാക്കുന്ന നേന്ത്രവാഴ കൃഷിയാണ് പരാമർശ വിഷയം. ഒരു കോൾ നീളത്തിലും, അതായത് 2.5 അടി, അതേ വീതിയിലും താഴ്ചയിലുമാണ് നേന്ത്രവാഴയ്ക്ക് കുഴിയെടുക്കുന്നത്. കുഴികൾ തമ്മിലുള്ള അകലവും ഒരു കോലാകും. പച്ചിലയും ചാണകപ്പൊടിയും ചാരവും മറ്റുമിട്ട് വാഴക്കന്നുകൾ നടും. വാഴത്തൈകൾ കിളിർത്ത് വലുതാകുന്നതനുസരിച്ച് കുഴികൾ മൂടിക്കൊണ്ടിരിക്കും. ചിങ്ങം കന്യമാസങ്ങളിലാണ് ഓണക്കുലകൾക്കുള്ള വാഴകൾ നടുന്നത്. ധനു മകരമാസം ആകുമ്പോൾ വാഴത്തൈകൾക്ക് സാമാന്യം വലിപ്പമാകും. അപ്പോഴേക്കും കുഴികൾ പൂർണ്ണമായി മൂടിയിട്ടുണ്ടാകും. വെയിൽ കനക്കുമ്പോൾ ചാലുകൾ കീറി വാഴയ്ക്ക് നന തുടങ്ങും. അപ്പോൾ ചാലുകൾക്കരികിൽ ഇടയ്ക്കിടെ ചീരത്തൈകൾ വയ്ക്കാം. വാഴകൾ വിളഞ്ഞ് കുലയ്ക്കുന്നതോടൊപ്പം ചീര വളർന്ന് 2-3 പ്രാവശ്യം അരിഞ്ഞെടുക്കാൻ പറ്റും. സൗകര്യമനുസരിച്ച് പയറും കുമ്പളനും മത്തനും മറ്റും കുത്തിയിടാവുന്നതാണ്. ഇടവപ്പാതിയാകുന്നതോടെ വാഴക്കുലകൾ വിരിയും. പിന്നെ നന വേണ്ട. കുറ്റികെട്ടിയും ഉണിയ ഇലകൾ കൊണ്ട് കുലകൾ മറിച്ചും പരിപാലിക്കാം. ചിങ്ങം പിറന്ന് ഓണമാകുമ്പോൾ കുലകൾ റെഡിയാകും. അതിനോടൊപ്പം ഓണത്തിനുള്ള പച്ചക്കറികളും ലഭിക്കും. കാർഷിക കോളേജിൽ പഠിക്കാത്തവരും ആധുനിക വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ വായിച്ച് അറിവ് നേടാത്തവരുമാണെങ്കിലും പഴമക്കാരുടെ വാക്യം പ്രവൃത്തിയും എത്രയോ മാതൃകാപരമാണ്. മൾട്ടിപർപ്പസ് ലേണിംഗ്, മൾട്ടിപർപ്പസ് പ്രോഗ്രാമുകൾ എന്നെല്ലാം ഇന്ന് പറയുന്നവർ പണ്ടുള്ളവർ പ്രാവർത്തികമാക്കിയിരുന്നു. ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ കാതലും ഇതാണ്. വാഴയ്ക്ക് കുഴിയെടുക്കുന്ന പ്രവൃത്തിയോട് അനുബന്ധമായി ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം എന്നീ കണക്കുകാര്യങ്ങളും വിഷയബന്ധിതമായി പഠിക്കാം. പച്ചക്കദളിക്കുലകൾക്കിടയ്ക്കിടെ പഴുത്താപഴങ്ങളും തുടങ്ങിയ പദ്യഭാഗങ്ങളും കണ്ടുപഠിക്കാം. വാഴക്കുലകളുടെ ക്രയവിക്രയത്തിലൂടെ വാണിജ്യ വിജ്ഞാനവും നേടാം. വളപ്രയോഗം, സസ്യപരിചരണം എന്നിവ ശാസ്ത്രപരിജ്ഞാനം ഉണ്ടാക്കുന്നു. തൊഴിൽ പരിശീലനവും പഠനവും ഏകോപിപ്പിച്ചാൽ പഠനശേഷം തൊഴിൽ തേടേണ്ടി വരില്ല. ഇപ്പോൾ നാം കേൾക്കുന്ന ക്യാമ്പസ് സെലക്ഷൻ പഴയതിൻ്റെ പുതിയ പതിപ്പാണ്. അനുദിന പ്രവർത്തനങ്ങളോട് അനുബന്ധിച്ച് പഠനം നടത്തിയാൽ മികച്ച ഫലം ഉണ്ടാകും. നമ്മുടെ ഏതൊരു പ്രവൃത്തിക്കും വ്യക്തമായ ലക്ഷ്യങ്ങളും ഉചിതമായ മാർഗങ്ങളും വേണം. വിശാലമായ വീക്ഷണത്തോടെയുള്ള കർമ്മപദങ്ങൾ ഭാവി ജീവിതത്തിനുള്ള വഴിവിളക്കുകളാണ്. വിദ്യാഭ്യാസം ജീവിതത്തിന് വേണ്ടി, ജീവിതത്തിൽ കൂടി ജീവിതാന്ത്യം വരെയുള്ള അനസ്യൂത പ്രക്രിയയാണെന്ന് ഭരണാധികാരികൾ തിരിച്ചറിയട്ടെ, നമുക്ക് നന്മ വിളയിക്കാം.
1: കുറ്റിപ്പുഴ രവി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: across all petrol pumps. Supply of LPG for cooking purposes is stable, and in the last 3 days, delivery of 1 crore 34 lakh domestic LPG cylinders has been made, while the supply of commercial LPG remained 1 lakh 32,000 tons since 1st of this month. India Meteorological Department IMD has issued a red alert for heat wave to severe heat wave conditions over Uttar Pradesh, Madhya Pradesh and Vidarbha for tomorrow, and it will continue this week. Similar conditions are likely to prevail over Delhi, Haryana, Chhattisgarh and coastal Andhra Pradesh. In the Malaysia Masters Super Badminton, India's Ashmita Chaliha advanced to the women's singles quarterfinals in Kuala Lumpur today. She will next face 8th seed Line Hoymar Kjetsvaag of Denmark. And that is the end of this news bulletin.
1: Agashavani Trishu Kalavasta. കേരളത്തിലും ലക്ഷദ്വീപിലും മഴയ്ക്കോ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കോ സാധ്യതയെന്നും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ അത് 60 കിലോമീറ്റർ വരെയും ആകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിലും FM 101.2 മെഗാഹെർട്സിലും ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.